ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, വൈശാഖം 26, കൊല്ലവർഷം 1201, ഇടവം 2, 2026 മെയ് 16 തീയതി ശനിയാഴ്ച. FM ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുരേഷ് ബാബു നമ്പൂതിരി.
2: ഏതൊരു സാധാരണക്കാരനും തന്റെ ജീവിതയാത്രയിൽ തന്റെ കടമകളിൽ നിന്നും കർത്തവ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ പ്രയോഗിക്കുന്ന ഒരു പ്രധാന തന്ത്രമാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്നിനും സമയം പോരാ എന്ന ദുർവ്യാഖ്യാനം. ആധുനിക മനുഷ്യരായ നമുക്ക് ഇന്ന് വിരൽത്തുമ്പിലാണ് ഈ ലോകം. എല്ലാ ആധുനിക സൗകര്യങ്ങളും യഥാർത്ഥത്തിൽ അവനെ കൂടുതൽ കർമ്മോത്സുകനാക്കുകയാണ് വേണ്ടതെങ്കിൽ, പക്ഷേ പലപ്പോഴും അവരെ അത് മടിയന്മാരാക്കി മാറ്റുന്നതാണ് അനുഭവത്തിൽ കാണുന്നത്. ഒരു കുടുംബത്തിന്റെ കഥയെടുത്താൽ 25 വർഷം മുൻപുള്ള ജീവിതരീതിയും ഇന്നത്തെ ജീവിതരീതിയും താരതമ്യപ്പെടുത്തിയാൽ നമുക്ക് കിട്ടിയിട്ടുള്ള ജീവിത സൗകര്യങ്ങൾ അഥവാ സൗഭാഗ്യങ്ങൾ എണ്ണമറ്റവയാണ്. എന്നാലും എവിടെയും കൂടുതലും കാണപ്പെടുന്നത് അസ്വാരസ്യങ്ങളും പിഴവുകളും സന്തോഷക്കുറവുകളുമാണ്. ഒരു യാന്ത്രിക ജീവിതമാണ് നാട്ടിൻപുറത്ത് പോലും കാണപ്പെടുന്നത്. ആസ്വാദ്യത പലപ്പോഴും കുടുംബാംഗങ്ങളിൽ കാണുന്നില്ല. പഴിചാരലുകളും കുറ്റപ്പെടുത്തലുകളും നൊമ്പരങ്ങളും മാറി മാറി തലവെക്കുന്ന കലുഷിതമായ അന്തരീക്ഷത്തിൽ ജീവിച്ചു വരികയും പുറമേ മതിലിനു മുകളിൽ സ്വർണലിപിയിൽ വലിയ അക്ഷരത്തിൽ ശാന്തി നിലയം എന്ന ഒരു പേര് മാത്രമായി മാറുന്നു പല ഭവനങ്ങളും. നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒരു ദിവസത്തെ 24 മണിക്കൂർ കൊണ്ട് തന്നെ വീടും തൊടിയും വൃത്തിയാക്കി, വീടാണെങ്കിലും കുടിലാണെങ്കിലും ചാണകം മെഴുകി, തൊഴുത്തിലെ പശുക്കളുടെ കാര്യങ്ങളും നോക്കി, വിറക് വെട്ടിക്കൊണ്ടുവന്ന് വയലിൽ കൃഷി ചെയ്ത് നെല്ല് ഉരലിലിട്ട് കുത്തി അരിയാക്കി പാകം ചെയ്ത് സന്തോഷത്തോടെ ആത്മസാക്ഷാത്കാരത്തോടെ നിർവൃതിയോടെ ഉള്ളതിൽ സന്തോഷിച്ചുകൊണ്ട് സമയം പോരാ എന്ന പാഴ്വാക്ക് പറയാതെ സുഖമായി ജീവിച്ചു. ആധുനിക മനുഷ്യന് ഇത്തരത്തിൽ ഒരു പ്രവൃത്തികളും ഒരു പരിധിവരെ ചെയ്യാനില്ല. അവന്റെ വാതിൽപ്പുറത്ത് അവൻ ആവശ്യമായ വസ്തുക്കൾ എത്തുന്നു. എന്നിട്ടുകൂടി ഒരു സൽപ്രവൃത്തികൾക്കും സമയമില്ല എന്ന് പറയുന്നത് കേവലം കടമകളിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടം മാത്രമാണ്. യഥാർത്ഥത്തിൽ ആധുനിക സൗകര്യങ്ങളുടെ ലഭ്യത വർദ്ധിക്കുന്നതിനനുസരിച്ച് അവന് ഓരോ സൽപ്രവൃത്തികൾക്കും സമയം കൂടുതൽ കൂടുതൽ ലഭിക്കുകയാണ്. അത് മനസ്സിലാക്കി കൂടുതൽ ഉന്മേഷത്തോടെ ഊർജ്ജസ്വലതയോടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിന്റെയും പ്രാധാന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ നല്ല പ്രവൃത്തികളിൽ ഏർപ്പെട്ട് കർമ്മോന്മുഖരായി തിരികെയാണ് വേണ്ടത്. അല്ലാതെ നമ്മളെ അലസന്മാരും മന്ദന്മാരുമാക്കുകയല്ല വേണ്ടത്. ആധുനിക സമൂഹം പലപ്പോഴും പല നല്ല കാര്യങ്ങളിൽ നിന്നും ഉൾവലിയുന്ന ഒരു പ്രവണത കൂടി വരുന്നുണ്ടോ എന്നുകൂടി സംശയിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളെ ഓരോ ദിവസവും കൃത്യമായി വിലയിരുത്തി പ്രാധാന്യങ്ങൾക്കനുസരിച്ച് അവയെ ക്രമപ്പെടുത്തി ചിട്ടയോടുകൂടിയ ഒരു ജീവിതം നമ്മൾ നയിക്കാൻ തയ്യാറായാൽ നമുക്ക് ഒന്നിനും സമയമില്ല എന്ന വാക്ക് നമ്മൾ ആവർത്തിക്കേണ്ടി വരില്ല. നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ നമ്മളിൽ നിന്ന് കവർന്നെടുക്കുന്ന മൊബൈൽ പോലുള്ള സംവിധാനങ്ങളെ മനസ്സിലാക്കി അവയ്ക്ക് അടിമപ്പെടാതെ നമുക്ക് ജീവിക്കാൻ

0: സാധിക്കണം. എല്ലാ ആധുനിക സൗകര്യങ്ങളെയും ദുരുപയോഗം ചെയ്യാതെ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കണം. വാക്കുകളെയും പ്രവൃത്തികളെയും ചിട്ടപ്പെടുത്തി കടമകളെയും കർത്തവ്യങ്ങളെയും വിസ്മരിക്കാതെ, കാപട്യമില്ലാതെ, അനാവശ്യമായ മാത്സരിക ബുദ്ധികളില്ലാതെ നമ്മുടെ ശിഷ്ടായസ് നമുക്ക് മേൽപ്പറഞ്ഞ രീതിയിൽ ചിട്ടപ്പെടുത്താൻ സാധിച്ചാൽ നമുക്കൊരിക്കലും ജീവിതത്തിൽ സമയം പോരാ എന്ന പാഴ്വാക്ക് പറയേണ്ടി വരില്ല, ആവർത്തിക്കേണ്ടി വരില്ല.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുരേഷ് ബാബു നമ്പൂതിരി.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. വിദേശയാത്രയ്ക്ക് നികുതിയോ സെസ്സോ സർചാർജോ ഈടാക്കുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിഷേധിച്ചു. റിപ്പോർട്ട് അടിസ്ഥാനരഹിതമാണെന്നും ഇത്തരം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ലെന്നും പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമക്കുറിപ്പിൽ വ്യക്തമാക്കി. സിക്കിമിന്റെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് സിക്കിമിലെത്തും. ഉപരാഷ്ട്രപതിയായി സ്ഥാനമേറ്റെടുത്ത ശേഷം അദ്ദേഹത്തിന്റെ ആദ്യ സിക്കിം സന്ദർശനമാണിത്. പെട്രോൾ കയറ്റുമതിക്ക് കേന്ദ്ര ഗവൺമെന്റ് 3 രൂപ പ്രത്യേക അധിക എക്സൈസ് ഡ്യൂട്ടി ചുമത്തി. അതേസമയം ഡീസലിന്റെയും വ്യോമയാന ഇന്ധനത്തിന്റെയും എക്സൈസ് ഡ്യൂട്ടി കുറയ്ക്കുകയും ചെയ്തു. നീറ്റ് യുജി പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ NTA ഔദ്യോഗിക ചാനലുകളെ മാത്രം ആശ്രയിക്കണമെന്ന് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. വ്യാഴാഴ്ച വരെ ഉദ്യോഗാർത്ഥികൾക്ക് നിലവിലെ വിലാസവും പരീക്ഷാ കേന്ദ്രങ്ങളുടെ തെരഞ്ഞെടുപ്പും പുതുക്കാമെന്നും NTA അറിയിച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാനായി ഇന്നും UDF നേതൃയോഗം ചേരും. നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് ഇന്നലെ വൈകിട്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ഊഷ്മള സ്വീകരണം നൽകി. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിനുശേഷം ആദ്യമായാണ് സ്വന്തം ജില്ലയിലെത്തുന്നത്. കോഴിക്കോട് പേരാമ്പ്ര ചെറുവണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് യാത്രക്കാരി മരിച്ചു. കക്കരമുക്ക് സ്വദേശിനി സോനയാണ് താലൂക്ക് ആശുപത്രിയിൽ മരിച്ചത്. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിന് ജയം. ലക്നൌവിൽ നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ അവർ 90 റൺസിന് തകർത്തു. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇനി ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 6:10 കാവ്യാഞ്ജലി, യൂസഫ് അലി കേച്ചേരിയുടെ മലയാളം എന്ന കവിത ആലാപനം ലക്ഷ്മിദാസ്. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. 7 മണിക്ക് ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. കണ്ണൂർ സ്നേഹതീരം കൂട്ടായ്മയെ പരിചയപ്പെടുത്തുന്നു. 7:20 സേവന വാർത്തകൾ, കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. ഇതിൽ അപൂർവഗാനം നിങ്ങൾക്കറിയാമോ? സ്പോർട്സ് ടൈം, സുവർണ ചാല സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ വിശേഷങ്ങൾ. റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 7:55 8:30 സംഗീതമാധുരി, ഇതിൽ ലളിതഗാനങ്ങൾ. 9 മണിക്ക് പ്രിയം പ്രിയതരം, പല്ലവി അനുപല്ലവി വിജയികളായ പി രാധാകൃഷ്ണൻ, പാനുണ്ട, റിജിൽ ആശാരി, മരുതായി എന്നിവർ പങ്കെടുക്കുന്നു. 9:58 10:58 FM പ്രധാന വാർത്തകൾ. 10 മണിക്ക് നേർവഴി, കാഴ്ച പരിമിതി നേരിടുന്നവർക്കുള്ള പരിപാടി. 10:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 11 മണിക്ക് ഓർമ്മയിൽ ഒരു ഗാനം. 12:10 അറിയിപ്പുകൾ. തുടർന്ന് സേവന വാർത്തകൾ. 12:15 പൊറാട്ട് നാടകപാട്ട്, സി ചാമിയാരും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തി, സെർവിക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയഗള ക്യാൻസർ ഉണ്ടാവാനുള്ള കാരണങ്ങൾ, ലക്ഷണങ്ങൾ, കണ്ടെത്താനുള്ള വിവിധ ടെസ്റ്റുകൾ ഇവയെക്കുറിച്ച് വിശദമാക്കുന്നു കണ്ണൂർ മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹർഷ ഗംഗാധരൻ. 1 മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം, കണ്ണൂർ നിലയം അവതരിപ്പിച്ച നാടകം മൗന സാക്ഷി, പുനഃപ്രക്ഷേപണം. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം. 2:30

0: നിങ്ങൾ കേട്ടത് യൂസഫ് അലി കേച്ചേരിയുടെ മലയാളം എന്ന കവിത. ആലപിച്ചത് ലക്ഷ്മി ദാസ്. കാവ്യാഞ്ജലി.
1: ആകാശവാണി കണ്ണൂർ. അർച്ചന. ഇന്നത്തെ അർച്ചനയിൽ ആദ്യം യേശുദാസ് പാടിയ ഗാനം.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചീലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്ര

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, തദ്ദേശ വാർത്തകൾ. കാസർഗോഡ് നഗരസഭയും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും സംയുക്തമായി 24 രാവിലെ 6:30 നെല്ലിക്കുന്ന് ബീച്ചിൽ കാസർഗോഡ് ബീച്ച് റൺ 2026 സംഘടിപ്പിക്കും. പരിപാടിയുമായി ബന്ധപ്പെട്ട സംഘാടക സമിതി യോഗം നെല്ലിക്കുന്ന് മത്സ്യഭവൻ ഹാളിൽ ഇന്ന് വൈകിട്ട് 4 ചേരും. അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് വാഗ്ഭടാനന്ദ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം 4:30 അഴീക്കോട് ഹൈസ്കൂളിൽ സംവാദ സംഗമം സംഘടിപ്പിക്കുന്നു. കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെ സഞ്ചരിക്കുന്ന നേത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സൌജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയ നിർണയ ക്യാമ്പും ഇന്ന് രാവിലെ 8:30 മുതൽ 1 കരിപ്പാൽ SVUP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രിയിലെ ശല്യതന്ത്ര വിഭാഗത്തിൽ PG ഗവേഷണ പഠനത്തിന്റെ ഭാഗമായി പൈലോനിഡൽ സൈനസിന് ഗവേഷണ അടിസ്ഥാനത്തിൽ സൌജന്യ ചികിത്സ നൽകുന്നു. 15 ഇടയിൽ പ്രായമുള്ള രോഗികൾക്ക് OP നമ്പർ 9 തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8 ഉച്ചയ്ക്ക് 1 ഈ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഫോൺ 9539947875. MBA പ്രവേശന പരീക്ഷയായ KMAT 2ാംഘട്ട പ്രവേശന പരീക്ഷയുടെ ഓൺലൈൻ പരീക്ഷാ പരിശീലനം പുന്നപ്ര IMT ഈ മാസം 20 നടക്കും. ബിരുദധാരികൾക്കും അവസാന ബിരുദവർഷ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാം. ഫോൺ 0477226702. കണ്ണൂർ യൂണിവേഴ്സിറ്റി മാനന്തവാടി ക്യാമ്പസിൽ ട്രൈബൽ ആന്റ് റൂറൽ സ്റ്റഡീസ് MA പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 45% മാർക്കിൽ കുറയാതെയുള്ള ബിരുദമാണ് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത. നിലവിൽ ഫലം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 24. കൂടുതൽ വിവരങ്ങൾക്ക് സർവകലാശാല വെബ്സൈറ്റ് സന്ദർശിക്കുക. www.admission.kannooryuniversity.ac.in. നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസും കാസർഗോഡ് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും കാസർഗോഡ് എംപ്ലോയബിലിറ്റി സെന്ററും സംയുക്തമായി ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾക്കായി ഇന്ന് രാവിലെ 10 മുതൽ കാസർഗോഡ് അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ മിനി ജോബ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നു. വിശദ വിവരങ്ങൾക്ക് ഫോൺ 9207155700. കീലെ IAS അക്കാദമി സിവിൽ സർവീസ് പ്രിലിമിനറി മെയിൻസ് പരീക്ഷാ പരിശീലനത്തിന് കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലാളികളുടെ ബിരുദധാരികളായ ആശ്രിതരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പയ്യന്നൂർ ഗവൺമെന്റ് റെസിഡൻഷ്യൽ വിമൻസ് പോളിടെക്നിക് കോളേജിലെ 2026-27 അധ്യയന വർഷം 2ാം വർഷ ലാറ്ററൽ എൻട്രി ഡിപ്ലോമ കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. വിശദ വിവരങ്ങൾക്ക് ഫോൺ 9447685400. ട്രാക്ക് നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ കണ്ണപുരം പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ കോവപ്പുറം കുന്നനങ്ങാട് ലെവൽ ക്രോസ് ഇന്ന് രാത്രി 11 വരെ അടച്ചിട്ടു. കാഞ്ഞങ്ങാട് നഗരസഭ പടന്നക്കാട് നമ്പ്യാർക്കൽ റോഡ് കോൺക്രീറ്റിംഗ് പ്രവൃത്തിയുടെ ഭാഗമായി ജൂൺ 10 അടച്ചിടുമെന്ന് കാഞ്ഞങ്ങാട് നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. ട്രാക്ക് നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ എടക്കാട് കണ്ണൂർ സൌത്ത് സ്റ്റേഷനുകൾക്കിടയിലെ തലശ്ശേരി കണ്ണൂർ ലെവൽ ക്രോസ് നാളെ രാത്രി 11 അടച്ചിടും. ധർമ്മതടുക്ക കന്യാല ബെള്ളൂർ ബേദിപ്പതിവ് റോഡിൽ ബെള്ളൂർ പാലത്തിന് സമീപത്ത് റീട്ടെയിനിംഗ് വാൾ ചെയ്യുന്നതിനാൽ ജൂൺ 30 റോഡ് ഗതാഗതം പൂർണ്ണമായി നിരോധിക്കുമെന്ന് കാസർഗോഡ് റോഡ്സ് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കണ്ണൂർ സർവകലാശാലയുടെ 1ാം സെമസ്റ്റർ ഇന്റഗ്രേറ്റഡ് BA LLB റെഗുലർ സപ്ലിമെന്ററി നവംബർ 2025

0: പരീക്ഷാഫലം സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഉത്തരക്കടലാസിന്റെ പുനഃപരിശോധനയ്ക്കും സൂക്ഷ്മ പരിശോധനയ്ക്കും ഫോട്ടോ കോപ്പിക്കുമുള്ള അപേക്ഷകൾ 25 വൈകുന്നേരം 5 വരെ സർവകലാശാലയിൽ സ്വീകരിക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാന സാക്ഷരതാ മിഷൻ മുഖേന നടത്തുന്ന 10-ാം തരം തുല്യതാ കോഴ്സ്, ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് എന്നിവയ്ക്ക് അപേക്ഷ ക്ഷണിച്ചു. 17 വയസ്സ് പൂർത്തിയായ 7-ാം തരം വിജയിച്ചവർക്കും 10-ാം തരം തുല്യതാ കോഴ്സിനും 22 വയസ്സ് പൂർത്തിയായ 10-ാം തരം വിജയിച്ചവർക്ക് ഹയർ സെക്കൻഡറി കോഴ്സിനും അപേക്ഷിക്കാം. SC/ST വിഭാഗങ്ങൾക്ക് കോഴ്സ് ഫീ സൌജന്യമാണ്. അവസാന തീയതി ഈ മാസം 25 50 രൂപ പിഴയോടുകൂടി June 26 വരെയും അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടണം. ഫോൺ 9495-36-5907. പയ്യാവൂർ വാസാവപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം നാളെ വരെ നടക്കും. ചെക്കിക്കുളം മാണിയൂർ കിഴക്കൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പാട്ടും കളിയാട്ട മഹോത്സവവും ഈ മാസം 25 വരെ നടക്കും. അഴീക്കോട് മൈലാടത്തടം ഇളങ്കരിമകൻ ക്ഷേത്രം ഭാഗവത സപ്താഹയജ്ഞം നാളെ സമാപിക്കും. ചെറുകുന്ന് കോവപ്പുറം കുണ്ടിലെ വളപ്പിൽ തറവാട് ഗുരു മൂകാംബിക ദേവീക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം നാളെ മുതൽ 20 വരെ നടക്കും. കുന്നത്തൂർപ്പാടി താഴെ മഠപുരിയിൽ ഇന്ന് മുത്തപ്പൻ വെള്ളാട്ടം ഉണ്ടാകും. തുടർന്ന് അന്നദാനം. മട്ടന്നൂർ കല്ലൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദന ചാർത്തും നാളെ സമാപിക്കും. സെഞ്ചുറി വെഡിംഗ് സെന്റർ, തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ +2 പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും +2 വെറും 6 കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
5: നേത്ര പരിചരണ രംഗത്ത് 50 സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിൽ.
6: അത്യാധുനിക തീവ്ര ശസ്ത്രക്രിയാ വിഭാഗം, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ വിഭാഗങ്ങൾ,
5: കുട്ടികളുടെ പ്രത്യേക വിഭാഗം.
6: ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഐ ഹോസ്പിറ്റൽ, വായാന്തോട്, മട്ടന്നൂർ.
5: ഫോൺ 8590460017.
6: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്പറമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
7: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
8: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
9: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
8: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്
0: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
10: 2026-28 അധ്യയന വർഷത്തേക്കുള്ള BEd DLED കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോളഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089-00-9905.
11: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
12: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
13: ലാപ്ടോപ്പോ?
12: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
14: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
15: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
16: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
17: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYD BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
18: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

0: ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്. നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
0: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
0: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
0: നമുക്ക് ആസ്വദിക്കാം
1: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
0: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
4: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
5: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.

ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു. കാൺക കടലിനെ കൺ തുറക്കാതെ. രചനാ സംവിധാനം KV ശരത്ചന്ദ്രൻ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ: പുഷ്പ വിജയൻ കാരന്തൂർ, ഗംഗാധരൻ ആയാടത്തിൽ, രാഘവൻ പുറക്കാട്, LC മാത്യു, റെനി ശ്രീകുമാർ, റാണി കെ, ദാമോദർ രാധാകൃഷ്ണൻ, കബനി സൈറ, ജോബി മാത്യു, ചന്ദ്രൻ കണ്ടോത്ത്, ബോബി സി മാത്യു, കുമാരി തേജശ്രീ സനൽ, വിനോദ് കീഴേടത്ത്, ഷാജി NR, മീര RU. നിർവഹണ സഹായം ബോബി സി മാത്യു. പുനഃപ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക്.

ഇന്ന് 7 മണിക്ക് ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, കണ്ണൂർ സ്നേഹതീരം കൂട്ടായ്മയെ പരിചയപ്പെടുത്തുന്നു. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. അപൂർവഗാനം നിങ്ങൾക്കറിയാമോ? സ്പോർട്സ് ടൈം, സുവർണ ചാല സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ വിശേഷങ്ങൾ. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാതിരി, ഇതിൽ ലളിത ഗാനങ്ങൾ. ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട്. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ

0: സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട, ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ UDF മന്ത്രിസഭ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. അന്തിമ തീരുമാനമെടുക്കാൻ UDF നേതൃയോഗം ഇന്നും ചേരും. അഞ്ച് രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി വൈകി നെതർലൻഡ്സിലെത്തി. വിദേശയാത്രയ്ക്ക് നികുതിയോ സെസോ സർചാർജോ ഈടാക്കുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിഷേധിച്ചു. CBSE 12ാം ക്ലാസ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭ്യമാക്കാനും പുനർമൂല്യനിർണയത്തിനും പ്രത്യേക നടപടികൾ ആവിഷ്കരിച്ചു. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 90 runs തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. കേരളത്തിൽ UDF മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനമെടുക്കാനായി ഇന്നും UDF നേതൃയോഗം ചേരും. VD സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും. കോൺഗ്രസിലെ മന്ത്രിമാരെ സംബന്ധിച്ച ചർച്ചകൾ ഇന്നലെ തിരുവനന്തപുരത്ത് തുടങ്ങി. UDFലെ മറ്റ് കക്ഷികളുടെ മന്ത്രിമാരെ സംബന്ധിച്ച ധാരണയും ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവരെ ക്ഷണിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: വിവിധ ഘടകകക്ഷികൾക്കുള്ള മന്ത്രിമാരെക്കുറിച്ചും വകുപ്പുകളെക്കുറിച്ചും ഇന്നും ചർച്ചകൾ തുടരും. വൈകിട്ടോടെ അന്തിമ തീരുമാനത്തിലെത്താനാണ് ശ്രമമെന്ന് UDF തിരുവനന്തപുരത്ത് അറിയിച്ചു. ഇതോടൊപ്പം തന്നെ സ്പീക്കറെ സംബന്ധിച്ച ചർച്ചകളും നടക്കുന്നുണ്ട്. തിങ്കളാഴ്ച VD സതീശനോടൊപ്പം മുഴുവൻ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനു മുൻപായി UDFലെ ഓരോ കക്ഷികൾക്കിടയിലുള്ള ചർച്ചകളും പൂർത്തിയാക്കേണ്ടതുണ്ട്. തിങ്കളാഴ്ച നടക്കുന്ന സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വ്യാഴാഴ്ച നിയമസഭാ സമ്മേളനം ചേരാനാണ് ഉദ്ദേശിക്കുന്നതെന്നും UDF അറിയിച്ചു.
2: നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ഇന്നലെ വൈകിട്ട് ഊഷ്മള സ്വീകരണം നൽകി. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായാണ് സ്വന്തം ജില്ലയിൽ അദ്ദേഹം എത്തുന്നത്. എറണാകുളം ജില്ലയിലെ MPമാരും MLAമാരും ജനപ്രതിനിധികളും കോൺഗ്രസ് നേതാക്കളും DCC സംഘടിപ്പിച്ച സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. സിക്കിമിന്റെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ഗാംഗ്ടോക്കിലെത്തും. ഉപരാഷ്ട്രപതിയായി സ്ഥാനമേറ്റ ശേഷം രാധാകൃഷ്ണന്റെ ആദ്യ സിക്കിം സന്ദർശനമാണിത്. സിക്കിമിലെ പ്രധാന സ്ഥലങ്ങളും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. അഞ്ച് രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി വൈകി നെതർലൻഡ്സിലെത്തി. ഡച്ച് വിദേശകാര്യമന്ത്രി ടോം ബ്രൻസൺ ആംസ്റ്റർഡാം വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിയെ വരവേറ്റു. UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സയ്യദ് അൽ നഹ്യാനുമായി അബുദാബിയിൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ മോദി നെതർലൻഡ്സിലെത്തിയത്. നെതർലൻഡ്സ് പ്രധാനമന്ത്രി റോബ് ജെറ്റിനുമായും രാജാവും രാജ്ഞിയുമായും നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തും. തുടർന്ന് നെതർലൻഡ്സിലെ ഇന്ത്യൻ സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. സെമി കണ്ടക്ടർ, നിർമ്മിത ബുദ്ധി എന്നിവയടക്കം മേഖലകളിൽ ഇരു രാജ്യങ്ങളും കരാറുകൾ ഒപ്പുവച്ചേക്കും. നെതർലൻഡ്സ് സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നാളെ സ്വീഡനിലേക്ക് യാത്ര തിരിക്കും. വിദേശയാത്രയ്ക്ക് നികുതിയോ സെസോ സർചാർജോ ഈടാക്കുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിഷേധിച്ചു. തികച്ചും അടിസ്ഥാനരഹിതമാണ് റിപ്പോർട്ടെന്നും വാസ്തവത്തിന്റെ കണിക പോലും അതിലില്ലെന്നും അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ വ്യക്തമാക്കി. വിദേശയാത്രയ്ക്ക് ഇത്തരം നിയന്ത്രണം ഏർപ്പെടുത്തുന്ന പ്രശ്നമില്ലെന്നും നരേന്ദ്രമോദി അറിയിച്ചു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് മുഖ്യ സൂത്രധാരനെന്ന് കരുതുന്നയാളെ CBI പിടികൂടി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കെമിസ്ട്രി അധ്യാപകൻ PV കുൽക്കർണിയാണ് പൂനെയിൽ നിന്ന് അറസ്റ്റിലായത്. ചോദ്യപേപ്പർ ലഭിക്കാൻ ഇയാൾക്ക് അവസരമുണ്ടായിരുന്നുവെന്ന് CBI കണ്ടെത്തി. ഇയാളിൽ നിന്ന് നിരവധി രേഖകളും ഇലക്ട്രോണിക് സാമഗ്രികളും മൊബൈൽ ഫോണുകളും കണ്ടെത്തി. നേരത്തെ 5 പേർ കേസിൽ അറസ്റ്റിലായിരുന്നു. നീറ്റ് യു ജി പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് എൻ ഡി എയുടെ ഔദ്യോഗിക ചാനലുകളെ മാത്രം ആശ്രയിക്കണമെന്ന് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി ഉദ്യോഗാർത്ഥികളോടും രക്ഷിതാക്കളോടും അഭ്യർത്ഥിച്ചു.

വ്യാഴാഴ്ച വരെ പരീക്ഷാർത്ഥികൾക്ക് നിലവിലെ വിലാസവും ഒന്നും രണ്ടും പരീക്ഷാ നഗരങ്ങളുടെ തെരഞ്ഞെടുപ്പും ഇഷ്ടാനുസരണം പുതുക്കാമെന്നും NTA അറിയിച്ചു. ജൂൺ 21-നാണ് പുനഃപരീക്ഷ. മെയ് 3-ലെ പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ സാഹചര്യത്തിലാണ് വീണ്ടും പരീക്ഷ നടത്തുന്നത്. CBSE 12-ാം ക്ലാസ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭ്യമാക്കാനും പുനർമൂല്യനിർണയത്തിനും പ്രത്യേക നടപടികൾ ആവിഷ്കരിച്ചു. രണ്ട് തലങ്ങളിൽ ഉത്തരക്കടലാസുകൾ വിദ്യാർത്ഥികൾക്ക് പരിശോധിക്കാൻ അവസരം നൽകുന്ന രീതിയാണ് നടപ്പാക്കുന്നത്. ആദ്യഘട്ടത്തിൽ മൂല്യനിർണയം ചെയ്ത ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭ്യമാക്കാനും രണ്ടാം ഘട്ടത്തിൽ മാർക്കിലെ പൊരുത്തക്കേടുകൾ പരിശോധിക്കാനും പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാനും കഴിയും. ഉത്തരക്കടലാസ് പകർപ്പുകൾക്കായി ഈ മാസം 19 മുതൽ 22 വരെ അപേക്ഷ നൽകാം. പുനർമൂല്യനിർണയത്തിന് മെയ് 26 മുതൽ 29 വരെയാണ് അപേക്ഷിക്കേണ്ടത്. പെട്രോൾ കയറ്റുമതിക്ക് കേന്ദ്ര ഗവൺമെന്റ് ലിറ്ററിന് 3 രൂപ പ്രത്യേക അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി ചുമത്തി. അതേസമയം ഡീസൽ കയറ്റുമതിയുടെ നികുതി ലിറ്ററിന് 23 രൂപയിൽ നിന്ന് 16.50 രൂപയായി കുറച്ചു. വിമാന ഇന്ധനത്തിന്റെ നികുതി ലിറ്ററിന് 33 രൂപയിൽ നിന്ന് 16 രൂപയായും കുറച്ചിട്ടുണ്ടെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ അടുത്ത 2 ആഴ്ചത്തേക്ക് പ്രാബല്യത്തിലുണ്ടാകും. ആഭ്യന്തര വിപണിയിലെ പെട്രോൾ ഡീസൽ എക്സൈസ് ഡ്യൂട്ടി നിരക്കുകളിൽ മാറ്റമില്ല. ഇന്ധന വിലവർദ്ധനയ്ക്കെതിരെ ഇന്ന് കേരളത്തിൽ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കും. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടിയെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇന്നലെ തിരുവനന്തപുരത്ത് അറിയിച്ചിരുന്നു. ഹോർമസ് കടലെടുക്ക് തുറക്കുമെന്നും ഇറാനെ ആണവായുധം നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ശരിയെന്ന് തോന്നുന്ന നടപടിയെടുക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഐക്യരാഷ്ട്ര സംഘടനയുമായി ഇറാൻ ഇപ്പോൾ നടത്തുന്ന ചർച്ചകളെയും അമേരിക്കൻ പ്രസിഡന്റ് വിമർശിച്ചു. കരാർ വ്യവസ്ഥകളെ മാനിക്കാത്ത രാജ്യമാണ് ഇറാനെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. റാഗിംഗ് പരാതികൾ കൈകാര്യം ചെയ്യുന്ന സംവിധാനങ്ങൾ കോളേജ് അധികൃതർ ശക്തിപ്പെടുത്തണമെന്നും വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടിയെടുക്കണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K. ബൈജുനാഥ് ആവശ്യപ്പെട്ടു. അധ്യാപകരും കോളേജ് അധികൃതരും വിദ്യാർത്ഥികളോട് മാനുഷിക സമീപനം പാലിക്കുന്നതിന് പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നും ഉത്തരവിൽ പറയുന്നു. പത്തനംതിട്ട ജില്ലാ ഡാൻസ് ഓഫ് ടീമും പന്തളം പോലീസും അടൂർ സ്വദേശികളായ 2 യുവാക്കളിൽ നിന്ന് 400 ഗ്രാമോളം MDMA പിടികൂടി. ഷംനാദ്, മുഹമ്മദ് ഷാൻ എന്നിവരാണ് അറസ്റ്റിലായത്. വാഹന പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. 100 ഗ്രാമിലേറെ MDMAയുമായി മറ്റൊരു യുവാവ് കൊല്ലത്തുനിന്നും പിടിയിലായി. മൈത്രി നഗറിലെ വിഷ്ണുലാലാണ് കൊറിയറിലെത്തിച്ച MDMAയുമായി അറസ്റ്റിലായത്. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ബംഗളൂരു FCയെ നേരിടും. വൈകിട്ട് 5 ചെന്നൈയിലാണ് മത്സരം. മറ്റൊരു മത്സരത്തിൽ ഒഡീഷ FC പഞ്ചാബ് FCയെ നേരിടും. രാത്രി 7:30 ഭുവനേശ്വറിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 90 റൺസിന് തകർത്തു. ലക്നൌവിലായിരുന്നു മത്സരം. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ വൈകിട്ട് 7:30 മത്സരം. കൊല്ലത്ത് സ്വകാര്യ ഗ്യാസ് ഏജൻസിയിൽ അനധികൃതമായി സൂക്ഷിച്ച 2000 വാണിജ്യ പാചകവാതക സിലിണ്ടറുകൾ പിടികൂടി. സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ പരിശോധനയിലാണ് മുഖത്തല കണിയാൻതോട്ടുനിന്ന് 1937 വാണിജ്യ ഗ്യാസ് സിലിണ്ടറുകൾ കണ്ടുകെട്ടിയത്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ തിരക്ക് പരിഗണിച്ച് ഇത്തവണ കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK. വാസു പറഞ്ഞു. ഏതാനും ദിവസങ്ങൾക്കകം ഒരുക്കങ്ങൾ പൂർത്തിയാക്കും. ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ കൊട്ടിയൂരിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മാസം 28 നെയ്യാട്ടത്തോടെയാണ് വൈശാഖോത്സവത്തിന് തുടക്കമാകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഹരിതചട്ട പാലനത്തിൽ കോഴിക്കോട് ജില്ലയിലെ മികച്ച പ്രവർത്തനത്തിന് ജില്ലാ ശുചിത്വ മിഷൻ പുരസ്കാരങ്ങൾ ജില്ലാ കളക്ടർ സ്നേഹിൽകുമാർ സിംഗ് വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ കോഴിക്കോടും നഗരസഭാ തലത്തിൽ രാമനാട്ടുകരയുമാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. ഭാരതമാതാവിന് ജയഘോഷം മുഴങ്ങുന്നത് അധരത്തിൽ നിന്നല്ല, ഹൃദയത്തിൽ നിന്നാണെന്ന് പ്രശസ്ത തമിഴ് സാഹിത്യകാരനും പത്മശ്രീ ജേതാവുമായ R.N. ജോ ഡിക്രൂസ് പറഞ്ഞു. കോഴിക്കോട്ട് തപസ്യ കലാസാഹിത്യവേദിയുടെ സുവർണ ജയന്തി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തപസ്യ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ PG ഹരിദാസ് അധ്യക്ഷനായിരുന്നു. ഡോക്ടർ സോബൻ മുഖോപാധ്യായ മുഖ്യാതിഥിയായി. ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ പരീക്ഷയിൽ കേരള കലാമണ്ഡലം ആർട്ട് ഹയർ സെക്കൻഡറിയിലെ 74 വിദ്യാർത്ഥികളിൽ 73 പേരും വിജയിച്ചു. 98.64% വിജയം. എറണാകുളം ജില്ലയിൽ സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധന അടുത്ത ബുധൻ വെള്ളി ദിവസങ്ങളിൽ നടത്താൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചു. കുട്ടികൾക്കായി വാടകയ്ക്കെടുക്കുന്ന വാഹനങ്ങളിൽ ഓൺ സ്കൂൾ ഡ്യൂട്ടി എന്ന് വ്യക്തമായി എഴുതിയ ബോർഡ് പ്രദർശിപ്പിക്കണമെന്ന് വകുപ്പ് നിർദ്ദേശം നൽകി. കോഴിക്കോട് പേരാമ്പ്ര ചെറുവണ്ണൂരിൽ ഇന്നലെ രാത്രി ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് യാത്രക്കാരി മരിച്ചു. കക്കറമുക്ക് സ്വദേശിനി സോനയാണ് താലൂക്ക് ആശുപത്രിയിൽ മരിച്ചത്. പരിക്കേറ്റ ഭർത്താവ് ലാലുവിന്

0: കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ UDF മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. അന്തിമ തീരുമാനമെടുക്കാൻ UDF നേതൃയോഗം ഇന്നും ചേരും. അഞ്ച് രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി വൈകി നെതർലൻഡ്സിലെത്തി. വിദേശയാത്രയ്ക്ക് നികുതിയോ സെസ്സോ സർചാർജോ ഈടാക്കുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിഷേധിച്ചു. CBSE 12ാം ക്ലാസ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭ്യമാക്കാനും പുനർമൂല്യനിർണയത്തിനും പ്രത്യേക നടപടികൾ ആവിഷ്കരിച്ചു. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ 90 റൺസിന് തകർത്തു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: പ്രവാചകഃ കൃഷ്ണപ്രസാദോപാധ്യായഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംയുക്ത അറബ് അമിരാത് ദേശസ്യ അല്പകാലാവധികാം യാത്രാം സമ്പൂര്യ യൂറോപ് ദേശൈഃ സഹ ഭാരതസ്യ സാമരിക ആർത്ഥിക സംബന്ധാൻ പ്രഗാഢതരം കർത്തും പഞ്ചരാഷ്ട്രാണാം ഭ്രമണസ്യ ദ്വിതീയ ചരണേ ഗതരാത്രൌ നീതർലാൻഡ് ദേശം പ്രാപ്തവാൻ. ആംസ്റ്റർഡം ഇതി വിമാനസ്ഥാനകെ ഡച്ച് ദേശസ്യ വിദേശമന്ത്രിണാ ടോം ബെരൻസൻ ഇത്യനേന ശ്രീമോദിനഃ സ്വാഗതം കൃതം. ഇതഃ പൂർവം സഹ അബുദാബിനഗരെ UAE ദേശസ്യ രാഷ്ട്രപതിനാ മുഹമ്മദ് ബിൻ ജായദ് അൽ നഹ്യാൻ ഇത്യനേന സഹ ചർച്ചാം കൃതവാൻ ആസീത്. ഡച്ച് ദേശസ്യ ഹേഗ് നഗരെ ഭാരതീയ പ്രവാസിനഃ സാംസ്കൃതിക സംഗീത പ്രദർശനൈഃ പ്രധാനമന്ത്രിണഃ ഭവ്യതയാ സ്വാഗതം കൃതവന്തഃ. ഡച്ച് സൈനികാഃ അപി തം ഔപചാരികരൂപേണ അഭിനന്ദിതവന്തഃ. ഭ്രമണാവധൌ പ്രധാനമന്ത്രി മോദി ഡച്ച് ദേശസ്യ പ്രധാനമന്ത്രിണ റോബ് ജെട്ടൻ ഇത്യനേന സഹ ദ്വിപാക്ഷികം വാർത്താലാപം കരിഷ്യതി. രാഷ്ട്രപ്രമുഖാഞ്ച മിലിഷ്യതി. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ ഉക്തമസ്തി യത് ദേശവാസിനാം കൃതെ ഈസ് ഓഫ് ഡൂയിംഗ് ബിസിനസ് അഥ ഈസ് ഓഫ് ലിവിംഗ് ഇത്യതയോഃ പരിഷ്കാരെ സർവകാരഃ പ്രതിബദ്ധഃ അസ്തിതി. ഏകസ്മിൻ സാമാജിക പ്രസാരമാധ്യമേ ശ്രീമോദി പ്രസാരസംസ്ഥാനാം പ്രതിവേദനം നിരാകൃതവാൻ യത് ജനാനാമുപരി കഥമപി അധിഭാരം ആരോപ്യതേ ഇതി. സർവകാരേണ പെട്രോല നിര്യാതെ 3 രൂപ്യകാണാം പ്രതി ലീറ്റർ ഇതി വിശേഷ അതിരിക്ത ഉത്പാദ ശുൽക്കം ആരോപിതമസ്തി. വിത്തമന്ത്രാലയേന അദ്യ പ്രകാശിതെ ആധികാരിക രാജപത്രേ ഉക്തമസ്തി യത് അധിസൂചനാനുഗുണം ഡീസൽ നിര്യാതെ പ്രതി ലീറ്ററേതി പരിമിതൌ വിശേഷ അതിരിക്ത ഉത്പാദ ശുൽക്കം 23 രൂപ്യകാണാം അപേക്ഷയാ സാർദ്ധ 16 രൂപ്യകാണി കൃത്വാ ന്യൂനീകൃതമസ്തി. ഉപരാഷ്ട്രപതിഃ CP രാധാകൃഷ്ണൻ വര്യഃ കാര്യഭാരഗ്രഹണാനന്തരം അദ്യ സിക്കിം രാജ്യസ്യ പ്രഥമവാരം ഭ്രമണം കരിഷ്യതി. സ്വയാത്രായാം ഉപരാഷ്ട്രപതിഃ ഗംഗ്ടോക് നഗരെ സിക്കിം രാജ്യസ്യ രാജ്യത്വ ദിവസ സമാരോഹേ ഭാഗം ഗ്രഹിഷ്യതി. രാജ്യപാലഃ ഓമപ്രകാശ മാഥുരഃ സിക്കിം രാജ്യസ്യ മുഖ്യമന്ത്രി പ്രേംഗ് സിംഗ് തവാംഗഃ കേന്ദ്രീയ പൂർവോത്തര ക്ഷേത്രവികാസമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ഇത്യാദയോപി ഉത്സവേസ്മിന് ഭാഗം ഗ്രഹിഷ്യന്തി. കേന്ദ്രീയ മാധ്യമിക ശിക്ഷാ ബോർഡ് CBSE ഇത്യയം അവദത് യത് ये छात्राः स्वस्य परिणामैः असन्तुष्टाः सन्ति ते संरचित समीक्षा व्यवस्थां प्राप्तुं शक्नुवन्ति. या हि द्विचरणीय समीक्षा प्रक्रिया अस्ति. प्रथमचरणे छात्राः स्वमूल्यांकितानां उत्तरपुस्तिकानां स्कैन इति प्रतिबिंबित प्रत्ययः യാചയിത്തും ശക്നുവന്തി. ഏതാഹ അന്തർജാലീയ മാധ്യമേന ഉപലഭ്യന്തി. ദ്വിതീയ ചരണേ ഛാത്രാഹ വിസംഗതാനാം പ്രശ്നോത്തരാണാം സത്യാപനായ ആവേദനമപി കർത്തും ശക്നുവന്തി. ഉതോവാ അങ്കന യോജനായാഹ ആധാരേണോ വിശിഷ്ടാനാം ഉത്തരാണാം പുനർമൂല്യാങ്കനാർത്ഥം യാചന കർത്തും ശക്നുവന്തി. ഇസ്രായേൽ ലെബനാൻ ദേശൌ വാഷിംഗ്ടൺ നഗരെ സഞ്ജാതായാഹ വാർത്തായാഹ അനന്തരം യുദ്ധവിരാമസ്യ പുനഃ 45 ദിവസപര്യന്തസ്യ വിസ്താരായ സഹമതൌ അഭവതാം ഇതി അമേരിക്കാ ദേശസ്യ വിദേശവിഭാഗഃ അവദത്. വിദേശവിഭാഗസ്യ പ്രവക്ത ടോമി പിഗോട്ട് അവദത് യത് വാരദ്വയകൃത വാർത്താലാപേന ഫലദായകം യുദ്ധവിരാമം ആഗച്ഛദതി. ഇതഃ അനന്തരം ജൂൺ മാസസ്യ ദ്വിത്രി ദിനാങ്കയോഃ ആധിക്യേന വാർത്താലാപോ ഭവിഷ്യതീതി നിശ്ചിതമസ്തി. आईपीएल क्रिकेट क्रीडायां गतरात्रौ लखनऊ नगरस्य एकाना क्रीडांगणे लखनऊ सुपर जायंट्स इति दलेन

0: चेन्नई सुपर किंग्स इति दलं सप्तस्तोभैः पराजितम्। सीएसके इत्यनेन प्रदत्तस्य 88.1% धावनांकस्य लक्ष्यम् आतिथीयेन एलएसजी इति दलेन 17 क्षेपणचक्रेष् सम्प्राप्तम्, यत्र केवलं 38 कन्दुकेषु मिचेल मार्शल इत्यस्य 90 धावनांकानां भूमिका निर्णायिका अभवत्। मार्शः उत्तम क्रीडकत्वेन पुरस्कृतः इति वार्ताः।
1: ആകാശവാണി കണ്ണൂർ. ട്രെയിൻ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ട്രെയിൻ നമ്പർ 22851 സാന്ദ്രഗാച്ചി മംഗലാപുരം വിവേക് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 2:07 165:11 ക്രാന്തിവീർ കോഴിക്കോട് എക്സ്പ്രസ് 21 വൈകിയോടുന്നു.
2: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
3: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
5: കുഞ്ഞുങ്ങളുടെ ശോഭനമായ ഭാവിക്ക് ശരിയായ ചുവടുവെപ്പുകൾ ഇന്ന് തന്നെയാവാം. പഠന വൈകല്യങ്ങൾക്കും പെരുമാറ്റ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിന്റെ സദ്ഗമയ പദ്ധതി. സദ്ഗമയ നയിക്കാം നേർവഴിയിലേക്ക്, വാർത്തെടുക്കാം ഒരു പുതിയ തലമുറയെ. ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കക്കാട് റോഡ്, കണ്ണൂർ.
6: FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
7: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
8: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
7: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
8: ദിവസവും രാവിലെ 7 മുതൽ രാത്രി 8 വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

0: പ്രിയ ശ്രോതാക്കളെ, സ്വന്തം മൊബൈൽ ഫോൺ തുറന്നു നോക്കിയാൽ നിങ്ങൾ അംഗമായിട്ടുള്ള എത്ര ഗ്രൂപ്പുകളുണ്ടാകും? മിക്ക കൂട്ടായ്മയിലെയും അംഗങ്ങളെ നേരിട്ട് നിങ്ങൾക്കറിയണമെന്നേയില്ല. ദിനംപ്രതി കൂടി വരുന്ന സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിൽ ആഡ് ചെയ്യപ്പെടുകയാണ് അല്ലേ? ലക്ഷ്യമോ പ്രവർത്തനമോ അറിയാത്ത ഇത്തരം ഗ്രൂപ്പുകളിൽ നിന്ന് വ്യതിരിക്തമായ ഒരു കൂട്ടായ്മയെ പരിചയപ്പെടൂ. കണ്ണൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്നേഹതീരം കൂട്ടായ്മ.
1: ഗ്രൂപ്പിന്റെ അകത്തുള്ള ആക്ടിവിറ്റീസ് അല്ല, ചെറുതും വലുതുമായ പരിപാടികൾ. മെമ്പർമാരുടെ വീടുകളിൽ, ഞങ്ങളുടെ ഓഫീസിൽ, പൊതുസ്ഥലങ്ങളിൽ, പാർക്കുകളിലുമൊക്കെ പരിപാടികളും പാട്ടുമക്കാനി എന്ന പേരിൽ സംഗീത സദസ്സുകളും നടത്തിയിട്ടുണ്ട്.
0: കൂടെയുള്ളവരെ നേരിട്ടറിഞ്ഞ് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള ഇവരുടെ പ്രവർത്തനങ്ങളിൽ എല്ലാവർക്കും ഒരേ മനസ്സാണ്. സൂര്യനു താഴെയുള്ള എല്ലാം ചർച്ച ചെയ്ത് പിണങ്ങിയും ഇണങ്ങിയും ഇവർ മുന്നോട്ടു പോവുകയാണ്. സ്നേഹതീരത്തിന്റെ വിശേഷങ്ങളിലേക്ക് ഈ ജാലകം.
1: കണ്ണൂർ സ്നേഹതീരം ഈ ജൂലൈയിൽ 9 വർഷം പൂർത്തിയാക്കുകയാണ്. വെറും 70 മെമ്പർമാരുമായിട്ടാണ് ആരംഭിച്ചത്. 9 വർഷം പൂർത്തിയാക്കുന്ന സമയത്ത് 450 മെമ്പർമാരാണ് ഉള്ളത്.
0: മാനവികതയെ അടിസ്ഥാനമാക്കി വ്യത്യസ്ത വിഷയങ്ങളിലെ തുറന്ന ചർച്ചകളും അന്യോന്യം സൗഹൃദം വളർത്താനുള്ള പരിപാടികളും ഈ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നുണ്ട്. ചീഫ് അഡ്മിൻ മുഹമ്മദ് യൂനിസ്.
1: മതവിഷയമാവട്ടെ, രാഷ്ട്രീയമാവട്ടെ, മറ്റേതെങ്കിലും സാമൂഹ്യ വിഷയങ്ങളാവട്ടെ, എല്ലാവർക്കും നിർഭയമായും സ്വതന്ത്രമായും അഭിപ്രായം പറയാൻ ഒരു വേദി വേണമെന്നുള്ള ആഗ്രഹത്തിന്റെ സഫലീകരണമാണ് കണ്ണൂർ സ്നേഹതീരം. ഇന്നും ഇന്നും തുറന്ന ചർച്ചകൾ നടക്കുന്ന ഒരു കൂട്ടായ്മയാണ് കണ്ണൂർ സ്നേഹതീരം. രാഷ്ട്രീയ ചർച്ചകൾക്ക് സ്വാഭാവികമായും കുറച്ച് എരിവും പുളിയും ചൂടും കൂടും. അങ്ങനെ 2-3 ചേരികളിലായി രാഷ്ട്രീയ പോരാട്ടം നടത്തി തളർന്നു കഴിഞ്ഞാൽ വൈകിട്ട് 5 മണിയാകുമ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഈ പരസ്പര പോരടിച്ചവരൊക്കെ നമ്മുടെ കണ്ണൂർ സീറ്റിൽ അറക്കൽ മ്യൂസിയത്തിന് മുമ്പിൽ ഒരു മിൽമ ബൂത്ത് ഉണ്ട്, അവിടെ പോയിട്ട് ചായ കുടിച്ച് പിരിയും. ഈ പരിപാടിക്ക് പേര് പൊരുത്തപ്പെടിക്കൽ എന്നാണ്. ഇത് അടിച്ച് പിരിഞ്ഞതിന്റെ ഒക്കെ തീർക്കുന്ന പൊരുത്തപ്പെടിക്കൽ പരിപാടി. ഞങ്ങൾ പോസ്റ്റർ പോലും പൊരുത്തപ്പെടിക്കൽ

0: പരിപാടി ഇരുത്രാം തീയതി എന്ന സ്ഥലത്ത് നിന്നാണ്. പിന്നീട് കുറച്ചുകൂടി ഒരു വൈഡായപ്പോഴാണ് നമ്മൾ പരിപാടി ചായത്തക്കാരം എന്ന പേരുമാറ്റം വന്നത്. കണ്ണൂർ സിറ്റി കേന്ദ്രമായിട്ടാണ് ഈ ഗ്രൂപ്പ് തുടങ്ങിയത്. പിന്നീട് കുറച്ചുകൂടി വൈഡായി ഞങ്ങളൊരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല എന്ന തോന്നലിൽ നിന്നാണ് ഏതാണ്ട് 2 വർഷം മുമ്പ് കണ്ണൂർ സ്നേഹതീരം എന്നാക്കിയത്. ഞങ്ങൾക്ക് 2 ഉപഗ്രൂപ്പുകളുണ്ട്. 7 വർഷം മുമ്പ് രൂപീകരിക്കപ്പെട്ട വനിതാ ഗ്രൂപ്പാണ്. രൂപീകരണ സമയത്ത് പാചകതീരം എന്നായിരുന്നു പേര്. പിന്നീട് പിരിശക്കൂട്ടം, പിരിശം എന്ന വാക്കിന് സ്നേഹം, ഇഷ്ക് എന്നൊക്കെയാണല്ലോ. പിരിശക്കൂട്ടം എന്ന പേരിൽ ഒരു വനിതാ കൂട്ടായ്മ രൂപീകരിച്ചു. ഏതാണ്ട് 2 വർഷമായിട്ട് ഞങ്ങൾക്കൊരു മ്യൂസിക് ബാൻഡുണ്ട്, ശ്രുതി ലയ എന്ന പേരിൽ. കണ്ണൂർ സ്നേഹതീരത്തിന്റെ പ്രത്യേകത ഗ്രൂപ്പിന്റെ അകത്തുള്ള ആക്ടിവിറ്റീസ് അല്ല, ചെറുതും വലുതുമായ പരിപാടികൾ. മെമ്പർമാരുടെ വീടുകളിൽ, ഞങ്ങളുടെ ഓഫീസിൽ, പൊതുസ്ഥലങ്ങളിൽ, പാർക്കുകളിലുമൊക്കെ പരിപാടികളും പാട്ടുമക്കാനി എന്ന പേരിൽ സംഗീത സദസ്സുകളും നടത്തിയിട്ടുണ്ട്. 11 വിനോദയാത്രകൾ നടത്തി. അതിന് ഞങ്ങൾ പറയുന്നത് സ്നേഹയാത്ര എന്നാണ്. 3-4 സ്നേഹ സാന്ത്വന യാത്രകൾ നടത്തി. അശരണരെയും ആലംബഹീനരെയും സംരക്ഷിക്കുന്ന കളയാപൂരിലെ CHC സെന്ററിലേക്ക് സ്നേഹ സാന്ത്വന യാത്ര, അവിടുത്തെ അന്തേവാസികൾക്ക് കൈനിറിയ പലഹാരങ്ങളും സമ്മാനങ്ങളുമായിട്ട് പോയി സംഗീത വിരുന്ന് നൽകി. അതേപോലൊരു യാത്രയാണ് ചാലയിൽ പ്രവർത്തിക്കുന്ന ശാന്തിദീപം ഭിന്നശേഷി വിദ്യാലയത്തിലേക്ക് ഞങ്ങളൊരു യാത്ര പോയി. മുഴുവൻ കുട്ടികൾക്കും അധ്യാപകർക്കും ജീവനക്കാർക്കും സമ്മാനങ്ങളുമായിട്ടാണ് ഞങ്ങൾ പോയത്. കണ്ണൂരിലെ പറന്നപ്പാലത്ത് പ്രവർത്തിക്കുന്ന തണൽ വീട് എന്ന സമാനമായ ഒരു സ്ഥാപനത്തിന് ഞങ്ങൾ അവസാനമായിട്ട് പോയി. അവിടുത്തെ അന്തേവാസികളുടെ മുമ്പിലും ഞങ്ങൾ പാട്ടുമക്കാനി എന്ന പേരിൽ സംഗീത വിരുന്ന് അവതരിപ്പിക്കുകയായിരുന്നു. ഇങ്ങനെ വിനോദയാത്രകളും സ്നേഹ സാന്ത്വന യാത്രകളും നടത്തി ഈ കൂട്ടായ്മ. ഏറ്റവും എണ്ണപ്പെട്ട പ്രോഗ്രാമുകളിൽ ഉമ്മാമ സംഗമങ്ങൾ, ഒരു മെമ്പറുടെ പഴയ തറവാട്ടിൽ വെച്ച് ഞങ്ങളുടെ മെമ്പർമാരുടെ പ്രായമുള്ള അമ്മമാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കായിട്ടൊരു പ്രോഗ്രാം. എല്ലാ പ്രോഗ്രാമിനും പ്രായമുള്ളവരെ വീട്ടിൽ നിർത്തിക്കൊണ്ട് പ്രോഗ്രാമിന് പോകുന്ന ഏർപ്പാടാണ്. എന്നാൽ 60 വയസ്സിന് മീതെയുള്ളവർക്ക് മാത്രം പ്രവേശനം നടത്തിക്കൊണ്ടാണ് നമ്മൾ ഉമ്മാമ സംഗമം നടത്തിയത്. പരിപാടിയുടെ വിജയത്തെ തുടർന്ന് കണ്ണൂർ സിറ്റി ദീനുൽ ഇസ്ലാം സഭ ഗേൾസ് ഹൈസ്കൂൾ കോമ്പൗണ്ടിൽ നടത്തി ഉമ്മാമ സംഗമം. 800 പേരാണ് അന്ന് പങ്കെടുത്തത്. അതും 60 വയസ്സിന് മീതെ പ്രായമുള്ള ഉമ്മാമമാരും അവരുടെ കൂടെ ഒരാള് മാത്രമേ ഞങ്ങൾ സ്കൂൾ കോമ്പൗണ്ടിന്റെ അടുത്ത് പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കണ്ണൂരിലെ ഭരണശേരിയിലെ വാസവ ക്ലിഫ് ഹൌസിൽ 1st വാർഷികം നടത്തിയത്. അതിനുശേഷം മൊഞ്ചേറും അഞ്ചാണ്ട് എന്ന പേരിൽ മുനിസിപ്പൽ ഹൈസ്കൂളിൽ 5th വാർഷികം നടത്തി. അവിടെ വെച്ച് ഞങ്ങളുടെ ഒരു പുസ്തക പ്രകാശനം ഉണ്ടായിരുന്നു. മാധ്യമ പ്രവർത്തകനായ ഹനീഫ കുരിക്കളകത്ത് എഴുതിയ കണ്ണൂർ സിറ്റിയുടെ ഇന്നലകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. കണ്ണൂർ സിറ്റിയിൽ നടത്തിയ അതിർപ്പക്കൂട്ടം എന്നൊരു പ്രോഗ്രാം, കൂടാതെ 2024 ഡിസംബറിൽ പയ്യാമ്പലത്ത് നടത്തിയ ഒരു പാട്ടുമക്കാനി ക്രിസ്മസ് ദിനത്തിലാണ്.
1: സംഗീത വിരുന്നുകൾ, ചായ സൽക്കാരങ്ങൾ, സാമൂഹിക പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെല്ലാം ഈ കൂട്ടായ്മയുടെ പ്രത്യേകതകളാണ്.
0: ഞങ്ങളുടെ മെമ്പർമാർ മാത്രം പങ്കെടുത്തുകൊണ്ടുള്ള ഒരു സംഗീത വിരുന്ന്, വനിതാ കായിക മേള. 30 വയസ്സ് മുതൽ 60-65 വയസ്സുവരെയുള്ള സ്ത്രീകൾ ആണ് അതിൽ പങ്കെടുത്തത്. കണ്ണൂർ സ്നേഹതീരത്തിലെയും പിരിശക്കൂട്ടത്തിലെയും മെമ്പർമാരെ ഉൾക്കൊണ്ടുകൊണ്ട് പാട്ടുമക്കാനികൾ പല ഓപ്പൺ സ്പേസിലും പുല്ലുപ്പിയിലും പയ്യാമ്പലത്തും മുഴപ്പിലങ്ങാട് ബീച്ചിലും ഞങ്ങൾ പോയി നടത്തിയിട്ടുണ്ട്. അതുപോലത്തെ ചായത്തക്കാരങ്ങൾ ഒത്തുകൂടി ഇരുന്നിട്ട് പാട്ടൊക്കെ പാടി ചായം കുടിക്കുന്ന പരിപാടിക്ക് കൊടുത്തിരിക്കുന്ന പേരാണ് പാട്ടുമക്കാനിയും ചായത്തക്കാരം എന്നുള്ളത്. ഇതുകൂടാതെ കണ്ണൂർ തയ്യലിലെ IRPC എല്ലാ നബിദിനത്തിനും ഞങ്ങൾ അവിടെ ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട്. സ്നേഹ പഴയ കാലത്ത് തന്നെ ശാസ്ത്രീയമായി സംഗീതം പഠിച്ച ഒരാളാണ് MS അബ്ദുറഹ്മാൻ. ഗ്രാംഫോൺ റെക്കോർഡിലൊക്കെ പാടിയ അന്തീക്ക എന്നാണ് ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നത്. അന്തീക്ക സ്മാരക അവാർഡ്, സംഗീത അവാർഡുകൾ രണ്ടുപേർക്ക് കൊടുത്തിരുന്നു. ഗായകനായ കണ്ണൂർ ഷാഫിക്കും തലശ്ശേരിയിലെ ദാന റാസിക്കിനും. അതുപോലെ തന്നെയാണ് കണ്ണൂർ സിറ്റിയുടെ വിദ്യാഭ്യാസ വിപ്ലവത്തിന് തുടക്കം കുറിച്ച കോയിക്ക എന്ന് പറയുന്ന ഒരു വ്യക്തി. കോയിക്ക സ്മാരക അവാർഡ് പഠിത്തത്തിൽ മികച്ച വിജയം കിട്ടുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന അവാർഡിന്റെ പേര് അതാണ്. സാമൂഹ്യ വിഷയങ്ങളിൽ ശക്തമായ, നിഷ്പക്ഷമായ, ധീരമായ നിലപാടുകൾ എടുക്കുക എന്നുള്ളത്. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തി കണ്ണൂർ സിറ്റിയിൽ. ഉത്തരേന്ത്യയിലുണ്ടായ കർഷക സമരത്തിൽ അതിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് കണ്ണൂർ സിറ്റിയിൽ പ്രതിഷേധ ജ്വാല നടത്തി. മാടായിപ്പാറ സംരക്ഷണ സമരത്തിൽ പങ്കെടുത്തു. തോട്ടടയിൽ ആയുർവേദ ഡിസ്പെൻസറിയുടെ ശോചനീയാവസ്ഥയെപ്പറ്റി ഞങ്ങൾ വീഡിയോ തയ്യാറാക്കി. അതിന്റെ 50% പരിഹരിക്കപ്പെടുകയും ചെയ്തു.
1: ആഴ്ചയിലെ ഓരോ ദിവസവും കൂട്ടായ്മയ്ക്ക് വ്യത്യസ്തമായ പ്രവർത്തന പദ്ധതിയുണ്ട്.
2: ഗ്രൂപ്പ് തുടങ്ങിയിട്ട് 3rd മാസമാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് വരുന്നത്.
1: മുഹമ്മദ് ജാസിം റഹ്മാൻ.
2: അപ്പൊ നമുക്കൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അന്ന് മുതലേ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ചെയ്തൊരു കാര്യം തെറ്റാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് മെമ്പേഴ്സിന് നമ്മളോട് ഡയറക്റ്റ് ചോദിക്കാൻ പറ്റും. ലേഡീസ് ആയിക്കോട്ടെ, ജെൻസ് ആയിക്കോട്ടെ, 2 ഗ്രൂപ്പുകളായിട്ടാണ് നമ്മൾ നിലനിർത്തിയിട്ടുള്ളത്. ഞങ്ങൾക്കൊരു വർക്കിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് മുമ്പായിട്ട് ഈ വർക്കിംഗ് കമ്മിറ്റിയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് ഏകോപനം ഉണ്ടാ കാര്യങ്ങൾ മാത്രമാണ് ഗ്രൂപ്പിലേക്ക് വന്നിട്ട് ഒരു പരിപാടിയായിട്ട് മാറുന്നത്. പരസ്പര ബഹുമാനത്തോടെയുള്ള സംസാരം അല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് കട്ടൻ്റായിട്ട് പറയാനുള്ള ഒരു അധികാരം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അനാവശ്യമായിട്ടുള്ളൊരു വാക്ക് പറയുമ്പോൾ അത് കൃത്യമായിട്ട് അവിടെ ചോദ്യം ചെയ്യാനും, ഫേക്ക് ന്യൂസുകൾ വരുമ്പോൾ അത് കൃത്യമായിട്ട് ഇടപെടുക, അതിന്റെ ഓതന്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് ആ ഗ്രൂപ്പിൽ തന്നെ അവതരിപ്പിക്കാനൊക്കെയുള്ള ഒരു അവസരം ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ സ്ത്രീകളുടെ ഗ്രൂപ്പില് തിരിച്ചക്കൂട്ടം എന്നാണ് പേര്. അവിടെ എല്ലാ കളിച്ചിരി തമാശകളും ഉണ്ടെങ്കിലും അതിന്റെ കൂടെ തന്നെ ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. 7 ദിവസം കൃത്യമായിട്ട് ഓരോ ടാസ്കുകളുടെ ബേസിലാണ് ഉണ്ടാക്കുന്നത്. അതിന്റെ ഓരോ പേരുകള് തിങ്കളാഴ്ച ഞങ്ങൾ സർഗം എന്നിട്ടുള്ള ഒരു സെഗ്മെന്റ് വെച്ചിട്ടുണ്ട്. അതിൽ കഥ, കവിതകൾ, അങ്ങനെയൊക്കെ ഏതെങ്കിലും വായിച്ചതിനെ കുറിച്ച് പറയാൻ ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നുണ്ട്. ചൊവ്വാഴ്ച ലയം എന്നിട്ടൊരു സെഗ്മെന്റ് ഉണ്ടാക്കുന്നത് പാട്ടുമക്കാനി പോലെയുള്ള പാട്ടുകൾ കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ ബുധനാഴ്ച ആത്മീകം എന്നിട്ട് നമ്മുടെ പുസ്തകങ്ങൾ, കിതാബുകൾ, രാമായണം, മഹാഭാരതം, ബൈബിൾ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു കോട്ട് എടുത്തുകൊണ്ട് അതിനെ ചർച്ച ചെയ്യാനുള്ള ഒരു വേദി ഉണ്ടാക്കുന്നുണ്ട്. അതായത് എല്ലാ മതങ്ങളെ കുറിച്ചും നമുക്കൊരു നല്ല വശങ്ങൾ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു സംഗതി ഞങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ വ്യാഴാഴ്ച സ്മൃതി എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. പഴയ കാലത്തുള്ള കഥകൾ, ഓർമ്മകൾ ഇതൊക്കെ പങ്കുവെക്കുക. പിന്നെ വെള്ളിയാഴ്ച 6000 എന്ന് പറഞ്ഞ കിസ് മത്സരങ്ങളാണ് സാധാരണ വരാറുള്ളത്. പിന്നെ ശനി അബ്രവാളി എന്നൊരു ദിവസമുണ്ട്. അത് ഇപ്പം കുറച്ചായിട്ട് ഡൗൺ ആണ്. അത് പഴയ സിനിമകളെ കുറിച്ച്, നമ്മൾ കണ്ട സിനിമകളെ കുറിച്ച് പറയുക. അങ്ങനെയൊക്കെ ഞായറാഴ്ച ഒരു ആക്റ്റീവ് ഡേ ആണ്. പക്ഷെ അധികം പേരും കല്യാണവും മറ്റു കാര്യങ്ങളൊക്കെ തിരക്കായതുകൊണ്ട് നമ്മൾ അതിപ്പോ അത്ര ചെയ്യാറില്ല. അതായത് സ്ത്രീകൾക്ക് നമുക്ക് കൊടുക്കുന്ന ടാസ്കുകൾ അവർ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഒരുപാട് എഴുതുന്ന ആളുകളെ കാണാൻ പറ്റുന്നുണ്ട്. 250 ആളുകളുള്ള സ്ത്രീ ഗ്രൂപ്പും അത്ര തന്നെ ആളുകളുള്ള ഒരു പുരുഷ ഗ്രൂപ്പാണുള്ളത്. അപ്പൊ ഈ രണ്ടിലും കൂടി 500 അടുത്തുള്ള ആളുകളുള്ള ഈ ഗ്രൂപ്പിനെ വളരെ ഏകോപിച്ച് കൊണ്ടുപോകാൻ കഴിയും. നമ്മുടെ മെമ്പേഴ്സിന്റെ കൂട്ടായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമായിട്ട് അവര് കാണുന്നുണ്ട്. കോവിഡിന്റെ സമയത്ത് കിറ്റുകൾ, അത് പ്രവാസികളുടെ വീടുകളിൽ പോലും ആ സമയത്ത് പണിയില്ലാതെ ബുദ്ധിമുട്ടി പ്രവാസികളുണ്ടായിരുന്നു. അപ്പൊ അവരുടെ വീടുകളിൽ പോലും തേടി പിടിച്ച് ഞങ്ങൾ കൊണ്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് വീടുകളുണ്ട്, സുഖമില്ലാത്ത ക്യാൻസർ പേഷ്യൻസ് ആയിട്ടുള്ള. കൃത്യമായിട്ട് അതിന്റെ സോഴ്സ് അന്വേഷിച്ചു, അത് അർഹരാണെന്ന് നമുക്ക് ബോധ്യമായിട്ടുള്ള ആളുകളാണെങ്കിലും അത് കൃത്യമായിട്ട് അവർക്ക് എത്തിച്ചു കൊടുക്കും. വലിയൊരു കടബാധ്യത തീർത്തിട്ടുണ്ടായിരുന്നത് നരിക്കുനി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുള്ള ഒരു ഫാമിലിനെയായിരുന്നു. ഒരു ഭർത്താവില്ലാത്ത 2 ചെറിയ മക്കളുള്ള ഒരു ഉമ്മയാണ് ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ജപ്തി നോട്ടീസ് വന്നിരിക്കുന്ന സമയത്തായിരുന്നു ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവർ വലിയൊരു എമൗണ്ട് സമാഹരിക്കുകയും വേറൊരു ഗ്രൂപ്പിൽ നിന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി കൂടിയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്.
0: എന്റെ പേര് ഇല്യാസ്, ചാലാടാണ് സ്ഥലം, ഞാൻ ഫോട്ടോഗ്രാഫറാണ്. ഗ്രൂപ്പിൽ വന്നപ്പോ തൊട്ട് എല്ലാ കാര്യങ്ങൾക്കും എനർജി കിട്ടുന്നു എനിക്ക് തോന്നിയിട്ടില്ല. കാരണം മറ്റുള്ള ഗ്രൂപ്പുകളിൽ ഒരുപാട് നിയന്ത്രണങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ഏത് കാര്യവും എങ്ങനെയും ആരടുത്തും സംസാരിക്കാനും ഓപ്പണായിട്ടും അഭിപ്രായങ്ങൾ പറയാനും ഒക്കെയുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ട്. പാട്ട് ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ സുധിലയ എന്ന് പറഞ്ഞതിനകത്ത് മെമ്പറാണ്, പാട്ട് പാടാറും. December 25 പയ്യാമ്പലത്ത് വെച്ചിട്ട് സ്റ്റേജ് പരിപാടിയൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു നല്ല ഓർമ്മകളാണ്.

0: തീരും.
1: കടലായി സ്വദേശിയായ എം ഫരീദ
2: ഹസ്ബൻഡിന്റെ ഇതിലാണ് ഞാൻ ഗ്രൂപ്പിലേക്ക് വരുന്നത്. പക്ഷെ ഇപ്പൊ എല്ലാ നാട്ടുകാരും ഈ ഗ്രൂപ്പിലുണ്ട്. അത്രക്ക് ഈ ഗ്രൂപ്പ് വളർന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ ഒരു 9 വർഷമായി ഈ ഗ്രൂപ്പില്. നല്ല നല്ല കാര്യങ്ങളാണ് ഗ്രൂപ്പില് ചർച്ച ചെയ്യുന്നത്. എന്ത് കാര്യങ്ങളായാലും നമുക്ക് അറിവ് തരുന്ന ഒരു ഗ്രൂപ്പാണിത്. രാഷ്ട്രീയം അറിയാൻ പറ്റി, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റി. നേരെ മറിച്ച് നമ്മൾ വീട്ടിലാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ മാത്രം അറിഞ്ഞു, ടി വി കാണുന്ന സിനിമകള് അതൊക്കെ മാത്രമായിരുന്നു. പക്ഷെ ഇത് ആ ദിവസങ്ങൾ എന്താ നടക്കുന്നത് അതൊക്കെ ഈ ഗ്രൂപ്പിൽ നിന്ന് അറിയാം. ലേഡീസ് ആയിട്ടും ജെന്റ്സ് ആയിട്ടും എല്ലാം നല്ലൊരു കമ്പനിയായി. അടി ദിവസം ഉണ്ടാവും, അത് കേൾക്കാനാണ് ഒരു പ്രത്യേക രസം. ചർച്ചകൾ ഉണ്ടാവും, രാജ്യത്ത് നടക്കുന്ന കാര്യം ഉണ്ടാകുന്നു, വേൾഡിൽ നടക്കുന്ന കാര്യങ്ങൾ ഒക്കെ ഈ ഗ്രൂപ്പിൽ നിന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ ആദ്യഘട്ടമായി വനിതാ ലീഗിന്റെ സെക്രട്ടറിയാണ്. പിന്നെ ഇന്ത്യ ടുഡേയിലെ ഇപ്പോ യുദ്ധത്തോടനുബന്ധിച്ച് പ്രവാസികളൊക്കെ പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ചയിൽ പങ്കെടുത്ത്.
1: സംഗീതത്തിലെ താല്പര്യമാണ് ഇതിലേക്ക് എത്തിച്ചത്.
3: എന്റെ ചെറിയ പ്രായത്തിൽ നമുക്ക് പാട്ടിനോടുള്ള കമ്പനിയുണ്ടായിരുന്നു.
1: ഓ ആസാദ്.
3: ഞാന് ഹാർമോണിയം വായിക്കും, കീബോർഡ് ഇങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ വായിക്കുമായിരുന്നു. അപ്പൊ ഇതിൽ കയറിയപ്പോ എന്റെ കഴിവുകൾ നമുക്ക് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടിയത് ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം. ചെൽത്തേ

0: അംഗങ്ങളുടെ രചനകൾ ഉൾപ്പെടുത്തി പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തിട്ടുണ്ട്. അധ്യാപകനായ വി അഷ്ഹാഷ്.
1: ഏത് വിഷയവും നിർഭയത്തോടെ സംസാരിക്കാനുള്ള അവകാശം എല്ലാ അംഗങ്ങൾക്കും ഉണ്ട്. മെമ്പർമാരുടെ സാഹിത്യ വാസനകളും അതുപോലെ തന്നെ അഭിരുചികളെല്ലാം വളർത്താൻ വേണ്ടിയിട്ടും ഗ്രൂപ്പിലെ എഴുതി പരിചയമുള്ള ആൾക്കാരുടെ രചനകളെ ഉൾപ്പെടുത്തി രണ്ടു മൂന്ന് പുസ്തകങ്ങൾ പ്രകാശനം ഇതിനകം നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ത്രീകളുടെ ശാക്തീകരണം, എനിക്ക് തോന്നുന്നത് സ്ത്രീകൾക്ക് പ്രത്യേകം ഒരു സ്പോർട്സ് മേള നമ്മുടെ കണ്ണൂർ സിറ്റിയിലെ മർക്കാർക്കണ്ടി മിനി സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തിയത് ഏറ്റവും ഓർമ്മിക്കപ്പെടേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഗിസ് മത്സരങ്ങൾ, ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഗിസ് മത്സരങ്ങളിൽ വിജയികളായവർക്ക് മാത്രമല്ല പങ്കെടുത്ത എല്ലാ മെമ്പർമാർക്കും സമ്മാനം കൊടുക്കും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മത്സരബുദ്ധിയോടുകൂടി മത്സരിക്കാനുള്ള പ്രചോദനം നൽകുകയും ചെയ്യുന്നു. ചുരുക്കം യാത്രകളിൽ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. കണ്ണൂർ അതുപോലെ തന്നെ കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിലും

0: യാത്രകൾ പോയിട്ടുണ്ടായിരുന്നു. അതിനോട് അനുബന്ധിച്ച് അടുത്തുനിന്ന് എല്ലാ പരിപാടികളിലും അവർക്ക് സമ്മാനങ്ങൾ മറ്റും നൽകി.
1: ഈ കൂട്ടായ്മക്ക് കീഴിലെ മ്യൂസിക് ബാൻഡിന്റെ അഡ്മിൻ നാസർ മൈലാഞ്ചി
2: പാട്ടുപാടി ജനങ്ങൾ സാന്ത്വനിപ്പിക്കുക. പയ്യാമ്പലം ബീച്ച്, ഇനിയിപ്പോൾ നമ്മൾ തലശ്ശേരിയിലേക്ക് ഒരു ഓർഡർ വന്നിട്ടുണ്ട്. നിരന്തരം നമ്മളിങ്ങനെ വിശ്രമമില്ലാത്തൊരു, നമ്മളെ ജോലി കഴിഞ്ഞുള്ള പാർട്ട് ടൈം നമ്മൾ ഇതിനായിട്ട് ഒഴിഞ്ഞു വെച്ചിട്ട് തബല ഹാർമോണിയം അങ്ങനെയുള്ള സംഗീതം പഠിപ്പിക്കുന്ന ഒരു പരിപാടിയിലേക്ക് മുമ്പോട്ട് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സംഗീതം അറിയാത്ത, പാട്ട് എന്താണെന്നറിയാത്തവരെല്ലാവരും പാട്ടുകാരേക്ക് മാറിയിരിക്കുകയാണ്. സംഗീതം കൊണ്ട് മനുഷ്യരെ ഒന്നിപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു മുദ്രാവാക്യം കണ്ണൂർ സ്നേഹതീരം മുമ്പോട്ട് വെച്ചിട്ടുണ്ട്.
1: ഇതിലെ അംഗം സി കെ നൂറുദ്ദീൻ.
3: 40 വർഷത്തോളം ഞാൻ ഗൾഫിലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഈ ഗ്രൂപ്പിൽ ഞാൻ തുടക്കം മുതലേ ഉണ്ട്. പക്ഷെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെയും നാട്ടുകാരെയും അടുത്തറിയാൻ പറ്റിയത് ഈ ഗ്രൂപ്പ് കൊണ്ടാണ്. തുടക്കത്തിൽ ഞങ്ങൾ ചായകുടി, അങ്ങനെ അത് പിന്നെ വളർന്നിട്ട് നമ്മൾ ഓരോ വീടുകളിൽ, ഓരോ മെമ്പർമാരുടെ വീടുകളിലേക്ക് എല്ലാവരും ഒത്തുകൂടുകയും അവിടെ വെച്ച് പാട്ടുപാടുകയും അവിടെ വെച്ച് എല്ലാവരും കളി തമാശ പറഞ്ഞു പോവുകയും ചെയ്യുന്നൊരു രീതിയായിരുന്നു. ഇപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു ഓഫീസും കാര്യങ്ങളെല്ലാം. എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി, ഒരുപാട് അറിയുന്ന ആൾക്കാരെ കിട്ടി.
4: പാടി തൻ

0: ഷജീന ഷംഹാദ്
1: പെരിശക്കൂട്ടത്തിൽ വന്നിട്ട് 3 വർഷത്തേക്കാണ്. പാട്ട് പാടാന് കൂടുതൽ ആക്റ്റീവായിട്ട് പെരിശക്കൂട്ടത്തിൽ വന്നിട്ട് ധൈര്യം കിട്ടി അങ്ങനെ പാടുന്നു. മീറ്റിംഗിൽ ഒരു 30-25 ആള് അങ്ങനെ വരും. താല്പര്യമുള്ളവരാണ്, എല്ലാവർക്കും ആസ്വദിക്കാനും ഇഷ്ടമാണ്.
0: വീടിനകത്ത് ചുരുങ്ങിപ്പോയവരെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഈ കൂട്ടായ്മ സഹായിച്ചു. ടി ഷുഹൈബ,
2: ഉറങ്ങിക്കിടന്ന നമ്മുടെ കഴിവുകളെ പുറത്തുകൊണ്ടുവരാൻ പറ്റി. പിന്നെ പൊതുവേ നമ്മൾക്ക് മടിയായിരുന്നല്ലോ, വീട്ടിൽ തന്നെ ആയിരുന്നല്ലോ. കുറേ പ്രചോദനം തന്ന്, സ്റ്റേജിലൊക്കെ പാടാനും ഇതുള്ള അവസരം തന്നത് ഈ ഒരു ഗ്രൂപ്പ്. അത് ആൾക്കാരോട് പേടിയില്ലാണ്ട് സംസാരിക്കാനുള്ള ഒരു ഇതാക്കി തന്നത് ഈ ഗ്രൂപ്പ് തന്നെ. എഴുത്തും അങ്ങനെ തന്നെ, ഇങ്ങനെ എഴുതാൻ പറ്റുമെന്ന് ചിന്തിക്കും, നമ്മൾ ആ തെറ്റുകൾ തിരുത്തി തരും, അതിൽ പാടുമ്പോൾ തന്നെ നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ പഠിച്ച് പഠിച്ച് നമ്മൾ വന്നതിനേക്കാളും എത്രയോ ഉയരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഓരോ കുറേ മാറ്റങ്ങളുണ്ട്. ആദ്യ ടീച്ചറായിരുന്നു, ഇപ്പം അസൈഫ്, 3 മക്കള്, ഹസ്ബൻഡ് പുറത്ത്, ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. തക്കോ

0: കെ സുലൈഖ.
1: എന്നെ എല്ലാവരും ഈ ഗ്രൂപ്പിൽ നിന്ന് വിളിക്കുന്നത് പേര് സുലുവമ്മ എന്നാണ്. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷം. എല്ലാ പരിപാടിക്കും നാം പങ്കെടുക്കും. ഇപ്പൊ എനിക്ക് 10 74 വയസ്സായി. ഞാനാണ് എല്ലാവരും കാട്ടി മുട്ടത്. ഞാൻ നല്ല സന്തോഷമുണ്ട്. ഇപ്പോഴും മനസ്സിന് സമാധാനമുണ്ട്. ഇങ്ങനെ ഓരോരോ ആവശ്യത്തിന് പോയും വരികയെല്ലാം ചെയ്യുന്നതിന് എവിടെ ദൂരത്തായാലും എന്നെ വിളിച്ചാൽ എന്നെ കൂട്ടിയിട്ട് പോകും. എന്റെ അടുത്താളല്ലോ. അതുകൊണ്ട് വളരെ സന്തോഷം. വീട്ടിൽ വെറുതെ ഇരിക്കുന്നതല്ലേ. അതുകൊണ്ട് എല്ലാ പരിപാടിക്കും നാം പങ്കെടുക്കും. എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്നു കഴിയുന്നതുവരെ നാം പരിപാടിക്ക് പങ്കെടുക്കും. എന്റെ മക്കൾക്കെല്ലാം വളരെ ഇഷ്ടമാണ്.
2: ഗ്രൂപ്പിൽ വന്നതിന് ശേഷം ഗ്രൂപ്പിലെ ആക്ടിവിറ്റീസ് കാരണം ഞാൻ തന്നെ കുറെ ഇംപ്രൂവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.
3: ഗ്രൂപ്പ് അഡ്മിൻമാരിൽ ഒരാൾ തനൂജ ഹാറൂൺ.
2: പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് നമ്മൾ സ്ട്രെസ് റിലീഫ് തന്നെയാണ് ഈ ഗ്രൂപ്പ്. ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലെ ആൾക്കാരാണ്. ഒരു 20 വയസ്സ് തൊട്ട് എനിക്കൊന്ന് 70 വയസ്സ് വരെയുള്ള മെമ്പേഴ്സ് നമ്മൾ ഗ്രൂപ്പിലുണ്ട്. അപ്പം ഏത് പ്രോഗ്രാമായാലും അത് യാത്ര ആയിക്കോട്ടെ നമ്മൾ ഏത് പ്രോഗ്രാമായാലും നമ്മൾ ഒന്നിച്ചാണ്.

0: किनारा चंचल हवा
1: കൂട്ടായ്മയെ ഇനിയും മുന്നോട്ട് നയിക്കാനുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് എം മുഹമ്മദ് യൂനിസ് തുടരുന്നു.
2: കണ്ണൂർ സ്നേഹദീപത്തിന്റെ ഭാവി പരിപാടി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 9 വർഷമായി എന്തൊക്കെ നിലപാടുകൾ എന്തൊക്കെ പ്രോഗ്രാമുകൾ തുറന്നു വന്നിരുന്നോ അത് അതേപോലെ ഒരു വിട്ടുവീഴ്ചയില്ലാതെ തുറന്നു പോകും. രാഷ്ട്രീയമായിക്കോട്ടെ സാമൂഹ്യ വിഷയങ്ങളായിട്ട് കണ്ണൂരിലെ ഏറ്റവും ശക്തമായ ഒരു വനിതാ കൂട്ടായ്മയാണ് പിരിശക്കൂട്ടം എന്ന പേര് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ തന്നെ വനിതാ കൂട്ടായ്മയിൽ പലവിധ ടാസ്കുകൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. എഴുത്ത് മത്സരങ്ങൾ, പ്രണയദിനത്തിലുള്ള മത്സരങ്ങൾ, ദിവസം ഓരോ വിഷയങ്ങൾ കൊടുത്തിട്ട് അവർക്ക് എഴുതിക്കുകയാണ്. ഇതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് സാധാരണ സ്ത്രീകളുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ പാചകവും വീട്ടുകാര്യങ്ങളും ഇങ്ങനെയുള്ള ചില ചുരുങ്ങിയ വിഷയങ്ങളിൽ കറങ്ങി നിൽക്കുക എന്നുള്ളതാണ്. പകരം

പുരുഷന്മാരോട് കടപിടിക്കുന്ന അവർക്ക് കൊടുക്കുന്ന ടാസ്കുകൾ തന്നെയാണ് സ്ത്രീകൾക്കും കൊടുക്കുന്നത്. അവരെ എഴുതാൻ പ്രാപ്തരാക്കുക, എഴുതാത്തവരെ എഴുതിക്കുക, മിണ്ടാത്തവരെ മിണ്ടിക്കുക, ഒരു മുടിയായി നിൽക്കുന്നവരെ കൊണ്ട് കൂടുതൽ സംസാരിക്കാനുള്ള കഴിവുണ്ടാക്കിയെടുക്കുക, പാടാത്തവരെ പാടിക്കുക. ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ വനിതാ ഗ്രൂപ്പിലും വേറെയുണ്ട്, മെയിൻ ഗ്രൂപ്പിലും രണ്ടു ദിവസം

0: ാണ് മിക്കവാറും ദിവസങ്ങളിൽ എവിടെയെങ്കിലും ഞങ്ങൾ കൂടും, പാട്ടൊക്കെ പാടും, വിനോദയാത്രകൾ. പ്രത്യേകിച്ച് സ്ത്രീകളെയാണ് ഞങ്ങളതിൽ ലക്ഷ്യം വെക്കുന്നത്. പൂർവാധികം ഊർജിതമായിട്ട് തുടർന്നങ്ങോട്ടും ഞങ്ങളുടെ പങ്കാളിത്തമുണ്ടാവും. പ്രത്യേകിച്ചിട്ട് സാമൂഹ്യ വിഷയം ആർജവത്തോടുകൂടി തന്നെ ഇടപെടുക എന്നുള്ള ശൈലി തുടർന്നും ഉണ്ടാവും.
1: സൗഹൃദത്തിന്റെ സ്നേഹതീരമണയാൻ കണ്ണൂർ സ്നേഹതീരം കൂട്ടായ്മയെ കുറിച്ചുള്ള ജാലകം സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ സി കെ രാജശ്രീ.
2: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
3: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
2: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
3: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം. ATM, CDM സൗകര്യം. ജനവിശ്വാസം ഉറപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
4: ആകാശവാണി കണ്ണൂർ.
5: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
4: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. പയ്യന്നൂർ AKAS ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HS/ST മലയാളം അധ്യാപകന്റെ താൽക്കാലിക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 25 രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിന് എത്തണം. ഫോൺ 9961-2463-33. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മേരാ യുവഭാരതിന്റെ തളാപ്പ് ഓഫീസിൽ 6 മാസത്തേക്ക് പാർട്ട് ടൈം സ്വീപ്പറെ നിയമിക്കുന്നു. 18 മുതൽ 25 വയസ്സുവരെയുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം. സ്വയം തയ്യാറാക്കിയ അപേക്ഷയും ബയോഡാറ്റയും സഹിതം ഈ മാസം 28-നകം അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്ക് ഫോൺ 8921-2555-01, ഇമെയിൽ myBharat@gmail.com. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ജില്ലാ കാര്യാലയത്തിലേക്ക് 1 വർഷ കാലയളവിലേക്ക് ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് അപ്രന്റീസ് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 1 ജൂൺ രാവിലെ 11 മണിക്ക് കാഞ്ഞങ്ങാടുള്ള ജില്ലാ കാര്യാലയത്തിൽ നടക്കും. പ്രായപരിധി 28 വയസ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0467-2201-180. ചെറുവത്തൂർ ഗവൺമെന്റ് ITIയിൽ ട്രെയിനിംഗ് ഇൻസ്ട്രക്ടർ പ്ലംബർ തസ്തികയിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 20 രാവിലെ 11 മണിക്ക് കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലുള്ള ഉത്തരമേഖല ട്രെയിനിംഗ് ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിൽ നടക്കും. കണ്ണൂർ നാഷണൽ ആയുഷ് മിഷന് കീഴിൽ 6 ഫാം ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പി അസിസ്റ്റന്റ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ANM/GNM യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 40 വയസ്സ്. പ്രവൃത്തി പരിചയമുള്ളവർക്ക് 10 വർഷം വരെ പ്രായമിളവ് അനുവദിക്കും. താൽപര്യമുള്ളവർ 21 രാവിലെ 10:30 ആറളം ഫാം ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ അഭിമുഖത്തിന് എത്തണം. കാസർഗോഡ് തളങ്കര ഗവൺമെന്റ് മുസ്ലിം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ വാൻ ഡ്രൈവറുടെ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച സ്കൂളിൽ വെച്ച് 19 രാവിലെ 11 നടക്കും. ആയിത്തറ മമ്പറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോട്ടണി, ആന്ത്രോപോളജി, ഹിസ്റ്ററി ഒഴിവുകളിലേക്കുള്ള അതിഥി അധ്യാപകരുടെ അഭിമുഖം 29 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ 9495-77-2526. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
5: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
4: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതർലാൻഡ്സിൽ. ഡച്ച് പ്രധാനമന്ത്രി റോബ് യേറ്റനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും സുഗമവുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി. പെട്രോൾ കയറ്റുമതിക്ക് ലിറ്ററിന് 3 രൂപ പ്രത്യേക അധിക എക്സൈസ് തീരുവ ചുമത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. യുഡിഎഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ഡൽഹിയിൽ SIR നടപടികൾ June 30 ആരംഭിക്കും. അർഹരായ എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ലക്നൌ സൂപ്പർ ജയന്റ്സിന് 7 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. 6 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ രാത്രി നെതർലാൻഡ്സിലെത്തി. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരവും സാമ്പത്തികവുമായ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടാണ് സന്ദർശനം. ആംസ്റ്റർഡാം വിമാനത്താവളത്തിൽ ഡച്ച് വിദേശകാര്യമന്ത്രി ടോം ബറേൻസൻ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ സന്ദർശനത്തിന് ശേഷമാണ് ശ്രീ മോദി നെതർലാൻഡ്സിലെത്തിയത്. വിശദാംശങ്ങളിലേക്ക്.
1: സന്ദർശനവേളയിൽ ഡച്ച് പ്രധാനമന്ത്രി റോബ് യേറ്റനുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡച്ച് രാജാവിനെയും രാജ്ഞിയെയും സന്ദർശിക്കും. ഇന്ന് അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയും പ്രമുഖ ഡച്ച് കമ്പനികളുടെ CEOമാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. നെതർലാൻഡ് സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നാളെ സ്വീഡനിലെ ഗോഥൻബർഗിലേക്ക് പോകും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സന്ദർശനത്തിന്റെ 4ാം പാദത്തിൽ പ്രധാനമന്ത്രി തിങ്കളാഴ്ച നോർവേയിലെത്തും. നോർവീജിയൻ പ്രധാനമന്ത്രിയോടൊപ്പം ഇന്ത്യ നോർവേ ബിസിനസ് ആന്റ് റിസർച്ച് ഉച്ചകോടിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. 3ാമത് ഇൻഡോ നോർഡിക് ഉച്ചകോടിയിലും ശ്രീ മോദി പങ്കെടുക്കും. തുടർന്ന് ചൊവ്വാഴ്ച ഇറ്റലിയിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് സെർജിയോ മാറ്ററെല്ലയുമായും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും സുഗമവുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അബുദാബിയിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ഉന്നതതല ചർച്ച നടത്തുകയായിരുന്നു അദ്ദേഹം. UAEയിൽ അടുത്തിടെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ഇന്ത്യയ്ക്ക് പ്രധാന പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹോർമുസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ കപ്പലുകളെ കടത്തിവിടാൻ ഇറാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. പെട്രോൾ കയറ്റുമതിക്ക് ലിറ്ററിന് 3 രൂപ പ്രത്യേക അധിക എക്സൈസ് തീരുവ ചുമത്തി കേന്ദ്ര സർക്കാർ. അതേസമയം ഡീസൽ കയറ്റുമതിയുടെ പ്രത്യേക അധിക എക്സൈസ് ഡ്യൂട്ടി 23 രൂപയിൽ നിന്ന് 16.50 രൂപയായി കുറച്ചതായി ധനമന്ത്രാലയം ഇന്നലെ പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു. ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിന്റെ പ്രത്യേക അധിക എക്സൈസ് തീരുവ ലിറ്ററിന് 33 രൂപയിൽ നിന്ന് 16 രൂപയായും കുറച്ചു. പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ അടുത്ത 2 ആഴ്ചത്തേക്ക് പ്രാബല്യത്തിലുണ്ടാകും. ആഭ്യന്തര ഉപയോഗത്തിനുള്ള പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലുള്ള എക്സൈസ് ഡ്യൂട്ടി നിരക്കുകളിൽ മാറ്റമില്ല. വിദേശയാത്രകൾക്ക് സെസ് നികുതി സർചാർജ് എന്നിവ ചുമത്തുന്നത് സംബന്ധിച്ച മാധ്യമ റിപ്പോർട്ട് നിരസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശയാത്രകൾക്ക് അത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുക, വ്യവസായ സംരംഭങ്ങളിൽ ഏർപ്പെടുന്നത് ലളിതമാക്കുക തുടങ്ങിയവയ്ക്കുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത പ്രധാനമന്ത്രി ആവർത്തിച്ചു. ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്നും ആണവായുധം സ്വന്തമാക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി അവസാനിപ്പിക്കാനുള്ള കരാറുകൾ ഇറാൻ പാലിക്കുന്നില്ലെന്ന് ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് ആരോപിച്ചു. അതിനിടെ ചൈനാ സന്ദർശനവേളയിൽ അമേരിക്കയും ചൈനയും പ്രധാന വ്യാപാര കരാറുകളിൽ ഒപ്പുവച്ചതായി US പ്രസിഡന്റ് അറിയിച്ചു. ഇസ്രായേലും ലെബനനും തമ്മിലുള്ള വെടിനിർത്തൽ കാലാവധി 45 ദിവസത്തേക്ക് കൂടി നീട്ടാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചതായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. വാഷിംഗ്ടണിൽ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് തീരുമാനം. June 2-3 തീയതികളിൽ തുടർ ചർച്ചകൾ നടക്കുമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടോമി പിഗോട്ട് അറിയിച്ചു. എന്നാൽ മേഖലയിൽ ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. UDF നേതൃയോഗം ഇന്ന് ചേരും. BD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. അതിനിടെ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി സ്വന്തം ജില്ലയിലെത്തിയ VD സതീശന് എറണാകുളം DCCയുടെ നേതൃത്വത്തിൽ ഇന്നലെ ഊഷ്മള സ്വീകരണം നൽകി. ഡൽഹിയിൽ പ്രത്യേക വോട്ടർ പട്ടിക പുതുക്കൽ തീവ്ര

0: യജ്ഞ നടപടികൾ ജൂൺ 30 ആരംഭിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അർഹരായ എല്ലാ വോട്ടർമാരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക, അല്ലാത്തവരെ ഒഴിവാക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പരിശീലനവും ആവശ്യമായ സാമഗ്രികളുടെ ക്രമീകരണങ്ങളും ജൂൺ 20 മുതൽ 29 വരെ നടക്കും. നിലവിൽ ഡൽഹിയിൽ 1.48 കോടിയിലധികം വോട്ടർമാരുണ്ട്. SIR പ്രക്രിയ പൂർത്തിയാക്കി അന്തിമ വോട്ടർ പട്ടിക ഒക്ടോബർ 7 പ്രസിദ്ധീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് സിക്കിം സന്ദർശിക്കും. ഉപരാഷ്ട്രപതി ആയതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സിക്കിം സന്ദർശനമാണിത്. ഗാംഗ്ടോക്കിൽ നടക്കുന്ന സിക്കിമിന്റെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. CBSE 12-ാം ക്ലാസ് പരീക്ഷാ ഫലത്തിൽ തൃപ്തരല്ലാത്ത വിദ്യാർത്ഥികൾക്ക് 2 ഘട്ടങ്ങളായുള്ള പുനഃപരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. 2-ാം ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് മൂല്യനിർണ്ണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾക്കായി ഈ മാസം 19 മുതൽ 22 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ഒരു വിഷയത്തിന് 700 രൂപയാണ് ഫീസ്. 2-ാം ഘട്ടത്തിൽ മാർക്കുകളിലെ വ്യത്യാസങ്ങൾ പരിശോധിക്കുന്നതിനോ ഔദ്യോഗിക മൂല്യനിർണ്ണയം നടത്തുന്നതിനോ ഈ മാസം 26 മുതൽ 29 വരെ അപേക്ഷ നൽകാമെന്നും CBSE അറിയിച്ചു. നീറ്റ് UG പുനഃപരീക്ഷ ജൂൺ 21. മെയ് 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയിരുന്നു. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ അറിയിച്ചു. OMR പരീക്ഷാ രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും പരീക്ഷ നടത്തുകയെന്നും അദ്ദേഹം പറഞ്ഞു.
2: CBI ഗഹരാ തക് ജായേഗി, കിസി കോ ഇസ് ബാർ ബക്സാ നഹീ ജായേഗ. രാധാകൃഷ്ണൻ കമ്മിറ്റി കോ പൂരാ ലാഗു കർനെ കെ ബാവജൂദ് ഭി യേ ഘട്ന ഹുയി. CBI നെ തുരന്ത് കാർവായി കിയാ ഹൈ. CBI ഇസ്കോ തഹ തക് ജായേഗി. മേ ഓർ ഏക് വിഷയ ജോ മെയിൻ വിഷയ മേ കഹനാ താ, അഗലെ സാൽ സേ നീറ്റ് കി പരീക്ഷ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് സേ ഹോഗി.
0: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ക്രമക്കേടുകളിൽ മുഖ്യ സൂത്രധാരനെന്ന് കരുതുന്ന ആളെ CBI അറസ്റ്റ് ചെയ്തു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് വേണ്ടി പരീക്ഷാ നടപടികളിൽ പങ്കാളിയായിരുന്ന കെമിസ്ട്രി ലെക്ചറർ PV കുൽക്കർണിയാണ് പൂനെയിൽ പിടിയിലായത്. ചോദ്യപേപ്പറുകൾ കൈകാര്യം ചെയ്യാൻ ഇയാൾക്ക് അനുമതിയുണ്ടായിരുന്നു. IPL ക്രിക്കറ്റിൽ ഇന്നലെ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ലക്നൌ സൂപ്പർ ജയൻസിന് 7 വിക്കറ്റ് വിജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈ സൂപ്പർ കിങ്സ് നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 187 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ലക്നൌ സൂപ്പർ ജയൻസ് 38 പന്തിൽ 90 റൺസ് നേടിയ മിച്ചൽ മാർഷിന്റെ കരുത്തിൽ 16.4 ഓവറിൽ വിജയലക്ഷ്യം മറികടന്നു. മാർഷ് തന്നെയാണ് മത്സരത്തിലെ താരം. എന്നാൽ വിജയത്തിന് ശേഷവും ലക്നൌ സൂപ്പർ ജയൻസിന്റെ പോയിന്റ് പട്ടികയിൽ ഏറ്റവും അവസാന സ്ഥാനത്താണ്. ബാങ്കോക്കിൽ നടക്കുന്ന തായ്ലന്റ് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ്, രംഗി റെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം മലേഷ്യൻ സഖ്യത്തെ നേരിടും. ഇന്നലെ നടന്ന ക്വാർട്ടർ ഫൈനലിൽ ജാപ്പനീസ് സഖ്യത്തെ 21-12, 21-13 എന്ന സ്കോറിനാണ് ഇന്ത്യൻ താരങ്ങൾ പരാജയപ്പെടുത്തിയത്. അതേസമയം PV സിന്ധു, ലക്ഷ്യസെൻ എന്നിവർ ടൂർണമെന്റിൽ നിന്നും പുറത്തായി. കേരളത്തിൽ കാലവർഷം മെയ് 26 സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട് പേരാമ്പ്ര ചെരുവണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് യാത്രക്കാരി മരിച്ചു. കക്കരമുക്ക് സ്വദേശിനി സോനയാണ് മരിച്ചത്. പരിക്കേറ്റ ഭർത്താവ് റിജിൻലാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആകാശവാണി 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം സംഘടിപ്പിക്കുന്ന സൈക്ലത്തോൺ നാളെ നടക്കും. രാവിലെ 7:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, നിയമസഭാ മന്ദിരം, സ്റ്റാച്യു വഴി ആകാശവാണി വരെയാണ് സൈക്ലത്തോൺ. വനിതാ ശാക്തീകരണത്തിനായുള്ള പാർലമെന്ററി സമിതി രൂപീകരിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ലോക്സഭാംഗം ദഗുബാട്ടി പുരന്തേശ്വരിയെ സമിതി അധ്യക്ഷയായി നിയമിച്ചു. ലോക്സഭയിൽ നിന്ന് 18 പേരും രാജ്യസഭയിൽ നിന്ന് 10 പേരും ഉൾപ്പെടെ 28 പേരാണ് സമിതിയിലുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതർലാൻഡ്സിൽ. ഡച്ച് പ്രധാനമന്ത്രി റോബ് എറ്റനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും സുഗമവുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി. പെട്രോൾ കയറ്റുമതിക്ക് ലിറ്ററിന് 3 രൂപ പ്രത്യേക അധിക എക്സൈസ് തീരുവ ചുമത്തി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ഡൽഹിയിൽ SIR നടപടികൾ ജൂൺ 30 ആരംഭിക്കും. അർഹരായ എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ലക്നൌ സൂപ്പർ ജയൻസിന് 7 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ആകാശവാണി കണ്ണൂർ.
1: 16 വർഷത്തെ പ്രവർത്തന മികവുമായി മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഞ്ചരക്കണ്ടി എഞ്ചിനീയറിംഗ് കോളേജിൽ
2: സ്കോളർഷിപ്പോട് കൂടിയുള്ള ബിടെക് എംടെക് എഞ്ചിനീയറിംഗ്,
1: ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കൂടാതെ ബിടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി എന്നീ അത്യാധുനിക കോഴ്സുകളിലേക്കും സ്കോളർഷിപ്പോട് കൂടി പഠിക്കാം.
2: അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യും.
2: ഫോൺ 9778769134, മറ്റൊരു നമ്പർ 04972855005.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
1: 7000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
4: ട്യൂഷൻ ഇല്ലാതെ കുട്ടികൾക്ക് മികച്ച അധ്യയനം ലഭിക്കുന്നു.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ ക്ലാസുകളും ഡിജിറ്റൈസ് ചെയ്യുന്നു.
4: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
1: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
0: അപൂർവ ഗാനം.

എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും ചേർന്ന് പാടിയ നിങ്ങൾ കേട്ട ഈ ഗാനം രാജ പാർവൈ എന്ന ചിത്രത്തിൽ നിന്നാണ്. കമൽഹാസൻ അഭിനയിച്ച 100-ാമത്തെ ചിത്രമാണ് രാജപാർവൈ. മാത്രമല്ല കമൽഹാസൻ നിർമ്മിച്ച ആദ്യ ചിത്രം കൂടിയാണിത്. ചിത്രത്തിന്റെ കഥയുടെ ക്രെഡിറ്റും കമൽഹാസന് തന്നെ. ഇളയരാജ ഈണം പകർന്ന ഈ ഗാനത്തിൽ എസ് പി ബിക്കും എസ് ജാനകിക്കുമൊപ്പം കേൾക്കുന്ന ഹമ്മിംഗ് ആലാപന ശബ്ദം മലയാളിയായ പ്രശസ്ത സംഗീതജ്ഞൻ ടി വി ഗോപാലകൃഷ്ണന്റേതാണ്.

0: നിങ്ങൾക്കറിയാമോ, ഗ്രേറ്റർ ചാർട്ടർ എന്നത് ഏത് പ്രശസ്തമായ നിയമസംഹിതയുടെ മറ്റൊരു പേരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇരുന്നൂറ്റി 1215 ബ്രിട്ടനിൽ നിലവിൽ വന്നതും ലാറ്റിൻ ഭാഷയിൽ എഴുതപ്പെട്ടതുമായ മാഗ്നാകാർട്ട നിയമസംഹിതയുടെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ഗ്രേറ്റർ ചാർട്ടർ. ബ്രിട്ടനിലെ ഏകാധിപത്യ ഭരണത്തിൽ വീർപ്പുമുട്ടിയ ജനങ്ങൾ റെനിമീഡ് എന്ന സ്ഥലത്ത് വച്ച് അന്നത്തെ ഭരണാധികാരിയായിരുന്ന ജോൺ 2 രാജാവിനെ തടഞ്ഞ് മാഗ്നാകാർട്ടയിൽ ഒപ്പുവയ്പ്പിക്കുകയായിരുന്നു. അമേരിക്കൻ ഭരണഘടനയെയും മറ്റ് പല രാജ്യങ്ങളുടെയും ഭരണഘടനാ നിയമങ്ങളെയും മാഗ്നാകാർട്ട നിർണായകമായി സ്വാധീനിച്ചിട്ടുണ്ട്.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: സ്പോർട്സ് ടൈം.
0: സന്ധ്യ മയങ്ങിയാൽ ചാലയിലെ വെളിച്ചങ്ങൾക്ക് മറ്റൊരു താളമായിരുന്നു. ഗാലറികളിൽ ആവേശത്തിന്റെ ആരവങ്ങൾ, മൈതാനത്ത് തീപ്പൊരി പോരാട്ടങ്ങൾ. പന്ത് ഓരോ തവണ വലയിലേക്കെത്തുമ്പോഴും 1000 ഹൃദയങ്ങൾ ഒരുമിച്ച് മിടിച്ച നിമിഷങ്ങൾ. ചാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിനെ ഫുട്ബോൾ ആവേശത്തിന്റെ ഉത്സവമാക്കി മാറ്റിയ കൊറ്റംകുന്ന് സുവർണ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന സുവർണ ചാല സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ സ്പോർട്സ് ടൈമിൽ.
4: നമ്മളിപ്പോൾ 20 വർഷമായി ടൂർണമെന്റ് നടത്തിക്കൊണ്ടു പോകുന്നത്. കാരണം 10 വർഷത്തോളം ചെറുക്കുതാഴെ ഗ്രൗണ്ടിലായിരുന്നു നടത്തിയത്. പിന്നെ ചില 10 വർഷമായി ഇപ്പം ചാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് നടക്കുകയാണ്.
0: സംഘാടക മികവിന്റെ ഉത്തമ മാതൃകയായ ഈ ടൂർണമെന്റ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു ഫുട്ബോൾ ടൂർണമെന്റ് ചെയർമാൻ രമേശൻ കൊറ്റംകുന്ന്.
4: കുറച്ചുകാലം ഇവിടെ ഗ്യാപ്പ് വന്നു. കാരണം നമ്മൾ ഒരുപാട് ആളുകൾ പ്രവാസികളാണ്. അപ്പം ജോലി സംബന്ധമായിട്ട് എല്ലാവരും ഗൾഫിലേക്ക് പോയതിന്റെ കാരണം കുറച്ച് കാലം എന്ന് പറഞ്ഞാൽ ഇത് നിർത്തേണ്ടി വന്നിട്ടുണ്ട്. അപ്പം വീണ്ടും തുടങ്ങിയാണ്. 10 വർഷം നടത്തിയെന്ന് വെച്ചാൽ തോട്ടട ഇവിടെ ഒരു ചെറുക്കുതാഴെ ഗ്രൗണ്ട് ഉണ്ട്, വയലിൽ വെച്ച് ചേർന്ന് നടന്നത്. ഇപ്പം എന്ന് വെച്ചാൽ വയലെന്ന് വെച്ചാൽ എല്ലാം കൃഷിയെല്ലാം നിന്നു. അപ്പോൾ ചിലത് നമ്മൾ ചാലി സ്കൂളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ആ സമയത്ത് വെച്ചാൽ എല്ലാം നാട്ടിലുള്ള ടീമുകളായിരുന്നു, നമ്മൾ നാടൻ കളിക്കാറായിരുന്നു. പക്ഷെ ഇപ്പം അതിന്റെ ചിത്രങ്ങളെല്ലാം മാറി. ഇപ്പോഴത്തെ വിദേശ താരങ്ങളും ഇങ്ങനെയുള്ള ആളുകളെല്ലാം വന്നിട്ടാണ് ഇപ്പോൾ ഈ ടൂർണമെന്റിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നല്ല രീതിയിൽ ഇപ്പം നടന്നു വരുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ മറ്റുള്ള സംഘടനകളൊന്നുമായിരുന്നില്ല, എല്ലാ വിഭാഗം ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു 101 കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ചാലക്കുള്ളവരും നമ്മുടെ ക്ലബിന്റെ എല്ലാവരും സംയോജിപ്പിച്ചുകൊണ്ട് എല്ലാവരും കൂടി നടത്തുന്ന ഒരു ടൂർണമെന്റാണ്. എല്ലാ വിഭാഗം ആളുകളും നമ്മൾ സഹകരിച്ചിട്ട് ഇതുവരെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നല്ല രീതിയിൽ ഇന്ന് വരെ മുന്നോട്ട് പോയിട്ടുണ്ട്. ടീമുകളെന്ന് വെച്ചാൽ നമ്മൾ പത്രത്തിലൂടെയും വാട്സപ്പിലൂടെയും ഔട്ട് ചെയ്യും. 55 ടീമുകൾ വരുത്തുന്നുണ്ട്. അതിനകത്ത് ഈ വർഷം 20 ടീമിനെ എടുത്തുകൊണ്ടാണ് കളി നടത്തിയത്. ടീമുകൾക്ക് പൈസയൊന്നുമില്ല, നമ്മൾ എൻട്രി ഫീസ് ആയിട്ട് വാങ്ങിക്കുന്നില്ല. നമ്മളിപ്പം ചാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 40 കുട്ടികളെന്ന് പറഞ്ഞാൽ നമ്മൾ കോച്ചിങ് നടത്തി.

0: ആയിരുന്നു. അപ്പോൾ അത് രണ്ടു മൂന്ന് വർഷം നടത്തിയതിന് ശേഷമാണ് ഇവിടെ കൊറോണ വന്നത്. അപ്പോൾ അതിനോടുകൂടി നമ്മൾ കുറച്ച് ബാക്കൗട്ടായി. ഇപ്പം ചില സ്കൂളുകളിൽ വേറെ ആൾക്കാർ നടത്തുന്നു, പക്ഷേ എല്ലാവരും പറയും നിങ്ങൾ ടൂർണമെൻറ്റിൻ്റെ ഭാഗമായിട്ട് എന്തായാലും കോച്ചിങ് നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമായിട്ട് ആലോചിച്ച് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. കേട്ടുകൊണ്ട് സത്യാട്ടനുണ്ട്, പിന്നെ കണ്ടൊരു ബാലകൃഷ്ണ ആട്ട്, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് കോച്ചിങ് കൊടുത്തിട്ടുണ്ട്.
1: സുവർണ ചാല ഫുട്ബോൾ ടൂർണമെന്റിന്റെ തുടക്കം മുതൽ ഒപ്പത്തിനൊപ്പം കരുത്തായി നിൽക്കുന്ന പ്രവാസി കൂടിയായ തൈക്കേൽ രാജീവൻ.
2: വർഷങ്ങൾക്ക് മുന്നേ ചാലവയലിൽ ഞങ്ങൾ തുടങ്ങിവെച്ച ഒരു ചെറിയ ടൂർണമെന്റ് ആയിരുന്നു. 8 ടീമുകൾ മാത്രം പങ്കെടുത്തുകൊണ്ടുള്ള ടൂർണമെന്റ്. 12 വർഷം നാട്ടുകാരോട് ഒരുമിച്ച് പോയി, പിന്നെ എല്ലാവരും ഗൾഫിലേക്ക് പോയി. കമ്മിറ്റിയില്ല, പിരിച്ചു വിട്ട പോലെയായി, നിർത്തേണ്ടി വന്നു. പക്ഷേ നമ്മുടെ കൊറ്റങ്കുന്നിന്റെ എല്ലാമെല്ലാമായ TV രാജേഷ് ഗൾഫിൽ വെച്ച് അകാലത്തിൽ മരണപ്പെട്ടു, ഹൃദയാഘാതത്തിൽ. വീണ്ടും നമ്മൾ തീരുമാനിച്ചു ആ ടൂർണമെന്റ് പുനരാരംഭിക്കണമെന്ന്. അങ്ങനെയാണ് വീണ്ടും പുനരാരംഭിച്ച് TV രാജേഷ് സ്വർണക്കപ്പിന് വേണ്ടിയുള്ള ടൂർണമെന്റായി മാറി. ഇപ്പോൾ 20ാം വർഷത്തിൽ എത്തിക്കുമ്പം അതൊരു വലിയൊരു സംഘാടന ശക്തി തന്നെ പറയാം. ഈ സുവർണ ഫുട്ബോളിന് ഇന്ത്യ കണ്ട പല പ്രഗത്ഭരും സമ്മാനദാനത്തിലെത്തിയിട്ടുണ്ട്. KT ചാക്കോ, പാപ്പച്ചൻ, ഷറഫ് അലി തുടങ്ങി ഇന്ത്യയുടെ സന്തോഷ് ട്രോഫി താരങ്ങൾ വരെ ചാല ഹൈസ്കൂൾ ഗ്രൗണ്ടിലും ഈ സുവർണ ഫുട്ബോളിലും പങ്കെടുപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്.
1: സുനിൽ കുമാർ തൈക്കേൽ.
3: ഈ ടൂർണമെന്റിന്റെ ആരംഭകാലം മുതൽ ഇതുവരെയുള്ള എല്ലാ പങ്കാളിത്തങ്ങളിലും സജീവമായി പങ്കെടുക്കുന്ന സുവർണ സ്പോർട്സ് സെന്റേഴ്സ് ക്ലബിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഞാൻ. ഒരുപാട് അമ്പലങ്ങളും കാവുകളും എല്ലാം ഉള്ള നമ്മുടെ പ്രദേശത്തെ ആ ഉത്സവകാലം കഴിഞ്ഞാൽ, തൃശൂർ പൂരം കഴിഞ്ഞാൽ, ചാലയുടെ ഏറ്റവും വലിയ മഹോത്സവമാണ് സുവർണ ഫുട്ബോൾ. അമ്പിച്ച ജനപങ്കാളിത്തത്തിന്റെ പ്രത്യേകതയാണ്. ചാലക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളുകളാണ് ഓരോ ദിവസവും നമ്മുടെ ഗ്രൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും പൊളിറ്റിക്സ് ഉണ്ട്, പക്ഷേ ഈ ക്ലബിന്റെ ആവശ്യം വരുമ്പോൾ അതിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ഒറ്റക്കെട്ടാണ്. അതിന് നമ്മുടെ ആരംഭകാലം മുതൽ ഈ ടൂർണമെന്റിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്ത ചില വ്യക്തികളുണ്ട്. തൈക്കേൽ രാജീവൻ, ഇപ്പോൾ നമ്മളോട് വിട പറഞ്ഞ TV രാജേഷ് എന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട രാമു, മാവലക്കണ്ടി ബഷീർക്ക, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഇവ 3 പേരാണ് ശരിക്കും അന്ന് ടൂർണമെന്റിന് നാടിയായി വർത്തിച്ചത്. ഇന്ന് ഈ ടൂർണമെന്റ് ഒരു വലിയ വൃക്ഷം പോലെ ഉത്തര മലബാറിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ടൂർണമെന്റായി ഇത് മാറിയെങ്കിൽ അതിന് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് ഈ നാട്ടിലെ മുഴുവൻ ഫുട്ബോൾ പ്രേമികളാണ്.
1: കെ മോഹനൻ.
4: ഞാൻ കുറച്ചു കാലത്ത് മാത്രമേ ഈ സുവർണ ഫുട്ബോൾ ടൂർണമെന്റിൽ ചേരാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ പുറത്തായിരുന്നു. അപ്പോൾ പുറത്തുനിന്ന് വന്നതിന് ശേഷമാണ് ഞാൻ കൂടുതൽ ഇതിനകത്ത് ഇൻവോൾവ് ആയത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിൻ്റെ കൺവീനറായിരുന്നു. ഇപ്രാവശ്യം ഞാൻ പറഞ്ഞ സ്ഥാനങ്ങളിലൊന്നും വേണ്ട, പക്ഷെ എന്നാലും കഴിഞ്ഞതിനേക്കാളും കൂടുതൽ പ്രവർത്തിക്കുന്നുണ്ട് എന്റെ ഭാഗത്തുനിന്ന്. ആരും വ്യക്തികൾ ഇതിനകത്ത് അല്ല, കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ നടന്നു പോകുന്നത്. ഫസ്റ്റ് ഞങ്ങൾ ഗ്രൗണ്ട് പ്രിപ്പറേഷൻ, കളി വരുമ്പോൾ അതിനു മുന്നേ ഫിക്ചർ ടീമുകൾ ഞങ്ങൾ ക്ഷണിക്കുന്നു, വിവിധ മാധ്യമങ്ങളിലൂടെ ക്ഷണിക്കും. അപ്പൊ അതിന് വന്നതിന് ശേഷം ഞങ്ങൾക്കൊരു ഫിക്ചർ ടീമുണ്ട്. ആ ഫിക്ചർ ടീം ടീമുകളെ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ അവരെ വിവരമായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഫിക്ചർ ഉണ്ടാക്കും. പിന്നെയാണ് ഞങ്ങൾ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതും. അതും വലിയൊരു കൂട്ടായ്മയാണ് ഗ്രൗണ്ട് എന്ന് വെച്ചാൽ. ഞങ്ങൾ കളി തുടങ്ങുന്ന സമയത്ത് ആ ഗ്രൗണ്ട് ഗ്രൗണ്ട് ആവുന്നുള്ളൂ, അതിന് മുന്നേ ഗ്രൗണ്ട് അല്ല. കളി കഴിഞ്ഞതിന് ശേഷം മുഴുവൻ കാട്ടി ഇടിയും ഇതൊക്കെ വന്നിട്ട് എല്ലാം ഇതാവും. അപ്പൊ ഞങ്ങൾ JCB വിളിക്കും, സന്നദ്ധ പ്രവർത്തകന്മാരുണ്ട്, അവര് കൂടി JCB വെച്ചിട്ട് ഞങ്ങൾ ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്തതിന് ശേഷം ഗ്രൗണ്ട് ലെവലാവും. അപ്പൊ അതിനുശേഷം ഞങ്ങൾ പൊടി പാർന്നിട്ട് വെള്ളം നനക്കും, പിന്നെ ലൈൻസ് ഇടും. സ്ഥിരമായിട്ട് ഇപ്പം ലൈൻസ് ഇട്ട് തരുന്നത് ഗാരിസന്റെ പ്ലേയേഴ്സ് ആണ്. അതൊരു നല്ലൊരു ഹെൽപ്പാണ്. അതുപോലെ തന്നെ സ്പോൺസർ ഞങ്ങൾ സമീപിക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് തരുന്ന സ്പോൺസർമാരുണ്ട്. അവർ ഞങ്ങൾ പോകുമ്പോൾ തന്നെ ശരി ഓക്കെ നിങ്ങൾ ചെയ്തോളൂ സ്പോൺസർഷിപ്പ്, അവർ തരുന്നത്. അങ്ങനെ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ഞങ്ങൾ തന്നെയാണ് ഞങ്ങൾ അഭിമാനപൂർവ്വം പറയുന്നത്. 1.5 ലക്ഷം രൂപ ആണ് ഞങ്ങളെ. അത് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും നല്ലൊരു തുകയാണ്.
1: ടൂർണമെന്റിന്റെ ഫിക്സ്ചർ കമ്മിറ്റി കൺവീനർ ദിലീപ് തൈക്കേൽ.
5: വർഷങ്ങളായിട്ട് ഞാൻ തന്നെയാണ് ഫിക്സഡ് കമ്മിറ്റിയുടെ കൺവീനർ സ്ഥാനം വഹിക്കുന്നത്. ആദ്യകാലങ്ങളിൽ നമ്മൾ ഒരു ടൂർണമെന്റ് തുടങ്ങുക എന്നുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് കളിക്കാൻ വേണ്ടിയായിട്ട് ഒരു ടൂർണമെന്റ്. അങ്ങനെയാണ് 1988 ഈ ടൂർണമെന്റ്. ഇപ്പോൾ 2026 എത്തുമ്പോഴേക്കും അത് വളരെയധികം വളർന്ന് പന്തലിച്ച് കണ്ണൂർ ജില്ലയിൽ തന്നെ ഓപ്പൺ ടൂർണമെന്റിൽ ഇത്രയും പ്രൈസ് മണി കൊടുക്കുന്ന ഒരു ടൂർണമെന്റ് വേറെ ഉണ്ടായിട്ടില്ല. ഇപ്രാവശ്യം നമ്മൾ പത്രത്തിൽ പോലും ഔട്ട് ചെയ്തിട്ടില്ല. അത്രയും ടീമുകൾ നമ്മളെ ഇങ്ങോട്ട് സമീപിച്ചിരുന്നു. നമ്മൾ ഒരുപാട് ടീമുകളെ നിസ്സഹായത അതുകൊണ്ട് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. സുവർണ ഫുട്ബോളിൽ നമ്മൾ മികച്ച പ്രകടനം, 1,00,000 രൂപയുടെ പ്രൈസ് മണിയും ആ സ്വർണ കപ്പ് നമ്മൾക്ക് വാങ്ങിക്കണമെന്നുള്ള എല്ലാ വാശിയിലുമാണ് എല്ലാ ടീമുകളും നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത്. അതിന്റെ ആവേശവും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, എന്നാലും അതിനൊക്കെ തരണം ചെയ്ത് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരെ നമ്മളെ ടൂർണമെന്റിൽ കാസർഗോഡ് ജില്ലകളിലെ ടീമുകളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം കണ്ണൂർ ജില്ലയിൽ തന്നെ മികച്ച ടീമുകൾ തന്നെ

0: ഗാനയിലുള്ള പ്ലേയേഴ്സ് ഇവരൊക്കെ വന്ന് കളിച്ചു പോകുന്ന സ്ഥലമാണിത്. അപ്പോൾ അവരും കംഫർട്ടാണ് ഇവിടെ കളിക്കാനും അവർക്ക് ഗ്രൗണ്ടിനെ പറ്റിയോ സംഘടകരെ പറ്റിയോ ഇതുവരെ ഒരു കംപ്ലയിന്റ് ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഈ വർഷം ടൂർണമെന്റ് തുടങ്ങിയപ്പോഴും അഖിലേന്ത്യാ ലെവലിൽ ഞങ്ങൾ പ്ലേയേഴ്സിനെ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ബോക്സിംഗ് താരം ലേഖയെ ഒരു വർഷം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ലേറ്റസ്റ്റ് സന്തോഷ് ട്രോഫി കളിച്ച സജിൻ സുനിൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്, അവൻ വന്നിട്ടുണ്ടായിരുന്നു. ദനേഷ് സർ വന്നിട്ടുണ്ട്, മിഥുൻ വന്നിട്ടുണ്ട്, ഷൈജു ഇന്ത്യൻ ആർമിയുടെ കോച്ചാണ്, ഫുട്ബോൾ കോച്ച് MRC യുടെയാണ്. ടി വി അരുണാചലൻ സർ ഇന്റർനാഷണൽ കോച്ചാണ്, വോളിബോൾ പ്ലെയറാണ്, അവർ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ വന്ന് പോയ ടൂർണമെന്റ്.
1: ക്ലബിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ഉത്തമൻ എന്ന ബാബു,
2: 30 കൊല്ലമായി ഞാൻ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ആദ്യം അടൂരായിരുന്നു. ഇവിടെ താമസിച്ചാൽ ഈ ക്ലബ്ബിലെ ഞാൻ അങ്ങനത്തെ എടുത്ത് അങ്ങനെയാണ് ക്ലബിന്റെ നിലനിൽപ്പിന് വേണ്ടി എന്നെ കൊണ്ട് കഴിയുന്നത് കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം നമ്മൾ കുറച്ച് ലേറ്റാക്കിയതിനു എല്ലാവരും നിങ്ങൾ എന്താ ടൂർണമെന്റ് നടത്തുന്നില്ല എന്ന് പറഞ്ഞ്, അപ്പോൾ നമ്മൾ പറഞ്ഞ് സ്കൂളിന്റെ പെർമിറ്റിന് പോയാലോ, SSLC പരീക്ഷ കഴിഞ്ഞാലേ ഞങ്ങൾക്ക് പെർമിറ്റ് തരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കളി ലേറ്റായത്. കഴിഞ്ഞ പ്രാവശ്യം SSLC പരീക്ഷ തുടങ്ങുന്ന ഇടയ്ക്ക് നമ്മൾ കളി കഴിഞ്ഞതായി. ടീച്ചർ ഈ പെർമിറ്റ് തരാതുകൊണ്ട് നമ്മൾ നീട്ടി സ്കൂളിലെ SSLC പരീക്ഷ കഴിഞ്ഞതിന്റെ പിറ്റേന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ടാക്കി. കളിക്കുന്ന ആള് എന്ന് പറഞ്ഞത് വിദേശികൾ എല്ലാ ടീമിലും ഉണ്ടാകാറുണ്ട്. ആ കളി കാണാനാണ് ജനങ്ങൾ ഗ്രൗണ്ടിലെത്താറുണ്ട്. അവർക്കൊരു പരിക്കും ഇല്ലാതെ നിയന്ത്രിച്ചിട്ടുണ്ട്. വീണിട്ടുണ്ടെങ്കിൽ ആംബുലൻസ് അടക്കമുള്ള എല്ലാ സെറ്റപ്പിലും ഗ്രൗണ്ടിൽ എല്ലാ ദിവസവും ഉണ്ടാകാറുണ്ട്. അവര് എങ്ങനെയാ വന്നിനി അതേമാതിരി തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് അയക്കുക എന്നാണ് നമ്മളെ ലക്ഷ്യം. ആ ലക്ഷ്യം നമ്മൾ എന്നും നിറവേറ്റിയിട്ടുണ്ട്, ഇനിയും നിറവേറ്റും.
1: ഇന്റർനാഷണൽ കോച്ചും വോളിബോൾ പ്ലെയറുമായ TV അരുണാചലം
3: സുവർണക്കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ 2ാം സെമിഫൈനൽ മത്സരത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുവാനും കളിക്കാരെ പരിചയപ്പെടുവാനും എനിക്ക് അവസരമുണ്ടായി. സംഘാടകരെല്ലാം എണ്ണയിട്ട യന്ത്രത്തെ പോലെ ഓരോരുത്തരും അവരുടെ ഡ്യൂട്ടിയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കളി തുടങ്ങുന്നതിന് മുൻപേ തന്നെ ചാലയിലും അതിന്റെ പരിസര പ്രദേശത്തു നിന്നും വന്ന ഫുട്ബോൾ ആസ്വാദകരെ കൊണ്ട് ഗാലറിയും ഗ്രൗണ്ടിന് ചുറ്റും തിങ്ങി നിറഞ്ഞിരുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. കളിക്കാരെ പരിചയപ്പെടുന്ന അവസരത്തിൽ നമ്മുടെ നാട്ടിലെ യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ ജില്ലാ സംസ്ഥാന ദേശീയ മത്സരത്തിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച കളിക്കാരോടൊപ്പം തന്നെ നൈജീരിയൻ, സുഡാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും വന്ന ഫുട്ബോൾ താരങ്ങളുടെ മികച്ച സാന്നിധ്യവും ഇരു ടീമുകളിലും ഉണ്ടായിരുന്നു എന്നത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. സംഘാടക മികവ് കൊണ്ടും കളി നിലവാരം കൊണ്ടും കാണികളുടെ ബാഹുല്യം കൊണ്ടും സമ്മാനങ്ങളുടെ കാര്യത്തിലായാലും ശരി, പ്രൈസ് മണിയുടെ കാര്യത്തിലായാലും ശരി, ജില്ലയിലെ തന്നെ മികച്ച ഫുട്ബോൾ ടൂർണമെന്റുകളിൽ ഒന്നായി ചാല സുവർണക്കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് മാറി എന്നത് ഏറെ അഭിമാനം വക നൽകുന്നതാണ്.
1: ഫുട്ബോൾ കോച്ച് വിപിൻ,
4: സുവർണ ചാല സംഘടിപ്പിക്കുന്ന സെവൻസ് ടൂർണമെന്റ് എല്ലാ വർഷവും കാണാൻ വേണ്ടി പോകുന്ന ഒരു ആരാധകനാണ്. അതോടൊപ്പം തന്നെ സുവർണശാല ഒരുപാട് വർഷം കളിച്ച ഒരു പ്ലെയറും കൂടിയാണ്. എടുത്തു പറയാനുള്ളത് കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന സെവൻസ് ടൂർണമെന്റിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ടൂർണമെന്റ് ആണ് സുവർണശാല നടത്തുന്നത്. അവിടെ വരുന്ന കാണികൾക്ക് എല്ലാവർക്കും ഇരുന്നു കൊണ്ട് തന്നെ കളി കാണാനുള്ള സൗകര്യം സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരുപാട് പ്ലേയേഴ്സിനെ, ഒരുപാട് നല്ല നല്ല ടീമുകളും പങ്കെടുക്കുന്ന ഒരു ടൂർണമെന്റ് ആണ്.
1: മൈതാനത്തെ വെളിച്ചങ്ങൾ അണഞ്ഞു, ഗാലറികളിലെ ആരവം പതിയെ നിശബ്ദമായി. പക്ഷേ ചാലയുടെ ഫുട്ബോൾ ആവേശം ഇനിയും അവസാനിച്ചിട്ടില്ല. ഗോളുകളുടെ ആഘോഷവും സെവൻസിന്റെ സ്പിരിറ്റും വീണ്ടും ഹൃദയങ്ങളിൽ നിറച്ച് സുവർണ ചാല സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് മറ്റൊരു മനോഹരമായ ഓർമ്മയായി മാറി. അടുത്ത വിസിലിനായി കാത്തിരിക്കാം. ഇന്നത്തെ സ്പോർട്സ് ടൈം സമാപിക്കുന്നു.
5: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിച്ചത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
6: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
7: 7000 ത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
6: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
7: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
6: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
8: ആകാശവാണി കണ്ണൂർ.
9: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
10: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
9: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
11: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്.

0: റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്,
1: റീഗൽ ജ്വല്ലേഴ്സ്. റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 22851 സാന്ദ്രകാച്ചി മംഗലാപുരം വിവേക് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 2:15 165:11 ക്രാന്തിവീർ കോഴിക്കോട് എക്സ്പ്രസ് 59 മിനിറ്റും 163:45 നേത്രാവതി എക്സ്പ്രസ് 2 മണിക്കൂറും വൈകിയോടുന്നു.
2: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
0: പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: 2026-28 അധ്യയന വർഷത്തേക്കുള്ള BEd DLED കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോളഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089-00-9905.
4: 16 വർഷത്തെ പ്രവർത്തന മികവുമായി മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഞ്ചരക്കണ്ടി എഞ്ചിനീയറിംഗ് കോളേജിൽ
5: സ്കോളർഷിപ്പോട് കൂടിയുള്ള ബിടെക് എംടെക് എഞ്ചിനീയറിംഗ്,
4: ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കൂടാതെ ബിടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി എന്നീ അത്യാധുനിക കോഴ്സുകളിലേക്കും സ്കോളർഷിപ്പോട് കൂടി പഠിക്കാം.
5: അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യൂ.
5: ഫോൺ 9778769134, മറ്റൊരു നമ്പർ 0497285005.
6: നേത്രപരിചരണ രംഗത്ത് 50 വർഷത്തെ സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിലും.
7: അത്യാധുനിക തിമിര ശസ്ത്രക്രിയാ വിഭാഗം, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ വിഭാഗങ്ങൾ,
6: കുട്ടികളുടെ പ്രത്യേക വിഭാഗം.
7: ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ, വായാന്തോട്, മട്ടന്നൂർ.
6: ഫോൺ 8590460017.
7: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്രമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
8: ചേട്ടന്മാരെ, ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
9: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
10: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
11: കൊയ്ലി ഹോസ്പിറ്റൽ, കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട. മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
10: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
12: കുഞ്ഞുങ്ങളുടെ ശോഭനമായ ഭാവിക്ക് ശരിയായ ചുവടുവെപ്പുകൾ ഇന്ന് തന്നെയാവാം. പഠന വൈകല്യങ്ങൾക്കും പെരുമാറ്റ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിന്റെ സദ്ഗമയ പദ്ധതി. സദ്ഗമയ നയിക്കാം, നേർവഴിയിലേക്ക് വാർത്തെടുക്കാം ഒരു പുതിയ തലമുറയെ. ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കക്കാട് റോഡ്, കണ്ണൂർ.
13: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
14: ലാപ്ടോപ്പോ?
13: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീ ഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
15: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
1: ഇന്നത്തെ FM ഡയറി ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
16: നമസ്കാർ. आकाशवाणी से समाचार प्रभात के साथ मैं मुकेश कुमार. भारत और संयुक्त अरब अमीरात ने भारत में रणनीतिक पेट्रोलियम और गैस भंडार स्थापित करने की सहित कई समझौतों पर हस्ताक्षर किए. प्रधानमंत्री नरेंद्र मोदी 5 देशों की यात्रा के दूसरे चरण में नीदरलैंड्स पहुंचे. प्रधानमंत्री ने विदेश यात्रा पर कर लगाने की खबर का खंडन किया. CBSE ने कक्षा 12वीं के विद्यार्थियों के लिए उत्तर पुस्तिकाओं के पुनर्मूल्यांकन की सुविधा शुरू करने की घोषणा की. इसराइल और लेबनान युद्ध विराम को 45 दिन बढ़ाने पर सहमत हुए. थाईलैंड ओपन बैडमिंटन टूर्नामेंट के पुरुष डबल सेमीफाइनल में भारत के सात्विक साईराज रंकी रेड्डी और चिराग शेट्टी की जोड़ी का सामना मलेशियाई जोड़ी से. भारत और संयुक्त अरब अमीरात UAE ने पेट्रोलियम भंडार, दीर्घकालिक LPG आपूर्ति और रक्षा सहयोग से संबंधित कई महत्वपूर्ण समझौतों पर हस्ताक्षर किए हैं. ये समझौते पश्चिम एशिया में जारी संघर्ष के बीच प्रधानमंत्री नरेंद्र मोदी और UAE के राष्ट्रपति शेख मोहम्मद बिन जायद अल नाहयान के बीच अबू धाबी में उच्च स्तरीय वार्ता के बाद हुए. UAE ने भारत में $5 अरब के निवेश का भी वादा किया. प्रधानमंत्री मोदी कल 5 देशों की यात्रा के पहले चरण में UAE गए थे. इन समझौतों में इंडियन स्ट्रेटेजिक पेट्रोलियम रिजर्व्स लिमिटेड और अबू धाबी नेशनल ऑयल कंपनी के बीच

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
2: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
3: അടുത്തഗാനം ഉഷാരവി പാടിയത്, രചന കളർകോട് ചന്ദ്രൻ, സംഗീതം MG രാധാകൃഷ്ണൻ.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: രാധിക തിലക് പാടിയത്, രചന ആർ കെ ദാമോദരൻ, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥിന്റെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
2: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
3: ഇനി KS ചിത്ര പാടിയ ഗാനം. രചന കാവാലം നാരായണ പണിക്കർ. സംഗീതം പെരുമ്പാവൂർ G. രവീന്ദ്രനാഥ്.

0: ഇന്നത്തെ സംഗീതമാതിരിയിൽ ലളിത ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: ആകാശവാണി കണ്ണൂർ. പ്രിയം പ്രിയതരം, പ്രിയം പ്രിയതരത്തിൽ ഇന്ന് അതിഥികളായി എത്തുന്നത് ആകാശവാണി സ്റ്റുഡിയോയിൽ വെച്ച് നടന്ന പല്ലവി അനുപല്ലവി പരിപാടിയിൽ വിജയികളായ പി രാധാകൃഷ്ണൻ പാനുണ്ട, റെജിൽ ആശാരി മരുതായി.
2: പി രാധാകൃഷ്ണൻ പാനുണ്ട, രജിൽ ആശാരി, ഈ രണ്ടു പേരുകൾ ശ്രോതാക്കൾക്ക് വളരെ സുപരിചിതമായ രണ്ടു പേരുകളാണ്. രാധാകൃഷ്ണൻ പാനുണ്ടയാണെങ്കിൽ ദർപ്പണം, രണ്ട് നാടകങ്ങൾ അല്ലെ, ദർപ്പണത്തിലൂടെ വളരെയധികം കത്തുകള് വായിച്ചു കേട്ടിട്ടുണ്ട്, രണ്ട് നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്, ചിത്രീകരണങ്ങള്. അങ്ങനെ ആകാശവാണിയെയും എഴുത്തിനെയും നെഞ്ചോട് ചേർക്കുന്ന പി രാധാകൃഷ്ണൻ പാനുണ്ടയ്ക്ക് പ്രിയം പ്രിയതരത്തിലേക്ക് സ്വാഗതം. അതുപോലെ രജിൽ ആശാരി മരുതായി, അടുക്കളക്കൂട്ട്, കണ്ണൂർ ടാക്കീസ്, വിവിധ ഫോണിൻ പരിപാടികൾ എന്നിവയിലൊക്കെ സജീവമാണ്. രണ്ടുപേർക്കും പ്രിയം പ്രിയതരത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം.
3: നമസ്കാരം.
4: നമസ്കാരം.
2: നിങ്ങൾ രണ്ടുപേരും ഒരു ടീമായിട്ട് ആകാശവാണി സ്റ്റുഡിയോയിൽ വെച്ച് നടത്തിയ പല്ലവി അനുപല്ലവിയിൽ പങ്കെടുക്കാനായി എത്തി. അപ്പൊ വരുമ്പം ഇങ്ങനെ ഒരു ഫസ്റ്റ് ആവോ എന്നുള്ള എന്തെങ്കിലും ഒരു ഉറപ്പുണ്ടായിരുന്നോ?
3: ഉറപ്പുണ്ടായിരുന്നില്ല. കാരണം എങ്ങനെയാണ്, പാട്ടുകളെ കുറിച്ച് അറിയാം, പക്ഷെ അതിന്റെ പല്ലവി അനുപല്ലവി ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംശയം ഉണ്ടായിരുന്നു.
2: എപ്പോഴും ഒരു ടെൻഷൻ. ഒപ്പം ബ്രിഡ്ജിൽ ഉള്ളത് കൊണ്ട്
3: രണ്ടുപേരും
2: ടീമായപ്പോ നല്ലൊരു കോംബോ ആയിരുന്നു, ശക്തിയായി.
3: ഓക്കെ,
2: അപ്പൊ അങ്ങനെയാണ് ഇവിടെ എത്തിയത്. രാധാകൃഷ്ണൻ പറയുന്ന ആദ്യത്തെ ഗാനം, ഇഷ്ടപ്പെട്ട ഗാനം ഏതാണ്?
3: എന്റെ ഇഷ്ടഗാനം എന്ന് വെച്ചാല് നക്ഷതങ്ങൾ എന്ന സിനിമയിലെ ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണു നീ, നമ്രശീർഷരായി നിൽപ്പൂ നിൻ മുന്നിൽ കമ്ര നക്ഷത്ര കന്യകൾ. ഈ പാട്ട് കാരണം വെച്ചാല് ഞാൻ കുട്ടിക്കാലം മുതലേ ഏറ്റവും കൂടുതൽ കണ്ട ഒരു സിനിമ നക്ഷതങ്ങൾ. നക്ഷതങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഞാനൊരു അഞ്ച് പ്രാവശ്യമെങ്കിലും കണ്ടിട്ടുണ്ടാവും വീട്ടിൽ നിന്ന്. കാരണം അമ്മയുടെ കൂടെ പോയിട്ട് ഏകദേശം 7-8 ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അമ്മയുടെ കൂടെ പോയിട്ടുണ്ട്. പിന്നെ എന്റെ അടുത്ത വീട്ടിലെ ഇളയമ്മയുടെ മകൻ രാജീവാട്ടന്റെ കൂടെ, പിന്നെ അടുത്ത വീട്ടിലെ ഏച്ചിമാരുടെ കൂടെ, അങ്ങനെ 5 പ്രാവശ്യം സ്കൂൾ പഠിക്കുന്ന കാലത്ത് തന്നെ കണ്ടു.
2: ഭാഗ്യത്തിന് വേറെ ആരും നക്ഷതങ്ങൾ കാണാൻ
3: പോയില്ല, അവരുടെ കൂടെ പോകുമായിരുന്നു. അങ്ങനെ വളരെ ഇഷ്ടപ്പെട്ട എന്റെ കയ്യിൽ അന്ന് കാസറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, അങ്ങനെയാണ് ഈ പാട്ട് വളരെ ഇഷ്ടപ്പെട്ടത്.
2: അപ്പോ ആ ഒരു സമയത്തല്ലേ, ഒരു 85
3: മുതലങ്ങോട്ട്
2: നല്ല നല്ല ഗാനങ്ങൾ അല്ലേ. ഈ പാട്ടാണെങ്കിൽ ഓയിൽ കുറിപ്പ് എഴുതി രവി ബോംബെ ഇണ നൽകിയ ഗാനങ്ങളാണ്. ആ സമയത്ത് ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ.
3: അതോടൊപ്പം പഞ്ചാഗ്നിയിലെ സാഗരങ്ങളെ, അത് വളരെ ഇഷ്ടപ്പെട്ടത്.
2: ഇതൊക്കെ ഏകദേശം
3: ഒരേ സമയത്ത് ഒരേ കാസറ്റുകൾ.
2: വീണ്ടും നമ്മളെല്ലാവരും നല്ല നല്ല പാട്ടുകൾ കേൾക്കാൻ തുടങ്ങിയ ഒരു കാലമായിരുന്നു അത്. അപ്പൊ ആ കാലത്തെ ഓർത്തുകൊണ്ടൊരു ഗാനം. രാധാകൃഷ്ണൻ അങ്ങനെയല്ല എന്ന് വെച്ചാൽ 5-6 പ്രാവശ്യം തിയേറ്ററിൽ തന്നെ പോയിട്ട് ആവർത്തിച്ച് കണ്ടൊരു സിനിമയാണ്. അപ്പൊ അതില് ദേശീയ അവാർഡ്, മോണിഷയ്ക്ക് ദേശീയ അവാർഡ്,
3: ഓർമ്മയും കൂടി
2: ചിത്രയ്ക്ക് ദേശീയ അവാർഡ്, അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അവാർഡുകൾ ഒരുപാട് കിട്ടിയിട്ടില്ല, സ്റ്റേറ്റ് ആയാലും നാഷണൽ ആയാലും കിട്ടിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അപ്പൊ നമുക്ക് ആ ഗാനം

0: രജിനിന്റെ ഇഷ്ടഗാനം ഏതാണ്?
1: എന്റെ ഭക്തിഗാനത്തിൽ തുടങ്ങാം. നാരായത്തിലെ ശ്രീരാമ നാമം,
0: ശ്രീരാമന്റെ ഗാനങ്ങൾ നമ്മുടെ കർക്കിടക മാസത്തിലൊക്കെ ആകാശവാണിയിൽ എപ്പോഴും ഭക്തിഗാനം ശ്രീരാമന്റെ കൊടുക്കാറുണ്ട്. അപ്പൊ അതില് ഒന്നാമത്തെ പാട്ടായിട്ട് ചിലപ്പം ഈ ശ്രീരാമനാമം, ഒരുപാട് പാട്ടുകൾ ഉണ്ടെങ്കിലും ദീനദയാലോ രാമ അതൊക്കെ ഉണ്ട്, രാമ രാമ രാമ ഉണ്ട്. നല്ലൊരു ഭക്തിഗാനമാണ്, നല്ല വരികൾ, നല്ല ഈണം, നല്ല ആലാപനം.
1: റേഡിയോ എടുത്ത് പോകുന്ന സമയത്ത്, പണിക്ക് പോകുന്ന സമയത്ത് എട്ടരക്ക് ചില എത്രയാണ് തുടങ്ങുന്ന സമയമുണ്ടായിരുന്നു, പോണിക്കല്ലേ എട്ടര സമയത്ത്
0: ന്യൂസ് കഴിഞ്ഞ ഉടനെ
1: അന്ന സമയത്ത്. അപ്പൊ ഫസ്റ്റ് കൊടുത്ത ഗാനം, എട്ടരക്ക് കൊടുത്ത ഗാനം അന്ന് കർക്കിടക മാസമായിരുന്നു. അന്ന് ഫസ്റ്റ് കൊടുത്ത പാട്ട് ഇതാണ്. പിന്നെ ആദ്യമേ പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആദ്യമായിട്ട് പണിക്ക് റേഡിയോ എടുത്ത് പോയ അന്നും കേട്ട പാട്ട് ഇതാണ്.
0: റേഡിയോ എടുത്ത് പണിക്ക് പോകുന്ന ഒരേ ഒരു ആശാരിയാണോ അതോ?
1: അതെ അതെ, നമ്മളെ
0: ഓക്കെ, നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ തന്നെയുള്ളൂ. രജിലിനെ വിചാരിക്കുമ്പം കയ്യിലൊരു റേഡിയോയുമായി പണിക്ക് പോകുന്ന ഒരാളായിട്ട് ആളുകള് കാണുന്നു അല്ലേ? എല്ലാത്തിനും ആദ്യം പ്രധാനമാണല്ലോ. അപ്പൊ അങ്ങനെ പോയിട്ടുള്ള ജോലിക്ക് പോകുന്ന ഒരു ശീലം ഉണ്ടാക്കിയതിൽ ആദ്യത്തെ ആ ദിവസം അന്ന് കേട്ട ഗാനം കേൾക്കാം.

0: രാധാകൃഷ്ണൻ ഇപ്പൊ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്?
1: ഞാനിപ്പോ തലശ്ശേരി കോടതിയിൽ ജില്ലാ ഗവൺമെന്റ് ബ്ലീഡർ ഓഫീസിലാണ്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ്. മുമ്പ് 1999 ജോലിയിൽ കയറിയിട്ടുണ്ട്. താൽക്കാലികമായിട്ട് ക്ഷേമനിധി ഓഫീസുകൾ കണ്ണൂരിലെ ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡിലായിരുന്നു. പിന്നീട് അതിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പയ്യന്നൂര്, മട്ടന്നൂര്, കൂത്തുപറമ്പ്, തലശ്ശേരി, ഇരിട്ടി എന്നീ ക്ഷേമനിധി ഓഫീസുകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തലശ്ശേരി കോടതിയിൽ ജില്ലാ ഗവൺമെന്റ് ബ്ലീഡർ ഓഫീസർ സീനിയർ
0: ഡിപ്പാർട്ട്മെന്റിൽ കയറിയിട്ട് എത്രയേ?
1: ഇവിടെ 2010 മുതല് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിനു മുമ്പ് നേരത്തെ പറഞ്ഞല്ലോ 1999 മുതൽ താൽക്കാലികമായിട്ട്. പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും 2 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. അത് യൂണിവേഴ്സിറ്റി എക്സാമിൽ ലിസ്റ്റിൽ വന്നപ്പോൾ അവർ വിളിച്ചതാണ്
0: താൽക്കാലികമായിട്ട്.
1: അവിടെ വെച്ചിട്ടാണ് ഞാൻ ഈ റവന്യൂ ടെസ്റ്റ് എഴുതുന്നത്. അവിടെ നിന്നാണ് റിലീവ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്.
0: 1999 മുതല് ജോലി ആയിട്ടുണ്ട്, താൽക്കാലികമായിട്ടും പെർമനന്റ് ആയിട്ടും ഒക്കെ. ആദ്യം താൽക്കാലികമായാണെങ്കിൽ, പിന്നെ 2010 മുതൽ ഗവൺമെന്റ് സർവീസിൽ പെർമനന്റ്.
1: 2008 മുതൽ ക്ഷേമനിധി കമ്പനി കോർപ്പറേഷൻ ബോർഡിൽ ക്ഷേമനിധി തന്നെ സ്ഥിരമായിട്ടുണ്ട്.
0: സ്ഥിരമായിട്ട് പിന്നെ റവന്യൂയിലേക്ക് മാറിയതായിരുന്നു.
1: ഓക്കെ.
0: അപ്പൊ ഈ ഒരു കൊല്ലം മുഴുവൻ ഓരോ ജോലിയിലായിരുന്നു. അപ്പൊ പാട്ട് കേൾക്കാനൊക്കെ ഇത്ര സമയം ഇവിടുന്നായിരുന്നു?
1: പാട്ട് ഞാൻ എന്റെ സൈഡായിട്ട്, പാട്ട് എപ്പോഴും എന്റെ കൂടെ തന്നെയുണ്ട്. ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ പാട്ട് കേൾക്കുന്നുണ്ട്. അമ്മാവന്റെ റേഡിയോ എന്നാണ് ആദ്യമായിട്ട് പാട്ട് കേൾക്കുന്നത്. അമ്മാൻ ഒരു ടെലിഫോൺ എക്സ്ചേഞ്ചിലെ എഞ്ചിനീയർ ആയിരുന്നു. അമ്മാവന്റെ റേഡിയോ എന്ന് വെച്ചാൽ ഫിലിപ്സ് റേഡിയോ ഇപ്പോഴും മനസ്സിലുണ്ട്. അമ്മാൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, പക്ഷെ അമ്മാവൻ ആ റേഡിയോന്റെ ബാറ്ററിയൊക്കെ മാറ്റുന്നത് ഒരു കൗതുകത്തോടു കൂടി, ഒരു അമ്പരിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. കാരണം അത് മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ച് പിന്നെ സ്ക്രൂ ഡ്രൈവറും അതുപോലെ ചവണ ടെസ്റ്ററുകളൊക്കെ ഉപയോഗിച്ച് അതിന്റെ ഉള്ളു തുറക്കുമ്പോൾ അതിൽ നിന്ന് ആരാണ് പാടുന്നതും പറയുന്നതെന്നൊക്കെ അറിയാൻ ഞാൻ ചാഞ്ഞും ചെരിഞ്ഞും നോക്കിയത് ഇപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ റേഡിയോ ചെറുപ്പത്തിലെ ഞാൻ പാട്ട് കേട്ട് കേട്ട് ശീലിച്ചിട്ടുണ്ട്. ആകാശവാണി, തിരുവനന്തപുരം നിലയം, സിലോണ് ഇവിടെയൊക്കെ പാട്ട് കേട്ട് ആസ്വദിച്ചിട്ടുണ്ട്. പിന്നെ പാട്ടുകളൊക്കെ കുറിച്ചെടുക്കുന്ന ഒരു ശീലവും ഉണ്ടായിരുന്നു.
0: വരികൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ശ്രദ്ധിക്കും.
1: വരികൾ, ഫസ്റ്റ് വരി, അങ്ങനെ എല്ലാ വരികളും എഴുതാറുണ്ട്.
0: കവിതകൾ എഴുതോ?
1: കവിതകളല്ല, കവിതകൾ ആസ്വദിക്കലുണ്ട്. ഞാനൊരു ലൈബ്രറിയൻ കൂടിയായിരുന്നു. എന്റെ നാട്ടിലെ ശ്രീനാരായണ ഗുരു വായനശാലയിൽ, പാനുണ്ടയിലല്ല, കോഴൂരാണ് വായനശാല. പാനുണ്ടായ എന്റെ അതിർത്തിയാണ്. അതുകൊണ്ട് തന്നെ എന്റെ പേര് രാധാകൃഷ്ണൻ പി പാനുണ്ട എന്ന് പറയുമ്പോൾ എന്റെ നാട്ടിലാർക്കും അങ്ങനെ അറിയില്ല. ഞാനാണ് ഈ രാധാകൃഷ്ണൻ പാനുണ്ട എന്ന് നാട്ടുകാർ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ആരാണ് ഈ രാധാകൃഷ്ണൻ പാനുണ്ട എന്ന് അറിയോ എന്നാലും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു കല്യാണത്തിന് പോയപ്പോൾ എന്റെ ഒരു ക്ലാസ്മേറ്റ് ഷൈമ ലക്ഷ്മണൻ എന്ന് പറയുന്ന അവർ ചോദിച്ചു, എടാ എനക്കറിയാത്തൊരു രാധാകൃഷ്ണൻ ഉണ്ടല്ലോ, എനിക്കറിയാവുന്ന ചോദിച്ച്. അപ്പൊ ഞാൻ ചിരിച്ചുകൊണ്ട് കണ്ണുപിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ തന്നെയാണത്. അപ്പൊ പറഞ്ഞു, നല്ല കത്തുകളിൽ എഴുതുന്ന ഒരാളെന്ന് വിചാരിച്ചിട്ടാ ചോദിച്ചതെന്ന് പറഞ്ഞു.
0: അടുത്ത ഇഷ്ടഗാനം ഏതാണ്?
1: അടുത്ത ഇഷ്ടഗാനം എന്ന് വെച്ചാൽ ആകാശവാണി കണ്ണൂർ നിലയത്തിലൂടെ മാത്രം കേട്ട ഒരു പാട്ടാണ്, ബ്രഹ്മദത്തൻ എന്ന സിനിമയിലെ മേലേബാനിന്റെ മണി വീണ പെണ്ണെന്തേ. നല്ലൊരു വിരഹഗാനം, മനസ്സിന്റെ കടലാസിൽ നിന്നും സൂക്ഷിക്കുന്ന ഒരു പാട്ട്. അതാണ് അടുത്ത
0: പുറത്തിറങ്ങാത്ത
1: ബ്രഹ്മദത്തൻ
0: സിനിമ. എസ് പി വെങ്കടേഷിന്റെ ഗാനമാണ്, ഷിബു ചക്രവർത്തിയുടെ രചനയാണ്.
1: അതെ,
0: ഈ റേഡിയോയിലെ കൂടെ കേട്ട് ആളുകളുടെ മനസ്സിലെത്തിയ ഒരു ഗാനമാണ്.
1: നല്ലൊരു വിരഹം
0: കേൾക്കാം.

0: ബ്രിജിൽ പറയും.
1: എനിക്ക് റേഡിയോയിൽ കേൾക്കാത്തതാണതുകൊണ്ട് ഇതുവരെ കേട്ടിട്ടില്ല. ഞാൻ കുറെ എഴുതിയേ അതിന് വേണ്ടി ആവശ്യപ്പെട്ടു, അത് കിട്ടിയിട്ടില്ല.
0: പ്രിയൻ പ്രിയതരത്തിൽ ആവശ്യപ്പെട്ടാൽ കിട്ടും എന്ന്
1: തോന്നി. ചാഞ്ചാട്ടം എന്ന് പറഞ്ഞ സിനിമയിലെ എം ജി ശ്രീകുമാറും ചിത്രശേഷിയും പാടിയേ, വെള്ളിപ്പടവിറങ്ങി വരൂ വെളിക്കൂടി അണിഞ്ഞു വരൂ, അങ്ങനെ തുടങ്ങുന്ന
0: പാട്ട്
1: ജോൺസൺ മാഷ
0: ചാഞ്ചാട്ടത്തില്.
1: ജോൺസൺ മാഷാണ് സംഗീതം, നല്ല പാട്ടാ, അങ്ങനെ ഇഷ്ടമായതാണ്.
0: അങ്ങനെ അപ്പൊ ഒരുപാട് പാട്ടുകള് നമുക്കറിയാം. അപ്പോ നീയും കുറെ പാട്ടുകൾ ഉണ്ടല്ലോ എന്നുള്ള ഒരു അന്വേഷണമാണ് അല്ലേ? അങ്ങനെ അങ്ങനെ കാതിലെത്തുന്ന കുറച്ച് പാട്ടുകളിലേക്ക്, പിന്നെ ഇതെന്താ ആകാശവാണിയിൽ കേൾക്കാത്തത് എന്നുള്ള ചിന്തയായിരുന്നു.
1: ഒരുപാടുണ്ട്
0: അങ്ങനെ അങ്ങനെ. ശരി, ഗാനം കേൾക്കാം.

0: ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് നമ്മുടെ നാട് എന്ന സിനിമയിലെ. എന്റെ പൂങ്കുടിൽ മുറ്റത്തു ദേവി നിൻ, നല്ലൊരു രസമുള്ള ഒരു പാട്ട്, യേശുദാസിന്റെ മനോഹരമായ ഒരു പാട്ട്. ഈ പാട്ട് ഇഷ്ടപ്പെടാൻ കാരണം വെച്ചാൽ എന്റെ കയ്യിൽ കാസറ്റ് ഉണ്ടായിരുന്നു. അപ്പോ എന്റെ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണിത്, ഷിബിന രാധാകൃഷ്ണൻ. അവളെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന ആ ദിവസം എന്ന് വെച്ചാൽ അതിന്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ ഉച്ചത്തില് വീട്ടില് കാസറ്റിൽ വെച്ചത്. നല്ലൊരു മനോഹരമായ പാട്ട്, അതുകൊണ്ടാണ് ഈ പാട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഇതേ സിനിമയിൽ തന്നെ മറ്റൊരു പാട്ടുണ്ട്, മലയമാരുത
1: ഗാനാലാപം ഹൃദയം. ഒ എൻ വി കുറുപ്പിന്റെ രചനയാണ്, വിദ്യാധരന്റെ സംഗീതമാണ്. രാധാകൃഷ്ണൻ പറഞ്ഞ പോലെ നമ്മളെയൊക്കെ ഒരു കുറെ ഇഷ്ട ഗാനങ്ങളുണ്ട്, അതിന് വീണ്ടും ചുരുക്കി കഴിയുമ്പോൾ കുറേയെണ്ണം നമ്മൾ മാറ്റും, പിന്നെയും ചുരുക്കി കഴിയുമ്പോൾ അത് കുറച്ചെണ്ണം മാത്രമാകുമ്പോ അതിൽ വരുന്നൊരു ഗാനം ആയിരിക്കും ഇത്, ഈ പാട്ട് അറിയുന്നവർക്ക്. അപ്പൊ ഗാനം കേൾക്കാം.

0: പല്ലവി അനുപല്ലവി വിജയികളായ പി രാധാകൃഷ്ണനും റജിൽ ആശാരിയും അവതരിപ്പിക്കുന്ന ഇഷ്ടഗാനങ്ങളാണ് പ്രിയം പ്രിയതരത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: അടുത്തത് സുശീലാമ്മേന്റെ പാട്ടാണ്, ഫുട്ബോളും സിനിമയിലെ.

0: മനസ്സിന്റെ മോഹം മലരായി പൂത്തു.
1: സുശീല അമ്മയുടെ ഒത്തിരി ഗാനങ്ങളുണ്ട്, എന്തുകൊണ്ട് ഈ പാട്ടെടുത്തു?
2: പണ്ട് മുതലേ കേൾക്കും ഞാൻ, അന്നേരം പിന്നെ സുശീല അമ്മ പാടുന്നതാണോ ജോൺസൺ മാഷൻ സംഗീതമൊന്നും അറിയില്ല. ആകാശ് കണ്ണൂർ കേൾക്കാൻ തുടങ്ങിയ മുതലാണ് ഇതെല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങി. സുശീല അമ്മയുടെ പാട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്.
1: സുശീല അമ്മയുടെ എത്രയോ പാടുകൾ, ഗാംഭീര്യമുള്ള ഗാനങ്ങൾ ദേവരാജ അമ്മ ക്ഷീണത്തിലുള്ളതുണ്ട്, എം കെ അർജുനന്റെ ഒരുപാട് ഗാനങ്ങളുണ്ട് സുശീല
2: അമ്മയെല്ലാം കേൾക്കുന്നു. പക്ഷെ ജോൺസൺ മാഷ കാലത്ത് എത്തിയാലോ കുറച്ച് പാട്ടേ പാടിയിട്ടുള്ളൂ.
1: ജോൺസൺ മാഷ പാട്ടുകൾ കുറവാണെങ്കിൽ അഞ്ചാറോ പാട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാവും,
2: അന്നേരം നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു.
1: അപ്പൊ ആ ഗാനം മനസ്സിന്റെ മോഹം മലരായി പൂത്തു, ജോൺസൺ മാഷ തന്നെ ഒരു പാട്ട്,
0: പണ്ടൊരു കാട്ടിലൊരാൺ സിംഹം,
1: അതുപോലെ പിന്നെ നേരം പുലരുമ്പോൾ എന്ന് പറഞ്ഞ സിനിമയിൽ,
0: കണ്ണി കതിർമണി തേടും
1: എന്ന് പറഞ്ഞിട്ടൊരു ഗാനമുണ്ട്. അങ്ങനെ കുറച്ച് അഞ്ചോ ആറോ ഗാനങ്ങളാണ് ജോൺസൺ മാഷ്ടേത് സുശീലാമ്മയുടേതായിട്ടുള്ളത്. അപ്പൊ ഈ ഗാനം മനസ്സിന്റെ മോഹം കേൾക്കാം.

0: അടുത്ത പാട്ട് ഞാൻ ഉച്ചത്തിൽ കേട്ട ഒരു പാട്ടാണ്.
1: ഉച്ചത്തിൽ
0: കേട്ടെന്ന് വെച്ചാല് ഏകദേശം 20 കൊല്ലം മുമ്പുള്ള ഒരു സിനിമയാണ്. അയാൾ കഥ എഴുതുകയാണ്. അപ്പൊ ഞാൻ പ്രെഡിഗ്രിക്ക് എടുക്കുന്ന കാലത്ത് ഗോതമ്പ് ഓടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ കാപ്പുമെല്ല ഒരു മില്ലിൽ പോയിട്ട് അവിടെ ഒരു പൊതുയോഗം നടക്കുന്നുണ്ട്. അപ്പൊ അവിടെ മൈക്കിൽ കുറെ പാട്ടുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു, പഴയ പാട്ടുകൾ. അപ്പൊ ഞാൻ ഗോതമ്പ് ഓടിച്ച് സഞ്ജീവമായിട്ട് ഇങ്ങനെ വരുമ്പോൾ ഏകദേശം പാതി വഴിയിലെത്തിയപ്പോൾ ഒരു നല്ല പുതിയൊരു പാട്ട്, അന്ന് സിനിമ പുറത്തിറങ്ങിയിട്ടില്ല, വളരെ ഉച്ചത്തിൽ ആ പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ മനസ്സിലൊരു സുഖം, ഏതോ നിദ്രതൻ പൊന്മയിൽ പീതി എന്ന് പറഞ്ഞിട്ടുള്ള ആ പാട്ട്, അങ്ങനെ അത് വീട് വരെ കേട്ട് അന്ന് മുതൽ ആ പാട്ട് എന്റെ മനസ്സിൽ ചേക്കരുണ്ട്. ഈ ഉച്ചത്തിൽ പാട്ട് വെക്കുന്ന എന്റെ ഒരു ശീലമാണ്, കാരണം എന്റെ വീട്ടിൽ ടേപ്പ് റെക്കോർഡറിൽ ഞാൻ ഉച്ചത്തിൽ പൊതുയോഗത്തിൽ കേട്ടത് വളരെ ഉച്ചത്തിൽ, എന്നാലും വീട്ടിൽ ഞാൻ ഉച്ചത്തിൽ വെച്ചിട്ട് അതിന്റെ എല്ലാ മ്യൂസിക്കുകളും വന്നാലേ ഒരു രസം ഉണ്ടാവും പാട്ട് കേൾക്കാൻ. അതുപോലെ പലരും റേഡിയോയിൽ ഉച്ചത്തിൽ വെക്കുന്നതായിട്ട് നേരത്തെ പറഞ്ഞ എന്റെ ഓഫീസിലുള്ള സജിതേച്ചി, ഒരു ഫാമിലി ഫ്രണ്ട് നേരത്തെ പറഞ്ഞ ഷൈമ, അവരൊക്കെ വീട്ടിൽ ഉച്ചത്തിൽ അടുക്കളയിൽ ഉച്ചത്തിൽ പാട്ട് വെച്ചിട്ടാണ് അവർ ആസ്വദിക്കുന്നത്.
1: അതുകൊണ്ട് വേറെ ആരും ഇപ്പം എല്ലാവർക്കും ഈ പാട്ടുകളെ നിങ്ങളെ പോലെ അത്ര തന്നെ സ്വീകരിക്കാൻ കഴിയില്ല. ചില വിചാരിക്കും എന്തൊരു ശല്യം ഈ ഒച്ച, കാരണം പറയാൻ പറ്റുന്നില്ല, ഉഫ് വല്ലാത്ത അസ്വസ്ഥത എന്നൊക്കെ പറയുന്ന, അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടോ?
0: ഇല്ലില്ല, അങ്ങനെ വൈഫ് ചെലപ്പം പറയും ഇത്ര ഉച്ചത്തിൽ വെക്കണ്ടെന്ന്, ഞാൻ പറയും എന്നാലേ രസം ഉണ്ടാവും.
1: ശരിക്കും വരികളൊക്കെ കൃത്യമായി കേൾക്കണമെങ്കിൽ കുറച്ച് ശബ്ദം വേണമല്ലോ അല്ലെ? അങ്ങനെ ഉച്ചത്തിൽ കേട്ട
0: ഒരു പാട്ടാണ്
1: ഏതോ നിദ്രതൻ പൊന്മയിൽ, നല്ലൊരു ഗാനമല്ലേ. എന്തേ ഞാനറിഞ്ഞില്ല, ഞാനറിഞ്ഞില്ല.
0: ഇത് എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട്.

0: നീ. അപ്പൊ ആ 90 കാലഘട്ടങ്ങളിൽ പാവക്കൂത്ത് നല്ല സിനിമയിലെ ഗാനമായിരുന്നു. അതിലെ സാരംഗിമാറിലണിയും വളരെ ഹിറ്റായൊരു ഗാനമായിരുന്നു. ജയറാമിന്റെ ആ ഒരു അവസ്ഥ അതിന്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ് രജിലി ഗാനം ചോദിക്കുന്നത്?
1: വൈഫിനെ ഇഷ്ടപ്പെട്ട പാട്ടാണ്.
0: വൈഫിന് ഒരുപാട് പാട്ടുകൾ ഇഷ്ടമുണ്ടോ, അതോ പാട്ടിനോട് അത്ര കുറച്ച് പാട്ടുകൾ മാത്രം കേൾക്കുന്ന ആളാണോ?
1: അവൾക്ക് ഇങ്ങനെ ആൽബം ഗാനങ്ങളാണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ ഇത് വരുമ്പോ എന്നോട് പറഞ്ഞു ഈ പാട്ട് പറയണോ, അങ്ങനെ ഒരു പാട്ടില്ല, പാട്ട് പറയണോ.
0: അങ്ങനെ വൈഫിന്റെ വീട് എവിടെയാണ്? സ്വന്തം വീട്?
1: സ്വന്തം വീട് വടക്കുംപാട്, തലശ്ശേരി.
0: തലശ്ശേരി. പേരെന്താണ്?
1: ലിൻഡ.
0: ലിൻഡ എന്നാണ്. രജിലിന് എത്ര കുട്ടികളാണ്?
1: രണ്ട് മക്കള്.
0: ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
1: മൂത്തയാള് 10, രണ്ടാമത്തെ ആള് 9. ഗോവർദ്ധനും ശ്രീഹരിയും.
0: ഓ,
1: അതൊരു കാലഘട്ടത്തിന്റെ ഇതിലിട്ടതാ, കഥാപാത്രത്തിന്റെ പേരിട്ടതാ.
0: ശരി. പാര്യക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാമിനി മുല്ലകൾ എന്ന ഗാനം കേൾക്കാം.

0: അപ്പൊ ഈ പാട്ടെന്ന് വെച്ചാൽ ദക്ഷിണാമൂർത്തി സ്വാമിയെ ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിന്റെ അടുത്ത് ഇപ്പോ സ്റ്റാർ സിംഗറിലെ മിഥുൻ ജയരാജന്റെ വീട്ടില് അവരെ പഠിപ്പിക്കാനൊക്കെ അവിടെ സ്ഥിരമായിട്ടുണ്ടായിരുന്നു. അപ്പോ അവിടെ ഞാൻ പോയിട്ട് നേരിട്ട് കാണുകയും കീർത്തനങ്ങളൊക്കെ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വായനശാലയുടെ നേരത്തെ പറഞ്ഞ ശ്രീനാരായണ ഒരു വായനശാലയുടെ ഉദ്ഘാടനത്തിന് ദക്ഷിണാമൂർത്തി സ്വാമികളെ ക്ഷണിക്കുകയും അദ്ദേഹം വരികയും അദ്ദേഹത്തിന് വേദിയിൽ വെച്ച് ഞാൻ ചായ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത്രയും അടുത്ത ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം എന്നും എന്റെ മനസ്സിൽ ഒരു ഓർമ്മയാണ്. അദ്ദേഹത്തിന്റെ ആ പാട്ടാണ് ഞാനിപ്പോ ആവശ്യപ്പെട്ടത്. അതുപോലെ ഞാൻ എന്റെ ജീവിതത്തിൽ കുറെ നിമിഷങ്ങൾ എന്ന് വെച്ചാൽ അടൂർ ഗോപാലകൃഷ്ണൻ സാറിന് കണ്ണേറിട്ട് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരു സമ്മാനം വാങ്ങിക്കാനും കഴിഞ്ഞിട്ടുണ്ട്.
1: എന്ത് കാര്യത്തിനാണ്?
0: അത് ഒരു മയിൽപ്പീലി പുരസ്കാരം എന്നുള്ള വേദിയിൽ വെച്ചാണ്. അവിടെയുള്ള കൃഷ്ണ ജ്വല്ലറിയിൽ നിന്ന് എന്റെ മകളുടെ അരഞ്ഞാണം പേരുവിളിക്ക് വാങ്ങിച്ചപ്പോൾ അവിടുന്ന് അവർ പറഞ്ഞു ഒരു കാസറ്റ് ഉണ്ട്, നീലച്ചേല എന്ന് പറയുന്ന ഒരു സിനിമ രവീന്ദ്രൻ സാർ അവിടുത്തെ മുതലാളി എടുത്തതാണ്, ഇതിന്റെ ഒരു നിരൂപണം എഴുതി അയച്ചാൽ നിങ്ങൾക്ക് സമ്മാനം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് കൊണ്ടുവന്നു, സിനിമ കണ്ടു, ഒരു നിരൂപണം എഴുതി അയച്ചു. ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു
1: ഫസ്റ്റ്
0: കിട്ടിയിരിക്കുന്നത്, അടുത്ത മയിൽപ്പീലി പുരസ്കാര വേദിയിൽ വെച്ച് അത് നിങ്ങൾക്ക് നൽകും, നിങ്ങൾ വരണമെന്ന് പറഞ്ഞു. അപ്പോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേദി കാണുന്നത്. അപ്പൊ അവിടെ എത്തിയപ്പോൾ വിശിഷ്ട വ്യക്തികളാണ്, അടൂർ ഗോപാലകൃഷ്ണൻ സാറ്, അതുപോലെ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, നമ്മുടെ പ്രിയ കവയത്രി സുഗതവും വാരിയമ്മ, അവരൊക്കെ വേദിയിലിരിക്കുന്നുണ്ട്. പെട്ടെന്ന് എന്റെ പേര് വിളിച്ചു.

0: ഞാൻ വേദിയിലേക്ക് ചെല്ലുന്നു, എനിക്ക് അടൂർ ഗോപാലകൃഷ്ണൻ സാറ് സമ്മാനം തരുന്നു. വേദിയിൽ ഇത്രയും വിശിഷ്ട വ്യക്തികളെ കണ്ട ഒരു സന്തോഷം, അങ്ങനെയാണ്
1: ജീവിതത്തിൽ ഒരിക്കലും
0: മറക്കാൻ പറ്റാത്തൊരു നിമിഷം. മകളുടെ പേരുവിളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സമ്മാനം പോലെ എനിക്കത് മനസ്സിലായി.
1: മകളുടെ പേരെന്താണ്?
0: എന്റെ മകളുടെ പേര് ശ്രീസരായ കൃഷ്ണ. ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു. തിരുവനന്തപുരം യു പി സ്കൂളിലാണ് ഇതുവരെ പഠിച്ചത്. ഇപ്പോൾ ആറാം ക്ലാസ്സിലേക്ക് പെറശ്ശേരി AKG സ്കൂളിലേക്ക് ചേർത്തു. ഭാര്യ ശിബിന രാധാകൃഷ്ണൻ. ഒരു മകൾ മാത്രമേ ഉള്ളൂ. ഭാര്യ റെയിൽവേയിലാണ് ജോലി. തലശ്ശേരിയായിരുന്നു ഇതുവരെ. ഇപ്പോൾ പഴയങ്ങാടിയിൽ സ്റ്റേഷൻ മാസ്റ്ററുടെ അസിസ്റ്റന്റ് ആയിട്ട് ജോലി നോക്കുന്നു. ഭാര്യക്കും പാട്ടുകളൊക്കെ വളരെ ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ട കുറെ പാട്ടുകളുണ്ട്.
1: കേൾക്കാം ഗാനം.
0: ശരി, ഓക്കെ.

0: അടുത്ത രജിൽ പറയൂ.
1: അടുത്ത പാട്ടും ഭാര്യക്ക് ഇഷ്ടപ്പെട്ട ഇങ്ങോട്ട് വരുമ്പോ പറഞ്ഞു തന്നെയാണ്.
0: എല്ലാരും ഭാര്യനെ വിട്ടിട്ടുള്ള ഒരു കളിയുമില്ല.
1: അത് പിന്നെ വീട്ടിലെത്തണ്ടേ? ഒരു മെയ്മാസ പുലരിയിലെ ഇരുഹൃദയങ്ങളിൽ ഒന്നായി വിശി നവ്യ സുഗന്ധം. റേഡിയോയിൽ വിളിക്കുമ്പോ വിവാഹ വാർഷികത്തിന് വിളിക്കുമ്പോ എപ്പോ ഈ പാട്ടാ കൊടുക്കുക.
0: ശരി, നല്ല ഗാനമാണ്. രവീന്ദ്രൻ സംഗീതം.

0: നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളൊന്നും ഈ അഞ്ചഞ്ച് ഗാനങ്ങളിലൊന്നും തീരൂല. ഒരുപാട് ഇഷ്ടഗാനങ്ങളുണ്ട്, കാരണമില്ലാതെ പല ഗാനങ്ങളും ഇഷ്ടപ്പെടുമല്ലോ. ഇവിടെ ഇപ്പം ഈ ഓരോ പാട്ടിനോടും ചേർത്ത് എന്തെങ്കിലും പറയണ്ടേ എന്ന് വെച്ചിട്ടുകൂടി സെലക്ട് ചെയ്ത പാട്ടുകളായിരിക്കും. പക്ഷെ ഇങ്ങനെയല്ലാതെയും ഒരുപാട് ഗാനങ്ങൾ ഉണ്ടാകും. എങ്ങനെയാലും എല്ലാം നല്ല ഗാനങ്ങളായിരുന്നു. റേഡിയോയോടൊപ്പം ജീവിക്കുന്ന രണ്ടുപേരാണ് നിങ്ങൾ. അതിൽ ഏതിനേക്കാളും കൂടുതൽ ആനന്ദം കണ്ടെത്തുന്നവരാണ് നിങ്ങൾ. റേഡിയോയോടൊപ്പം ഞങ്ങളോടൊപ്പം നിങ്ങൾ എന്നും ഉണ്ടാകട്ടെ എന്ന് ആശിക്കുകയാണ്.
1: ആകാശവാണിയെ കുറിച്ച് രണ്ടു വാക്ക്. മലയാളികളുടെ മനസ്സിൽ ആകാശവാണി എന്നും ഒരുപിടി മുന്നിലാണ്. കാരണം ശുദ്ധമായ മലയാളത്തിൽ അക്ഷരസ്ഫുടതയോടെ നിയമാനുസൃതമായി പല പരിപാടികളും ആവിഷ്കരിക്കുന്നു എന്നതാണ് അങ്ങനെ ഒരു ഇഷ്ടത്തിന് പിന്നിലുള്ള രഹസ്യം. ആകാശവാണിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം പ്രിയം പ്രിയതരത്തിലേക്ക് ക്ഷണിച്ചതിൽ ഞങ്ങളുടെ നന്ദിയും അറിയിക്കുന്നു.
2: നമസ്കാരം.
3: ആകാശവാണി സ്റ്റുഡിയോയിൽ വെച്ച് നടന്ന പല്ലവി അനുപല്ലവി പരിപാടിയിൽ വിജയികളായ പി രാധാകൃഷ്ണൻ പാനുണ്ട, റജിൽ ആശാരി, മരുതായി എന്നിവർ അവതരിപ്പിച്ച ഇഷ്ടഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. പ്രിയം പ്രിയതരം സമാപിക്കുന്നു. അഭിമുഖം ജീജ ശ്രീജിത്ത്, കൂടെ മഞ്ജു മുകുന്ദൻ, സാങ്കേതിക സഹായം സജിത് കുമാർ തലശ്ശേരി.
4: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
5: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
4: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

FM പ്രധാന വാർത്തകൾ. സിക്കിം സംസ്ഥാന രൂപീകരണ ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഇന്ത്യയുടെ വികസനത്തിൽ സിക്കിം നൽകുന്ന സംഭാവനകൾ ഏറെ വിലമതിക്കപ്പെടുന്നതാണെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 2047 മയക്കുമരുന്ന് രഹിത ഇന്ത്യ എന്ന ദേശീയ ലക്ഷ്യം കൈവരിക്കാൻ ഇന്ത്യ ദൃഢനിശ്ചയം ചെയ്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ആർ എൻ കാവോ സ്മാരക പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. CBSE 12 പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭ്യമാക്കാനും പുനർമൂല്യനിർണയത്തിനും പ്രത്യേക നടപടികൾ ആവിഷ്കരിച്ചു. 2 ഉത്തരക്കടലാസുകൾ വിദ്യാർത്ഥികൾക്ക് പരിശോധിക്കാൻ അവസരം നൽകുന്ന രീതിയാണ് നടപ്പാക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര പ്രകാശദിനം. 1960 May 16 ഭൌതിക ശാസ്ത്രജ്ഞനും എഞ്ചിനീയറുമായ തിയോഡോർ മൈമൻ ആദ്യമായി ലേസർ വിജയകരമായി പ്രവർത്തിപ്പിച്ചതിന്റെ ഓർമ്മയ്ക്കാണ് എല്ലാ വർഷവും പ്രകാശദിനം ആഘോഷിക്കുന്നത്. ഭാരതമാതാവിന് ജയഘോഷം മുഴങ്ങുന്നത് അധരത്തിൽ നിന്നല്ല ഹൃദയത്തിൽ നിന്നാണെന്ന് പ്രശസ്ത തമിഴ് സാഹിത്യകാരനും പത്മശ്രീ ജേതാവുമായ ആർ എൻ ജോ ഡിക്രൂസ്. കോഴിക്കോട് തപസ്യ കലാസാഹിത്യവേദിയുടെ സുവർണ ജയന്തി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ധന വിലവർദ്ധനയ്ക്കെതിരെ ഇന്ന് കോൺഗ്രസ് സംസ്ഥാനവ്യാപകമായി പ്രതിഷേധിക്കും. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടിയെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇന്നലെ തിരുവനന്തപുരത്ത് അറിയിച്ചിരുന്നു. SSLC സേ പരീക്ഷ അടുത്തമാസം ആദ്യവാരം നടത്തും. പരമാവധി 3 വിഷയങ്ങൾക്ക് വരെ സേ പരീക്ഷ എഴുതാം. FM പ്രധാന വാർത്തകൾ ഇനി 10:58. അടുത്ത പരിപാടി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നേർവഴിയിൽ കാഴ്ച പരിമിതരായ വിദ്യാർത്ഥികളുടെ പഠനവും സഹായ സാങ്കേതിക വിദ്യയും ഇന്റർനാഷണൽ സെന്റർ ഫോർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സൊല്യൂഷൻസ് അസിസ്റ്റീവ് ടെക്നോളജി വിഭാഗം മേധാവി ജയദേവ് ജിയുമായി ദിലീപ് എം കെ നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, നേർവഴിയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. നേർവഴിയിൽ ഇന്ന് നമ്മളോടൊപ്പം ഇന്റർനാഷണൽ സെന്റർ ഫോർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സൊല്യൂഷൻസ് അഥവാ ICFOS സഹായ സാങ്കേതിക വിഭാഗം അതായത് അസിസ്റ്റീവ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിന്റെ മേധാവിയായ ശ്രീ ജയദേവ് ജി. സർ, നേർവഴിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: നമുക്കറിയാം, സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് കാഴ്ച പരിമിതിയുള്ള ആളുകളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്ന ഒന്നായിട്ടാണ് നമ്മൾ പൊതുവെ നമ്മുടെ ശ്രോതാക്കൾക്ക് സാങ്കേതിക വിദ്യയെ പരിചിതമായിട്ടുള്ളത്. ആ മേഖലയിലുള്ള ശ്രദ്ധേയമായ പ്രവർത്തനമാണ് ICFOS എന്ന സ്ഥാപനം കാഴ്ചവെക്കുന്നത്. നമുക്ക് ICFOS കുറിച്ച് ലഘുവായി ഒന്ന് പറയാമോ?
2: ICFOS അഥവാ ഇന്റർനാഷണൽ സെന്റർ ഫോർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സൊല്യൂഷൻസ് കേരള സർക്കാരിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് IT വകുപ്പിൻ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വയംഭരണ സ്ഥാപനമാണ്. കാര്യവട്ടത്തുള്ള ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഡോക്ടർ സുനിൽ TT ആണ് സ്ഥാപനത്തിന്റെ ഡയറക്ടർ. ICFOS പ്രധാന പ്രവർത്തന മേഖലകളിലൊന്നാണ് സഹായ സാങ്കേതിക വിദ്യ. ഇതിന്റെ ഭാഗമായി കാഴ്ച വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പഠനം മെച്ചപ്പെടുത്തുന്നതിലേക്കുള്ള പ്രവർത്തനങ്ങൾ ICFOS സഹായ സാങ്കേതിക വിഭാഗം നടത്തി വരുന്നു.
1: നമ്മൾ അസിസ്റ്റീവ് ടെക്നോളജി എന്നുള്ള വാക്ക് ഇപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തൊരു പദമാണ്. അസിസ്റ്റീവ് ടെക്നോളജി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്?
2: അസിസ്റ്റീവ് ടെക്നോളജി എന്നതുകൊണ്ട് വെല്ലുവിളി നേരിടുന്ന സമൂഹത്തിന് വേണ്ടി അവർക്ക് സഹായപ്രദമായി അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും അവർക്ക് തനതായ രീതിയിൽ ഉപയോഗിക്കുന്നതിനും വേണ്ടിയുള്ള സോഫ്റ്റ്വെയറുകളും ഉപകരണങ്ങളും വികസിപ്പിക്കുന്ന ഒരു ടെക്നോളജിയാണ്.
1: ഇത്തരത്തിൽ ഏറ്റവും അധികം അസിസ്റ്റീവ് ടെക്നോളജി ആവശ്യമായി വരുന്ന ഒരു വിഭാഗമാണല്ലോ കാഴ്ച പരിമിതിയുള്ള ആളുകൾ. കാഴ്ച പരിമിതിയുള്ള ആളുകളുടെ ഏതൊക്കെ തരത്തിലുള്ള വെല്ലുവിളികളെയാണ് അസിസ്റ്റീവ് ടെക്നോളജി കൊണ്ട് നമുക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കുക?
2: ഇപ്പൊ കാഴ്ച വെല്ലുവിളിയുള്ള സമൂഹത്തിന് വേണ്ടി

0: അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തികൾ ചെയ്യുവാനും അറിവ് തനതായ രീതിയിൽ ഇഫക്റ്റീവായിട്ട് മനസ്സിലാക്കാനും ആശയവിനിമയം നടത്താനും അതുപോലെ തന്നെ അവരുടെ പ്രവർത്തന മേഖലകളിൽ മികവ് പ്രകടിപ്പിക്കുവാനും സഹായ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുന്നു.
1: ഏത് മേഖലയിലാണ് ICFOS ഗവേഷണ വിഭാഗം പ്രവർത്തിക്കുന്നത്?
0: ICFOS സഹായ സാങ്കേതിക വിഭാഗം പ്രവർത്തിക്കുന്നത് കാഴ്ച വെല്ലുവിളിയുള്ള വിദ്യാർത്ഥികളുടെ പഠനം മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തികളിലാണ്. അതിന്റെ ഭാഗമായിട്ട് സോഫ്റ്റ്വെയറുകളും ഒരുപാട് നിലവിലുണ്ട് വായനയ്ക്കായിട്ടുള്ളത്. പക്ഷേ അതുകൂടാതെ പ്രൈമറി സെക്കൻഡറി തലത്തിലുള്ള വിദ്യാഭ്യാസം നടത്തുമ്പോൾ സയൻസ്, ഗണിതം, ജോഗ്രഫി തുടങ്ങിയ വിഷയങ്ങളിൽ കൂടുതലായും വരുന്നത് കാഴ്ച ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ആ ആശയങ്ങൾ ഫലപ്രദമായും മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്.
1: അതിനെന്തെങ്കിലും ഒരു ഉദാഹരണം പറയാമോ? ഉദാഹരണത്തിന് ഇപ്പം മഴവില്ലിന്റെ നിറം, അതിനെ ഏത് തരത്തിലാണ് അസിസ്റ്റീവ് ടെക്നോളജി സമീപിക്കുന്നത്?
0: ഇപ്പം പ്രകാശ പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്, ഒരു പ്രിസത്തിലൂടെ പ്രകാശം കടന്ന് പുറത്തേക്ക് വരുമ്പോൾ 7 വ്യത്യസ്ത വർണ്ണങ്ങളായി രൂപാന്തരപ്പെടുന്നു. ആ 7 വ്യത്യസ്ത വർണ്ണങ്ങൾ ഒരു കാഴ്ച വെല്ലുവിളിയുള്ള വിദ്യാർത്ഥിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഏറ്റവും പ്രയോജനം ചെയ്യുന്നത് പലതരത്തിലുള്ള ടെക്സ്ചറുകളാണ്. ടെക്സ്ചറുകളും ബ്രെയിൽ വിവരണവും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മഴവില്ലിന്റെ നിറങ്ങൾ, അതായത് പ്രകാശപ്രകീർണനം നടത്തി 7 വ്യത്യസ്ത വർണ്ണങ്ങളായി തരംതിരിയുന്നു എന്നുള്ളത് അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. നിറങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് ഇതുപോലുള്ള ടെക്സ്ചറുകൾ വെച്ചിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് ഫലപ്രദമായിരിക്കും.
1: താങ്കൾ ബ്രെയിൽ വിവരണം എന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയാണ് സാധ്യമാകുന്നത്?
0: ബ്രെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഡോട്ടുകളുടെ ഒരു സിസ്റ്റമാണ്. ആ 6 ഡോട്ടുകൾ ഓരോ ക്യാരക്ടറിനും വ്യത്യസ്ത പാറ്റേണിലായിരിക്കും. ഒരു ബ്രെയിൽ ഡോട്ട് ഉയർന്നു നിൽക്കും, ബാക്കിയുള്ള ഡോട്ടുകൾ താഴ്ന്നു നിൽക്കും. ആ പാറ്റേണുകൾ ഉപകരണങ്ങളിൽ ഉൾപ്പെടുത്തിയാൽ അവർക്ക് തൊട്ടറിഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അത് ഏതാണ്. ഇപ്പൊ വയലറ്റിന് വേണ്ടി വി എന്നൊരു അക്ഷരം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബ്രെയിൽ പാറ്റേൺ ഉൾപ്പെടുത്തിയാൽ അവർക്ക് തൊട്ടറിഞ്ഞ് നോക്കുമ്പോൾ കൃത്യമായും അത് വി ആണെന്നും വയലറ്റ് ആണെന്നും മനസ്സിലാക്കാനും പറ്റും.
1: ഇപ്പൊ ഇത്തരത്തിലുള്ള ധാരാളം ഉപകരണങ്ങൾ ലഭ്യമാണ്. പക്ഷെ ഇത്തരം ഉപകരണങ്ങളൊക്കെ ഒന്നുകിൽ വിദേശത്ത് നിർമ്മിച്ചതോ നമ്മുടെ ആളുകളുടെ പ്രശ്നങ്ങളെ ശരിയായി മനസ്സിലാക്കാത്ത വണ്ണം ഉണ്ടാക്കിയിട്ടുള്ളതോ ഒക്കെ ആവുമല്ലോ. അവയ്ക്കുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
0: കൂടുതലും ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുന്നുണ്ടെങ്കിലും പ്രയോജനപ്രദമായിട്ടുള്ള ഉപകരണങ്ങൾ വളരെ ഷോർട്ടേജ് ഉണ്ട്. അതുപോലെ തന്നെ ഉള്ള ഉപകരണങ്ങൾക്ക് ഒരുപാട് പോരായ്മകളുമുണ്ട്. അതിന്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ ഉപകരണങ്ങൾ നിർമ്മിക്കുമ്പോൾ തന്നെ ഇതിന്റെ ബെനിഫിഷ്യറീസ്, അതായത് അധ്യാപകരും വിദ്യാർത്ഥികളുടെയും നിരന്തരമായ വിലയിരുത്തലുകളിലൂടെ ആകണമെന്നില്ല ഉപകരണങ്ങൾ നിർമ്മിക്കുന്നത്. അതിന്റെ പോരായ്മകൾ അധ്യാപകർക്ക് കൃത്യമായും മനസ്സിലാക്കാൻ പറ്റും. ഈ പോരായ്മ മനസ്സിലായാലും ഇത് പിന്നീട് അത് റീവർക്ക് ചെയ്യാനും ഉള്ള ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള പ്രശ്നത്തിന് കൂട്ടുന്നുണ്ട്.
1: ആ ഒരു പരിമിതി ഒരുപക്ഷെ ഈ പറഞ്ഞ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള സൊല്യൂഷൻസുകൾക്ക് മറികടക്കാനായിട്ട് സാധിക്കുമല്ലേ?
0: അതെ അതെ, ഓപ്പൺ സോഴ്സ് എന്ന് മാത്രമല്ല ഇതുപോലുള്ള അഡാപ്റ്റീവ് ഉപകരണങ്ങൾ ഐഡിയ രൂപീകരണം മുതൽ എല്ലാ ഘട്ടങ്ങളിലും ആശയനിർമ്മാണം, പ്രോട്ടോടൈപ്പുകൾ നിർമ്മിക്കുക, ഫൈനൽ ബേസ് പ്രോഡക്റ്റിൽ എത്തിക്കുക, അങ്ങനെയുള്ള ഓരോ ഘട്ടങ്ങളിലും ഇതിന്റെ യഥാർത്ഥ ബെനിഫിഷ്യറികളുമായി സംവദിക്കുകയും വിലയിരുത്തലുകളും നടത്തിയെങ്കിൽ മാത്രമേ ഒരു ഉപകരണം പുറത്തിറങ്ങുമ്പോൾ അത് വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ എൻഡ് യൂസേഴ്സിനും ഫലപ്രദമായി തീരുകയുള്ളൂ.
1: ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് കാഴ്ച പരിമിതിയുള്ളവരുടെ അധ്യാപകരായിരിക്കും അല്ലേ? കാരണം അവർ പലപ്പോഴും കുട്ടികളെ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് അവരുടേതായ ചില സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പൊ ഇതിന്റെ ഒരു തുടക്കത്തിൽ കാഴ്ച പരിമിതരായ കുട്ടികളുടെ അധ്യാപകരെ ഉൾപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലും സെഷനുകൾ ഉണ്ടായിരുന്നു, അതെങ്ങനെയായിരുന്നു?
0: 2021 ICFOS സഹായ സാങ്കേതിക വിഭാഗം കാഴ്ച വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ പഠനം മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആദ്യ പടിയായി ബ്രെയിൽ അധിഷ്ഠിത പദപ്രശ്ന ഉപകരണം, 3 വാക്കുകൾ പഠിക്കാനുള്ള ഒരു പദപ്രശ്ന ഉപകരണത്തിന്റെ ആദ്യ രൂപം നിർമ്മിക്കുകയുണ്ടായി. അപ്പോൾ അത് ഗവൺമെന്റ് ബ്ലൈൻഡ് സ്കൂൾ വഴുതക്കാടിലെ അന്നത്തെ പ്രധാനാധ്യാപകനായ ശ്രീ അബ്ദുൽ ഹക്കീം സാറിനെ കാണിക്കുകയും സ്പർശനവും ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഉപകരണങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണെന്നും ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ നിലവിൽ ലഭ്യം അല്ല എന്നുള്ളതും അതുകൊണ്ട് ഈ ഒരു പ്രവർത്തനം ലാർജ് സ്കെയിലിൽ നടത്തി മുന്നോട്ട് പോകണം എന്നുള്ളതും നിർദ്ദേശിക്കുകയുണ്ടായി. അതുപോലെ തന്നെ സാറിന്റെ നിർദ്ദേശപ്രകാരം കേരളത്തിലുള്ള വിവിധ കാഴ്ച പരിമിതർക്കായിട്ടുള്ള സ്കൂളുകളിലെ അധ്യാപകരുടെ കൂട്ടായ്മ രൂപീകരിച്ച് ഒരു പാനൽ രൂപീകരിച്ച്

0: അതിൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങളും മനസ്സിലാക്കി അത് പ്രയോറിറ്റൈസ് ചെയ്ത് അതുപോലെ തന്നെ ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ട പരിഹാരങ്ങൾ നിർമ്മിക്കുന്നത് അധ്യാപകരുടെയും ഇതിൻ്റെ എക്സ്പേർട്സിൻ്റെയും മേൽനോട്ടത്തിൽ നടത്തണമെന്നും അതുകൊണ്ട് ഇത് ഒരു വ്യക്തി എന്നുള്ള രീതിയിലുള്ള വിലയിരുത്തലിന് ഉപരി അധ്യാപകരുടെയും എക്സ്പേർട്സിന്റെയും കൂട്ടായ്മയുടെ വിലയിരുത്തലിനെ ബേസ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നും നിർദ്ദേശിക്കുകയും അങ്ങനെ വള്ളിക്കാപ്പെട്ട ബ്ലൈൻഡ് സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററായ ശ്രീ യാസിർ എ കെ സാറിനെയും അബ്ദുൽ ജലീൽ സാറിനെയും ബന്ധപ്പെടുത്തുകയും അപ്പൊ അതുവഴി കേരളത്തിലുള്ള എല്ലാ ബ്ലൈൻഡ് സ്കൂളുകളുടെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി ഒരു പാനൽ രൂപീകരിച്ച് അധ്യാപകർക്ക് അവരുടെ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ വളരെ കൃത്യമായും പറഞ്ഞു തരാനും ആ ആവശ്യങ്ങൾ കൃത്യമായ രീതിയിൽ പ്രയോറിറ്റൈസ് ചെയ്യാനും സാധിക്കും. ഇങ്ങനെയുള്ള ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിന് പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്.
1: പലപ്പോഴും നമ്മൾ പ്രാഥമികമായി ചെറിയ ക്ലാസ്സിലെ പഠനങ്ങൾക്ക് ബ്രെയിൽ ലിപി പഠിക്കേണ്ടതായിട്ട് വരുമല്ലോ. ഇത്തരത്തിൽ ബ്രെയിൽ ലിപി സ്വന്തമായി പഠിക്കാനും അത് ഉപയോഗിക്കാനും അത്തരത്തിലുള്ള എന്തെങ്കിലും ഉപകരണങ്ങൾ വികസിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ?
0: ഞങ്ങളുടെ ആദ്യത്തെ രണ്ട് ഉപകരണങ്ങൾ, ഒന്ന് ഒരു പദപ്രശ്ന ഉപകരണവും കൂടാതെ ബ്രെയിൽ ലിപിയുടെ ഘടനയും അതിന്റെ ബാക്കി അറിവുകളും, അതായത് പ്രീ ബ്രെയിൽ പഠനത്തിന് ഉപയോഗിക്കുന്ന ബ്രെയിലിന്റെ അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിലവിൽ ഉപയോഗിക്കുന്ന ടൂളുകൾ, അത് കുട്ടികൾക്ക് കാര്യങ്ങൾ വ്യക്തമായും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. ഞങ്ങൾ ചെയ്യുന്നത് അധ്യാപകരും എക്സ്പേർട്സും അടങ്ങുന്ന വിദഗ്ധരുടെ ശില്പശാലകൾ എല്ലാ വർഷവും നടത്താറുണ്ട്. ഐസിഫോസിന്റെ സഹായ സാങ്കേതിക വിഭാഗം നടത്തുന്ന ശില്പശാലകൾ കൂടാതെ കേരളത്തിലെ സമഗ്ര ശിക്ഷാ കേരളയും കേരള സയൻസ് ആൻഡ് ടെക്നോളജി കൌൺസിലും നടത്തുന്ന കൺസെപ്ച്വലൈസേഷൻ ശില്പശാലകളിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങളും ആവശ്യങ്ങളും ഉൾക്കൊണ്ട് അതും ഉള്ള പരിഹാരങ്ങളും ഐസിഫോസ് സഹായ സാങ്കേതിക വിഭാഗം ചെയ്യാറുണ്ട്. 2021 ശില്പശാലയിൽ ഇതുപോലുള്ള ഒരു ആവശ്യം ഉന്നയിക്കുകയുണ്ടായി. അതായത് ബ്രെയിലിന്റെ ഘടന പഠിക്കാൻ വേണ്ടി സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉപകരണം, കുട്ടിക്ക് കയ്യിലൊതുങ്ങുന്ന ബട്ടൺ പ്രസ് രീതിയിലുള്ള ചെറിയ ഒരു ഉപകരണം ഡെവലപ്പ് ചെയ്യാൻ, അങ്ങനെ ഞങ്ങൾ 6-ഡോട്ട് ബ്രെയിൽ സിസ്റ്റം അതിന്റെ ഘടനയും മനസ്സിലാക്കാനുള്ള ഒരു ഉപകരണം ഡെവലപ്പ് ചെയ്തു. അപ്പോൾ അതും ഇതുപോലുള്ള വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ്, അതായത് ഞങ്ങളുടെ തന്നെ ഐഡിയ ഡെവലപ്പ് ചെയ്ത് പ്രോട്ടോടൈപ്പ് ചെയ്യുമ്പോഴും എല്ലാം ഈ ഒരു വിദഗ്ധരുടെ വിലയിരുത്തലുകളുടെ അടിസ്ഥാനമായിട്ടാണ് ഞങ്ങൾ ഈ ഉപകരണവും വികസിപ്പിച്ചത്.
1: ശാസ്ത്രം, ഗണിതം തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഓരോ പാഠഭാഗങ്ങളിലും ഓരോ തരം കൺസെപ്റ്റുകൾ, ഓരോ തരം ആശയങ്ങൾ, അപ്പം അതിനോടുള്ള ഒരു സമീപനം എങ്ങനെയാണ്? കോമൺ ആയിട്ടൊരു ഡിവൈസ് ആണോ, അല്ലെങ്കിൽ ഓരോ ആശയങ്ങൾക്ക് ഓരോ ഉപകരണങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ ഒരു?
0: അതായത് ഈ അധ്യാപകർ തന്നെ നിർദ്ദേശിച്ചത് സിമ്പിൾ ടു കോംപ്ലക്സ് മെത്തഡോളജിയാണ്. അതായത് കോംപ്ലക്സിറ്റി ആദ്യം കൊണ്ടുവരാതെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് കോംപ്ലക്സിറ്റിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ മാത്രമേ അവർക്ക് പഠനം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർക്ക് തോന്നത്തുള്ളൂ. അവരുടെ നിർദ്ദേശവും ഇങ്ങനെ തന്നെയായിരുന്നു. ഒന്നിൽ കൂടുതൽ കൺസെപ്റ്റുകൾക്ക് ഒരു ഉപകരണമല്ല, ഒരു കൺസെപ്റ്റിന് ഒരു ഉപകരണം. ആ ഉപകരണം പക്ഷേ ഇൻക്ലൂസീവ് ആയിരിക്കണം, അതായത് എല്ലാവർക്കും ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഉപകരണമായിരിക്കണം. ആ രീതിയിലാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്.
1: ഇത്തരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കാഴ്ച പരിമിതര് കൂടെ ഉൾപ്പെടുത്തുന്ന തരത്തിൽ നമ്മുടെ കരിക്കുലത്തിലൊക്കെ മാറ്റം ഉണ്ടാകുന്നുള്ളു. ആ ഒരു മേഖലയിൽ ഉണ്ടാകുന്ന പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്?
0: കരിക്കുലത്തിൽ ആശയങ്ങൾ പലപ്പോഴും സയൻസ്, ഗണിതം, ജോഗ്രഫി തുടങ്ങിയ വിഷയങ്ങളിലെ ആശയങ്ങൾ അഡാപ്റ്റീവ് രീതിയിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഈ മേഖലയിലുള്ള കാഴ്ച വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ആ ആശയങ്ങൾ കൃത്യമായും മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതിനു വേണ്ട പ്രവർത്തനങ്ങൾ ഇപ്പം നിലവിൽ നടന്നു വരുന്നുണ്ട്. അഡാപ്റ്റീവ് കരിക്കുലത്തിന്റെ രൂപീകരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും കേരള SERTയും പ്രവർത്തിച്ചു വരുന്നുണ്ട്. അധ്യാപകരുടെ തന്നെ എക്സ്പേർട്സിന്റെയും ഒക്കെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് കരിക്കുലം അഡാപ്റ്റേഷൻ നടത്താനുള്ള സെഷനുകളും ഒക്കെ SERTയിൽ നടന്നു വരുന്നുണ്ട്.
1: എന്തായാലും നമ്മുടെ പാഠപുസ്തകങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ നമുക്ക് ഓരോ പാഠത്തിനനുബന്ധിച്ച് ഒരു IT അനുബന്ധ പ്രവർത്തനം ഉള്ളതുപോലെ കാഴ്ച പരിമിതിയുള്ള ആളുകൾക്ക് കൂടി ഈ ആശയം മനസ്സിലാക്കാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉടനെ തന്നെ വന്നു തുടങ്ങുമെന്ന് തന്നെയാണ്.
0: തീർച്ചയായിട്ടും അങ്ങനെ പ്രതീക്ഷിക്കാം.
1: താങ്കളുടെ വിലയേറിയ സമയം നേർവഴി പരിപാടിയിൽ അതിഥിയായി പങ്കെടുത്ത് ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള താങ്കളുടെ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് നന്ദി.
0: നന്ദി, നമസ്കാരം.

കാഴ്ച പരിമിതരായ വിദ്യാർത്ഥികളുടെ പഠനവും സഹായ സാങ്കേതിക വിദ്യയും. ഇന്റർനാഷണൽ സെന്റർ ഫോർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സൊല്യൂഷൻസ് അസിസ്റ്റീവ് ടെക്നോളജി വിഭാഗം മേധാവി ജയദേവ് ജിയുമായി ദിലീപ് എം കെ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പ്രദീപ് കുമാർ, പ്രിയങ്ക എൻ കെ എന്നിവർ പാടിയത്. ചിത്രം വേലൻ.

0: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
4: ഹലോ പ്രിയ ഗീതം.
5: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
6: അടുത്ത ഗാനം പ്രദീപ് കുമാർ പാടിയത്, ചിത്രം ആടേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
4: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
5: പ്രദീപ് കുമാർ പാടിയ മറ്റൊരു ഗാനം, ചിത്രം ഗുഡ് നൈറ്റ്.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
3: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
3: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
4: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
5: ഈ ഗാനം പാടിയത് അച്ചു. ചിത്രം വെൽവെറ്റ് നഗരം.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: ചിത്രം ഗോസ്തി, പാടിയത് സാം സി എസ്.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. സിക്കിം സംസ്ഥാന രൂപീകരണ ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു ജനങ്ങൾക്ക് ആശംസ നേർന്നു. സിക്കിമിന്റെ മനോഹരമായ പ്രകൃതി ഭംഗിയും സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും സംസ്ഥാനത്തെ സുസ്ഥിര വികസനത്തിന്റെ മാതൃകയാക്കുന്നുവെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ദേശീയ ഡെങ്കിപ്പനി ദിനത്തോടനുബന്ധിച്ച് ഡെങ്കിപ്പനി പ്രതിരോധത്തെക്കുറിച്ച് അവബോധം വളർത്തണമെന്നും പരിസരം ശുചിയായി സൂക്ഷിക്കണമെന്നും കേന്ദ്രമന്ത്രി JP നദ്ദ. ഡെങ്കിപ്പനി നിയന്ത്രണ പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് കൂടുതൽ ശക്തമാക്കുകയാണെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട്

മുഖ്യ സൂത്രധാരനെന്ന് കരുതുന്നയാളെ സിബിഐ പിടികൂടി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കെമിസ്ട്രി അധ്യാപകൻ പി വി കുൽക്കർണിയാണ് പൂനെയിൽ നിന്ന് അറസ്റ്റിലായത്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ തിരക്ക് പരിഗണിച്ച് ഇത്തവണ കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ വാസു. ഈ മാസം 28 നെയ്യാട്ടത്തോടെയാണ് വൈശാഖോത്സവത്തിന് തുടക്കമാകുന്നത്. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആന്റ് ടെക്നോളജിയിലെ 42 വാർഷിക ബിരുദദാന ചടങ്ങ് രാവിലെ നടത്തി. 130 സീനിയർ റെസിഡന്റുമാരും വിദ്യാർത്ഥികളും ബിരുദവും ഡിപ്ലോമയും ഏറ്റുവാങ്ങി. സംസ്ഥാനത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ഈ മാസം 26 തുടങ്ങുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 720 രൂപ കുറഞ്ഞ് 1,15,080 രൂപയായി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ വൈകിട്ട് 7:30 മത്സരം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: ഓർമ്മകളെ തഴുകിയുണർത്തുന്ന ഹൃദയരാഗങ്ങളും നേരനുഭവങ്ങളും പങ്കുവയ്ക്കുന്ന പരിപാടി. നാം കടന്നു വന്ന വഴികളിലേക്ക് മനസ്സുകൊണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആരൊക്കെയോ എന്തൊക്കെയോ നമ്മിൽ ഓർമ്മകളായി വന്നു നിറയുന്നു. ചില പാട്ടുകൾ കാതുകളിലെത്തുമ്പോൾ, അല്ലെങ്കിൽ അറിയാതെ ഒന്ന് മൂളിപ്പോകുമ്പോൾ, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ആ ഇന്നലകളിലേക്ക് മനസ്സ് ചെന്നെത്തുന്നു. നിങ്ങളുടെ ഓർമ്മയിലെ ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട നേരനുഭവങ്ങളും പങ്കുവയ്ക്കാനായി വിളിക്കുക 0497295600 എന്ന നമ്പറിലേക്ക്. നമ്പർ ഓർമ്മിപ്പിക്കുന്നു, 0497295600. നിങ്ങളുടെ ഓർമ്മകൾ ശബ്ദസന്ദേശമായും അയയ്ക്കാം. വാട്സാപ്പ് നമ്പർ 8281311344, 8281311344. ഹലോ,
1: ഹലോ,
0: ആരാണ്?
1: രജിത.
0: രജിത എവിടുന്നാണ്?
1: വടകര
0: വില്യാപ്പള്ളി.
1: വില്യാപ്പള്ളി
0: പറഞ്ഞോ, ഏതാണ് ഓർമ്മയിലെ ഗാനം?
1: അച്ചുവിന്റെ അമ്മയിലെ ഒരു ഗാനില്ലേ, എന്ത് പറഞ്ഞാലും എന്റേതല്ലേ വാവേ എന്ന്. അത്
0: എന്താണ് ഈ പാട്ട്? വെറുതെ ഒരു ഇഷ്ട ഗാനമല്ലല്ലോ.
1: അല്ല,
0: പറ. എന്താണ്?
1: എന്റെ കല്യാണത്തിന് ഭർത്താവിന്റെ കൂടെ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം വെച്ച പാട്ടാണിത്. ഇത് വെക്കാൻ കാരണം വെച്ചാല് എർത്തകളാണ് ഞങ്ങള്. എന്റെ പേര് രജിത, മറ്റോള് സജിത.
0: അപ്പൊ
1: ഞമ്മള് ചെറിയ കാലത്തെ എല്ലാരും പിന്നെ വാവ വാവ എന്ന് പറഞ്ഞാണ് വിളിക്കല്.
0: അപ്പൊ
1: നാട് മൊത്തമുള്ള ആൾക്കാരും പഠിച്ച കുട്ടികളും ഒന്നാണ്ട് മൊത്തം ഞമ്മള് ഇത്ര കുട്ടികളായോണ്ട് എല്ലാവർക്കും ഒരു കൗതുകമാണ്. പിന്നെ അപ്പൊ ഞാൻ വാവ വാവെന്നാ വിളിക്കല്.
0: ആരായി വാവ? രണ്ടും വാവയാണോ? വാവ വൺ വാവ ടു. ഓക്കെ,
1: വിളിക്കാം. ആർക്കും അറിഞ്ഞൂടാ രജിതാരാ സജിതാരാന്ന്, ആർക്കും അറിഞ്ഞൂടാ. രണ്ടാളും ഒരുപോലെ കാണുവേ. അപ്പൊ എന്റെ കല്യാണം നിശ്ചയിച്ചത് പിന്നെ അന്നേരം അങ്ങനെ ഫോണൊന്നുമില്ല, വീടിന്റെ അടുത്താണ് ഫോണുള്ളത്.
0: അപ്പൊ
1: അവിടത്തേക്ക് എന്നെ കല്യാണം കഴിക്കുന്ന ആള് വിളിക്കും. അപ്പൊ ഞാനും ഓളും കൂടിയും പോയിട്ടാണ് ഫോൺ എടുക്കുക.
0: അപ്പൊ
1: ഫോൺ എടുക്കുമ്പോ ഇവള് കരച്ചിടാം, എന്നിട്ട് വാവ എന്നെ വിട്ടു പോവുകയല്ലോ എന്ന് പറഞ്ഞു.
0: ഞാൻ
1: വീട്ടുകാരോട് ഭയങ്കര പ്രശ്നം തന്നെ.
0: അപ്പൊ
1: അവിടെയുള്ള ചേച്ചി എന്നോട് പറഞ്ഞു, വാവ ഇനി ഫോണ് വെച്ചേക്ക്, ഇവള് വലിയ പ്രശ്നമാക്കുന്നത്. അപ്പൊ കുറച്ച് സമയം നമ്മൾ വർത്താനം പറഞ്ഞ് പിന്നെ ഫോണങ്ങ് വെച്ചാൽ. അങ്ങനെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോ ഞാൻ ഭയങ്കര കരച്ചില്ല.

0: ഉം പിന്നെ ഇപ്പം കരച്ചരി കൂടാൻ കാരണം ഞങ്ങളെ നാട്ടിലുള്ള അന്നേരം പാട്ട് വെക്കുമല്ലോ, നമ്മള് കല്യാണത്തിന് ഇറങ്ങിപ്പോകുമ്പോ അപ്പൊ അവിടെയുള്ള ആചാറ് മൊത്തം ഈ പാട്ടാണ് വെച്ചത്. അപ്പൊ അത് കേൾക്കാനൊക്കെ അധികം ഭയങ്കര ടെൻഷനായി. വെളുത്തേച്ച് പോകുന്നല്ലേ, അളങ്ങനെ വേറെ വിട്ട് നിൽക്കാറില്ല, എവിടെ പോകുന്നുണ്ടെങ്കിൽ ഒന്നിച്ചുണ്ടാവും, പഠിക്കലും എല്ലാം ഒന്നിച്ചാണ്. അപ്പൊ അങ്ങനെ കല്യാണം കഴിഞ്ഞ് പോയി, പുതിയ വീടായതുകൊണ്ട് എനിക്ക് വലിയ വിഷയമായിക്കില്ല. ഓള് ഒന്നര മാസത്തോളം വീട്ടിലൊരേ കിടത്തായി, കരച്ചലായി അങ്ങനെ. അപ്പൊ ഈ പാട്ട് എനിക്ക് വല്ലാണ്ട് ഫീൽ ചെയ്യും, പാട്ട് കേൾക്കുമ്പോ ഇപ്പൊ എനിക്ക് കരച്ചല് വരും. അങ്ങനെ കേൾക്കുമ്പോ ദിവസവും നമ്മള് വിളിക്കും. അപ്പൊ കല്യാണം കഴിച്ചത് തലശ്ശേരിയാണ്, അവിടത്തേക്ക് ഞാൻ എപ്പോഴും വിളിക്കും, ഒളിങ്ങോട്ട് വിളിക്കും. അല്ലാത്തൊരു അറ്റാച്ച്മെന്റാണ് നമ്മള് തമ്മില്.
1: ഇപ്പൊ സജിത എവിടെയാ ഉള്ളത്?
0: അവള് തലശ്ശേരി.
1: തലശ്ശേരി. നിങ്ങളുള്ളത് വടകര അല്ലേ?
0: വടകര കൂട്ടങ്കാരം വില്യാപ്പള്ളി പഞ്ചായത്താണ് കൂട്ടങ്കാരത്ത്. ഞാനൊരു ടൈലറാണ്. ഞാനും ഭർത്താവ് ഒരു ഷോപ്പില് ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന.
1: സജിത എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
0: അവള് തലശ്ശേരി ഒരു ബേക്കറിന്റെ കടയില് വർക്ക് ചെയ്യുന്നതാണ്.
1: അല്ല, നിങ്ങൾ രണ്ടുപേരും കണ്ടാൽ ഒരേപോലെ അല്ലേ? അപ്പം കല്യാണം കഴിച്ചിട്ട് വല്ല പ്രശ്നമുണ്ടായോ? ഭർത്താവിന് മാറിപ്പോയി. അങ്ങനെ അങ്ങനെ ഭർത്താവിന് മാറിപ്പോയി. ഓക്കെ,
0: ഭർത്താവിന് മാറിപ്പോയി. പിന്നെ അവളെ കമ്പനിക്കാരുടെ സ്വീപ്പാസു, പിന്നെ കമ്പനിക്കാർക്കും മാറിപ്പോയി. അവളെ തലശ്ശേരി അവളെയും ഭർത്താവിനെയും തലശ്ശേരി ബസ്സുകാരനെ കണ്ടിട്ട് ഒരു കമ്പനിക്കാരൻ വേറൊരു കമ്പനിക്കാരനോട് പോയി പറഞ്ഞ്, നമ്മളെ ബിജുവിന്റെ ഭാര്യയും പിന്നെ വേറൊരാണും കൂടെ ഉണ്ട് തലശ്ശേരി ബസ്സുകാരന്. ഓലി പറഞ്ഞു, ഓലി ടിൻസാടാ. അങ്ങനെല്ലാം കൊറേ വിഷയങ്ങളുണ്ട്,
1: കൊറേ കൊറേ പറയാനുണ്ടല്ലേ. എന്നിരുന്നാലും ഏറ്റവും അല്ലേ ഒരു ഇരട്ടാന്നുള്ളതിൽ ഒരുപാട് അവര് തമ്മിലൊരു ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കുമല്ലോ അല്ലെ? സാധാരണ ഒരു സഹോദരങ്ങളെക്കാൾ കൂടുതൽ ഒരു ഓവർ ആയിട്ടുള്ള ഒരു ഡിപെൻഡൻസിയും അല്ലേ ഒക്കെ ഉണ്ടാവും.
0: ഒരേപോലെ ഡ്രസ്സ്, ഒരേപോലെ ഇപ്പൊ ആയാലും ഒരു കല്യാണത്തിന് ഒരേ ഡ്രസ്സ് തന്നെ ഇപ്പൊ. പിന്നെ ഞാൻ ഇന്ന് ഒരേ ഡ്രസ്സ് വാങ്ങാനേ.
1: പക്ഷെ ഇത് വലിയ കുഴപ്പമാവില്ലേ പലപ്പോഴും?
0: ഇപ്പം ഓള് മാറി, എന്നെക്കാളും കുറച്ച് അടിയോസുണ്ട്. പിന്നെ തലശ്ശേരി ആയാലും എന്നെക്കാളും കുറച്ചും കൂടി മോഡേൺ ആണ് ഇപ്പോ, നാട്ടും പുറത്തല്ലേ.
1: അങ്ങനെയുള്ള വിഷയങ്ങള്.

0: ഹലോ
1: ഹലോ
0: ആരാണ്?
1: കടമ്പൂരിൽ നിന്ന് ചന്ദ്രൻ.
0: കടമ്പൂരിൽ നിന്ന് ചന്ദ്രൻ, എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഇപ്പോ ബാങ്കിലായിരുന്നു, ബാങ്കിൽ നിന്ന് പെൻഷനായി. ഇപ്പൊ 2008 ഞാൻ പെൻഷനായതാ.
0: ഓ ഓ, ഏത് ബാങ്കിലായിരുന്നു?
1: ചൊവ്വാ കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക്.
0: ശരി. ആ, ഇന്ന് എന്താ ഇത്ര ഓർമ്മകൾ ഉണരാൻ?
1: 69-71 അത് ലങ്കാതകനം എന്ന സിനിമ ആണല്ലോ, അന്ന് ഐ ടിയിൽ പഠിക്കുന്നതാണ് എന്റെ ഓർമ്മ. അത്ര വ്യക്തമായിട്ട് ഓർമ്മയില്ല. അന്നെപ്പോഴും എന്റെ വീട്ടിന്റെ കുറച്ച് മുമ്പിട്ട് ഒരു ബാങ്ക് കാർഡുണ്ട്. അവിടെ പോയി രാത്രി 9 എല്ലാം 7 ആയതാണ് വീട്ടിൽ നിന്ന് പോയിട്ട് ബാങ്കിൽ. അന്നേരം ബാങ്കിൽ ജോലി ആയിട്ടില്ല, ഐ ടി പഠിക്കുന്ന സമയമായിട്ട് തോന്നി എനിക്ക്. എന്നിട്ട് അവിടെ ബാങ്ക് എല്ലാം സ്നേഹിതന്മാരെല്ലാം കണ്ടു വരുമ്പോഴേ പോന്ന പോക്കില് അവിടെ നമ്മളെ പീടികയില് അവിടെ പോകുന്ന വഴിക്ക് ഒരു പീടിയുണ്ടായ 3-4 ആളുണ്ടായിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഈ പാട്ടിന് 2-3 പരിപാടി ഞാൻ ഈശ്വരനെ എടുക്കൽ വിരുന്നിന് പോയി. അപ്പൊ അവര് പറഞ്ഞാൽ ശരിക്കും പാടും, ശരിക്കും പാടും, തേറ്റും പാടും പറഞ്ഞു. അപ്പൊ എന്തോ നമുക്ക് പരിവേഷത്തോണ്ട് പരിതാക്കിനെയാണ്. എങ്ങനെയോ അത് എങ്ങനെയാ പാട്ടോട് ഇഷ്ടം കൊണ്ടാണ് പാട്ട് പുസ്തകങ്ങൾ വിൽക്കാനുണ്ടെന്നു. നമുക്ക് ഈ പാട്ടോട് വലിയ താല്പര്യമാണ്. അങ്ങനെ ഞാൻ ഒരു പാട്ട് പാടി, പാട്ടുപാടി പാട്ട് അന്ന് നന്നായിട്ട് പാടി നടക്കുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ പാടാൻ കഴിയുന്നില്ല. നല്ല ഞാൻ സ്മോക്കിംഗ് ഉണ്ടായിരുന്നു, ഇപ്പൊ ഞാൻ സ്മോക്കിംഗ് നിർത്തി. നിർത്തിയതിന് ശേഷം ഞാനിപ്പോ പറഞ്ഞത് വെറുതെ ഞാൻ ഈ പയ്യന്നെ എന്റെ വീടിന്റെ മുമ്പിൽ നമ്മൾ ഇങ്ങനെ കെട്ടി ഇരിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതിന്റെ ഇതിന് ഞാൻ ഒറ്റ കെട്ടിട്ട് ഇങ്ങനെ പാടി നമുക്ക് പാടാൻ കഴിയുന്നുണ്ടോ? ഈ പോകുന്നുണ്ട്, പാടാൻ കഴിയുന്നുണ്ട്, മോശമില്ലാതെ പാടാൻ കഴിയുന്നുണ്ട്. പറയുമ്പോ കഴിയില്ല,
0: പറയുമ്പോ പാടാൻ കഴിയില്ല.
1: അല്ല അങ്ങനല്ലേ പാടും, പക്ഷെ മനസ്സിലുള്ള ഒരു തൃപ്തികരമായ പാട്ട് പാടാൻ കഴിയില്ല.
0: അങ്ങനെ അപ്പൊ മനസ്സില് പാട്ടിനെ പറ്റി നല്ല ബോധ്യമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പാടും അല്ലെ? നിങ്ങൾക്ക് അതിന് കൃത്യമായിട്ട് ആ പാട്ട് എങ്ങനെ പാടണമെന്ന് അറിയാം, പക്ഷെ അതുപോലെ വരാത്തോണ്ടുള്ള ഒരു വിഷമം.
1: ഒന്നുകൂടെ ചെറിയ സംഭവമുണ്ട്, പാട്ട് പാടിക്കഴിഞ്ഞു അപ്പൊ ബേക്കുന്ന ഒരാള് ആരല്ലേ, ആരാ പാടി ആ പറഞ്ഞു ഞാനാ പാടി. നോക്കുമ്പോ നമ്മള് അഞ്ചൊരു ബന്ധു കൂടിയായി, എന്റെ സ്കൂളിലെ മാസം എന്നെ പഠിപ്പിച്ച മാസം. അപ്പൊ ഞാനാ പാടി എന്നോട് വീട്ടിൽ നിന്ന് ചോദിക്കാൻ ചോദിക്കാൻ പറയുന്നു. എന്താണ് 7 മണിക്കും പിടിയെടുത്ത് പാട്ട് പാടുന്നതിനെ പറ്റി വീട്ടിൽ നിന്ന് ചോദിക്കാൻ പറയാൻ വേണ്ട. അങ്ങനെ ഞാൻ ബാനശാലയിലേക്ക് പോയി തിരിച്ചു വരുമ്പോ ആരും രണ്ടാരിങ്ങനെ ആരെല്ലോ പറഞ്ഞിട്ട് അവിടെ ഉത്തമം പൈപ്പിന് പീടിയെ കൂട്ടി വരുന്നുണ്ടെങ്കിൽ വേറെ അപ്പുറമുള്ള വീട്ടിലായ ബാലൻ പറഞ്ഞു ഉത്തമായിട്ട് ഇങ്ങനെ പാട്ടുപാടിനെ കുട്ടികളെ മാറ്റി.

0: ചോദിക്കാൻ പറഞ്ഞു പിന്നെ കുട്ടികളെ മാതാപ്പാടെ അങ്ങോട്ട് പോയി കൊടുക്കും. ഞാൻ സത്യം പറഞ്ഞ ഞാൻ മനസ്സിലാക്കിയത് ധാരാന്ന് പാടുന്ന നോക്കാൻ ആ ബാക്കി വന്നിന് എന്റെ എന്റെ കണക്കൂട്ടിലതാണ്. അവര് പറഞ്ഞു അപ്പൊ അവരെന്ത് പറഞ്ഞു ഒരു ഭാഷയ്ക്കും കൂടി പാടാന്ന് പറഞ്ഞു. ഒന്നും കൂടി നമുക്ക് ചെറുപ്പത്തിന്റെ ഭാഷയല്ലേ. ഞാൻ അവരിച്ചേം കൂടി അങ്ങോട്ട് മാഷ വീടിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇരുന്നിട്ട് പാടി. മാഷം വന്നിട്ട് ആരും പറഞ്ഞ പാട്ട് നല്ല ഭംഗിയായി പോയി ഹൃദയ കുറുക്കായിട്ട് പാടുന്ന എന്റെ ഓർമ്മ. ആ ലാസ്റ്റിലെ ഭഗവാന്റെ പിതാചരിക്ക് ഓ അബാബാന്റെ നേരത്തിൽ
1: അങ്ങനെയൊക്കെ
0: വല്ലാത്തൊരു ഓർമ്മയാണ്.
1: അപ്പോ ഈ പാട്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഗാനമാണ്. എത്രയോ ഗാനങ്ങൾ അറിയുമെങ്കിലും അല്ലേ ഈ ആ ഒരു പാട്ട് പാടിയതിന്റെ ഓർമ്മ ഒക്കെ ഇപ്പോഴും അല്ലേ ഒരു സന്തോഷമാണല്ലേ. ഇപ്പൊ ജോലിയിലെ റിട്ടയർ ആയത് കഴിഞ്ഞ് ഇപ്പൊ നമ്മളെ മുന്നോട്ടേക്ക് ജീവിപ്പിക്കുന്നത്, അതായത് കാര്യമായ ഉത്തരവാദിത്തം ഇല്ല, വീട്ടില് കുറച്ചെന്തെങ്കിലും അത്യാവശ്യമുള്ള ഉത്തരവാദിത്തമേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ പാട്ട് തരുന്ന ഒരു സന്തോഷം, പാട്ടിനെ പറ്റി ഓർമ്മിക്കുമ്പോ ആ പാടിയ രംഗങ്ങള് അല്ലെ മറ്റുള്ളവർ വന്ന് അഭിനന്ദിക്കുന്നത് ഈ മാഷയെ കുറിച്ച് എല്ലാം വരുന്ന ഒരു പാട്ടാണ്

സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തിലെ ഓർമ്മകൾക്കുമുണ്ടാകും പൊട്ടിച്ചിരിയുടെ കിലുക്കവും കണ്ണീരിന്റെ നനവും. നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പാട്ടും അതുമായി ബന്ധപ്പെട്ട ഓർമ്മകളും പങ്കുവയ്ക്കാനായി വിളിക്കുക 0497295600.

7 എന്ന നമ്പറിൽ. നിങ്ങളുടെ ഓർമ്മകൾ ശബ്ദ സന്ദേശമായും അയക്കാം. വാട്സ്ആപ്പ് നമ്പർ 8281311344.

0: ഹലോ,
1: ആരാണ്?
0: കാസർഗോഡ് ജില്ലയിലൊക്കെ നിർത്തൂര് കാട്ടുവേല എന്ന് പറയും. സാവിത്രിയാണ്.
1: സാവിത്രി, ശരി. അപ്പോ ഏത് ഗാനാണ് ഉർമ്മയിലെ ഗാനായിട്ട് പറയുന്നേ?
0: ആഗമനം സിനിമയിലെ
1: നന്ദിയാർ വട്ടത്തിൻ പൂവ് കൊണ്ട് നടുമലർ വിളക്കിലെ ചാന്ദുകൊണ്ട്
0: അണിയിക്കുവാൻ നിന്നെ അലങ്കരിക്കാൻ അരികിൽ ഞാൻ വന്നു നിന്നു.
1: എന്നാൽ ഒരു മാത്രം വൈകിപ്പോയി. എന്ത് വൈകിപ്പോയത്?
0: വൈകിപ്പോയി, ഞാൻ സിനിമ കണ്ടത് അന്നേരം
1: ചെറുതാണ്. അങ്ങനെ എവിടെ നിന്നാ സിനിമ കണ്ടത്?
0: നമ്മളെ വീട്ടിലൊന്നും ടിവിയില്ല.
1: ഓ,
0: വേറെ വീട്ടിൽ പോയിട്ട് അപ്പൊ വൈകുന്നേരമാകുമ്പോ അങ്ങനെ 4 മണിയാകുമ്പോ പോയി സിനിമ കാണാൻ വേണ്ടിട്ട് പോയിട്ടിരിക്കും. അതക്കാൻ പറ്റില്ല. എന്നങ്ങനെ ഒരു ചെറിയൊരു ഓർമ്മയുണ്ടായിട്ട് ടിവിയുടെ മതവും
1: നടികൾ ഓർമ്മയിലും നടന്മാർ മാത്രം.
0: അവരിങ്ങനെ നാട്ടിൽ പോയിട്ട് നാട്ടിൽ പോയിട്ട് വന്നിട്ട് വരുമ്പോഴത്തേക്ക് ഇവളെ കല്യാണം കഴിഞ്ഞു. അവര് അത്ര വണ്ടിയിലെ ഡ്രൈവറാണ്.
1: ഇപ്പൊ വൈകിപ്പോയി അല്ലേ? ശരി.
0: ഞാനിത് ഈ കാരണം കഥ പറഞ്ഞിട്ടാകുമ്പോ ഇവരിങ്ങനെ ഈ പാട്ടിന്റെ പറ്റി നന്ദിയാർ വട്ടോ കണ്ടിട്ടില്ല.
1: ഇപ്പൊ തീരുമാനത്തിലെത്തിയോ?
0: കമ്പനിനെ അവര് ഇങ്ങനെ പറയും. പിന്നെ അവര് പറയും നന്ദിയാർ വട്ടം, ഞാൻ പറയല്ല നന്ദിയാർ വട്ടം
1: എന്നാണ് കറക്റ്റ് എന്ന് പറയും.
0: ഇത് ശ്യാമളാന്ന് പറഞ്ഞു രക്ഷം.
1: അങ്ങനെ
0: അവര് നമ്മളിപ്പോ വേറെ വേറെ കമ്പനിയിലാക്കി പറയാനല്ലേ. ഈ കമ്പനിയിൽ നിന്ന് പാട്ട് പാടുമ്പോ ഓളാ ഞാൻ വിളിക്കും, പാടുമ്പോൾ ഇങ്ങോട്ട് വിളിക്കും.
1: അപ്പോ കൊറേ ഓർമ്മകളാണ് ഈ പാട്ടിന്റെ പുറകിലല്ലേ. ടിവി ഒന്നും ഇല്ലാത്തൊരു കാലത്ത് മറ്റു വീടുകളിൽ പോയി ടിവി കാണുന്നതും അങ്ങനെ കണ്ടൊരു സിനിമ, നല്ലൊരു ഗാനം ഒ എൻ വിയുടെ വരികൾ, വിദ്യാധരന്റെ സംഗീതം, അങ്ങനെയൊക്കെ ആയിട്ടുള്ള നല്ലൊരു പാട്ട്. അപ്പൊ പലപ്പോഴും ജീവിതത്തിൽ പലരും പല സമയത്തും വൈകിപ്പോവല്ലോ അല്ലേ. അപ്പൊ അതൊക്കെ ചിലപ്പോ ഓർമ്മ ഉണ്ടാവുമായിരിക്കും. പിന്നെ ഇതുപോലെ ദിനേഷ് പി ഡി കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായ ഒരു തർക്കം, നമ്പ്യാർ വട്ടമാണോ, ഇതെല്ലാം ഓർമ്മിക്കുന്ന ഒരു ഗാനമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഗാനം കേൾക്കാം.

വിളക്കിലെ ചാന്ത് കൊണ്ടേ അണിയിക്കുവാൻ നിന്നെ അലങ്കരിക്കാൻ അരികിൽ ഞാൻ വന്നു നിന്നു എന്നാൽ

0: ഹലോ,
1: ആരാണ്?
0: നാരായണൻ.
1: ആ, എവിടുന്നാണ്?
0: തിരുവനന്തപുരത്തുനിന്ന്.
1: ശ്രീകണ്ഠപുരം.
0: ആ,
1: ഏതാണ് ഗാനം വേണ്ടത്?
0: ഗാനം പിന്നെ കായലരികത്ത് വലയിരുന്നപ്പോൾ വളകുളുക്കിയ സുന്ദരിയുടെ പാട്ട്. അത് ചെറുപ്പത്തിൽ ഞാൻ വീട്ടില് രാവിലെ കിടന്ന് ഉറങ്ങുമ്പോ തന്നെ അടുത്തൊരു സറാപ്പുണ്ട്. അയാൾ ഈ പാട്ടും മൂളിക്കൊണ്ട് വരും. എന്തിനാ വരുന്നത് ചേർത്താ? ചേട്ട കളിച്ചില്ലേ? ചേട്ട എന്താന്ന് ചോദിച്ചാൽ സറാപ്പിന് അങ്ങനത്തെ കളിച്ചിന്റെ പോലെ ചേട്ട തേങ്ങ കൂടുതലില്ല. അത് പിന്നെ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കഴിച്ചു ചെയ്താൽ നമ്മൾ ഇരട്ടിയത്തോണ്ട് കൊടുത്താൽ ഒരു മോതിരം തരും, ചെമ്പു മോതിരം. ആ ചെമ്പു മോതിരം ഇതിനകത്ത് കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ കാത്തിരിക്കും. വീട്ടിന്റെ അടുത്തുനിന്ന് പാട്ട് പാടുമ്പോൾ നമ്മൾ ചിരട്ടി വരച്ചിട്ട് പോകും. ചില സമയത്ത് ഇയാൾ ചിരട്ടക്ക് പിന്നെ ആ മോതിരം തരും, ചില സമയത്ത് എപ്പോ ഒന്നും വരാനില്ല എന്നെല്ലാം പറയും. അങ്ങനെയുള്ള ഒരു ഓർമ്മ. ഇപ്പോ അയാ പിന്നെ ആ സറാപ്പിന്റെ പേര് കേളപ്പൻ എന്നാണ്. അയാൾ മനസ്സിലായി ചെറുപ്പത്തിലാണ്.
1: ഓക്കെ, ശരി കേട്ടോ.
0: ശരി ശരി.

എന്തിനെയൊക്കെയോ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ ആളുകളെ, ചിലത് ജീവിതാനുഭവങ്ങളെ, മറ്റു ചിലത് കാലഘട്ടങ്ങളെ. പാട്ടുകൾ ഉണർത്തുന്ന ഓർമ്മകൾ പങ്കുവയ്ക്കാനായി നിങ്ങൾക്ക് വിളിക്കാം 0497295607. 0497295607 എന്ന നമ്പറിൽ വാട്സപ്പ് നമ്പർ 8288

0: ഹലോ,
1: വട്ടിപ്പറത്തുനിന്ന് ഗീതയാണ് വിളിക്കുന്നത്.
0: ഏതാണ് ഓർമ്മയിലെ ഗാനം?
1: ഓർമ്മയിലെ ഗാനം നീരാടുവാൻ നിലയിൽ നീരാടുവാൻ.
0: എന്റെ ഈ ഗാനം പറയുന്നത്?
1: അത് ഈ പാട്ട് ഇറങ്ങിയ സമയത്തായിരുന്നു അച്ഛൻ മരണപ്പെട്ടത്,
0: 1986.
1: അപ്പോ നമ്മളിങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോ ഇങ്ങനെ ദൂരെ ഈ പാട്ട് കേൾക്കൂ. മൈക്കിലിങ്ങനെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അന്നേരം അതൊരു സങ്കടപ്പാട്ട് പോലെ തോന്നി. അന്നേരം മനസ്സിലൊരു അതൊരു തങ്ങി നിന്ന്.
0: അത് സങ്കട ഗാനമൊന്നുമല്ല, ഒരു നല്ലൊരു പ്രണയ ഗാനമാണ്. പക്ഷെ ഇതിനോടൊപ്പം കേട്ടതുകൊണ്ടായിരിക്കാം അതിലൊരു അതൊരു സങ്കടത്തിൽ ചാലിച്ച പാട്ടെന്ന് ചിലപ്പോ തോന്നിയത് അല്ലെ? നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥ കൊണ്ടായിരിക്കാം. അപ്പൊ ആ പാട്ട് കേൾക്കുമ്പോ ആ ഒരു കുറെ ദിവസങ്ങളല്ലേ, അച്ഛനമ്മയെ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വലിയൊരു വിഷമം വരുന്ന ഒരു കാര്യമാണല്ലോ. അപ്പൊ അങ്ങനെ ആ ഒരു സന്ദർഭത്തിൽ കേട്ട പാട്ടായത് കൊണ്ടാവും അതിനൊരു സങ്കടമൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക. ആ ഗാനം കൊടുക്കാം എന്നാല്.

0: ആ
1: ആരാണ്?
0: എന്റെ പേര് രാജീവ് എന്നാണ്. ഞാൻ കൊയിലാണ്ടിക്ക് അടുത്ത് നന്ദിന്ന സ്ഥലത്താണ്, കോഴിക്കോട് ജില്ലയില്.
1: താങ്കൾ എന്താ ചെയ്യുന്നേ?
0: ഞാനിപ്പോ ഈ വീടിന്റെ ഒക്കെ പ്ലെയിനായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കാണ്.
1: നാട്ടിൽ തന്നെയാണോ? വീടിന്റെ അടുത്തല്ല, കോഴിക്കോട്.
0: പിന്നെ സ്റ്റേജ് പരിപാടിക്ക് കോഴിക്കോടും അതുപോലെ തന്നെ നാട്ടിലൊക്കെ നല്ല ഒരു സംഘാടകനായിട്ട് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്.
1: അങ്ങനെ
0: നടത്തുന്ന പരിപാടിക്കും കോഴിക്കോട് നടത്തുന്ന പരിപാടിക്കൊക്കെ സംഘാടകനായിട്ടുണ്ടാവുന്നുണ്ട്.
1: ഏതാണ് ഓർമ്മയിലെ ഗാനം?
0: എന്റെ ഗാനം അമരൻ എന്ന് പറഞ്ഞ സിനിമയിലെ യേശുദാസ് പാടുന്ന ആ പാട്ടാണ്. എനിക്ക് ചില ഓർമ്മകൾ യേശുദാസ്.
1: ഏത് പാട്ടാണ്? വികാര നൗകയുമായി ആണോ?
0: അതെ അതെ.
1: എന്താണ് ഈ പാട്ട് കേൾക്കുമ്പോ ഓർമ്മ വരുന്നത്?
0: യേശുദാസിന്റെ ഗാനമാണ് കോഴിക്കോട് കടപ്പുറത്ത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 98-2000 കാലഘട്ടത്തിലാണ് ഈ നടന്ന ദിവസവും ഗാനമാണ് കാണാൻ വേണ്ടി ഞാൻ ഉച്ച സമയത്ത് നിരവധി കസാലകൾ ഇങ്ങനെ നിരത്തിട്ട് ഇന്ത്യ ഒരു 100-200 മീറ്ററിലധികം ഈ കസാലകൾ കോഴിക്കോട് കടപ്പുറത്ത് ഒരു ഉച്ച സമയത്ത് വെയിലിട്ടിട്ട് ഈ കസാലയൊക്കെ ശരിക്ക് കസാലയ്ക്ക് പൊള്ളുന്ന ഒരു അവസ്ഥയല്ലേ ഒരു സമയത്ത്. ഈ കടപ്പുറത്ത് എത്തിയ ഞാൻ ആദ്യമായിട്ട് യേശുദാസിനെ ഇങ്ങനെ കാണണം എന്നുള്ള ഒരു ആഗ്രഹമായിട്ട് തോന്നുന്നു. അപ്പോ ഞാൻ ആ കസേരയിലിരിക്കാൻ വേണ്ടിട്ട് കസേര കരിയിലേക്ക് പോയ സമയത്ത് ഒരാൾ അവിടെ ഉള്ള ഒരു അതായത് കസാലയൊക്കെ റിസർവ് ചെയ്താണ്. അപ്പോ ഈ നിരത്തിയിട്ട കസാലയുടെ മറ്റേ അറ്റത്ത് ദൂരം എന്ന് പറഞ്ഞ കുറെ ദൂരം കസേരകൾ ഇങ്ങനെ നിരത്തിയിട്ടേ കസേരയുടെ ഏറ്റവും അടുത്ത് ഈ ഏകദേശം ഗാനമേള. അപ്പൊ ഞാൻ ഈ എന്ത് ചെയ്ത് പറഞ്ഞാൽ അപ്പൊ ഈ റിസർവ് ചെയ്ത സ്ഥലത്ത് നിന്നൊക്കെ ഒരുപാട് ദൂരെ പോയിട്ട് ഒരു ഉച്ച സമയത്താ, കാരണം ഗാനമേള കുറെ രാത്രി സമയത്താണ് അവിടെ നിന്ന്. അപ്പൊ ഗാനമേള തുടങ്ങി യേശുദാസിനെ ഒരു വ്യക്തമായി കാണാൻ അന്ന് കഴിഞ്ഞില്ല. കാരണം ഒരു കുട്ടുമാതിരി ആളെ മനസ്സിലാകാത്ത അത്രയും ദൂരത്തായിരുന്നു. പിന്നീട് കോഴിക്കോട് ഒരു സ്റ്റേജ് ഗാനമേള പരിപാടിക്ക് യേശുദാസ് വന്ന സമയത്ത് അടുത്ത് ഒന്ന് കാണാൻ എനിക്ക് കഴിഞ്ഞു. കാരണം സ്റ്റേജിൽ അറേഞ്ച്മെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കലാസംവിധായകന്റെ കൂടെ പ്രവർത്തിക്കാൻ എനിക്ക് സാഹചര്യം അന്ന് എനിക്കുണ്ടായി. എന്നാൽ പിന്നീട് ഞാനൊരു ടെലിവിഷൻ ചാനലിൻ്റെ അകത്ത് ക്യാമറമാന്റെ ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹം കോട്ടയം പ്രസ് ക്ലബിന്റെ ജേർണലിസം കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉദ്ഘാടനത്തിന് വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ചിത്രം എടുക്കുകയും അദ്ദേഹത്തിന്റെ അടുത്തു നിന്ന് ഒരു പടം എനിക്ക് എടുക്കാൻ കഴിഞ്ഞു. അദ്ദേഹം എന്റെ കൈ പിടിച്ച് വെക്കുന്ന ഒരു പടം എനിക്ക്. ആ സമയത്ത് ഞാൻ ഓർമ്മിച്ചത് കോഴിക്കോട് വന്ന് വർഷങ്ങൾക്ക് മുമ്പ് വളരെ ദൂരെ നിന്ന് കാണാൻ കഴിഞ്ഞ ആ ഒരു അവസരത്തിന് അത് എത്രയും അടുത്ത് അദ്ദേഹം വന്നു തന്നെ.
1: ഈ വികാരനൗകയുമായി എന്നുള്ള പാട്ടും ഇതും എന്താണ് ബന്ധം? ഒത്തിരി പാട്ടുകൾ പാടിയിട്ടുണ്ടല്ലോ
0: അദ്ദേഹത്തിന്റെ ഈ സ്റ്റേജ് പരിപാടിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ടെലിവിഷനിൽ അല്ലെങ്കിൽ പാട്ടുകൾ കേൾക്കുന്ന സമയത്ത് എനിക്ക് ഈ പാട്ട് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാല് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ദാസേട്ടൻ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ആ പാട്ടായിട്ട് എനിക്ക് മനസ്സിന് സാധിക്കും.
1: അപ്പൊ ശരി.

0: ഹലോ,
1: ഹലോ,
0: ആരാ പറയുന്നത്?
1: നളിനിയാണ്, വെങ്ങരയിൽ നിന്ന്.
0: വെങ്ങരയിൽ നിന്ന് നളിനി.
1: നമ്മള് ചെറുപ്പത്തില് സ്കൂളിലെല്ലാം പോകുന്ന സമയത്ത് നമ്മളെ വീട്ടിന്റെ അടുത്തൊരു പഴയ വീടുണ്ട്. അവിടെ നമ്മള് പിന്നെ നമ്മളെ ഒരുമിച്ച് കുറെ കുട്ടികളുണ്ട്. അവരെല്ലാരും കൂടി കളിക്കാൻ വേണ്ടിട്ട് പോകുമ്പോ അതുമുമ്പ് ഒരു മീൻ പിടിക്കുന്ന ഒരു കുട്ടൂട് പറഞ്ഞ സാധനമുണ്ട്. കുറച്ച് വയറുള്ള ഒരു സ്കൂൾ പോലത്തെ സ്കൂളിനെക്കാട്ടും കുറച്ചും കൂടി വരുന്നുണ്ട്. അപ്പൊ ആ കുട്ടൂടിന്റെ വില ശിവനും പാർവതിയായിട്ട് കളിക്കുകയല്ലേ. ശിവനും പാർവതിയായി കളിക്കുമ്പോ അവിടെ അവരെ ഒരു അക്കാത്തനുണ്ട് വയസ്സുള്ള. നമ്മളിങ്ങനെ കളിക്കുമ്പോ അക്കാത്തന എപ്പോഴും ഇങ്ങനെ വടിയെടുത്ത് ഓടിക്കാൻ വരും നമ്മളാ ഒറ്റയാക്കനായിട്ട്. അപ്പൊ പിന്നെ നമ്മളെന്നിട്ട് കൊറേ ആൾ, അപ്പോ ഒരാള് ശിവനായിട്ട് ഈ പിന്നെ കുട്ടൂടിന്റെ മേലെ തപസ്സിരിക്കുവാന്ന്. അപ്പോ കൊറേ ഉർവശി മേനകമാരെല്ലാം ഡാൻസ് കളിക്കുന്നത് കൊറേ കാടെല്ലിങ്ങനെ പറിച്ചു കുത്തിയിട്ട് കൊറേ ഇങ്ങനെ. അപ്പൊ ശിവൻ ഇങ്ങനെ കണ്ണടിച്ച് തപസ്സിരിക്കുവാന്ന്. അമ്മ മേനകമാരെല്ലാം ഡാൻസ് കളിക്കുന്ന സമയത്ത് ഈ അച്ചാച്ചൻ വടിയടിച്ച് അടിക്കാൻ ഓടുമ്പോ മേനകമാരെല്ലാം ജീവനും കൊണ്ട് ഓടി. ശിവൻ ഇത് തപസ്സിരുന്നൊരു കാഴ്ച.
0: ശിവനെ അടിക്കാൻ കുറച്ച് പേടിയുണ്ട്.
1: നടുപ്പുറത്ത് ശിവന്റെ നടുപ്പുറത്ത് തന്നെ അടി. ശിവൻ അടികൊണ്ട് അയ്യോ എന്ന് പറഞ്ഞ് ജോഡി ഒരുപാട് കാലം ഭയങ്കര പറഞ്ഞു ചിരിക്കും. നമ്മളിപ്പോഴും പറഞ്ഞു ചിരിക്കുന്ന ഒരു കാര്യമാണ്. എന്റെ ഏച്ചിയായിരുന്നു ശിവനായിട്ട് തവച്ചിരുന്നത്. നമ്മൾ പിന്നെ എല്ലാരും വിളിക്കുന്നത് കുത്തൂര് ശിവന്നെ വിളിച്ചു വന്നിട്ട്.
0: അങ്ങനെയൊക്കെ എത്ര ഓർമ്മകളാണല്ലേ.
1: അപ്പൊ അങ്ങനെ പിന്നെ ഇത് അന്ന് പാടുന്ന ഉർവശി മേനകമാരെ നിങ്ങൾ മത നർത്തനമാടൂ എന്ന് പാട്ടില്ലേ. ഉർവശി മേനകമാരെ
0: നിങ്ങളും മത നർത്തനമാടൂ.
1: ആ പാട്ട്.
0: അപ്പോ ഇത് ഒരു തരം കളി, ഇങ്ങനെ ഒരുപാട് തരം കളികളിലൂടെ.
1: പിന്നെ കൊത്തം കളി കളിക്കും. പിന്നെ ആഹിന്നൊക്കൊരു കളിയുണ്ട്.
0: എന്ത് കളി?
1: നാല് ആഹി കളിക്കലുണ്ട്.
0: ആ ഒരു കുട്ടിക്കാലത്തെ പ്രധാന, ഇന്നത്തെ പോലെ ടിവിയോ മൊബൈലോ ഒന്നും ഇല്ലാത്തൊരു കാലമല്ലേ, ഇപ്പം പ്രധാന കളികൾ എന്ന് പറയുമ്പോ ഇങ്ങനെ കൂട്ടുകാരുടെ കൂടെ ഒരുമിച്ചിരിക്കുക അല്ലെ. അന്ന് പിന്നെ ഇതൊന്നും വേറെ വീട്ടിൽ പോയി കളിക്കുന്നതിനോ അതിനൊന്നും റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. എല്ലാരും ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒത്തുകൂടോ മറ്റുള്ള വീടുകളിൽ പോയി ഇങ്ങനെ പലതരം കളികള് കളിക്കുക എന്നുള്ളതാണ്, പ്രത്യേകിച്ച് ഈ വെക്കേഷൻ കാലത്തൊക്കെ. അപ്പൊ ഇങ്ങനെ ഒരുപാട് രസകരമായ അനുഭവങ്ങള് ഓരോരുത്തർക്കും പറയാനുണ്ടാകും. നളിനിയെ സംബന്ധിച്ച് ഇങ്ങനത്തെ കുറെ കളികളുണ്ട്. എന്നിരുന്നാലും ഒരുപാട് ചിരി ഉണർത്തുന്ന ഒരു ഓർമ്മ എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും അല്ലെ. അപ്പോ ഗാനം കേൾക്കാം. ശരി.

ಬಬದ ನಿಧ ಗರಿ ಗ

0: tagadim tagadim tagadam tagadim tagadim tagadim tagadim tagadim tagadim tagadim tagadim tagadim tagadim tagadim tagadim tagadim tagadim tagadim tagadim tagadim tagadim tagadim tagadim tagadim tagadim tagadim tagadim tagadim tagadim tagadim tagadim tagadim tagadim tagadim tagadim tagadim tagadim tagadim tagadim tagadim tagadim tagadim tagadim tagadim tagadim
1: tagadim tagadim tagadim സമാപിക്കുന്നു. നിങ്ങളുടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും പങ്കുവയ്ക്കാനായി 82 81 311 344 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഓർമ്മിപ്പിക്കുന്നു, 82 81 311 344.
2: നിങ്ങൾക്കൊപ്പം ജീജ ശ്രീജിത്ത്, ഷീപ പുഷ്പരാജ്, സാങ്കേതിക സഹായം പി വി രമേശൻ, സജിത് കുമാർ തലശ്ശേരി.

0: ശ്യാമീണം പകർന്ന സരിത ഈ പടത്തിലെ ഗാനമാണ് നിങ്ങൾ കേട്ടത്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
5: ഹലോ പ്രിയ ഗീതം.
6: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
7: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
8: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 12:40 ആരോഗ്യദീപ്തി. സെർവിക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയ ഗള ക്യാൻസർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ, ലക്ഷണങ്ങൾ കണ്ടെത്താനുള്ള വിവിധ ടെസ്റ്റുകൾ, ഇവയെക്കുറിച്ച് വിശദമാക്കുന്നു കണ്ണൂർ മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹർഷ ഗംഗാധരൻ.

ഉച്ചയ്ക്ക് 1 മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം. കണ്ണൂർ നിലയം അവതരിപ്പിച്ച നാടകം മൗനസാക്ഷി പുനഃപ്രക്ഷേപണം ഇന്ന് 1 മണിക്ക്. രണ്ട് 2:30 നാട്ടുവഴിയിലീണങ്ങൾ പാട്ടും പറച്ചിലുമായി ജനങ്ങൾക്കിടയിലൂടെ. 5 മണിക്ക് സംസ്കൃത പാഠം. 5:15 പി കെ ഗോപാലകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച പരിചമുട്ട് കളിപ്പാട്ട്. 6:50 കിസാൻ വാണിയിൽ ചെറുപുഴ ജോസ്ഗിരിയിലെ ശ്രീമതി റോസമ്മ സേവ്യറുടെ കാർഷികാനുഭവങ്ങൾ.

0: after assuming office. He will attend the statehood day celebrations in Gangtok. President Draupadi Murmu, Prime Minister Narendra Modi and Union Home Minister Amit Shah extended greetings to the people of Sikkim on their statehood day. In badminton, Indian men's doubles pair of Sattvik Sairaj Ranki Reddy and Chirag Shetty will face Malaysian shuttlers Nuruzzuddin and Goh Zefai in semi-finals of Thailand Open in Bangkok today. And in IPL cricket, Kolkata Knight Riders will take on Gujarat Titans at the iconic Eden Gardens this evening. The match is scheduled to begin at 7:30 p.m. And that is the end of this news bulletin.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. പയ്യന്നൂർ എ കെ എസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് എസ് ടി മലയാളം അധ്യാപകന്റെ താൽക്കാലിക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 25 രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിന് എത്തേണ്ടതാണ്. ഫോൺ നമ്പർ ഇതാണ്: 9961 2463333. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മേരാ യുവഭാരതിന്റെ തളാപ്പ ഓഫീസിൽ 6 മാസത്തേക്ക് പാർട്ട് ടൈം സ്വീപ്പറെ നിയമിക്കുന്നു. 18 മുതൽ 25 വയസ്സുവരെയുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം. സ്വയം തയ്യാറാക്കിയ അപേക്ഷയും ബയോഡാറ്റയും സഹിതം ഈ മാസം 28 അപേക്ഷിക്കേണ്ടതാണ്. വിശദ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 8921 2555 01. ഇമെയിൽ വിലാസം ഇതാണ്: myBharatKannur@gmail.com. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ജില്ലാ കാര്യാലയത്തിലേക്ക് 1 വർഷ കാലയളവിലേക്ക് ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് അപ്രന്റീസ് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 11 രാവിലെ 11 മണിക്ക് കാഞ്ഞങ്ങാടുള്ള ജില്ലാ കാര്യാലയത്തിൽ നടക്കും. പ്രായപരിധി 28 വയസ്സ്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0467 2201180. ചെറുവത്തൂർ ഗവൺമെന്റ് ITIയിൽ ട്രെയിനിംഗ് ഇൻസ്ട്രക്ടർ പ്ലംബർ തസ്തികയിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 20 രാവിലെ 11 മണിക്ക് കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലുള്ള ഉത്തരമേഖല ട്രെയിനിംഗ് ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിൽ എത്തേണ്ടതാണ്. കണ്ണൂർ നാഷണൽ ആയുഷ് മിഷന് കീഴിൽ ആറളം ഫാം ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പി അസിസ്റ്റന്റ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ANM അഥവാ GNM യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 40 വയസ്സ്. പ്രവൃത്തി പരിചയമുള്ളവർക്ക് 10 വർഷം വരെ പ്രായമിളവ് അനുവദിക്കും. താൽപര്യമുള്ളവർ 21 രാവിലെ 10:30 ആറളം ഫാം ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ അഭിമുഖത്തിനെത്തേണ്ടതാണ്. കാസർഗോഡ് തളങ്കര ഗവൺമെന്റ് മുസ്ലിം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ വാൻ ഡ്രൈവറുടെ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച സ്കൂളിൽ വെച്ച് 19 രാവിലെ 11 നടക്കും. ആയിത്തറ മമ്പരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോട്ടണി, ആന്ത്രപോളജി, ഹിസ്റ്ററി ഒഴിവുകളിലേക്കുള്ള അതിഥി അധ്യാപകരുടെ അഭിമുഖം 29 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 9495772526. പൈവളികെ ഗ്രാമപഞ്ചായത്തിലെ LSGD അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് ക്ലർക്കിനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 21 രാവിലെ 11 മണിക്ക് ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൽ നടക്കും. യോഗ്യത 10ാം ക്ലാസും കമ്പ്യൂട്ടർ പരിജ്ഞാനവും. ഫോൺ നമ്പർ 9496049719. മൊഗ്രാൽപുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ്, ഇക്കണോമിക്സ്, മലയാളം, അറബിക്, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, ജ്യോഗ്രഫി, കൊമേഴ്സ് വിഷയങ്ങളിൽ അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 29 രാവിലെ 10 മണിക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ ഇതാണ്: 9656781519. പെരിങ്ങോം താലൂക്ക് ആശുപത്രിയിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-27 പദ്ധതി നിർവഹണത്തിന്റെ ഭാഗമായി താൽക്കാലിക അടിസ്ഥാനത്തിൽ ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. യോഗ്യത ഡി ഫാം അല്ലെങ്കിൽ ബി ഫാം. കേരള ഫാർമസി കൌൺസിൽ രജിസ്ട്രേഷൻ നിർബന്ധം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം 21 രാവിലെ 10 പെരിങ്ങോം താലൂക്ക് ആശുപത്രി നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0498523625. സേവന വാർത്തകൾ കഴിഞ്ഞു. പ്രിയ ശ്രോതാക്കളെ, സി ചാമിയാരും സംഘവും അവതരിപ്പിക്കുന്ന പോരാട്ട് നാടകപ്പാട്ട് ഇപ്പോൾ കേൾക്കാം.

0: ഞങ്ങള് പോണമേ പോണു.
1: എന്റെ മണി പോണ്ടടി, എന്റെ മണി പോണ്ടടി.
0: ഏയ് നിന്റെ മണി പോണ്ടെങ്കി നരമ്പടച്ച് ഒരു ചൂടിട്.
1: നരമ്പടിച്ച്
0: ചൂടോടണല്ലേ. എന്താണ്ടവനെ, നിങ്ങൾക്ക് എന്നെ കണ്ട് മനസ്സിലായടാ?
1: നിന്നെ കണ്ട് നിങ്ങളെ കണ്ട് മനസ്സിലായില്ലല്ലോ.
0: ആ ഞങ്ങൾ ആരാണ്?
1: നിങ്ങൾ ആരാണ്?
0: ഞങ്ങള് കൊല്ലംകോട്ടുകാരി.
2: സീച്ചാമ്മയാരും സംഘവും അവതരിപ്പിച്ച പൊരാട്ട് നാടകപ്പാട്ടാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 കേൾക്കാം പ്രാദേശിക വാർത്തകൾ.
0: എന്റെ പേര്, എന്റെ മുത്തിന്റെ പേര് എനിക്ക് ഇട്ടതല്ലടാ.
1: എന്താണ്ടി
0: പണ്ടത്തെ പേരാണ്ടവനെ?
1: എന്താണ്?
0: ചെല്ലക്കുട്ടി.
1: ഓ നിന്റെ പേരാണ് വെല്ലപ്പെട്ടി.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. ചർച്ചകൾ പൂർത്തിയാക്കി മന്ത്രിമാരുടെ പട്ടിക ഇന്ന് തന്നെ ഗവർണർക്ക് കൈമാറിയേക്കും. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി ദിനം. പ്രതിരോധ അവബോധം വളർത്തണമെന്നും പരിസരം ശുചിയായി സൂക്ഷിക്കണമെന്നും കേന്ദ്രമന്ത്രി J.P. നദ്ദ. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. PM വികാസ് പദ്ധതിക്ക് കോഴിക്കോട് NIT മറ്റന്നാൾ തുടക്കമാകും. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. ചർച്ചകൾ പൂർത്തിയാക്കി കോൺഗ്രസ് മന്ത്രിമാരുടെ പട്ടിക ഇന്ന് തന്നെ ഗവർണർക്ക് കൈമാറിയേക്കും. എല്ലാ തർക്കങ്ങളും പരിഭവങ്ങളും പരിഹരിച്ച് ചർച്ച ശുഭകരമായി അവസാനിക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തിരുവനന്തപുരത്ത് പറഞ്ഞു. മുസ്ലിം ലീഗുമായി മന്ത്രിസഭാ രൂപീകരണം ചർച്ച ചെയ്യാൻ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ മലപ്പുറം പാണക്കാടെത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി, പ്രമുഖ ലീഗ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. ലീഗ് 5 മന്ത്രിമാരുടെ പട്ടികയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 2 സീറ്റിന് അർഹതയുണ്ടെന്ന് പാർട്ടി നേതാവ് മോൻസ് ജോസഫ് പറഞ്ഞു. UDFൽ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെന്നും മുന്നണി അതിന് തയ്യാറായേക്കുമെന്നും മോൻസ് ജോസഫ് അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും തമ്മിൽ അബുദാബിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രതിരോധം, ഊർജ്ജ സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചു. ഇതനുസരിച്ച് ഇന്ത്യയുടെ തന്ത്രപര പെട്രോളിയം ഉത്പാദന രംഗങ്ങളിൽ UAEയുടെ പങ്കാളിത്തം 30 ദശലക്ഷം ബാരലായി ഉയർത്താനും ഇന്ത്യയിൽ വാതക സംഭരണശാലകൾ സ്ഥാപിക്കാനും തീരുമാനമായി. നെതർലൻഡ്സിലെ ഇന്ത്യൻ പ്രവാസി സമൂഹം നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന്റെ ദൃശ്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമായ X പങ്കുവച്ചു. കഥക്, ഒഡീസി, ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം തുടങ്ങിയ ഇന്ത്യൻ ശാസ്ത്രീയ നൃത്തരൂപങ്ങളും ഗർഭ നൃത്തവും ഉൾപ്പെടുത്തിയ പ്രവാസികളുടെ സ്വീകരണം ഏറെ ശ്രദ്ധേയമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി കുറിച്ചു. ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ന് പ്രധാനമന്ത്രി റോബ് ജെറ്റൻ, വില്യം അലക്സാണ്ടർ രാജാവ്, മാക്സിമ രാജ്ഞി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. സിക്കിം സംസ്ഥാന രൂപീകരണ ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ ജനങ്ങൾക്ക് ആശംസ നേർന്നു. സിക്കിമിന്റെ മനോഹരമായ പ്രതിഭംഗിയും സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും സംസ്ഥാനത്തെ സുസ്ഥിര വികസനത്തിന്റെ മാതൃകയാക്കുന്നുവെന്ന് രാഷ്ട്രപതി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ വികസനത്തിന് സിക്കിം നൽകിയ സംഭാവനകളെ വളരെയധികം വിലമതിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി ദിനം. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് ഡെങ്കിപ്പനി ദിനം ആചരിക്കുന്നത്. ഡെങ്കിപ്പനിക്കെതിരെ ബോധവൽക്കരണം ശക്തമാക്കുന്നതിനും കാലവർഷത്തിന് മുന്നോടിയായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ഡെങ്കിപ്പനി ദിനം ആചരിക്കുന്നത്. ഡെങ്കിപ്പനി പ്രതിരോധത്തെക്കുറിച്ച് അവബോധം വളർത്തണമെന്നും പരിസരം ശുചിയായി സൂക്ഷിക്കണമെന്നും കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി J.P. നദ്ദ പറഞ്ഞു. ശക്തമായ നിരീക്ഷണ സംവിധാനങ്ങൾ, വിപുലമായ പരിശോധനകൾ, മെച്ചപ്പെട്ട ചികിത്സാ സൌകര്യങ്ങൾ, വ്യാപകമായ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ എന്നിവയിലൂടെ ഡെങ്കിപ്പനി നിയന്ത്രണ പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് കൂടുതൽ ശക്തമാക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ 42-ാമത് വാർഷിക ബിരുദദാന ചടങ്ങ് രാവിലെ നടത്തി. 130 സീനിയർ റസിഡന്റുമാരും വിദ്യാർത്ഥികളും ബിരുദവും ഡിപ്ലോമയും ഏറ്റുവാങ്ങി. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സെക്രട്ടറി പുണ്യസല്ല ശ്രീവാസ്തവ ചടങ്ങിൽ മുഖ്യാതിഥിയായി. ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിഡന്റ് സേനാപതി ക്രിസ് ഗോപാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ഡോ. ജിതേന്ദ്ര സിംഗ് വീഡിയോ സന്ദേശത്തിലൂടെ ബിരുദദാന ചടങ്ങിന് ആശംസകൾ കൈമാറി. നീറ്റ് യു ജി പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് എൻ ടി എയുടെ ഔദ്യോഗിക ചാനലുകളെ മാത്രം ആശ്രയിക്കണമെന്ന് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും അഭ്യർത്ഥിച്ചു. വ്യാഴാഴ്ച വരെ വിദ്യാർത്ഥികൾക്ക് നിലവിലെ വിലാസവും ഒന്നും

0: വീണ്ടും പരീക്ഷാ നഗരങ്ങളുടെ തിരഞ്ഞെടുപ്പും ഇഷ്ടാനുസരണം പുതുക്കാമെന്നും NTA അറിയിച്ചു. ജൂൺ 21-നാണ് പുനഃപരീക്ഷ. നീറ്റ് UG ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ ദേശീയ പരീക്ഷാ ഏജൻസി NTA പിരിച്ചുവരണമെന്നാവശ്യപ്പെട്ട് യുണൈറ്റഡ് ഡോക്ടേഴ്സ് ഫ്രണ്ട് സുപ്രീംകോടതിയെ സമീപിച്ചു. വിനാശകരവും ഗൌരവമേറിയതുമായ പരാജയം ആരോപിച്ചാണ് NTAയുടെ ഘടന പൊളിച്ചെഴുതണമെന്നാവശ്യപ്പെട്ട് ഡോക്ടേഴ്സ് ഫ്രണ്ട് ഹർജി നൽകിയത്. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ NSUA പ്രതിഷേധ ധർണയുടെ സാഹചര്യത്തിൽ ഡൽഹിയിലെ NTA ഓഫീസിന് കനത്ത സുരക്ഷയൊരുക്കി. ഡൽഹി പോലീസിനെയും അർദ്ധസേനാ വിഭാഗത്തെയും ഓഫീസിന്റെ സുരക്ഷയ്ക്ക് സജ്ജമാക്കി. ഉത്തർപ്രദേശിലെ നിരവധി ജില്ലകളിൽ കൊടുങ്കാറ്റിലും മഴയിലും മിന്നലിലും 100-ലേറെ ആളുകൾ മരിച്ച സംഭവത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഗാധ ദുഃഖം അറിയിച്ചു. ഉറ്റവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ ദുഃഖം പങ്കുവയ്ക്കുന്നതിനായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രം സാധ്യമായ എല്ലാ സഹായവും നൽകുന്നുണ്ടെന്നും രാജ്നാഥ് സിംഗ് അറിയിച്ചു. പശ്ചിമബംഗാളിൽ കഴിഞ്ഞ 15 വർഷം നൽകിയ പിന്നാക്ക വിഭാഗ സർട്ടിഫിക്കറ്റുകൾ പുനഃപരിശോധിക്കാൻ ജില്ലാ മജിസ്ട്രേറ്റുമാർക്ക് ഗവൺമെന്റ് നിർദ്ദേശം നൽകി. SC ST OBC സർട്ടിഫിക്കറ്റുകൾ വിശദമായി പരിശോധിക്കാനാണ് BJP ഗവൺമെന്റിന്റെ നിർദ്ദേശം. ഇസ്രായേലും ലെബനനും 45 ദിവസത്തേക്ക് കൂടി വെടിനിർത്തൽ നീട്ടാൻ സമ്മതിച്ചതായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. വാഷിംഗ്ടണിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം. ജൂൺ 2-3 തീയതികളിൽ കൂടുതൽ ചർച്ചകൾ നടത്തുമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടോമി പിഗോട്ട് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ന് അന്താരാഷ്ട്ര പ്രകാശ ദിനം. 1960 മെയ് 16 ഭൌതിക ശാസ്ത്രജ്ഞൻ തിയോഡോർ മൈമൻ ആദ്യമായി ലേസർ വിജയകരമായി പ്രവർത്തിപ്പിച്ചതിന്റെ ഓർമ്മയ്ക്കാണ് എല്ലാ വർഷവും ഈ ദിനം ആഘോഷിക്കുന്നത്. സുസ്ഥിരമായ ഭാവിക്കായി പ്രകാശം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. സംസ്ഥാനത്ത് കാലവർഷം ഈ മാസം 26-ന് തുടങ്ങുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി രൂപപ്പെട്ട ശക്തമായ ന്യൂനമർദ്ദത്തിന്റെ ഫലമായി ലക്ഷദ്വീപ് മേഖലയിൽ വരും മണിക്കൂറുകളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും തീരദേശവാസികളും കപ്പൽ യാത്രക്കാരും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ച് PM വികാസ് പദ്ധതിക്ക് കോഴിക്കോട്ട് NIT തുടക്കമാകുന്നു. മറ്റന്നാൾ രാവിലെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ധാരണാപത്രവും അദ്ദേഹം കൈമാറും. പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ സമൂഹത്തിലെ യുവജനങ്ങൾക്ക് ആധുനിക തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. NIT സെന്റർ ഫോർ കണ്ടിന്യൂയിംഗ് എഡ്യൂക്കേഷൻ ആന്റ് ഡെവലപ്മെന്റിന്റെ സ്കിൽ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ വൈകിട്ട് 7:30-ക്കാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ബംഗളൂരു FCയെ നേരിടും. വൈകിട്ട് 5:00 ചെന്നൈയിലാണ് മത്സരം. മറ്റൊരു മത്സരത്തിൽ ഒഡീഷ FC പഞ്ചാബ് FCയെ നേരിടും. രാത്രി 7:30 ഭുവനേശ്വറിലാണ് മത്സരം. കേന്ദ്രം നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിക്കുമ്പോഴും അതിന്റെ പ്രയോജനം ലഭിക്കുന്നില്ലെന്ന പരാതിയിലാണ് പാലക്കാട്ടെ കർഷകർ. താങ്ങുവില വർധനയിൽ നിന്ന് സംസ്ഥാനത്തിന്റെ പ്രോത്സാഹന വീതം കുറയ്ക്കുന്നതാണ് ഇതിന് കാരണമെന്ന് കർഷകർ പറയുന്നു. പാലക്കാട്ടുനിന്ന് ഫൈസൽ അലിമുത്ത്.
1: കഴിഞ്ഞ ദിവസം നെല്ലിന്റെ താങ്ങുവില കേന്ദ്ര സർക്കാർ 72 രൂപ വർദ്ധിപ്പിച്ചതോടുകൂടി ഒരു ക്വിന്റൽ നെല്ലിന് 2441 രൂപയായി ഉയർന്നിരിക്കുകയാണ്. കേന്ദ്ര താങ്ങുവില അതേപടി കർഷകർക്ക് ലഭ്യമാക്കിയാൽ കേരളത്തിൽ നെല്ലിവില കിലോയ്ക്ക് 30 രൂപ 72 പൈസയായി ഉയരും. പക്ഷേ വർധനയുടെ പ്രയോജനം ലഭിക്കണമെങ്കിൽ സംസ്ഥാനത്തിന്റെ പ്രോത്സാഹന വിഹിതം കുറയ്ക്കാതിരിക്കണമെന്നാണ് കർഷകർ പറയുന്നത്. മുൻവർഷങ്ങളിൽ താങ്ങുവില വർധനയ്ക്ക് ആനുപാതികമായി സംസ്ഥാന വിഹിതം വെട്ടിക്കുറയ്ക്കുകയാണ് ഉണ്ടായതെന്നും കർഷകർ ചൂണ്ടിക്കാണിക്കുന്നു. 2020-21 8 രൂപ 80 പൈസയായിരുന്ന സംസ്ഥാന വിഹിതം ഇപ്പോൾ 6 രൂപ 31 പൈസയാണ്. കേരളത്തിൽ നിലവിൽ കിലോയ്ക്ക് 30 രൂപ നിരക്കിലാണ് സപ്ലൈകോ കർഷകരിൽ നിന്ന് നെല്ലെടുക്കുന്നത്.
0: കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന രണ്ടുപേരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഫറോക്ക് സ്വദേശിയായ 19-കാരനും കോട്ടൂർ സ്വദേശിയായ 9-കാരനുമാണ് ചികിത്സയിൽ. ഇവർ കനാലിൽ കുളിച്ചതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് പൊതുജലാശയങ്ങളിൽ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇന്ധന വില വർധനവിനെ തുടർന്ന് ഡെലിവറി ഗതാഗത തൊഴിലാളികൾക്ക് കിലോമീറ്ററിന് കുറഞ്ഞത് 20 രൂപ നിരക്ക് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഗിഗ് ആൻഡ് പ്ലാറ്റ്ഫോം സർവീസ് വർക്കേഴ്സ് യൂണിയൻ ഇന്ന് ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 5 വരെ രാജ്യവ്യാപകമായി ആപ്പ് അധിഷ്ഠിത സേവനങ്ങൾ നിർത്തിവയ്ക്കാൻ ആഹ്വാനം ചെയ്തു. സഹകരണ വകുപ്പിലെയും ആരോഗ്യ വകുപ്പിലെയും ഏറ്റവും ഒടുവിലിറക്കിയ സ്ഥലമാറ്റങ്ങൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തു. പുതിയ ഗവൺമെന്റ് അധികാരത്തിലേൽക്കുന്നതിന് മുൻപ് തന്നെ ഭരണാനുകൂല സംഘടനകളുടെ സമ്മർദ്ദം മൂലമായിരുന്നു സ്ഥലമാറ്റമെന്ന് കേരള ഗസറ്റഡ്

0: ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി തിരുവനന്തപുരത്ത് കുറ്റപ്പെടുത്തി. കോഴിക്കോട് ജില്ലാ സഹകരണ ആശുപത്രിയുമായി ജില്ലാ ഹോമിയോ സഹകരണ ആശുപത്രി ലയിപ്പിക്കുന്നതിന് സഹകരണ വകുപ്പ് അംഗീകാരം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. ചർച്ചകൾ പൂർത്തിയാക്കി മന്ത്രിമാരുടെ പട്ടിക ഇന്ന് തന്നെ ഗവർണർക്ക് കൈമാറിയേക്കും. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി ദിനം. പ്രതിരോധ അവബോധം വളർത്തണമെന്നും പരിസരം ശുചിയായി സൂക്ഷിക്കണമെന്നും കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പി എം വികാസ് പദ്ധതിക്ക് കോഴിക്കോട്ട് എൻ ഐ ടിയിൽ മറ്റന്നാൾ തുടക്കമാകും. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ. ആരോഗ്യദീപ്തി. മുൻകൂട്ടി കണ്ടെത്താൻ കഴിഞ്ഞാൽ പൂർണമായും ഭേദമാക്കാൻ കഴിയുന്ന രോഗമാണ് ഗർഭാശയഗള ക്യാൻസർ. സെർവിക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയഗള ക്യാൻസർ ഉണ്ടാവാനുള്ള കാരണങ്ങൾ, ലക്ഷണങ്ങൾ, കണ്ടെത്താനുള്ള വിവിധ ടെസ്റ്റുകൾ, ഇവയെക്കുറിച്ച് വിശദമാക്കുന്നു കണ്ണൂർ മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹർഷ ഗംഗാധരൻ.
2: നമസ്കാരം. ഗർഭാശയഗള ക്യാൻസറിന്റെ വളരെ വലിയൊരു പ്രത്യേകത ആദ്യം തന്നെ പറയട്ടെ, ഈ ഒരു ക്യാൻസർ രോഗം ആവുന്നതിന് മുമ്പ് തന്നെ പലപ്പോഴും സ്ക്രീനിങ് ക്യാമ്പുകളിലൂടെ വളരെ ലഘുവായ പല ടെസ്റ്റുകളിലൂടെ നമുക്ക് രോഗാവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ കണ്ടെത്തി പൂർണ്ണമായും മാറ്റാൻ പറ്റുന്നൊരു രോഗമാണ്. ഇന്ന് നമ്മളെ നാട്ടിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസറാണ്. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഗർഭാശയഗള ക്യാൻസർ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗർഭാശയഗള ക്യാൻസർ മിക്കവാറും ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു വൈറസാണ്, ഹ്യൂമൺ പാപ്പിലോമ വൈറസ് അഥവാ HPV വൈറസ്. പല ഘട്ടത്തിലും ചില സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഈ രോഗാണു ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ എപ്പോഴും അത് രോഗാവസ്ഥയിലേക്ക് നയിക്കാനുള്ള സാധ്യതകളില്ല. ചിലപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പോലും നേരത്തെ തന്നെ നമുക്ക് ഗർഭാശയകലത്തിൽ ലഘുവായ ചില ടെസ്റ്റുകളിലൂടെ അത് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. സ്ക്രീനിങ്ങിനായി നമ്മൾ ചെയ്യുന്ന പല ടെസ്റ്റുകളിൽ ഒന്നാണ് പാപ്സ്മിയർ ടെസ്റ്റ്, HPV ടെസ്റ്റ്. അതുപോലെ ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ച പ്രകാരമുള്ള രണ്ട് ദ്രാവകങ്ങൾ പതിപ്പിച്ചുകൊണ്ടുള്ള പരിശോധന. പാപ്സ്മിയർ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ ക്യാമ്പുകളും, ഇപ്പം മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി പല സ്ഥലത്ത് പോയി നടത്തുന്ന ക്യാമ്പുകളിൽ ഈ പറഞ്ഞ പാപ്സ്മിയർ ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ച പ്രകാരമുള്ള വയാവില്ലി, അതായത് വിഷ്വലൈസേഷൻ വിത്ത് ലുഗോസയഡിൻ, വിഷ്വലൈസേഷൻ വിത്ത് അസ്റ്റിക് ആസിഡ്, ഈ ടെസ്റ്റുകളും ചെയ്യുന്നുണ്ട്. പാപ്സ്മിയർ എന്ന് പറയുന്നത് ഗർഭാശയ മുഖത്തിൽ നിന്നും ലേശം കോശങ്ങൾ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് പോലുള്ള സാധനം കൊണ്ടെടുത്തുകൊണ്ട് അതിന് സ്റ്റെയിനിങ് ഒക്കെ ചെയ്ത് ഒരു പത്തോളജിസ്റ്റ് അത് പഠിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, അല്ലെങ്കിൽ ഇനി ഭാവിയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടോ എന്നൊക്കെ നമുക്ക് പാപ്സ്മിയർ ടെസ്റ്റിലൂടെ പലപ്പോഴായി കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പം ഒരു ക്യാമ്പിൽ പോയി ഒരു പാപ്സ്മിയർ ചെയ്തു, എന്തെങ്കിലും അതിലൊരു ബുദ്ധിമുട്ട് കണ്ടു എന്ന് വിചാരിച്ച് നിങ്ങൾ ഇന്ന് രോഗി ആവണമെന്നില്ല. പക്ഷേ ചിലപ്പം കുറച്ച് കാലം കഴിഞ്ഞ് ആവാൻ പോകുന്ന വിഷമത്തെ നമുക്ക് പ്രാരംഭഘട്ടത്തിൽ തന്നെ അതിലൂടെ കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ VIA, വിഷ്വലൈസേഷൻ വിത്ത് അസറ്റിക് ആസിഡ്, VILI, വിഷ്വലൈസേഷൻ വിത്ത് ലൂഗോൾസ് അയഡിൻ, ഈ രണ്ട് ടെസ്റ്റുകൾ നമ്മൾ സ്ക്രീനിങ് മൊഡാലിറ്റിയിൽ, അതായത് സ്ക്രീനിങ് രീതിയിൽ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് ടെസ്റ്റുകളാണ്. നമ്മളൊരു ക്യാമ്പസ് ആയിട്ട് പോയിട്ട് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ എത്രയോ ആൾക്കാർക്ക് സുഗമമായി ചെയ്യാൻ പറ്റുന്ന ഒരു പരിശോധനയാണ് VIA, വിഷ്വലൈസേഷൻ വിത്ത് അസ്റ്റിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഗർഭാശയ മുഖഭാഗം വൃത്തിക്ക് ക്ലിയർ ആക്കിക്കൊണ്ട് അവിടെ ഒരു കോട്ടണിൽ ഈ ഒരു അസ്റ്റിക് ആസിഡിന്റെ, അതായത് അതിനൊരു ഭാഗമുണ്ട്, ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ച പ്രകാരമുള്ള ഒരു ഭാഗപ്രകാരം തയ്യാറാക്കുന്ന ആ സൊല്യൂഷൻ അവിടെ പതിപ്പിച്ചുകൊണ്ട് അതിലുണ്ടാവുന്ന നിറവ്യത്യാസം കൊണ്ടാണ് ആ ഭാഗത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ വരുന്നുണ്ടോ, ഇനി എപ്പെങ്കിലും വരാനുള്ള സാധ്യതകളിലേക്ക് പോകുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാവുന്നത്. അഥവാ കണ്ടെത്തിയാൽ തന്നെ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. കോൾഡ് കോയാഗുലേഷൻ വഴി, അതായത് ആ ഭാഗം അപ്പം തന്നെ നമുക്ക് മാറ്റാനുള്ള ചികിത്സാ സൗകര്യങ്ങളും നമുക്ക് മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയിൽ, അല്ലെങ്കിൽ ഞങ്ങൾ ക്യാമ്പുകളിൽ പോകുന്നിടത്തൊക്കെ ഞങ്ങൾ അത് ചെയ്യുന്നതാണ്. അതുപോലെ VILI, വിഷ്വലൈസേഷൻ വിത്ത് ലുഗോസൈഡിൻ, ഇതേപോലെ തന്നെ ആ ഒരു ഭാഗം ക്ലിയർ ആക്കിക്കൊണ്ട്

0: ഈ ഒരു സൊല്യൂഷൻ, അതായത് നമ്മൾ അവർ പറയുന്ന ക്രമപ്രകാരം തയ്യാറാക്കിയ ഈ ഒരു ദ്രാവകം ആ ഗർഭാശയ മുഖത്ത് പതിപ്പിച്ചുകൊണ്ട് അതിൽ ഉണ്ടാവുന്ന നിറവ്യത്യാസം, അതായത് മറ്റേത് വെള്ള കളറിലേക്ക് മാറ്റി വരുന്നൊരു മാറ്റമാണ് ഈ അയഡിൻ സൊല്യൂഷൻ പറഞ്ഞു. നമ്മൾ കേട്ടിട്ടുണ്ട് ഡാർക്കാണ് അല്ലെ, ഭയങ്കര ഒരു കട്ടി കറുപ്പ് നിറത്തിലുള്ള പോലത്തെ ഒരു ദ്രാവകമാണ്. എന്നാൽ അതിന്റെ നിറം മാറി ഒരു മസ്റ്റേർഡ് യെല്ലോ പറയാം, നമ്മൾ ഈ കടുകിന്റെ ഉള്ളിലുള്ള മഞ്ഞ നിറത്തിൽ ആ രീതിയിലേക്ക് വരുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. അഥവാ അങ്ങനൊരു ഭാഗം വന്നിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും ഇതിനെ കൊണ്ട് മാത്രമല്ല വരുന്നത്, എന്നാലും അങ്ങനൊരു ഭാഗം വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ഇതിനായിട്ട് ട്രെയിനിങ് കിട്ടിയ ആൾക്കാർക്ക് കൃത്യമായി അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ആ ഭാഗം ക്ലിയർ ആക്കിക്കൊണ്ട് നമുക്ക് ഭാവിയിലേക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരവസ്ഥയിലേക്ക് നയിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ HPV ടെസ്റ്റിംഗും ആ ഭാഗത്തു നിന്നുള്ള കോശങ്ങൾ എടുത്തുകൊണ്ട് ഇതിന് കാരണമാകുന്ന രോഗം ഏതുകൊണ്ട് അത് തന്നെ ഉണ്ടോന്ന് പരിശോധനയാണ് HPV ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ടെസ്റ്റുകളിലൂടെ തന്നെ അഥവാ ഭാവിയിലേക്ക് ഒരു ബുദ്ധിമുട്ടാവാതിരിക്കാൻ തന്നെ നമുക്ക് നല്ല രീതിയിൽ ശ്രമിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു 3 വർഷം കൂടുമ്പോഴെങ്കിലും നിങ്ങൾ കൃത്യമായിട്ടും ഒരു പാപ്സ്മിയർ ടെസ്റ്റ് തന്നെ ചെയ്തെങ്കിൽ ഇങ്ങനൊരു രോഗം അഥവാ വരാൻ ഇതിന്റെ ഇടക്ക് സാധ്യത ഉണ്ടെങ്കിൽ പോലും നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇന്ന് ഇതിനൊരു വാക്സിനേഷനുണ്ട്. ചില സർക്കാർ ഇപ്പം നടത്തിക്കൊണ്ടുവരുന്ന 14 to 15 ഇടയിലുള്ള കുട്ടികൾക്കുള്ള വാക്സിനേഷൻ ഓൾറെഡി കൊടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ WHO പ്രോട്ടോകോൾ പ്രകാരം 9 to 14 ഇടയിലുള്ള ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഈ വാക്സിനേഷൻ കൊടുക്കാവുന്നതാണ്. 2 ഡോസിലാണ് ആ പ്രായക്കാർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ 15 വയസ്സിന് മുകളിലും 45 വയസ്സ് വരെ നമുക്ക് ഈ വാക്സിനേഷൻ കൊടുക്കാവുന്നതാണ്. 3 ഡോസിലാണ് ഈ വാക്സിനേഷൻ കൊടുക്കുക. മിക്കവാറും ഈ ഒരു അണു ലൈംഗിക ബന്ധത്തിന് ശേഷമാണ് ഒരു പുരുഷനിൽ നിന്നും സ്ത്രീയിലേക്ക് കടക്കാറ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്തുകൊണ്ട് ഇത് പുരുഷനും ആൺകുട്ടിക്കും കൊടുക്കണം? കാരണം ഈ HPV അണു പല സ്ട്രെയിനുകളാണ്, 16, 18 അങ്ങനെ പല സ്ട്രെയിനുകളാണ്. അപ്പം അതിന്റെ സ്ട്രെയിൻസ് എല്ലാം ഈ ഒരു ക്യാൻസർ മാത്രമല്ല ഉണ്ടാക്കുന്നത്, ചിലപ്പം ഈസോഫേജിൽ അല്ലെങ്കിൽ തൊണ്ടേന്റെ ഭാഗത്ത് അല്ലെങ്കിൽ മലാശയ ഭാഗത്തൊക്കെ ഇതിനെ കൊണ്ട് തന്നെ രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഈ ഒരു വാക്സിൻ കൊണ്ട് നമുക്ക് അതും കൂടി തടയാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഇത് WHO പ്രോട്ടോകോൾ പ്രകാരമാണ്. 9 to 14 വരെയുള്ള കുട്ടികൾക്ക് 2 ഡോസിൽ, 15 to 45 വരെയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് 3 ഡോസിൽ എന്ന് പറയുന്നത്. ഇപ്പൊ സർക്കാരിന്റെ ഇതിൽ നമ്മൾ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സിംഗിൾ ഡോസാണ്. അതായാലും പറ്റുന്ന മാക്സിമം കുട്ടികൾക്കും നമ്മളത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. കാരണം ഒന്നുമില്ലെങ്കിലും ഒരു ക്യാൻസർ എങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു വാക്സിൻ കൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ ദയവ് ചെയ്ത് നമ്മളത് തടയാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തേണ്ടതാണ്. അതുപോലെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം കൂടി പറയാനുണ്ട്, അതിന്റെ പൊതുവെയുള്ള ലക്ഷണങ്ങൾ, അതായത് മാസക്കുളിക്കിടയിലുള്ള ഭയങ്കരമായിട്ടുള്ള ബ്ലീഡിംഗ് ആവാം, അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിന് ശേഷമുള്ള ബ്ലീഡിംഗ് ആവാം, അല്ലെങ്കിൽ ആർത്തവ വിരാമത്തിന് ശേഷമുള്ള ബ്ലീഡിംഗ് ആവാം, അല്ലെങ്കിൽ മണം ഉള്ള ഒരു വൈറ്റ് ഡിസ്ചാർജ് ആവാം. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടാലും നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചാൽ അവർ തീർച്ചയായിട്ടും ഒരു പാപ്സ്മിയർ ചെയ്യാൻ പറയും. അത് ചെയ്തുകൊണ്ട് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്യിപ്പിക്കുന്നത്. അപ്പം എല്ലാവരോടും ഒരു അഭ്യർത്ഥനയും കൂടിയുള്ളൂ, മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ, പ്രിവെന്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. കാരണം നേരത്തെ കണ്ടെത്താൻ ശ്രമിക്കാനേ നമുക്ക് പറ്റുള്ളൂ. പൂർണ്ണമായും ഒന്നിനെ തടയാൻ ഈ പറഞ്ഞ വാക്സിനൊക്കെ പോലെ ഈ HPV വാക്സിൻ കൊണ്ട് ഗർഭാശയകളെ ക്യാൻസറിനെ തടയാം. അതുപോലെ തന്നെ മാക്സിമം നമ്മൾ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കുക, നമ്മളെ ശരീരത്തെ സ്നേഹിക്കുക. നന്ദി.
1: സെർവിക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയകള ക്യാൻസർ ഉണ്ടാവാനുള്ള കാരണങ്ങൾ, ലക്ഷണങ്ങൾ, കണ്ടെത്താനുള്ള വിവിധ ടെസ്റ്റുകൾ എന്നിവയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു കണ്ണൂർ മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹർഷ ഗംഗാധരൻ. ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.

പ്രിയ ശ്രോതാക്കളെ, ഇന്നിതാ ഉച്ചയ്ക്ക് ഒരു മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം കണ്ണൂർ നിലയം അവതരിപ്പിച്ച നാടകം മൗനസാക്ഷി പുനഃപ്രക്ഷേപണം ഇന്നിതാ ഒരു മണിക്ക്.

0: ಸಮಾವೇಶವಾಣಿ നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡച്ച് പ്രധാനമന്ത്രി റോബ് എട്ടനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. രാജ്യത്തെ വൈദ്യശാസ്ത്ര മേഖലയുടെ വികസനത്തിൽ നിർണായക പങ്കാണ് ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് വഹിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം. വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ചുറ്റുപാടുകൾക്കുമായി പൌരന്മാർ ഒത്തുചേരണമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. 6 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡച്ച് പ്രധാനമന്ത്രി റോബ് എട്ടനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഡച്ച് രാജാവിനെയും രാജ്ഞിയെയും അദ്ദേഹം സന്ദർശിക്കും. ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന അദ്ദേഹം പ്രമുഖ ഡച്ച് കമ്പനികളുടെ സിഇഒമാരുമായി കൂടിക്കാഴ്ചയും നടത്തും. പ്രധാനമന്ത്രി നാളെ സ്വീഡനിലെ ഗോഥൻബർഗിലേക്ക് പോകും. സന്ദർശനത്തിന്റെ 4 പാദത്തിൽ പ്രധാനമന്ത്രി തിങ്കളാഴ്ച നോർവേയിലെത്തും. ചൊവ്വാഴ്ച ഇറ്റലിയിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് സെർജിയോ മാറ്റെറില്ലയുമായും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും കൂടിക്കാഴ്ച നടത്തും. സിക്കിം സംസ്ഥാന രൂപീകരണ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. സിക്കിമിന്റെ പ്രകൃതി ഭംഗിയും സാംസ്കാരിക പൈതൃകവും പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള ശക്തമായ പ്രതിബദ്ധതയും രാജ്യത്തിന്റെ സുസ്ഥിര വികസനത്തിന് മാതൃകയാണെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യവികസനത്തിൽ സിക്കിം നൽകുന്ന സംഭാവനകൾ ഏറെ വിലപ്പെട്ടതാണെന്ന് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച സന്ദേശത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് സിക്കിം സന്ദർശിക്കും. ഉപരാഷ്ട്രപതി ആയതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സിക്കിം സന്ദർശനമാണിത്. ഗാംഗ്ടോക്കിൽ നടക്കുന്ന സിക്കിമിന്റെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. വടക്കു കിഴക്കൻ മേഖലാ വികസന മന്ത്രാലയത്തിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും അദ്ദേഹം നിർവഹിക്കും. വിദേശയാത്രയ്ക്ക് സെസ്, നികുതി, സർചാർജ് എന്നിവ ചുമത്തുന്നതിനെക്കുറിച്ചുള്ള മാധ്യമ റിപ്പോർട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തള്ളിക്കളഞ്ഞു. രാജ്യത്ത് ബിസിനസ് ചെയ്യുന്നതും ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതും കൂടുതൽ ലളിതമാക്കാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത പ്രധാനമന്ത്രി ആവർത്തിച്ചു. അതേസമയം വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമ സ്ഥാപനം വാർത്ത ഔദ്യോഗികമായി പിൻവലിക്കുകയും സംഭവിച്ച വീഴ്ചയിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. തിരുവനന്തപുരത്തെ ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിർമ്മിക്കുന്ന തദ്ദേശീയവും ലോകോത്തര നിലവാരമുള്ളതുമായ മെഡിക്കൽ ഉപകരണങ്ങൾ രാജ്യത്തെ വൈദ്യശാസ്ത്ര മേഖലയുടെ വികസനത്തിൽ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയിലെ 42-ാമത് വാർഷിക ബിരുദദാന ചടങ്ങിൽ നൽകിയ വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്.
1: യുണീക് ഫോക്കസ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി മേക്കിംഗ് ഓഫ് മെഡിക്കൽ ഡിവൈസസ് വിച്ച് ആർ വേൾഡ് ക്ലാസ്, ഹൈലി ഇഫക്റ്റീവ്, അറ്റ് ദി സെയിം ടൈം ഇൻഡിജിനസ് ആൻഡ് കോസ്റ്റ് ഇഫക്റ്റീവ്. ഇറ്റ് ഈസ് ഓൾസോ സാറ്റിസ്ഫൈങ് ടു നോട്ട് ദാറ്റ് നിയർലി 7 to 8 ടെക്നോളജീസ് ആർ ബീങ് ട്രാൻസ്ഫേർഡ് എവ്രി ഇയർ ബൈ ദിസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ആൻഡ് ഈവൻ ദിസ് ഇയർ ദർ ആർ അറ്റ്ലീസ്റ്റ് 7 ടെക്നോളജീസ് വിച്ച് ആർ ഗോയിങ് ടു ബി ട്രാൻസ്ഫേർഡ് ടു ദി ഇൻഡസ്ട്രി.
0: ദേശീയ ആരോഗ്യ സംരക്ഷണ ചട്ടക്കൂട് കൃത്യമായി മനസ്സിലാക്കി വേണം ഓരോ വിദ്യാർത്ഥിയും വൈദ്യശാസ്ത്ര സേവനത്തിലേക്ക് ചുവടുവയ്ക്കാനെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ. ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയിലെ 42-ാമത് വാർഷിക ബിരുദദാന ചടങ്ങിലും 9-ാമത് ജി പാർത്ഥസാരഥി സ്മാരക പ്രഭാഷണത്തിലും പങ്കെടുക്കുകയായിരുന്നു അവർ. ശ്രീചിത്രയിൽ നിന്ന് ബിരുദം നേടുന്നത് മികച്ച നേട്ടമാണെന്നും

രോഗി പരിചരണത്തിൽ സഹാനുഭൂതിയും അനുകമ്പയും പരിശീലിക്കാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണമെന്നും ശ്രീമതി പുണ്യ സലില ശ്രീവാസ്തവ പറഞ്ഞു. വികസിത ഭാരതത്തിന്റെ ദർശനം എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് ആരോഗ്യ സംരക്ഷണത്തിൽ സേവനത്തിലൂടെ മാത്രമേ സാക്ഷാത്കരിക്കാൻ കഴിയൂ എന്നും അവർ വ്യക്തമാക്കി.

0: ലഭ്യമാണ്.
1: കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. യുഡിഎഫ് നേതൃയോഗം ഇന്ന് ചേരും. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യുഡിഎഫ് മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. ഉത്തർപ്രദേശിലും രാജ്യത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിലും കൊടുങ്കാറ്റിലും ജീവഹാനി സംഭവിച്ചതിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സമൂഹമാധ്യമ കുറിപ്പിലൂടെ അനുശോചനമറിയിച്ച അദ്ദേഹം പ്രതികൂല കാലാവസ്ഥ ബാധിച്ച സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നുണ്ടെന്ന് പറഞ്ഞു. കേരളത്തിൽ കാലവർഷം മെയ് 26-നെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിൽ തീരദേശവാസികളും കപ്പൽ യാത്രക്കാരും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ള രണ്ടുപേരുടെയും ആരോഗ്യനില തൃപ്തികരം. ഫറോക്ക് സ്വദേശിയായ 19-കാരനും കോട്ടൂർ സ്വദേശിയായ 9-കാരനുമാണ് ചികിത്സയിലുള്ളത്. കനാലിൽ കുളിച്ചതായി വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി പൊതുജലാശയങ്ങളിൽ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ തുടങ്ങി. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം. രോഗത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും കാലവർഷത്തിന് മുന്നോടിയായുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനുമായാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഈ ദിനം ആചരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
2: ഡെങ്കിപ്പനി പ്രതിരോധത്തിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ചുറ്റുപാടുകൾ നിലനിർത്തുന്നതിനും പൌരന്മാർ ഒത്തുചേരണമെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ ആഹ്വാനം ചെയ്തു. മെച്ചപ്പെട്ട നിരീക്ഷണം, പരിശോധന, ചികിത്സാ സൌകര്യങ്ങൾ, വ്യാപകമായ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ എന്നിവയിലൂടെ സർക്കാർ ഡെങ്കു നിയന്ത്രണ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുന്നത് തുടരുകയാണെന്ന് ശ്രീ നദ്ദ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഡെങ്കിപ്പനി നിയന്ത്രണത്തിന് പൊതുജന പങ്കാളിത്തം, പരിശോധിക്കാം, വൃത്തിയാക്കാം, മൂടിവെക്കാം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഡെങ്കിപ്പനി പടരുന്നത് തടയുന്നതിനുള്ള പ്രീ മൺസൂൺ അവബോധ പ്രവർത്തനങ്ങളുടെ പ്രധാന മാസമായി മെയ് മാസത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ന് അന്താരാഷ്ട്ര പ്രകാശ ദിനം. 1960 ഭൌതിക ശാസ്ത്രജ്ഞനും എഞ്ചിനീയറുമായ തിയോഡോർ മൈമാൻ നടത്തിയ ആദ്യത്തെ ലേസർ പ്രവർത്തനത്തിന്റെ വിജയത്തിന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും മെയ് 16 പ്രകാശദിനമായി ആചരിക്കുന്നു. സുസ്ഥിര ഭാവിയിലേക്കുള്ള വെളിച്ചം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ രാത്രി 7:30 മത്സരം. പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവും പാർലമെന്റ് അംഗവുമായ അഭിഷേക് ബാനർജിക്കെതിരെ പോലീസ് കേസെടുത്തു. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രകോപനപരമായ പരാമർശം നടത്തി എന്ന പരാതിയിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ RGK മെഡിക്കൽ കോളേജിൽ പീഡനത്തിനിരയായി വിദ്യാർത്ഥി കൊല ചെയ്യപ്പെട്ട കേസ് അന്വേഷണത്തിലെ വീഴ്ചകളുമായി ബന്ധപ്പെട്ട് മുൻ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ വിനീത് ഗോയൽ ഉൾപ്പെടെ 3 മുതിർന്ന IPS ഉദ്യോഗസ്ഥരെ പശ്ചിമബംഗാൾ സർക്കാർ സസ്പെൻഡ് ചെയ്തു. പെട്രോൾ കയറ്റുമതിക്ക് ലിറ്ററിന് 3 രൂപ പ്രത്യേക അധിക എക്സൈസ് തീരുവ ചുമത്തി കേന്ദ്ര സർക്കാർ. അതേസമയം ഡീസൽ കയറ്റുമതിയുടെ പ്രത്യേക അധിക എക്സൈസ് ഡ്യൂട്ടി 23 രൂപയിൽ നിന്ന് 16.50 രൂപയായി കുറച്ചതായി ധനമന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ പറയുന്നു. പുതുക്കിയ നിരക്കുകൾ ഇന്നു മുതൽ അടുത്ത 2 ആഴ്ചത്തേക്ക് പ്രാബല്യത്തിൽ ഉണ്ടാകും. ആഭ്യന്തര ഉപഭോഗത്തിനുള്ള പെട്രോളിന്റെയും ഡീസലിന്റെയും നിലവിലുള്ള എക്സൈസ് ഡ്യൂട്ടി നിരക്കുകളിൽ മാറ്റമില്ല. CBSE 12-ാം ക്ലാസ് പരീക്ഷാഫലത്തിൽ തൃപ്തരല്ലാത്ത വിദ്യാർത്ഥികൾക്ക് 2 ഘട്ടങ്ങളായുള്ള പുനഃപരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. 1-ാം ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് മൂല്യനിർണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾക്കായി ഈ മാസം 19 മുതൽ 22 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ഒരു വിഷയത്തിന് 700 രൂപയാണ് ഫീസ്. 2-ാം ഘട്ടത്തിൽ മാർക്കുകളിലെ വ്യത്യാസങ്ങൾ പരിശോധിക്കുന്നതിനോ വീണ്ടും മൂല്യനിർണയം നടത്തുന്നതിനോ ഈ മാസം 26 മുതൽ 29 വരെ അപേക്ഷ നൽകാമെന്നും CBSE അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡച്ച് പ്രധാനമന്ത്രി റോബ് എട്ടനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. രാജ്യത്തെ വൈദ്യശാസ്ത്ര മേഖലയുടെ വികസനത്തിൽ നിർണായക പങ്കാണ് ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് വഹിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. ഇന്ന് ദേശീയ ഡെങ്കിപ്പനി പ്രതിരോധ ദിനം. വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ചുറ്റുപാടുകൾക്കുമായി പൌരന്മാർ ഒത്തുചേരണമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. കേരളത്തിൽ ശക്തമായ മഴ.

0: തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മൗനസാക്ഷി. നാടകരചന, സംവിധാനം വിനോദ് ബാബു എച്ച്. ശബ്ദം പകർന്നവർ യു പ്രസന്നകുമാർ, ബാലമുരളി ചിറക്കൽ, പ്രജിൻ സി കണ്ണൻ, മെഹമൂദ് കുറുവ, കമ്പിൽ പി രാമചന്ദ്രൻ, മോഹനൻ രാമന്തളി, അനീഷ് പെരുന്താറ്റിൽ, രാമകൃഷ്ണൻ പഴശ്ശി, ജസ്ന ജയരാജ്, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. മലയാള പരിഭാഷ KS സിംഗ്.
2: മഹാരാജൻ, മഹാരാജൻ, അങ്ങും എന്താണ് ഇത്രയും ചിന്താകുലനായിരിക്കുന്നത്?
3: വന്നാലും മന്ത്രി, നമ്മുടെ ചിന്ത മുഴുവൻ നാടിനെ കുറിച്ചല്ലാതെ മറ്റെന്താണ്? വേറെ ഒന്നുമില്ല.
2: അങ്ങ് എപ്പോഴും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ മാറ്റങ്ങൾ സംഭവിക്കുമോ? ഇങ്ങനെ പോയാൽ അവിടെ നിന്റെ ആരോഗ്യസ്ഥിതി എന്താകും?
3: മന്ത്രി, ഈ നാടിന്റെ നന്മ മാത്രമാണ് നമ്മുടെ ആരോഗ്യത്തെക്കാൾ നമുക്ക് മുഖ്യം.
2: മഹാരാജൻ, ഞാൻ പറയുന്നത് എന്തെന്നാൽ...
3: നിർത്തൂ മന്ത്രി. ഇന്നലെ നമ്മൾ ചേർന്ന സഭയിൽ നിങ്ങളും ഉപമന്ത്രിമാരും ചേർന്ന് ആലോചിച്ച് നല്ലൊരു തീരുമാനം ഇന്ന് അറിയിക്കാമെന്ന് പറഞ്ഞിരുന്നില്ലേ? അതെന്തായി? നല്ല തീരുമാനം വല്ലതും ഉണ്ടായോ?
2: മഹാരാജൻ, എന്നോടങ്ങൊരു കാര്യം അരുളി ചെയ്താൽ ഞാൻ അത് നിറവേറ്റാതിരിക്കോ? ഒരു നല്ല തീരുമാനത്തിലെത്തിയിരിക്കുന്നു മഹാരാജൻ. അത് അങ്ങൊന്നിനെ അറിയിക്കാൻ വേണ്ടിയാണ് അങ്ങയുടെ വിശ്രമ സമയം പോലും നോക്കാതെ ഞാൻ വന്നിരിക്കുന്നത്. എന്നോട് ക്ഷമിച്ചാലും.
3: മന്ത്രി, നമ്മുടെ നാടിനെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നതുവരെ നമുക്ക് വിശ്രമമില്ല. സമയം പാഴാക്കാതെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വേഗം പറയൂ.
2: ഉത്തരവ് മഹാരാജൻ.
3: ഒരു നിമിഷം. ഇന്നലത്തെ സഭയിൽ നമ്മുടെ രാജ്യോപദേശകൻ അഭിമന്യു പങ്കെടുത്തിരുന്നുവോ?
2: ക്ഷമിച്ചാലും മഹാരാജൻ, ഇന്നലത്തെ സഭയിൽ അഭിമന്യു പങ്കെടുത്തിരുന്നില്ല.
3: എന്ത്, അഭിമന്യു പങ്കെടുത്തില്ലെന്നോ? നാം സഭയിൽ നിന്നും തിരിക്കുന്നതിന് മുന്നേ നിങ്ങളോട് പറഞ്ഞിരുന്നതല്ലേ ചർച്ചയിൽ കർശനമായും അഭിമന്യു പങ്കെടുക്കണമെന്ന്? എന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അഭിമന്യുവിനെ നിങ്ങൾ സഭ കൂടുന്ന വിവരം അറിയിച്ചിരുന്നില്ലേ?
2: മഹാരാജൻ, അവിടെ നിന്ന് അറിയാത്തതായി ഒന്നും തന്നെ ഇല്ലല്ലോ. അഭിമന്യു ഏതൊരു സഭയിലും എന്തു നല്ല തീരുമാനത്തിനും തടസ്സം നിൽക്കും. അതുമാത്രമല്ല, ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ സ്ഥിരമായി തർക്കിക്കുകയും എതിർക്കുകയും ചെയ്യുന്നത് അഭിമന്യു പതിവാക്കിയിരിക്കുന്നു. രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രശ്നങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു തീരുമാനം കൈക്കൊള്ളേണ്ടതാണ്. അത് അനിവാര്യമാണ്. അങ്ങനോട് ക്ഷമിക്കണം. ഈ കാരണങ്ങളാലാണ് ഞാൻ അഭിമന്യുവിനെ സഭയിലേക്ക് ക്ഷണിക്കാതിരുന്നത്.
3: തെറ്റാണ് മന്ത്രി, നിങ്ങളുടെ ഊഹം തെറ്റ്. ഭൂരിപക്ഷ അഭിപ്രായത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരു നിർദ്ദേശമോ നിലപാടോ അഭിമന്യു എടുക്കുന്നുവെങ്കിൽ അത് നമ്മൾ നിസ്സാരമായി തള്ളരുത്. അതീവ ഗൗരവത്തോടെ അതിന് വിശകലനം ചെയ്യേണ്ടതുണ്ട്. ചിലപ്പോൾ അതായിരിക്കും ഏറ്റവും നല്ല തീരുമാനം.
2: അങ്ങനെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ,
3: കൂടുതൽ വിശദീകരണം എനിക്ക് ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് അഭിമന്യുവിനെ വിവരമറിയിക്കുക. നാളെ നടക്കുന്ന രാജ്യസഭയിൽ തീർച്ചയായും അഭിമന്യു ഉണ്ടായിരിക്കണം. ഇതെന്റെ ആജ്ഞയാണ്.
2: ഉത്തരവ്. മഹാരാജാവ് നീണാൾ വാഴട്ടെ.
3: മന്ത്രി, എന്തായിത്? ഞാൻ ഇത്രയും പറഞ്ഞിട്ടും അഭിമന്യു സഭയിലെത്തിയില്ലല്ലോ. ഒരു ഉപദേശകന് വേണ്ടി നാം കാത്തിരിക്കണമെന്നാണോ? അല്ല, അഭിമന്യു ഇന്നും സഭയിൽ പങ്കെടുക്കേണ്ട എന്ന് നിങ്ങൾ വീണ്ടും തീരുമാനിച്ചോ?
2: ഇല്ല അങ്ങനെ. അവിടുന്ന് ഉത്തരവിനെ ഞാൻ എങ്ങനെ അനുസരിക്കാതിരിക്കും? മാത്രമല്ല, അതങ്ങയുടെ ആജ്ഞയായിരുന്നു. ഞാനത് ശിരസാവഹിച്ച് അഭിമന്യുവിനെ ധരിപ്പിക്കുകയും ചെയ്തതാണ്. വിവരങ്ങൾ കൃത്യമായി അറിയിക്കുകയുണ്ടായി എന്നും ദൂതൻ എന്നോട് പറഞ്ഞു.
3: എന്നിട്ട് എന്തുകൊണ്ട് അഭിമന്യു സഭയിലെത്തിയില്ല? ഇന്ന് ചേരുന്ന സഭയുടെ പ്രാധാന്യം അറിയിപ്പിൽ വിവരിച്ചിരുന്നോ?
2: എന്റെ ദൈവമേ, ഈ അഭിമന്യു എന്റെ തലയ്ക്ക് വില പറയുമെന്ന് തോന്നുന്നല്ലോ. അവിടുന്ന് കോപിക്കരുത്. അഭിമന്യു സഭയിൽ എത്താത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അവിടുന്നാണ് സത്യം. എന്നെ വിശ്വസിക്കണം.
3: അങ്ങനെയാണെങ്കിൽ

0: മഹാരാജാവ് നിനാൾ വരട്ടെ. ക്ഷമിക്കണം മഹാരാജൻ, ഞാൻ അല്പം വൈകി.
1: മഹാരാജൻ കൃത്യസമയത്ത് സഭ ചേരുമെന്ന് അറിയിച്ചിട്ട് പോലും അഭിമന്യു വൈകിയെത്തിയിരിക്കുന്നു. മഹാരാജാവേ, അങ്ങയുടെ ഉത്തരവിനെ അവഗണിച്ചിരിക്കുകയാണ്. മാത്രമല്ല, സഭയെയും അപമാനിക്കുന്ന ഈ പ്രവൃത്തിക്ക് തക്കതായ ശിക്ഷ അഭിമന്യുവിന് നൽകണമെന്ന് അങ്ങയോട് ഞാൻ അപേക്ഷിക്കുകയാണ്.
0: മഹാരാജൻ, അവിടുന്ന് കോപിക്കരുത്. അവിടുത്തെ കൽപ്പന എപ്പോഴെങ്കിലും ഞാൻ മാനിക്കാതിരുന്നിട്ടുണ്ടോ? അപ്പോൾ ഞാൻ വൈകിയതിന്റെ കാരണം അങ്ങ് അറിയേണ്ടതുണ്ട്.
1: വൈകിയതിന് എന്ത് കാരണമാണ് പറയാൻ പോകുന്നത്? ഉത്തരവിന് ബഹുമാനിച്ചില്ല, ഇതിലും വലിയ കാരണം എന്താ?
2: മന്ത്രി സമാധാനിക്കൂ. അഭിമന്യുവിനെ പറ്റി നമുക്കറിയാത്തതല്ലോ. നമ്മുടെ നാടിനെ സ്നേഹിക്കുന്നവൻ, നമ്മുടെ സഭയുടെ ഉപദേശകൻ. അഭിമന്യുവിന് പറയാനുള്ളത് പറയട്ടെ.
0: നന്ദി മഹാരാജൻ, നന്ദി. ഇന്ന് സഭ കൂടുമെന്ന് എനിക്ക് ദൂത് കിട്ടിയപ്പോൾ തന്നെ ഞാൻ കൊട്ടാരത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. പക്ഷേ
1: ഇടയിൽ വെച്ച് കുതിരയെ കാണാതായി.
2: മന്ത്രി അഭിമന്യു പറയട്ടെ.
0: മഹാരാജൻ, കൊട്ടാരത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രക്കിടയിൽ പെട്ടെന്നൊരു ശബ്ദം കേട്ടു.
3: ഇത് അന്യായമാണ്, എന്റെ പശുവിനെ വിട്ടു തരൂ
0: എന്നാണ് ഞാൻ കേട്ടത്. എന്തോ പ്രശ്നം നടക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി. പ്രശ്നം എന്തെന്നാൽ,
1: കണ്ടോ, മഹാരാജന്റെ പ്രശ്നത്തെക്കാൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്കാണ് അഭിമന്യു പ്രാധാന്യം കൊടുക്കുന്നത്.
0: മറ്റുള്ളവരുടെ പ്രശ്നമായിട്ടല്ല, നാടിന്റെ തന്നെ പ്രശ്നമായാണ് ഞാനിതിനെ കാണുന്നത്. നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മഹാരാജാവിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് എന്റെ കടമയിൽപ്പെടും. മഹാരാജന്റെ സന്നിധിയിൽ ഇന്ന് ഇങ്ങനൊരു സഭ ചേരുന്നത് നാടിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ വേണ്ടി തന്നെയല്ലേ? ചെറിയ പ്രശ്നങ്ങൾ എന്ന് നമ്മൾ കരുതുന്നവ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. പിന്നീടത് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ എത്താറുമുണ്ട്.
2: അഭിമന്യു, താങ്കൾ തുടർന്നാലും.
0: നന്ദി മഹാരാജൻ. ബഹളം കെട്ട സ്ഥലത്തേക്ക് ഞാൻ ചെല്ലുമ്പോൾ,
4: അടിയൻ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇയാളിൽ നിന്നും പണം കടം വാങ്ങിയാണ് ഈ പശുവിനെ വാങ്ങിയത്. മാസം തോറും തെറ്റാതെ പലിശ കൊടുത്തു പോന്നിരുന്നു. അപ്പോഴാണ് കഴിഞ്ഞ വർഷം നമ്മുടെ നാട്ടിൽ പകർച്ചവ്യാധി പടർന്നു പിടിച്ചത്. അതിൽ എന്റെ ഭാര്യയും മക്കളും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. അവരുടെ ചികിത്സക്കായി എന്റെ കയ്യിലെ പണം മുഴുവനും ചെലവായി. ദൈവാനുഗ്രഹം കൊണ്ട് അവർക്കൊന്നും സംഭവിക്കാതെ ഞങ്ങൾ രക്ഷപ്പെട്ടു. അതിനുശേഷം എന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായി. ജീവിത ചെലവിന് പോലും എന്റെ വരുമാനം തികയാതെ വന്നു. കടം വീട്ടാൻ കരുതിയിരുന്ന പണം പോലും ചെലവായി. ഇപ്പോൾ എന്റെ ഏക വരുമാനം ഈ പശുവിന്റെ പാൽ മാത്രമാണ്. എന്റെ കഷ്ടപ്പാട് മനസ്സിലാക്കാതെ മുതലും പലിശയും കിട്ടാത്തതിനാൽ ഇദ്ദേഹം പശുവിനെ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. എത്ര അപേക്ഷിച്ചിട്ടും എന്റെ സാഹചര്യം ഇദ്ദേഹം മനസ്സിലാക്കുന്നില്ല. രാജോപദേശകനായ അങ്ങ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം.
0: എന്റെ അയൽക്കാരനായ പാൽക്കാരന്റെ അവസ്ഥ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. എങ്ങനെയെങ്കിലും അയാളെ ഇതിൽ നിന്ന് രക്ഷിക്കണമെന്ന നിലയിൽ ഞാൻ പലിശക്കാരനുമായി സംസാരിച്ചു തുടങ്ങി.
5: അങ്ങ് എന്താണ് പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. എന്നോട് ക്ഷമിക്കണം, അതനുസരിക്കാൻ എനിക്ക് സാധിക്കില്ല. ഇയാളെന്റെ കയ്യിൽ നിന്നും വാങ്ങിയ മുതലോ പോട്ടെ, ആറുമാസമായി പലിശയില്ല.
0: അയാൾ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? പകർച്ചവ്യാധി വന്നതുകൊണ്ടാണ് അയാൾക്ക് പലിശ തരാൻ കഴിയാതിരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, ഈ വ്യാധി നാം എല്ലാവരെയും ബാധിച്ചതാണ്. ഇതിനെ ഭയന്ന് നമ്മൾ എല്ലാവരും അവരവരുടെ വീടിനുള്ളിൽ ഒതുങ്ങിയതല്ലേ? നമ്മുടെ എല്ലാവരുടെയും ദൈനംദിന ജീവിതത്തെ അത് സാരമായി ബാധിക്കുകയുണ്ടായി.
5: എന്താണ് നിങ്ങൾ പറയുന്നത്? നമ്മുടെ എല്ലാവരും ജീവിതമോ? ഈ വ്യാധി എന്നെ പോലുള്ള സാധാരണക്കാരായ കർഷകരെയും തൊഴിലാളികളെയുമാണ് ബാധിച്ചത്. എന്നാൽ നിങ്ങളെ പോലുള്ള കൊട്ടാരം സേവകർ വീട്ടിൽ അടച്ചിരുന്നാലും കൃത്യമായ വരുമാനം കിട്ടിയവരല്ലേ? ചുരുക്കത്തിൽ, ഞങ്ങളുടെ ജീവിതം തെരുവിലായി.
0: നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല.
5: അവിടുന്ന് കൃത്യമായി മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞാനൊന്ന് പറയാം. എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. മുതലും പലിശയും കിട്ടാത്ത സ്ഥിതിക്ക് ഈ പശുവിനെ ഞാൻ കൊണ്ടുപോവുകയാണ്.
3: നിങ്ങൾ ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കൂ. എന്റെ ജീവിതമാർഗം ഈ പശു മാത്രമാണ്. ഇതിനെ നിങ്ങൾ കൊണ്ടുപോയാൽ എന്റെ കുടുംബം പട്ടിണിയിലാകും. കുറച്ചു സമയം കൂടി നിങ്ങൾ അനുവദിക്കൂ. ഞാൻ നിങ്ങളുടെ പണം എങ്ങനെയെങ്കിലും തിരിച്ചു തരാം.
0: ഇങ്ങനെയൊക്കെ അപേക്ഷിക്കുമ്പോൾ അയാൾക്ക് കുറച്ചുകൂടി സമയം കൊടുത്തൂടെ?
5: അങ്ങുന്നനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, അങ്ങിതിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്.
0: നിങ്ങളുടെ തീരുമാനത്തിൽ മാറ്റമില്ലാത്ത സ്ഥിതിക്ക് ഞാനൊരു തീരുമാനം പറയട്ടെ.
5: എന്ത് തീരുമാനം? പശുവിനെ കൊണ്ടുപോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ല തീരുമാനം.
0: രണ്ടാൾക്കും പ്രയോജനകരമായ രീതിയിൽ ഒരു തീരുമാനം എന്റെ കയ്യിലുണ്ട്.
5: കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ആ തീരുമാനം ഒന്ന് കേൾക്കട്ടെ.
0: ഇങ്ങനൊരു സന്ദർഭത്തിൽ മുതൽ തിരിച്ചു നൽകാൻ കഴിയില്ല. പക്ഷേ
5: പക്ഷേ എന്താണൊരു പക്ഷേ?
0: പറയാം, പലിശ മാത്രം മുടങ്ങാതെ കിട്ടുന്നതിന് ഒരു വഴിയുണ്ട്.
5: പലിശ കിട്ടാൻ വഴിയോ? എന്തു വഴി?
0: ധൃതി വെക്കല്ലേ, പറഞ്ഞുതരാം. ദിവസം തോറും ഈ പശുവിന്റെ പാൽ പലിശയായി നിങ്ങൾക്ക് കൊണ്ടുപോകാം.
1: മഹാരാജൻ കേട്ടില്ലേ നമ്മുടെ ഉപദേശകന്റെ ബുദ്ധിപരമായ ഉപദേശം? ഈ ചെറിയ പ്രശ്നത്തിൽ അഭിമന്യു ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഈ പ്രശ്നം താനേ തീർന്നേനെ. നമ്മുടെ ഉപദേശകന്റെ അതിബുദ്ധിയിൽ ഉദിച്ച തീരുമാനപ്രകാരം പാൽക്കാരന്റെ ദിവസ വരുമാനവും നിലച്ചുപോയി. ഇങ്ങനെയുള്ള ബുദ്ധിമാനെയാണ് മഹാരാജാവ് പ്രശ്നങ്ങൾ തീർക്കാൻ രാജസഭയിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്.
2: അഭിമന്യു, മന്ത്രി പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഈ തീരുമാനം എങ്ങനെയൊരു നല്ല തീരുമാനമാകും? നിങ്ങളുടെ തീരുമാനം പാവം പാൽക്കാരനെ വല്ലാത്തൊരവസ്ഥയിലെത്തിച്ചു.
0: മഹാരാജൻ, ഇപ്പോൾ നമ്മുടെ മന്ത്രി ചിരിച്ചതുപോലെ ആ പലിശക്കാരനും ചിരിച്ചു. ആ പാവം പാൽക്കാരൻ ദുഃഖിതനായി. വിഷമിക്കേണ്ട, പശു നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ അയാളെ ആശ്വസിപ്പിച്ചു.
2: അവസാനം എന്താണ് ഇവിടെ നടന്നത്?
0: എന്ത് നടക്കാൻ? ദുഷ്ടനായ പലിശക്കാരൻ ഇന്ന് തന്നെ അയാളുടെ പലിശ വസൂലാക്കുകയാണെന്ന് പറഞ്ഞ് പാൽ കറന്നുകൊടുക്കാൻ ഉത്തരവിട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദിവസവും കിട്ടുന്ന പാൽ മാത്രമാണ് നിനക്ക് സ്വന്തം. പാൽക്കാരനോട് പാൽ കറക്കാൻ ഉത്തരവിടാൻ യാതൊരുവിധ അധികാരവും നിനക്കില്ല.
1: എന്നിട്ട് പറയൂ.
0: പറയാം. പാൽ കറക്കുന്നത് ഇത്ര വലിയ ജോലിയോ? ഇന്നത്തെ പലിശ ഇപ്പോൾ തന്നെ വസൂലാക്കുമെന്ന് പറഞ്ഞ് പലിശക്കാരൻ പശുവിനെ കറക്കാൻ തയ്യാറായി.
1: ഒന്ന് വേഗം പറയൂ, എന്താണ് അവസാനം ഉണ്ടായത്?
0: ഒരിക്കൽ പോലും പാൽ കറക്കാത്തവൻ പശുവിന്റെ അകിടിൽ കൈവച്ചാൽ എന്ത് സംഭവിക്കും? അത് സംഭവിച്ചു. പശു കാലുകൊണ്ട് ഒരു തൊഴി കൊടുത്തു.
1: അയ്യോ,
0: ഇതുപോലെയാ അവിടെ കൂടിയിരുന്ന ജനങ്ങൾ പതറിപ്പോയത്.
2: ആ പലിശക്കാരനോ?
0: പലിശക്കാരന് തന്റെ തെറ്റ് മനസ്സിലായി. മുതലും പലിശയും വേണ്ട എന്ന് പറഞ്ഞ് വന്ന വഴി ഓടിപ്പോയി.
2: സബാഷ്. അഭിമന്യു, നിങ്ങളുടെ ബുദ്ധിയിൽ നമുക്ക് അഭിമാനമുണ്ട്. കണ്ടോ മന്ത്രി, നമ്മുടെ അഭിമന്യു തക്ക സമയത്ത് ഇടപെട്ട് കൃത്യമായ തീരുമാനത്തിലാണ് എത്തിയത്. ഇപ്പോൾ മന്ത്രിക്ക് മനസ്സിലായി കാണും നാം എന്തുകൊണ്ടാണ് നിർബന്ധമായും അഭിമന്യു നമ്മുടെ സഭയിൽ ഉണ്ടാകണമെന്ന് പറയുന്നതെന്ന്.
0: മഹാരാജൻ, പാൽക്കാരനുണ്ടായ പ്രശ്നങ്ങൾ പോലെ തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ജനങ്ങളിൽ പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്.
2: നിങ്ങൾ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണണം. അന്നുകൂടിയ രാജ്യസഭയിൽ എടുത്ത തീരുമാനങ്ങൾ ചർച്ച ചെയ്യുവാൻ വേണ്ടിയാണ് വീണ്ടും സഭ കൂടിയിരിക്കുന്നത്. രാജ്യസഭ ആരംഭിക്കട്ടെ. മന്ത്രിയും മറ്റംഗങ്ങളും കൂടി ആലോചിച്ചെടുത്ത തീരുമാനം നമുക്കും അഭിമന്യുവിനും കൂടി ഒന്ന് വിശദീകരിച്ചാലും.
1: ഉത്തരവ് മഹാരാജൻ. ഇന്നും ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ നമ്മുടെ രാജ്യം കുറച്ചു കാലമായി വരൾച്ച, പകർച്ചവ്യാധി, കൊല, കൊള്ള തുടങ്ങിയവ കൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ടുകയാണ്. തന്മൂലം ജനങ്ങൾ വളരെയധികം കഷ്ടതകൾ അനുഭവിക്കുകയാണ് മഹാരാജൻ.
2: ഈ പ്രശ്നങ്ങൾ മുൻനിർത്തി എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ വിഷമങ്ങൾ തീർക്കും വിധം ഒരു തീരുമാനമെടുക്കുവാനുള്ള ചർച്ചയ്ക്ക് വേണ്ടി സഭാംഗങ്ങളോട് നാം ഉത്തരവിട്ടിരുന്നു.
1: മഹാരാജന്റെ കൽപ്പനപ്രകാരം എന്റെ നേതൃത്വത്തിൽ മറ്റംഗങ്ങളോട് കൂടി ആലോചിച്ച് ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു. അവിടുന്ന് സമ്മതിച്ചാൽ ഈ തീരുമാനം നടപ്പിലാക്കാവുന്നതാണ്.
0: മന്ത്രി, ധൃതി വെക്കാതെ തീരുമാനം എന്തെന്നറിയിച്ചാൽ മഹാരാജനും നിങ്ങളും ഞാനും ചേർന്ന് ചർച്ച ചെയ്ത് ഇത് നടപ്പിലാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞതിൽ തെറ്റില്ലല്ലോ അങ്ങുന്നേ?
2: ഇതിലെന്താണ് തെറ്റ്? സഭയിലെടുക്കുന്ന ഓരോരോ തീരുമാനങ്ങളും പലവട്ട ചർച്ചകൾക്കൊടുവിൽ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നടപ്പിലാക്കുന്നത്. അതാണ് നമ്മുടെ കീഴ്വഴക്കം.
1: മഹാരാജൻ, നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ദേവീക്ഷേത്രം വേണ്ട രീതിയിൽ നടത്തിപ്പില്ലാത്തതിന്റെ ഭാഗമായി വളരെ മോശം അവസ്ഥയിലായിരിക്കുന്നു. ഒരു രാജ്യത്തിന്റെ ഐശ്വര്യത്തിന് ദൈവാനുഗ്രഹം പ്രധാനമാണ്. ദേവിയുടെ ആചാരാനുഷ്ഠാനങ്ങൾ മുടങ്ങാതെ കൃത്യതയോടെ ചെയ്യേണ്ടതാണ്. പക്ഷേ നമ്മൾ രാജകാര്യങ്ങളിൽ മാത്രം ഒഴുകിയതിനാൽ ക്ഷേത്രകാര്യങ്ങളിൽ ശ്രദ്ധിക്കുവാൻ കഴിയാതെ പോയി. അതിന്റെ ഫലമായി ദേവി കോപാകുലയാണ്. ദേവി കോപത്താൽ നമ്മുടെ രാജ്യത്ത് പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തന്മൂലം ജനങ്ങൾ കഠിന ദുഃഖത്തിലാണ്. ജനങ്ങളുടെ ദുഃഖത്തിന് പരിഹാരമുണ്ടാകണമെങ്കിൽ ഉടനടി ക്ഷേത്ര പുനരുദ്ധാരണവും പരിഹാരങ്ങളും നടത്തി പുനഃപ്രതിഷ്ഠ നടത്തേണ്ടതാണ്. ഇതാണ് മന്ത്രിസഭാ തീരുമാനം.
2: മന്ത്രി, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ദേവി വിഗ്രഹം മാറ്റി പുതിയ വിഗ്രഹം പ്രതിഷ്ഠിക്കണമെന്നോ?
1: അതെ മഹാരാജൻ, ഇത് സഭയുടെ തീരുമാനം മാത്രമല്ല, പണ്ടുകാലം മുതൽ നമ്മുടെ നാട്ടിലെ നന്മ തിന്മകൾ കൃത്യമായി ഗണിച്ചു തന്നിട്ടുള്ള മഹാജ്യോതിഷകളുടെ അഭിപ്രായം കൂടിയാണ്.
2: അഭിമന്യു, ഇക്കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായം?
0: ക്ഷമിച്ചാലും മഹാരാജൻ, ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഒരു ഊഹം മാത്രമാണ്. ഇത് പ്രശ്നപരിഹാരത്തിനുള്ളൊരു തീരുമാനമായി അംഗീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്.
1: ക്ഷമിക്കണം മഹാരാജൻ, ഭൂരിപക്ഷം ചേർന്ന് ആലോചിച്ചെടുത്ത ഒരു നല്ല തീരുമാനത്തെ വെറും ഒരു ഊഹം എന്ന് പറഞ്ഞ് മന്ത്രിസഭയെ അഭിമന്യു അപമാനിച്ചിരിക്കുന്നു. ഇത് മഹാരാജനെ അപമാനപ്പെടുത്തുന്നതിന് തുല്യമാണ്. ഇതിനെ ശക്തിയുക്തം ഞാൻ എതിർക്കുന്നു.
2: മന്ത്രി സമാധാനപ്പെടും, അഭിമന്യു തന്റെ അഭിപ്രായത്തെ മുഴുവിപ്പിക്കട്ടെ.
0: നന്ദി മഹാരാജൻ. നമ്മുടെ രാജ്യത്ത് പല വിധത്തിലുമുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരേ ഒരു പ്രതിവിധിയായി മന്ത്രി കാണുന്നത് ദേവീക്ഷേത്രമാണ്. ഇത് അംഗീകരിക്കുവാൻ കഴിയില്ല.
2: നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്?
0: പറയാം മഹാരാജൻ. ജനങ്ങൾക്ക് അസുഖം വന്നാൽ വൈദ്യനുമായി ചർച്ച ചെയ്ത് രോഗം എങ്ങനെ ഭേദമാക്കണമെന്ന് ആലോചിക്കേണ്ടതാണ്. വരൾച്ച വന്നാൽ കൃഷിക്കാർക്കും ജനങ്ങൾക്കും ഉണ്ടായ നഷ്ടം കണ്ടെത്തി നഷ്ടപരിഹാരം നൽകുകയും വീണ്ടും നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുകയും വേണം. അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. നാട്ടിൽ കൊല, കൊള്ള എന്നിവയൊക്കെ കാരണം ഭയപ്പെട്ട് ജീവിക്കുന്ന ജനങ്ങൾക്കായി കാവൽപ്പടയെ കൂടുതൽ ശക്തിപ്പെടുത്തണം. ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾക്കും വെവ്വേറെ പരിഹാരങ്ങളുള്ളപ്പോൾ
1: അഭിമന്യുവിന്റെ സംസാരത്തിൽ പ്രശ്നങ്ങളെല്ലാം മനുഷ്യന്മാർക്ക് തന്നെ തീർക്കാൻ പറ്റുമെന്നാണോ? ദൈവങ്ങളെ തൊഴുന്നതും ദുഃഖങ്ങൾ ദൈവത്തിൽ സമർപ്പിക്കുന്നതും അനാവശ്യമായ നേരം പോക്കായിട്ടാണ് അഭിമന്യു കാണുന്നത്. ഇത് മാത്രമല്ല, ദേവിയിലുള്ള വിശ്വാസത്തെ കളിയാക്കുന്നത് പോലെയാണ് അഭിമന്യുവിന്റെ സംസാരം.
0: ഇല്ല, മന്ത്രി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഞാൻ ദൈവവിശ്വാസത്തിന് എതിരല്ല. എന്റെ അഭിപ്രായം നിങ്ങൾക്ക് തെറ്റായി തോന്നിയതിൽ എന്നോട് ക്ഷമിക്കൂ. മാനുഷിക ശക്തിക്കപ്പുറം ഒരു ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ.
2: നിങ്ങളുടെ രണ്ടുപേരുടെയും നിർദ്ദേശങ്ങൾ നാം മനസ്സിലാക്കുന്നു. ഈ രാജ്യത്തിന്റെ രാജാവ് എന്ന നിലയിൽ ഇവിടെ എന്തു ചെയ്യുമ്പോഴും ദേവിയുടെ അനുഗ്രഹം വേണമെന്ന് നാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നാം മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ക്ഷേത്ര പുനരുദ്ധാരണവും ദേവീ വിഗ്രഹ പുനഃപ്രതിഷ്ഠയും നടത്താനുള്ള മന്ത്രിസഭയുടെ തീരുമാനത്തെ അംഗീകരിച്ച് അത് നടപ്പിലാക്കാനുള്ള ഉത്തരവിടുന്നു.
1: മഹാരാജൻ നിനാൾ വാഴട്ടെ. നാടിന്റെ ഐശ്വര്യത്തിന് വേണ്ടി മഹാരാജാവ് എടുത്ത ഈ തീരുമാനത്തിന് കാലം സാക്ഷിയാകട്ടെ. സഭയുടെ തീരുമാനം നടപ്പിലാക്കുവാൻ ഇന്ന് തന്നെ എന്റെ ജോലി തുടങ്ങുകയാണ്.
2: അഭിമന്യു, എന്താ ഒരു മൗനം? നമ്മുടെ തീരുമാനത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ?
0: അങ്ങയുടെ തീരുമാനത്തെ ഞാൻ മാനിക്കുന്നു. മഹാരാജൻ നിനാൾ വാഴട്ടെ, വളരട്ടെ നമ്മുടെ നാട്. മഹാരാജന്റെ ഉത്തരവ് പ്രകാരം എല്ലാം നന്നായി നടക്കട്ടെ. ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും.
2: മന്ത്രി, ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിനും മറ്റും വേണ്ട ചെലവുകൾ എത്രയെന്ന് ഉടനെ അറിയിക്കുക. ഇക്കാര്യത്തിൽ യാതൊരുവിധ കുറവുകളും ഉണ്ടാകാൻ പാടില്ല.
1: ഉത്തരവ് മഹാരാജൻ.
2: മന്ത്രി, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ദേവിയുടെ വിഗ്രഹം പണിയാൻ ആരെയാണ് ഏൽപ്പിക്കുന്നത്?
1: അതിൽ ഒരു വിധത്തിലുള്ള ആശങ്കയും വേണ്ട മഹാരാജൻ. നമ്മുടെ ക്ഷേത്രങ്ങൾ, അരമനകൾ ഇവയെല്ലാം പാരമ്പര്യമായി ചെയ്തു വരുന്ന വിശ്വകർമ്മികളുടെ മകൻ ഒരാളുണ്ട്, ശില്പി കൂടിയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ക്ഷേത്രത്തിലെ ഇപ്പോഴുള്ള ദേവീ വിഗ്രഹം ഉണ്ടാക്കിയ ആളുടെ മകൻ.
2: മന്ത്രി, നിങ്ങൾ പറയുന്നത്?
1: അതേ മഹാരാജൻ, അവിടുന്ന് ഊഹിക്കുന്നത് ശരിയാ. ഞാൻ പറഞ്ഞത് ഗൗതമനെ കുറിച്ചാണ്.
2: ഓ, ഗൗതമനോ? കഴിവുറ്റ ശില്പിയാണോ? ക്ഷേത്രവിധികളിലും ശില്പശാസ്ത്രത്തിലും പരിജ്ഞാനമുള്ളവൻ. അദ്ദേഹത്തിന്റെ ഓരോ ശില്പവും വേറിട്ട കലാസൃഷ്ടികളാണ്. ആ ശില്പങ്ങൾ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല മറ്റു രാജ്യങ്ങളിലും പ്രശസ്തമാണ്. പക്ഷേ മന്ത്രി,
1: മഹാരാജൻ,
2: ഗൗതമന്റെ പ്രായം ഇതിനെല്ലാം സമ്മതിക്കുമോ? ഉത്തരവാദിത്വം നിറഞ്ഞ പണിയല്ലേ ഇത്? അഥവാ ഏറ്റെടുത്താൽ പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന കാലയളവിനുള്ളിൽ പണി തീർത്തു തരുവാൻ അദ്ദേഹത്തിന് കഴിയുമോ?
1: തെല്ലും സംശയം വേണ്ട മഹാരാജൻ. ഗൗതമന് വയസ്സായെങ്കിലും അദ്ദേഹത്തിന്റെ കലാവാസനയ്ക്ക് വയസ്സായിട്ടില്ല. അദ്ദേഹത്തെ പോലെ കണക്കും ശാസ്ത്രവും ഒപ്പിച്ച് വിഗ്രഹം ഉണ്ടാക്കുന്ന ഒരാൾ ഇന്ന് ഈ തലമുറയിൽ കാണുക പ്രയാസമാണ് മഹാരാജൻ.
2: ഇത്രയും നേരം ഞാനും മന്ത്രിയും തമ്മിലാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, അഭിമന്യു അഭിപ്രായമൊന്നും പറഞ്ഞില്ല.
0: ഗൗതമൻ കഴിവുറ്റ ഒരു ശില്പിയാണ്, ഒരു സംശയവുമില്ല. വാർദ്ധക്യം എന്ന കാരണം പറഞ്ഞ് അദ്ദേഹം നിരാകരിക്കില്ല. പക്ഷേ
2: എന്താണൊരു പക്ഷേ?
0: കലാകാരന്മാർ അവരുടെ കഴിവുകൾ വെളിപ്പെടുത്തുന്നത് കലകളിലൂടെയാണ്. സൃഷ്ടിയുടെ സമയത്ത് അവർ മറ്റൊരു ചിന്തയിലേക്കും പോകാതെ അതിൽ മാത്രമായിരിക്കും ശ്രദ്ധ. കുടുംബം, പണം,

0: ഒന്നിനെയും കുറിച്ച് ചിന്തിക്കില്ല. അവരുടെ ജീവിതം കലയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചതാണ്. പക്ഷേ വാർദ്ധക്യകാലത്താണ് അവർ കടന്നുവന്ന ജീവിത നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്.
1: മഹാരാജൻ ചോദിച്ച കാര്യങ്ങൾക്ക് അഭിമന്യു പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
0: മഹാരാജൻ, പരസ്പര ബന്ധമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. വാർദ്ധക്യത്തിലെത്തിയ കലാകാരന്മാരെ സമൂഹം മാത്രമല്ല ഭരണത്തിലിരിക്കുന്നവരും അംഗീകരിക്കാറില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം ദുരിതപൂർണമാണ്. ഗൗതമന്റെ കാര്യം തന്നെ നോക്കൂ. ഒരു കാലത്ത് പേരും പ്രശസ്തിയും ഉണ്ടായിരുന്ന ആ മികച്ച കലാകാരന് തന്റെ മകളുടെ വിവാഹം നടത്താനുള്ള കഴിവ് പോലും ഇപ്പോഴില്ല. ഇതുപോലെ ഒരുപാട് കലാകാരന്മാർ നമ്മുടെ രാജ്യത്തുണ്ട്. ഇത്തരം കലാകാരന്മാരെ സഹായിക്കുന്നതിനായി സ്ഥിരമായ ഒരു വരുമാന പദ്ധതി കൂടി നമുക്ക് നടപ്പിലാക്കേണ്ടതുണ്ട്.
2: തീർച്ചയായും. നമ്മുടെ രാജ്യത്തിന്റെ കലാ സാംസ്കാരിക പ്രശസ്തി ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് ഇത്തരത്തിലുള്ള കലാകാരന്മാരുടെ പ്രയത്നത്തിന്റെ ഫലമാണ്. അതിന്റെ പ്രതിഫലം തീർച്ചയായും അവരിലെത്തിച്ചേരേണ്ടതാണ്. അവരുടെ ദുരിതം അത് നമ്മയും കൂടി ബാധിക്കുന്നതാണ്. അതിന് നാം ഒരിക്കലും ഇടവരുത്തില്ല. അഭിമന്യു, നാളെ തന്നെ നാം ഗൗതമന്റെ വീട്ടിൽ ചെന്ന് പ്രശ്നങ്ങൾക്ക് വേണ്ട പരിഹാരം കാണണം.
3: മഹാരാജൻ, ഒരു ശില്പിയുടെ വീട്ടിൽ അങ്ങൊന്ന് പോകണമോ?
2: അതിലെന്താണ് തെറ്റ്? ഇത് സാധാരണ കാര്യങ്ങൾ പോലെയല്ല, ക്ഷേത്ര പുനർനിർമ്മാണ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഗൗതമന്റെ വീട്ടിൽ പോകുന്നതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെ ചെയ്യുന്നതാണ് ഉചിതവും.
3: ഉത്തരവ് മഹാരാജൻ, അങ്ങനെയാവാം.
4: അച്ഛാ, അച്ഛനെ കാണാൻ മഹാരാജ വരുന്നുള്ളൂ.
5: എന്ത്, മഹാരാജൻ നമ്മുടെ വീട്ടിലേക്കോ?
4: അതേ അച്ഛാ.
5: എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. രാജാവിനെ ഒരാളെ കാണണമെന്നുണ്ടെങ്കിൽ അയാൾ കൊട്ടാരത്തിലേക്ക് ചെല്ലണം, അതല്ലേ പതിവ്? എന്നാൽ മഹാരാജാവ് നമ്മുടെ ഭവനത്തിലേക്ക് വരുന്നു. എന്തായാലും ശരി, ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കട്ടെ. നീ അകത്തേക്ക് ചെല്ലൂ.
4: ശരി അച്ഛാ.
5: മഹാരാജൻ നിണാൾ വാഴട്ടെ. ഈ പാപപ്പെട്ട പ്രജയെ കാണാൻ അവിടുന്ന് അടിയന്റെ ഭവനത്തിലേക്ക് എഴുന്നള്ളുന്നത് അടിയൻ ഭാഗ്യമായി കാണുന്നു. അങ്ങയെ അടിയൻ താഴ്മയോടെ വരവേൽക്കുന്നു. മഹാരാജൻ ഒരു ഓല കൊടുത്തയച്ചിരുന്നുവെങ്കിൽ അടുത്ത നിമിഷം അടിയൻ കൊട്ടാരത്തിൽ എത്തുമായിരുന്നല്ലോ.
2: ഗൗതമ, തലമുറകളായി താങ്കളും താങ്കളുടെ കുടുംബവും ചെയ്തിട്ടുള്ള ക്ഷേത്രപ്പണികളും ശില്പങ്ങളും നമുക്ക് വിലമതിക്കാൻ കഴിയാത്തവയാണ്. കാലങ്ങൾ കഴിഞ്ഞിട്ടും താങ്കളുടെ കലാസൃഷ്ടികൾ പുറം രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തിന്റെ യശസ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ളൊരു കലാകാരനെ നമ്മുടെ അരമനയിൽ വിളിച്ചു വരുത്തി സംസാരിക്കുന്നത് മര്യാദകേടായി നാം കാണുന്നു. അതുമാത്രമല്ല, ഒരാളുടെ സഹായം ചോദിക്കുമ്പോൾ നമ്മൾ ചെന്ന് ചോദിക്കുക, അതാണല്ലോ മുറ.
5: എന്റെ ദൈവമേ, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? മഹാരാജാവിന് അടിയന്റെ സഹായമോ? സഹായം ചെയ്യാൻ അടിയന്റെ കയ്യിൽ എന്താണുള്ളത്?
1: ഗൗതമ, ഭയപ്പെടാതെ. മഹാരാജൻ ഇന്ന് നിങ്ങളുടെ ഭവനം തേടി വന്ന് ആവശ്യപ്പെടുന്ന സഹായം നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ്.
5: അങ്ങയുടെ വാക്കുകൾ അടിയനെ കൂടുതൽ പരിഭ്രാന്തനാക്കുന്നു.
0: താങ്കളിൽ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞുതരാം. അതായത്, നമ്മുടെ നാട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള ഒരേയൊരു മാർഗം നമ്മുടെ ക്ഷേത്ര പുനരുദ്ധാരണമാണെന്ന് രാജ്യസഭ ചേർന്ന് ഒരേ സ്വരത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു. മഹാരാജനും അതിന് സമ്മതം തന്നിരിക്കുന്നു. ക്ഷേത്ര പുനർനിർമ്മാണവും അതോടൊപ്പം പുതിയ ദേവി വിഗ്രഹവും നിങ്ങൾ ഉണ്ടാക്കി തരണം. അത് നിങ്ങൾ നാടിന് ചെയ്യുന്ന വലിയ ഉപകാരമായിരിക്കും. അത് പറയുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഭവനത്തിലെത്തിയിരിക്കുന്നത്.
2: നാം പറയാനുദ്ദേശിച്ച കാര്യങ്ങൾ അഭിമന്യു വിശദീകരിച്ചു കഴിഞ്ഞു. ഇപ്പോ ഗൗതമന് കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എന്ത് പറ്റി ഗൗതമ, എന്താ മിണ്ടാതിരിക്കുന്നത്?
5: ആ, ക്ഷമിക്കണം മഹാരാജൻ. ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചെറുപ്പത്തിൽ അച്ഛൻ ഇപ്പോഴത്തെ ദേവി വിഗ്രഹം ഉണ്ടാകുന്ന രംഗം അറിയാതെ അടിയന്റെ മനസ്സിലൂടെ കടന്നുപോയി. ശില്പവിദ്യയിൽ അടിയന്റെ ആരംഭ കാലഘട്ടമായിരുന്നു അത്. ആ വിഗ്രഹം ഉണ്ടാകുമ്പോൾ അതിന്റെ കണക്കുകൾ അപ്പോഴേ എനിക്കും പഠിപ്പിച്ചു തരുമായിരുന്നു. വെറുമൊരു കല്ലിനെ എല്ലാവരും തൊഴുന്ന ദൈവമാക്കി മാറ്റാമെന്ന് അച്ഛനിൽ നിന്ന് ഞാൻ അന്നേ പഠിച്ചു. അന്നു മുതൽ അടിയനുണ്ടാക്കിയ ശില്പങ്ങൾക്കും നമ്മുടെ ക്ഷേത്രത്തിലെ ദേവി വിഗ്രഹത്തിനും തമ്മിൽ ചിരകാല ബന്ധമുണ്ട്.
1: ആ ബന്ധം അറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ വന്നിരിക്കുന്നത്. നിങ്ങളുടെ അച്ഛൻ നിർമ്മിച്ച ദേവീ വിഗ്രഹത്തിന് കാലപ്പഴക്കത്താലും പ്രകൃതി ദുരന്തങ്ങളാലും
2: കേടുപാട്.

0: സംഭവിച്ചിരിക്കുന്നു. രാജ്യത്തെ പ്രശ്നങ്ങൾക്ക് ഇതും ഒരു കാരണമായി കാണുന്നു. അതുകൊണ്ട് നാടിന്റെ നന്മയ്ക്കായി ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണവും പ്രതിഷ്ഠയും ഉടനെ തന്നെ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്.
1: അങ്ങെന്താണ് ഈ പറയുന്നത്? വിഗ്രഹ നിർമ്മാണം പെട്ടെന്ന് ചെയ്തു തീർക്കുവാൻ പറ്റിയ ഒരു പണിയല്ല, അതൊരു ഉപാസനയാണ്. ശില്പശാസ്ത്ര വിധി പ്രകാരം കഠിന വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് ദേവി വിഗ്രഹം നിർമ്മിക്കുന്നത്. അപ്പോൾ മാത്രമേ ദേവീരൂപം ശില്പിയുടെ മനസ്സിൽ തെളിയൂ. നിർമ്മാണ സമയത്ത് വിഗ്രഹത്തിന് ചെറിയ പിഴവ് സംഭവിച്ചാൽ പോലും അത് നമ്മുടെ രാജ്യത്തിന് വലിയ ദോഷമായി മാറും.
0: ഇതെല്ലാം അറിയുന്നത് കൊണ്ടല്ലേ നിങ്ങളെ തന്നെ കാണുവാൻ ഞങ്ങൾ വന്നത്. ശില്പകലയിൽ ലോക പ്രശസ്തി നേടിയ നിങ്ങളിൽ നിന്നും എങ്ങനെയാണ് പിഴവ് സംഭവിക്കുക?
1: അതൊക്കെ ഒരു കാലം. പക്ഷേ ഇപ്പോൾ അടിയന് വാർദ്ധക്യം പിടികൂടിയിരിക്കുന്നു. കണ്ടില്ലേ അടിയന്റെ കൈകൾ വിറച്ചുകൊണ്ടിരിക്കുന്നത്? ഈ കൈകൊണ്ട് ഉളിപിടിച്ച് കല്ലു ചെത്താൻ പറ്റുമോ? എനിക്കൊരു മകനാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ ക്ഷണം ഞാൻ ശിരസാ വഹിച്ചേന്. എനിക്കുള്ളത് ഒരു മകളാണ്. അടിയന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം അടിയൻ മരിക്കുന്നതിന് മുൻപ് അവളെ വിവാഹം ചെയ്ത് അയക്കണമെന്നാണ്. ക്ഷമിക്കണം, വീട്ടിൽ വന്നവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന വിധം സംസാരിക്കണം എന്ന് വിചാരിച്ചതല്ല. ക്ഷേത്ര നിർമ്മാണം നടത്താൻ ഞാൻ എന്നും കടപ്പെട്ടവനാണ്. പക്ഷേ ഇപ്പോഴത്തെ എന്റെ അവസ്ഥയിൽ.
0: അപ്പോ രാജ്യസഭാ തീരുമാനം നിരസിക്കുന്നത് മഹാരാജനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അത് ഈ രാജ്യത്തെ
1: ദേവി മഹാമായെ, ഇവരെന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. മഹാരാജനെ അപമാനപ്പെടുത്തണമെന്ന് അടിയന്റെ ചിന്തയിൽ പോലും വന്നിട്ടില്ല. അടിയനെ കൊണ്ട് നാടിനൊരു അപമാനം സംഭവിച്ചാൽ ആ ക്ഷണം അടിയൻ ജീവൻ വെടിയും. എന്നാൽ മന്ത്രി അദ്ദേഹം കേട്ടോളൂ, ദേവി വിഗ്രഹം നിർമ്മിക്കാൻ അടിയനെ സമ്മതമാണ്. മഹാരാജന്റെ ആഗ്രഹപ്രകാരവും രാജ്യത്തിന്റെ നന്മയും മുൻനിർത്തി അടിയൻ അത് ഏറ്റെടുക്കുകയാണ്. ഈ നിമിഷം മുതൽ അതിനുവേണ്ടിയുള്ള ജോലികൾ അടിയൻ തുടങ്ങുകയാണ്. മഹാരാജൻ തീരുമാനിച്ച ദിവസം തന്നെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടന്നിരിക്കും. അങ്ങേക്ക് അടിയൻ തരുന്ന വാക്കാണിത്.
2: തീർച്ചയായും ഇത് നിങ്ങൾ ചെയ്തു തരുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഗൗതമന്റെ ഇപ്പോഴത്തെ ആശങ്കകളൊക്കെ നീങ്ങിയല്ലോ. ഇനി തടസ്സങ്ങളൊന്നുമില്ലാതെ പണി പൂർത്തിയാക്കുവാൻ ദേവി അനുഗ്രഹിക്കട്ടെ. മന്ത്രി, വിഗ്രഹ നിർമ്മാണത്തിന് ഗൗതമന് ആവശ്യമായ പൊന്നും പണവും ഉൾപ്പെടെ സകല കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് മന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്.
0: ഉത്തരവ് മഹാരാജൻ.
2: മന്ത്രി, ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതുവരെയായി?
0: എല്ലാ പണികളും നല്ല രീതിയിൽ ദ്രുതഗതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു മഹാരാജൻ.
2: പിന്നെ വിഗ്രഹ നിർമ്മാണം ഏതുവരെയായി? ഗൗതമനെ പോയി കണ്ടിരുന്നോ? പ്രതിഷ്ഠാദിനം അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്.
0: ഒന്നുകൊണ്ടും പേടിക്കണ്ട മഹാരാജൻ, പറഞ്ഞ ദിവസം പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ പ്രതിഷ്ഠ നടക്കുമെന്ന് ഗൗതമൻ ഉറപ്പു തന്നിരിക്കുന്നു.
2: അങ്ങനെയാവട്ടെ. എല്ലാം നല്ല നിലക്ക് നടന്ന് ദേവിയുടെ അനുഗ്രഹത്താൽ ഈ നാടിന് ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാവട്ടെ.
3: മാന്യമഹാജനങ്ങളെ, നിങ്ങളെ അറിയിക്കുന്നത് എന്തെന്നാൽ, മഹാരാജന്റെ ഉത്തരവ് പ്രകാരം നമ്മുടെ ദേവീക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം കഴിഞ്ഞ് നാളെ പുനഃപ്രതിഷ്ഠാകർമ്മം നടത്തുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. ഈ മഹത് ഉദ്യമത്തിൽ പങ്കെടുത്ത് എല്ലാ നല്ലവരായ ജനങ്ങളും ദേവീ കടാക്ഷവും അനുഗ്രഹവും വാങ്ങണമെന്ന് അറിയിക്കുന്നു.
4: അമ്മേ ദേവി, എന്തൊരു ചൈതന്യം! ദേവിയുടെ മുഖം കാണുന്ന ഈ നിമിഷത്തിൽ നമ്മുടെ മനസ്സിൽ സങ്കടങ്ങൾ മാറി സന്തോഷം അലയടിച്ചു തുടങ്ങി.
2: പ്രിയപ്പെട്ട പ്രജകളെ, അമ്മയുടെ മുഖത്ത് നവ്യമായൊരു ചൈതന്യം ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ചൈതന്യം ഉണ്ടാവാൻ നമ്മുടെ ഗൗതമൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പ്രായത്തിലും നമ്മുടെ ആഗ്രഹത്തിന് തടസ്സം പറയാതെ ദേവി വിഗ്രഹം പരിപൂർണ ചൈതന്യത്തോടെ പൂർത്തീകരിച്ചു. ഇതൊരു വിഗ്രഹം മാത്രമല്ല, ഇതിൽ ജീവൻ തുടിക്കുന്നു. അത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ പ്രജകൾക്ക് വേണ്ടി ഒന്നുകൂടി ഗൗതമനെ നമ്മുടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ രാജ്യത്തിന്റെ രാജാവായ നാം വാക്കു നൽകുന്നു, ക്ഷേത്രത്തിന്റെ എല്ലാ കാര്യങ്ങളും സമയാസമയങ്ങളിൽ വിധിപ്രകാരം നടത്തുന്നതാണ്. നമ്മുടെ പിൻതലമുറയും ആചാരാനുഷ്ഠാനങ്ങൾ ക്ഷേത്രകാര്യങ്ങളിൽ പാലിക്കേണ്ടതാണ്. ഇത് ഒരു വാക്കുമാത്രമായി കാണരുത്, ഇത് നമ്മുടെ ഉത്തരവാണ്.
4: ദേവിയുടെ അനുഗ്രഹത്താൽ

0: മന്ത്രി, ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം കഴിഞ്ഞിട്ട് നാളു കുറച്ചായില്ലേ? എന്തെങ്കിലും മാറ്റങ്ങൾ? ഇപ്പോൾ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താണ്? ജനങ്ങൾ സന്തോഷത്തിലല്ലേ?
1: മഹാരാജൻ, അതായത്?
0: എന്താണ് മന്ത്രി പറയാൻ മടിക്കുന്നത്? എന്തുപറ്റി? പറയൂ.
2: ക്ഷമിക്കണം മഹാരാജൻ, ഞാനൊന്ന് പറയട്ടെ. നമ്മുടെ നാട്ടിലെ വിശേഷങ്ങൾ അറിയുന്നതിന് മന്ത്രിയോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് ചാരന്മാരുടെ അധിപനോട് ചോദിക്കുന്നതാണ്.
0: എന്ത്? മന്ത്രിയുള്ളപ്പോൾ നാം എന്തിനു ചാരന്മാരോട് ചോദിക്കണം? എന്താ ഇവിടെ നടക്കുന്നത്? നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. മന്ത്രി, എന്തുകൊണ്ടാണ് നിങ്ങൾ മൗനം പാലിക്കുന്നത്? ഈ മൗനത്തിന്റെ അർത്ഥം ഇനിയും രാജ്യത്തെ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല എന്നല്ലേ? ആരവിടെ? ചാരന്മാരുടെ അധിപനോട് ഉടനെ സഭയിലേക്ക് വരാൻ പറയൂ.
3: ഉത്തരവ് മഹാരാജൻ.
0: ക്ഷേത്ര പുനരുദ്ധാരണത്തിന് ശേഷം നാട്ടിലെ പ്രശ്നങ്ങളെല്ലാം തീർന്നുവെന്നാണ് നാം കരുതിയിരുന്നത്. എന്നാൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സഭയിലേവരും മൗനം പാലിക്കുകയാണ്. നമ്മിൽ നിന്നും എന്തോ മറയ്ക്കുന്നതുപോലെ തോന്നുന്നു.
3: മഹാരാജൻ, രഹസ്യാന്വേഷണ തലവൻ വന്നിരിക്കുന്നു.
4: മഹാരാജാവ് നീണാൾ വാഴട്ടെ.
0: പറയൂ, നാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്?
4: ക്ഷമിക്കണം മഹാരാജൻ, നാട്ടിലുണ്ടായിരുന്ന ഒരു പ്രശ്നവും ഇതുവരെ തീർന്നിട്ടില്ല. ദിനം പ്രതി പ്രശ്നങ്ങൾ ഒന്നിനുമേലെ ഒന്നായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രജകൾ വളരെ കഷ്ടത്തിലാണ്. രാജഭരണം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് വിശ്വസിച്ച ജനങ്ങൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരത്തിന് നടപടി കൈക്കൊള്ളാത്ത പക്ഷം ജനങ്ങൾ ഭരണത്തിനെതിരാവും.
0: മന്ത്രി കേട്ടില്ലേ? രഹസ്യാന്വേഷണ വിവരങ്ങൾ പ്രജകൾ ഭരണത്തിന് നേരെ തിരിയാൻ പോകുന്നു. മന്ത്രിയുടെ വാക്ക് കേട്ട് നാം എടുത്ത തീരുമാനത്തിന്റെയും പ്രവൃത്തിയുടെയും ഫലമായി നാടിന്ന് ഈ അവസ്ഥയിലെത്തിയിരിക്കുന്നു.
1: മഹാരാജൻ, അങ്ങ് ദേഷ്യപ്പെടാതെ സമാധാനിക്കൂ.
0: എന്താ പറഞ്ഞത്? സമാധാനമായിരിക്കുവാനോ? നിങ്ങളുടെ വാക്കുകൾ കേട്ട് നാം സമാധാനമായിരുന്നാൽ നമ്മുടെ നാടില്ലാതാകും. എല്ലാത്തിനും നാം തന്നെ തീരുമാനമെടുക്കുകയാണ്.
3: മഹാരാജൻ നീണാൾ വാഴട്ടെ. മഹാരാജനെ മുഖം കാണിക്കാൻ നമ്മുടെ ക്ഷേത്ര പൂജാരി വന്നിരിക്കുന്നു.
0: എന്ത് പൂജാരിയോ? പൂജാരിക്ക് നമ്മെ കാണേണ്ട ആവശ്യം എന്താണ്? ആ ശരി, വരാൻ പറയും.
3: ഉത്തരവ് മഹാരാജൻ.
5: മഹാരാജൻ, മഹാരാജൻ നീണാൾ വാഴട്ടെ. നമ്മൾ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. ഈ നാടിന്റെ രക്ഷകനായ അങ്ങയെ കബളിപ്പിച്ചിരിക്കുന്നു. മഹാരാജാവിന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ പ്രജകളുടെ അവസ്ഥ എന്തായിരിക്കും? അമ്മേ, അമ്മേ ദേവി, ആലോചിക്കുമ്പോഴേ പേടിയാകുന്നു.
0: എന്ത്? നമ്മെ കബളിപ്പിച്ചെന്നോ? ഒന്ന് തെളിച്ചു പറയൂ. നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കരുത്. കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ പറയൂ.
5: അത് പിന്നെ, ക്ഷമിക്കണം മഹാരാജൻ, ഞാൻ പതിവ് പോലെ അമ്പലത്തിൽ പൂജകൾ ചെയ്തുകൊണ്ടിരിക്കവേ അർച്ചനയ്ക്ക് ആവശ്യമായ വസ്തുക്കൾ എടുക്കുമ്പോ അതിലൊന്ന് ദുശ്ശകുനം എന്നോണം ദേവിയുടെ വിഗ്രഹത്തിൽ വീണു. വീണിടും വിഗ്രഹത്തിൽ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോ വിഗ്രഹത്തിന്റെ ആ ഭാഗത്ത് ഒരു വിള്ളൽ വീണിരിക്കുന്നു. ദേവി, എന്താ ഈ അവസ്ഥ? വിള്ളൽ കണ്ട ഉടനെ എന്റെ മനസ്സിൽ ഒരു സംശയം ഉദിച്ചു മഹാരാജൻ.
0: പറയൂ, എന്താണ് ആ സംശയം?
5: അത് മഹാരാജൻ പറയുന്നത് ക്ഷമിക്കണം. വിഗ്രഹം തീർത്തിരിക്കുന്നത് ശുദ്ധമായ സ്വർണത്തിൽ തന്നെയാണോ എന്നൊരു സംശയം.
0: എന്താണ് നിങ്ങൾ പറയുന്നത്? വിഗ്രഹമുണ്ടാക്കാൻ നാം ഗൗതമൻ കൊടുത്തത് പരിശുദ്ധമായ സ്വർണമാണ്, തനി തങ്കം. അതിൽ സംശയം പ്രകടിപ്പിക്കുന്നത് നമ്മെ സംശയിക്കുന്നതിന് തുല്യമാണ്.
5: അയ്യോ അയ്യോ മഹാരാജൻ, അങ്ങേ സംശയിക്കാനോ? എന്റെ ദേവി, മഹാരാജാവിനെതിരായ ഒരനീതി ചൂണ്ടിക്കാണിക്കാൻ വന്ന് എനിക്ക് ഇങ്ങനെ ഒരു പരീക്ഷണമോ? മഹാരാജൻ, കലാകാലങ്ങളായി ദേവിയുടെ സ്വർണ്ണാഭരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതിനാൽ സ്വർണം കണ്ടാൽ മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. എന്നിട്ടും എന്റെ സംശയം തീർക്കുന്നതിന് വേണ്ടി ഒരു തട്ടാനെ കൊണ്ടുവന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തി.
0: നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നാട്ടിലെ ദുഃഖ ദുരിതങ്ങൾ തീരുവാൻ വേണ്ടിയാണ് ക്ഷേത്ര പുനരുദ്ധാരണം നടത്തിയത്. ആ ദൈവിക കാര്യങ്ങളിൽ കൂടി അധർമ്മം കാണിച്ചിരിക്കുന്നു. ആരെയും നാം വെറുതെ വിടില്ല, കടുത്ത ശിക്ഷ തന്നെ നൽകും. മന്ത്രി, ദേവി വിഗ്രഹം പണിതത് ഗൗതമനല്ലേ?
4: അതെ മഹാരാജൻ.
0: അങ്ങനെയാണെങ്കിൽ
2: മഹാരാജൻ, ഈ കാര്യത്തിൽ നമുക്ക് ക്ഷമയോടെ ചിന്തിക്കേണ്ടതുണ്ട്.
0: ചിന്തിക്കാനൊന്നുമില്ല. മന്ത്രി ഇന്ന് തന്നെ ഗൗതമനെ സഭയിൽ കൊണ്ടുവരും.
6: ഉടനെ വേണം. നമ്മുടെ ഉത്തരവാണ്.
7: ഉത്തരവ് മഹാരാജൻ.
8: മഹാരാജാവ് നീണാൾ വാഴട്ടെ. അവിടുന്നിനും മുഖം കാണിക്കണമെന്ന് ഉത്തരവ് വന്നിരുന്നു. പറഞ്ഞാലും മഹാരാജൻ,
7: നിങ്ങൾക്ക് അറിയാത്തതൊന്നുമല്ലോ, നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി മഹാരാജാവ് ഒരുപാട് ചിലവ് ചെയ്ത് ക്ഷേത്രം പുനരുദ്ധാരണം നടത്തി. ദേവിയുടെ വിഗ്രഹം നിർമ്മിച്ചതും നിങ്ങളായിരുന്നില്ലേ?
8: അതെ അങ്ങുന്നേ, അടിയൻ തന്നെ.
7: ഇത്രയും ചിലവ് ചെയ്ത് ക്ഷേത്രം ഉണ്ടാക്കിയിട്ടും നാട്ടിലെ ദുഃഖദുരിതങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇതിനുള്ള കാരണം എന്തായിരിക്കും? എന്താണ് ഗൗതമന്റെ അഭിപ്രായം?
0: മന്ത്രി, താങ്കൾ എന്തിനാണ് ഇത്ര വിശദീകരിക്കുന്നത്? നാട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അത്യാഗ്രഹിയായ ഈ ശില്പി തന്നെയാണ്.
9: എന്റെ ദേവി, എന്താണ് ഈ കേൾക്കുന്നത്? നാട്ടിലെ പ്രശ്നങ്ങൾക്ക് അടിയൻ കാരണമോ? ദുഃഖദുരിതങ്ങളിൽ ജീവിക്കുന്ന ഈ വയസ്സിന് മനസ്സിലാവുന്ന വിധം പറയൂ. പറയൂ മഹാരാജൻ, അടിയൻ എന്ത് തെറ്റാണ് ചെയ്തത്?
0: നീ രാജ്യദ്രോഹി. ദേവി വിഗ്രഹത്തിൽ പൊതിയാൻ തന്ന സ്വർണം നീ അപഹരിച്ചിരിക്കുന്നു. ദൈവത്തിനോട് നീ വഞ്ചന കാട്ടി. ഈ പ്രവൃത്തി കാരണമാണ് നാട്ടിലെ പ്രശ്നങ്ങൾ തീരാത്തത്. കുറ്റസമ്മതം നടത്തി അപഹരിച്ച സ്വർണം തിരികെ നൽകുക, അല്ലെങ്കിൽ രാജ്യസ്വത്ത് അപഹരിച്ചാലുള്ള ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്ന് നിന്നിലൂടെ ജനങ്ങൾ മനസ്സിലാക്കും.
9: മഹാരാജൻ, അടിയനെ സംശയിക്കുന്നുവോ? എപ്പോൾ ദേവി വിഗ്രഹം ഉണ്ടാക്കുവാൻ സ്വർണം തന്നുവോ, ആ നിമിഷം മുതൽ അത് രാജ്യസ്വത്തായല്ല ദൈവസ്വത്തായാണ് അടിയൻ കണക്കാക്കിയത്. ദൈവത്തിന്റെ സ്വത്ത് അപഹരിച്ചാൽ ആ ദേവി തന്നെ അടിയനെ ശിക്ഷിച്ചുകൊള്ളു.
0: ധിക്കാരി, സ്വർണം അപഹരിച്ചതും പോരാഞ്ഞ് രാജ്യസ്വത്ത് ദൈവസ്വത്ത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ആരവിടെ ഈ അഹങ്കാരിയെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകും. നിനക്ക് 7 ദിവസത്തെ സമയം തരുന്നു. അതിനകം കുറ്റസമ്മതം നടത്തി അപഹരിച്ച മുഴുവൻ സ്വർണവും തിരികെ ഏൽപ്പിക്കണം. അല്ലാത്ത പക്ഷം നിന്റെ തല ഈ ഉടലിലുണ്ടായിരിക്കില്ല. അത് മാത്രമല്ല, നീ ചെയ്ത ദേശദ്രോഹത്തിന് നിന്റെ വംശം ആയുഷ്കാലം മുഴുവൻ അടിമകളായി കൊട്ടാരത്തിൽ പണിയെടുക്കണം. കൊണ്ടുപോകൂ ഈ ദ്രോഹിയെ.
2: മഹാരാജൻ, സഭയിൽ സംസാരിക്കാൻ അനുവദിച്ചാലും?
0: പറയൂ.
2: അങ്ങയുടെ തീരുമാനം തിടുക്കപ്പെട്ടെടുത്തുവോ എന്ന് ഞാൻ സംശയിക്കുന്നു. കുറ്റം നടന്നു എന്നത് തീർച്ചയാണ്. എന്നാൽ അതെങ്ങനെ നടന്നുവെന്ന് വിചാരണ ചെയ്യുന്നതിന് മുൻപേ ഗൗതമനെ കുറ്റവാളി എന്ന് മുദ്രകുത്തിയതിൽ എനിക്കഭിപ്രായമില്ല.
0: ഇതിൽ വിചാരണ ചെയ്യേണ്ടതായി എന്താണുള്ളത്? ദേവി വിഗ്രഹമുണ്ടാക്കിയത് ഗൗതമനല്ലേ? പ്രതിഷ്ഠ നടത്തിയതും അവൻ തന്നെ. അങ്ങനെയുള്ളപ്പോൾ ദേവി വിഗ്രഹത്തിലെ സ്വർണത്തിൽ കള്ളത്തരമുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വവും ഗൗതമനല്ലേ? മറിച്ച് വേറെ എവിടെ തെറ്റ് സംഭവിച്ചു എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?
2: മഹാരാജൻ, അങ്ങയുടെ സമ്മതമുണ്ടെങ്കിൽ തെറ്റെവിടെയാണ് സംഭവിച്ചതെന്ന് ഞാൻ കണ്ടുപിടിക്കാം.
0: നാം വിചാരണ നടത്തി വിധിച്ചതിന് ശേഷം നിങ്ങൾ വീണ്ടും അന്വേഷണം നടത്തണമെന്നാണോ?
2: അവിടെ നിന്നെ തെറ്റിദ്ധരിക്കാതെ, കുറ്റം ആരോപിക്കപ്പെട്ടവർക്ക് അവരുടെ ഭാഗം വിശദമാക്കാനുള്ള അവസരം നൽകുന്നത് നമ്മുടെ നാടിന്റെ നിയമവ്യവസ്ഥയിലുണ്ട്. ഈ അടിസ്ഥാനപരമായ ഒരു അവകാശം പോലും കുറ്റം ചെയ്തവർക്ക് നൽകിയില്ല എന്ന ചീത്തപ്പേര് അങ്ങയുടെ ചരിത്രത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ്.
0: സബാഷ് അഭിമന്യു, സബാഷ്. നിന്നോട് സംസാരിച്ച് ജയിക്കാൻ ആർക്കും പറ്റില്ല എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ശരി, ഗൗതമന് കൊടുത്ത അതേ 7 ദിവസത്തിനുള്ളിൽ വേണ്ട രീതിയിൽ അന്വേഷണം ചെയ്ത് വിവരങ്ങൾ സമർപ്പിക്കൂ. അതിനുവേണ്ട സഹായങ്ങൾ രാജസഭ നിനക്ക് ചെയ്തു തരുന്നതായിരിക്കും.
2: അഭയ, കരയാതെ.
10: കരയാതെ എന്ത് ചെയ്യാനാ? എന്റെ അച്ഛൻ മഹാരാജനോട് പറഞ്ഞതല്ലേ ഈ വയസ്സിൽ ദേവി വിഗ്രഹം ഉണ്ടാക്കുന്നത് പ്രയാസമാണെന്ന്? അച്ഛന്റെ അവസ്ഥ മനസ്സിലാക്കാതെ നിങ്ങൾ എല്ലാവരും കൂടി നിർബന്ധിച്ചതിനാലാണ് എന്റെ അച്ഛൻ അതനുസരിച്ചത്. പറഞ്ഞ ദിവസത്തിനുള്ളിൽ പ്രതിഷ്ഠ ഉൾപ്പെടെ ചെയ്തതിന്റെ ഫലമാണിപ്പോൾ അനുഭവിക്കുന്നത്. 7 ദിവസം കഴിഞ്ഞാൽ വധശിക്ഷ അനുഭവിക്കാൻ പോകുന്ന ദേശദ്രോഹി.
2: അഭയ, നിന്റെ അച്ഛനെ കുറിച്ച് നിന്നെക്കാൾ മുൻപേ എനിക്കറിയാം. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ശില്പി. രാജാവിന്റെ ഈ വിധി നമ്മുടെ നാട് ദുഃഖത്തിലാണ്.
10: നിങ്ങളുടെ സഹാനുഭൂതിയൊന്നും എനിക്ക് ആവശ്യമില്ല. നിങ്ങളിപ്പോൾ എന്തിനാണ് വന്നതെന്ന് പറയൂ.
2: നിന്റെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാരാജൻ എനിക്ക് 7 ദിവസമാണ് തന്നിരിക്കുന്നത്. ഈ ദിവസത്തിനുള്ളിൽ നിന്റെ അച്ഛനെ ഈ പ്രശ്നത്തിൽ നിന്നും മോചിപ്പിക്കണം.
10: എന്റെ അച്ഛനെ മോചിപ്പിക്കുവാനായി എന്റെ ജീവൻ തന്നെ പകരം നൽകാൻ ഞാൻ തയ്യാറാണ്.
2: നിന്റെ അച്ഛന്റെ ദേവീ വിഗ്രഹം കണ്ട് ഈ നാട് അതിശയിച്ചുപോയി. പക്ഷേ
10: എന്തേ, എന്റെ അച്ഛന് ഈ പ്രായത്തിൽ ഇങ്ങനൊരു വിഗ്രഹം ഉണ്ടാക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്ന സംശയമാണ് എല്ലാവർക്കും, അല്ലേ?
2: നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു.
10: നിങ്ങളെല്ലാരുമാണ് എന്റെ അച്ഛനെ തെറ്റിദ്ധരിച്ച് കുറ്റം ചുമത്തിയിരിക്കുന്നത്. എന്റെ അച്ഛൻ ചെയ്തത് വിഗ്രഹ നിർമ്മാണമാണ്, അല്ലാതെ കെട്ടിട നിർമ്മാണമല്ല മറ്റൊരാളെ ഏൽപ്പിക്കാൻ. വിചാരണയുടെ പേര് പറഞ്ഞ് എന്റെ അച്ഛനെ വീണ്ടും വീണ്ടും അപമാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് പോകാം.
2: മഹാരാജൻ,
0: വന്നാലും അഭിമന്യു വന്നാലും, നാം നിങ്ങൾക്ക് തന്ന 7 ദിവസം തീരുവാൻ പോകുന്നു. വിഗ്രഹത്തിൽ കള്ളത്തരം കാണിച്ച ആളെ കണ്ടുപിടിച്ചോ അതോ തോൽവി സമ്മതിക്കുന്നു?
2: രണ്ടുമല്ല മഹാരാജൻ.
7: അഭിമന്യു രാജ്യസഭയെ പരിഹസിക്കുകയാണോ? രാജ്യസഭയുടെ സമയം നഷ്ടപ്പെടുത്തുന്നത് രാജാവിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇതിന് എന്ത് ശിക്ഷയാണ് ലഭിക്കുക എന്നത് അഭിമന്യുവിന് അറിയാമല്ലോ.
2: രാജാവിന്റെ സമയം വളരെ വിലപ്പെട്ടതാണെന്ന് എനിക്ക് അറിയാവുന്നതുപോലെ തന്നെ മഹാരാജൻ എനിക്ക് തന്ന 7 ദിവസം പാഴാക്കിയുള്ള വിപത്തും എനിക്ക് നല്ല ബോധ്യമുണ്ട്.
7: ആത്മപ്രശംസ നിർത്തിയിട്ട് അന്വേഷണത്തിൽ എന്ത് പുരോഗതിയുണ്ടെന്നത് പറയൂ.
2: ഈ പ്രശ്നത്തിൽ മഹാരാജൻ എനിക്കനുവദിച്ച 7 നാളിനുള്ളിൽ ഇതിന്റെ നിജസ്ഥിതി അങ്ങയുടെ മുന്നിൽ സമർപ്പിക്കുന്നു. അന്വേഷണം നടത്താനുള്ള ഉത്തരവ് കിട്ടിയുടൻ ഞാൻ ആദ്യം ക്ഷേത്രത്തിൽ പോയി ദേവി വിഗ്രഹം പരിശോധിച്ചു.
7: പരിശോധനയിൽ എന്ത് കണ്ടുപിടിച്ചു?
2: പരിശോധനയിൽ ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ ക്ഷേത്രത്തിലുള്ള ദേവി വിഗ്രഹം ഗൗതമനുണ്ടാക്കിയതല്ല എന്നുള്ളതാണ്.
0: നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ആ വിഗ്രഹം ഗൗതമനുണ്ടാക്കിയതല്ലെന്നോ?
2: അതെ മഹാരാജൻ, ആ വിഗ്രഹം യഥാർത്ഥമല്ല. ക്ഷേത്ര പുനരുദ്ധാരണം നടത്തി ഗൗതമൻ പുനഃപ്രതിഷ്ഠ നടത്തിയ വിഗ്രഹമല്ല അത് എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
0: അതെങ്ങനെ ഇത്ര ഉറപ്പിച്ചു പറയാൻ കഴിയും? നിങ്ങളുടെ കയ്യിൽ തെളിവ് വല്ലതുമുണ്ടോ?
2: തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതെല്ലാം തൽക്കാലത്തേക്ക് ദേവിയോടൊരു കളിയാണെന്ന് തന്നെ പറയേണ്ടി വരും.
7: ഇതെന്ത് മറിമായം? ദേവിയിലുള്ള വിശ്വാസത്തെയാണ് അഭിമന്യു ചോദ്യം ചെയ്യുന്നത്. ഇതെല്ലാം ദേവിയുടെ കളിയല്ല, അഭിമന്യുവിന്റെ കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് മഹാരാജൻ.
0: അഭിമന്യു, നേരിട്ട് വിഷയത്തിലേക്ക് വരൂ.
2: ഉത്തരവ് മഹാരാജൻ. ക്ഷേത്ര പുനരുദ്ധാരണത്തിന് ശേഷം നമ്മുടേവരുടെയും സമക്ഷം ഗൗതമൻ ദേവി വിഗ്രഹം പ്രതിഷ്ഠ നടത്തിയപ്പോൾ ആ വിഗ്രഹത്തിൽ ഒരു അസാധാരണമായ കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു.
0: അസാധാരണമായ കാര്യം അതെന്താണ്?
2: ദേവിയുടെ ഒരു കയ്യിൽ 6 വിരലുകൾ ഉണ്ടായിരുന്നു.
0: എന്താണ് നിങ്ങൾ പറയുന്നത്? ദേവിയുടെ കയ്യിൽ 6 വിരലുകളും?
2: അതെ മഹാരാജൻ, 6 വിരലുകൾ.
0: എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ശില്പകലയിൽ പുകൾ പെറ്റ ഗൗതമന് എങ്ങനെ ഇത്തരത്തിൽ ഒരു പിഴവ് സംഭവിക്കും? അഭിമന്യു, നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുമെന്ന് നാം കരുതി. പക്ഷേ വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണല്ലോ. മന്ത്രി, അഭിമന്യു പറഞ്ഞില്ലേ 6 വിരലുകളുണ്ടെന്ന്? അത് നിങ്ങൾ ശ്രദ്ധിച്ചു? നിങ്ങൾ കണ്ടിരുന്നോ? മന്ത്രി എന്താ ഒന്നും മിണ്ടാതെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? നാം ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ?
1: മഹാരാജൻ ക്ഷമിക്കണം, ഞാനും അതിനെപ്പറ്റിയാണ് ആലോചിക്കുന്നത്. എത്ര ആലോചിച്ചിട്ടും ദേവിയുടെ കൈവിരലുകൾ എന്റെ ഓർമ്മയിൽ വരുന്നില്ല.
7: എന്റെ അഭിപ്രായത്തിൽ ഗൗതമനെ രക്ഷിക്കുവാൻ വേണ്ടി അഭിമന്യു ഉണ്ടാക്കിയ ഒരു പുതിയ കഥയാണിതെന്ന് തോന്നുന്നു. ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്തൊരു കാര്യം അഭിമന്യുവിന്റെ ശ്രദ്ധയിൽ മാത്രം എങ്ങനെ വന്നു?
2: മഹാരാജൻ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഗൗതമൻ പ്രതിഷ്ഠിച്ച ദേവി വിഗ്രഹമല്ല ഇന്ന് ക്ഷേത്രത്തിലുള്ളത്. അത് വ്യാജമാണ്. ഇതിന്റെ സത്യമറിയാൻ ഞാൻ ഗൗതമന്റെ മകളെ കാണാൻ പോയിരുന്നു.
10: നിർത്തു, വിചാരണ എന്ന പേരിൽ എന്റെ അച്ഛനെ വീണ്ടും വീണ്ടും അപമാനിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല.
2: അഭയ, നിന്റെ അച്ഛനെ അപമാനിക്കണം എന്ന ഉദ്ദേശം എനിക്കില്ല. നമ്മുടെ കയ്യിൽ സമയം വളരെ കുറവാണ്. അതിനുള്ളിൽ നിന്റെ അച്ഛൻ തെറ്റുകാരനല്ല എന്ന് തെളിയിക്കണം. ഞാൻ ഏറ്റെടുത്ത അന്വേഷണത്തിൽ ഒരു ചെറിയ പിഴവ് പോലും വരാൻ പാടില്ല. അതിനുവേണ്ടിയാണ് ഞാൻ നിന്നെ ഇന്ന് കാണാൻ വന്നിരിക്കുന്നത്. പക്ഷേ നീ എന്നെ മനസ്സിലാക്കുന്നില്ല. ശരി, അപ്പൊ ഞാൻ ഇറങ്ങുന്നു.
10: നിൽക്കൂ, എന്റെ അച്ഛന്റെ മേൽ അപരാധം ചാർത്തിയ സാഹചര്യത്തിൽ സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങളോട് ദേഷ്യപ്പെട്ടത്. എന്നോട് ക്ഷമിക്കണം. അച്ഛൻ വിഗ്രഹത്തിന്റെ പണി തുടങ്ങി അവസാനിക്കുന്നത് വരെ സഹായിയായി ഞാൻ കൂടെ ഉണ്ടായിരുന്നു. നിർമ്മാണവേളയിൽ നടന്ന ഒരു കാര്യം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തിനാണ് കണ്ണു നിറയുന്നത്?
9: മോളെ, എത്ര ശ്രമിച്ചിട്ടും ദേവീ വിഗ്രഹം ഞാൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ വരുത്തുവാൻ കഴിയുന്നില്ല. ചെറുപ്പം മുതലേ ദേവിയെ കണ്ടു തൊഴുതു വരുന്നതാ. പക്ഷേ ആ വിഗ്രഹം പോലെ ഇതിന് ജീവൻ കൊടുക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. നിശ്ചയിച്ച ദിവസത്തിനുള്ളിൽ തന്നെ പണി പൂർത്തിയാക്കി പ്രതിഷ്ഠ നടത്തിയില്ലെങ്കിൽ മഹാരാജന്റെ അപ്രീതിക്ക് കാരണമാകും. മഹാരാജനോട് എന്തു പറയണമെന്ന് ഒരു നിശ്ചയവുമില്ല. അമ്മേ ദേവി,
10: ശില്പകലയിൽ ലോകമെങ്ങും അംഗീകരിച്ച അച്ഛൻ ഇങ്ങനെ ദുഃഖിക്കുന്നത് ശരിയല്ല. അച്ഛാ, ദേവി വിഗ്രഹം ഉണ്ടാക്കുവാൻ മഹാരാജനോട് കുറച്ചുകൂടി സമയം ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല.
9: ലോകമെങ്ങും അംഗീകരിച്ച ശില്പിയാണ് ഞാൻ. മഹാരാജാവിന് പറഞ്ഞ സമയത്ത് വിഗ്രഹം കൊടുക്കാത്ത ചീത്തപ്പേര് എനിക്ക് വന്നു ചേരും.
10: മറ്റെന്താണൊരു വഴി?
9: മോളെ, എന്റെ മനസ്സിലുള്ള ദേവി വിഗ്രഹം തീർക്കാൻ നിനക്ക് എന്നെ സഹായിക്കാനാകൂ.
10: എന്റെ സഹായമോ? അച്ഛൻ എന്താണ് ഉദ്ദേശിക്കുന്നത്?
9: മോളെ, ക്ഷേത്രത്തിലുള്ള ദേവീ വിഗ്രഹത്തെ പോലെ നീ നിന്നെ രൂപപ്പെടുത്തിയാൽ ഈ ദേവീ വിഗ്രഹം ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ പൂർത്തിയാക്കാൻ കഴിയും.
10: അച്ഛൻ എന്താണ് ഈ പറയുന്നത്? ദേവിയെ പോലെ ഞാൻ എന്നെ രൂപപ്പെടുത്താനോ? തെറ്റല്ലേ അത്?
9: അതിൽ തെറ്റൊന്നുമില്ല. അടിസ്ഥാനപരമായി നാം എല്ലാവരും ദേവീ സൃഷ്ടിയിൽ പിറന്നവരാണ്. ദേവീ ചൈതന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. ചില ദേശങ്ങളിൽ ഇതുപോലെ നടപ്പിലാക്കിയിട്ടുമുണ്ട്.
10: അച്ഛന്റെ മനോവേദന മാറ്റാൻ ഇത് മാത്രമാണ് വഴിയെങ്കിൽ അത് നിറവേറ്റുക എന്നത് എന്റെ കടമയാണ്.
2: ഇതാണ് സംഭവിച്ചത്. ഗൗതമൻ സ്വന്തം മകളെ ദേവീരൂപമായി കണ്ടുകൊണ്ടാണ് വിഗ്രഹമുണ്ടാക്കിയത്.
11: അഭിമന്യു നേരത്തെ പറഞ്ഞതുമായി ഇതിനെന്തു ബന്ധം?
2: ബന്ധമുണ്ട് മഹാരാജൻ. ശില്പകലയിൽ അഗ്രഗണ്യനായ ഗൗതമൻ സ്വന്തം മകളെ ദേവിയായി കണ്ട വിഗ്രഹം നിർമ്മിച്ചപ്പോൾ അഭയക്കുള്ള 6 വിരലുകളും ദേവി വിഗ്രഹത്തിൽ സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. അത് ഗൗതമന്റെ തെറ്റല്ല. വിഗ്രഹനിർമ്മാണ സമയത്ത് പൂർണമായും ഗൗതമനിൽ ആവേശിച്ച ദേവിയുടെ ശക്തിയാലാണ് അങ്ങനെ സംഭവിച്ചത്.
0: അഭിമന്യു, യഥാർത്ഥ വിഗ്രഹം കിട്ടുന്നതുവരെ നാം ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല.
2: മഹാരാജൻ, എന്റെ വിശ്വാസപ്രകാരം ഗൗതമൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒന്നു മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദേവി വിഗ്രഹം ക്ഷേത്രത്തിൽ നിന്ന് കളവ് പോയത് സത്യമാണ്. ഇതിനെല്ലാം മൗനസാക്ഷിയായ ദേവി തന്നെ തെറ്റ് ചെയ്തവരെ നമ്മുടെ കൺമുന്നിൽ കൊണ്ടുവന്ന് നിർത്തും.
1: വന്ന് വന്ന് ഞാനുണ്ടാക്കിയ കഥകളെല്ലാം പാഴായി. ആരവിടെ? ചാരന്മാരുടെ അധിപനോട് വരാൻ പറഞ്ഞിരുന്നു, വന്നോ?
12: വന്നിരുന്നു മന്ത്രി. അവിടെ നിന്നെ കാണാൻ കാര്യാലയത്തിൽ ഇരിപ്പുണ്ട്.
1: ശരി, വരാൻ പറയൂ.
12: ഉത്തരവ് മന്ത്രി.
1: എന്താധികാരി ക്ഷീണിതനായി കാണുന്നു? രഹസ്യങ്ങൾ അന്വേഷിച്ച് ക്ഷീണിച്ചു പോയോ?
13: അതെ മന്ത്രി, നാട്ടിലെ എല്ലാ രഹസ്യ വിവരങ്ങളും അന്വേഷിച്ച് കണ്ടുപിടിച്ച് മഹാരാജന്റെ മുന്നിൽ എത്തിക്കണ്ടേ?
1: ഓഹോ, അങ്ങനെയോ? ശരി, ഗൗതമന്റെ മേൽ ചുമത്തിയ കുറ്റത്തെ പറ്റിയുള്ള അന്വേഷണത്തിന്റെ എന്തെങ്കിലും വിവരമുണ്ടോ?
13: ആ ചുമതല ഇപ്പോ അഭിമന്യുവല്ലേ നോക്കുന്നത്. മഹാരാജൻ കൊടുത്ത 7 ദിവസത്തെ സമയം നാളത്തേക്ക് കഴിയും. ഇതുവരെയും ദേവീ വിഗ്രഹത്തിന്റെ വിവരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഗൗതമന്റെ ശിക്ഷ നാളെ എന്തായാലും നടക്കും, തീർച്ച. മന്ത്രി, അദ്ദേഹം നാളെ അങ്ങയുടെ ഉദ്ദേശങ്ങളും നടക്കാൻ പോകുന്ന ദിവസാ.
1: വിഡ്ഢി, ചിരി നിർത്ത്. ക്ഷേത്രത്തിലുള്ള വിഗ്രഹം യഥാർത്ഥമല്ലെന്ന് അഭിമന്യു രാജാവിനെ അറിയിച്ചിരിക്കുന്നു. ദേവീ വിഗ്രഹം മോഷ്ടിച്ച് രാജാവിന് കുഴപ്പവും ജനങ്ങൾക്ക് ദുരിതവും ഉണ്ടാക്കി. ജനങ്ങളുടെ മഹാരാജനെതിരെ തിരിച്ചുവിട്ട് നാട്ടിൽ കലാപമുണ്ടാക്കി ഭരണം എന്റെ കൈകളിലാക്കാൻ പദ്ധതിയിട്ടിരുന്നു. പക്ഷേ അവസാന നിമിഷം അഭിമന്യു എല്ലാ പദ്ധതികളും പൊളിക്കുമെന്നാ തോന്നുന്നത്. മുൻകൂട്ടി രഹസ്യങ്ങൾ മനസ്സിലാക്കി എന്നെ അറിയിക്കേണ്ട നീ ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് ഒരു കഥ കേൾക്കുന്നത് പോലെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ.
13: മന്ത്രി, അങ്ങ് എന്താണ് ഈ പറയുന്നത്?
1: നിന്റെ അടുത്ത് ആദ്യം മുതൽ വിശദീകരിക്കാൻ എനിക്കിപ്പോ നേരമില്ല. അതെ, പോയി ആ ദേവി വിഗ്രഹം എടുത്തുകൊണ്ടുവാ. എനിക്കതൊന്ന് ശരിക്ക് പരിശോധിക്കണം.
13: ദാ, ഇപ്പൊ തന്നെ കൊണ്ടുവരാം.

0: അഭിമന്യു പറഞ്ഞത് ശരിയാ. ദേവിയുടെ കയ്യിൽ ആറ് വിരലുകളുണ്ട്. ഇനിയും ഈ വിഗ്രഹം നമ്മുടെ കയ്യിൽ വെക്കുന്നത് ബുദ്ധിയല്ല. ഇതെങ്ങാൻ മഹാരാജൻ അറിഞ്ഞ നമ്മുടെ കഴുത്തിന്മേലെ തലയുണ്ടാകില്ല. ഗൗതമന് കൊടുത്ത 7 ദിവസം നാളത്തോടെ തീരുകയാണ്. ഈ വിഗ്രഹം ഒരു കാരണവശാലും അഭിമന്യുവിന്റെ കയ്യിലെത്തുവാൻ പാടില്ല. വിഗ്രഹം എത്രയും വേഗം ഗൗതമന്റെ ഭവനത്തിൽ ഒളിപ്പിച്ചു വെക്കും. നാളെ ഞാൻ ഗൗതമന്റെ ഭവനം പരിശോധിക്കുവാൻ മഹാരാജന്റെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും അനുമതി വാങ്ങിക്കാം. മഹാരാജന്റെ മുന്നിൽ വെച്ച് തന്നെ ഗൗതമന്റെ വീട്ടിൽ നിന്നും വിഗ്രഹം കണ്ടെടുത്താൽ അതിലും വലിയ തെളിവില്ലല്ലോ. അങ്ങനെ ഗൗതമൻ കുറ്റക്കാരനെന്ന് തെളിയും.
1: മന്ത്രി, നിങ്ങളുടെ ബുദ്ധിയെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു.
0: നിന്റെ പ്രശംസ എനിക്ക് ആവശ്യമില്ല. പറഞ്ഞ കാര്യം വേഗം ചെയ്യാൻ നോക്ക്.
2: നമസ്കാരം മന്ത്രി. അകത്തേക്ക് വരുവാൻ അനുവദിച്ചാലും?
0: വേഗം വിഗ്രഹം ഇവിടുന്ന് മാറ്റൂ. വേഗോട്ടെ.
2: മഹാരാജനിൽ നിന്നും അടിയന്തര അറിയിപ്പുണ്ട്.
0: അടിയന്തര അറിയിപ്പോ? എന്താത്? പറയൂ.
2: ക്ഷേത്രത്തിൽ നിന്നും മോഷണം പോയ ദേവീ വിഗ്രഹം കിട്ടിയിരിക്കുന്നു. മഹാരാജനും അഭിമന്യുവും കുറ്റക്കാരനായ ഗൗതമനും എല്ലാവരും കൂടി ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മന്ത്രിയോട് എത്രയും വേഗം ക്ഷേത്രത്തിൽ എത്തുവാൻ മഹാരാജൻ ഉത്തരവിട്ടിരിക്കുന്നു.
0: ശരി, നീ ചെല്ല്.
1: ഇതെന്താ പുതിയ കഥ? യഥാർത്ഥ വിഗ്രഹം ഇവിടെ ഇരിക്കുമ്പോ പിന്നെ ഏത് വിഗ്രഹമാണ് ക്ഷേത്രത്തിൽ കിട്ടിയത്?
0: ഇതെല്ലാം ആ അഭിമന്യുവിന്റെ കളിയാണ്, ഗൗതമനെ രക്ഷിക്കാൻ വേണ്ടി. അധികാരി, ഞാൻ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. പറഞ്ഞതുപോലെ ചെയ്യും.
1: ഉത്തരവ് മന്ത്രി.
0: പ്രഭു, ക്ഷമിച്ചാലും ഞാൻ കുറച്ച് താമസിച്ചു.
3: നാം ഇന്ന് വളരെ സന്തോഷവാനാണ്. ഇന്നലെ വരെ നമ്മെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ ഇന്ന് തീരുകയാണ്. ഈ നാടിന്റെ ഭാവി എന്താകുമെന്ന് വിചാരിച്ച് നാം വിഷമത്തിലായിരുന്നു. ഭാഗ്യം കൊണ്ട് ഗൗതമന്റെ പ്രശ്നം ഇന്നൊരു നല്ല തീരുമാനത്തിലെത്തിയിരിക്കുന്നു. മന്ത്രി എന്തിനാണ് ആശ്ചര്യത്തോടെ നോക്കുന്നത്? ഇന്നലെ വരെ ഗൗതമന് ശിക്ഷ നൽകണമെന്ന് വിചാരിച്ച നാം ഇന്ന് ആദരവോടെ സംസാരിക്കുന്നു എന്നതാണോ? മന്ത്രി, പ്രജയായാലും രാജാവായാലും ദൈവത്തിനു മുൻപിൽ സമന്മാരാണ്. അവന്റെ കളിക്കളത്തിൽ നമ്മളെല്ലാവരും വെറും കരുക്കൾ മാത്രം. അങ്ങനെ ഒരു കളിയാണ് ഇന്ന് ഇവിടെ നമ്മുടെ മുൻപിൽ അരങ്ങേറിയിരിക്കുന്നത്. എന്താ മന്ത്രി, നാം പറഞ്ഞത് മനസ്സിലായില്ലേ?
0: അങ്ങ് പറഞ്ഞു വരുന്നത്,
3: ഗൗതമൻ നിർമ്മിച്ച യഥാർത്ഥ വിഗ്രഹം കിട്ടിയിരിക്കുന്നു. നാം എല്ലാവരും ഒരുമിച്ച് ദേവിയുടെ മുമ്പിൽ ചെന്ന് പ്രണമിച്ചു. നിങ്ങളും ചെന്ന് ദേവിയെ ദർശിച്ചുകൊള്ളും. നിങ്ങളുടെ എല്ലാ മനപ്രയാസവും തീരും.
0: അങ്ങനെയാവട്ടെ മഹാരാജൻ. മഹാരാജൻ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. മനസ്സിൽ എന്തോ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതുമാത്രം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ, എന്തായാലും ആ ദേവി വിഗ്രഹം ഒന്ന് കാണട്ടെ. മഹാരാജൻ, ഇതെന്താ?
3: എന്താ മന്ത്രി, എന്ത് പറ്റി?
0: അവിടുന്ന് യഥാർത്ഥ വിഗ്രഹം കിട്ടിയെന്നല്ലേ പറഞ്ഞത്?
3: അതെ, അതിലെന്താ സംശയം?
0: മഹാരാജൻ, ഇതെന്ത് മറിമായ? അന്ന് അഭിമന്യു പറഞ്ഞതല്ലേ ദേവിയുടെ കൈകളിൽ 6 വിരലുകളുണ്ടെന്ന്?
3: അതെ, അത് ശരിയാ. 6 വിരലുകൾ അല്ലേ അഭിമന്യു?
4: അതെ മഹാരാജൻ, 6 വിരലുകൾ.
0: പക്ഷേ മഹാരാജൻ, ഈ ദേവി വിഗ്രഹത്തിലേക്കൊന്ന് നോക്കൂ. ദേവിയുടെ വലത് കൈയിൽ 5 വിരലുകൾ മാത്രമല്ലേ ഉള്ളത്. നോക്കൂ മഹാരാജൻ, നോക്കൂ. ഈ അഭിമന്യു വീണ്ടും വീണ്ടും നമ്മളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ് മഹാരാജൻ. എന്താ എന്താ എല്ലാവരും എന്നെ തുറച്ചു നോക്കുന്നത്?
3: വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത് അഭിമന്യുവല്ല, നിങ്ങളാണ് മന്ത്രി. നിങ്ങൾ നമ്മെയും നമ്മുടെ പ്രജകളെയും ദേവിയുടെ കയ്യിൽ 6 വിരലുകൾ ഉണ്ടെന്ന് മാത്രമേ അഭിമന്യു പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഏത് കയ്യിലാണ് ആ 6 വിരലുകൾ എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ദേവിയുടെ വലതു കയ്യിൽ 6 വിരലുകളാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് മാത്രം എങ്ങനെ അറിയാം? മന്ത്രിയുടെ ഈ മൗനത്തിന്റെ ഉത്തരം എന്താ?
0: എന്നോട് ക്ഷമിച്ചാലും മഹാരാജ, അധികാരമോഹം തലക്ക് പിടിച്ച് മഹാപാപം ചെയ്തു ഞാൻ കളവ് പോയെന്ന് പറയുന്ന ദേവി വിഗ്രഹം എന്റെ കൈവശമാണുള്ളത്. അത് ഞാൻ എത്രയും വേഗം മഹാരാജന്റെ അടുത്ത് എത്തിക്കുന്നതാണ്.
3: അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് കൂട്ടുനിന്ന ചാരന്മാരുടെ അധിപനിൽ നിന്നും അത് കണ്ടെടുത്തു. എപ്പോൾ വേണമെങ്കിലും ദേവി വിഗ്രഹം ക്ഷേത്രത്തിലെത്തിച്ചേരും. മന്ത്രിയുടെ ശിഷ്ടകാലം ഇനി തടവറയിൽ കഴിയാം. ആരെവിടെ വലിച്ചുകൊണ്ടുപോ ഈ ദേശദ്രോഹിയെ.
5: ഗൗതമ, നമ്മോട് ക്ഷമിച്ചാലും നാം എടുത്ത തീരുമാനം ശരിയാണെന്നുള്ള അഹന്തയിൽ വിചാരണ ചെയ്യാതെ

0: ഇരിക്കുന്നുവോ? അടിയനുണ്ടാക്കിയ ശില്പങ്ങളെല്ലാം ഒരു കുറവ് പോലുമില്ലാത്തതാണെന്ന ഗർവ് അടിയനെന്നും ഉണ്ടായിരുന്നു. ഇന്ന് അടിയന്റെ സൃഷ്ടിയിൽ സംഭവിച്ച ഒരു ചെറിയ പിഴവ് തന്നെ അടിയന്റെ ജീവൻ കാത്തു. ഇതുവരെ നടന്ന സംഭവങ്ങളിൽ മൗനസാക്ഷിയായി നിലകൊള്ളുന്ന ദേവി നമ്മുടെ എല്ലാ തെറ്റുകളും പുറത്ത് അനുഗ്രഹിക്കട്ടെ.
1: മഹാരാജൻ വിഗ്രഹപ്രതിഷ്ഠയ്ക്കുള്ള മുഹൂർത്തമായിരിക്കുന്നു. എല്ലാവരും ക്ഷേത്ര സന്നിധിയിലേക്ക് വന്നാലും
2: പ്രഭു, ദേവിയുടെ അനുഗ്രഹത്താൽ നന്മയും സത്യവും പുലരുകയും നമ്മുടെ രാജ്യത്ത് അങ്ങയുടെ പ്രൗഢി വർദ്ധിക്കുകയും ചെയ്തിരിക്കുന്നു. എനിക്ക് പോകുവാൻ അനുവാദം തന്നാലും
3: നിൽക്കൂ. അഭിനു, ദേവി വിഗ്രഹം കടത്തിയവനെ പിടിക്കാൻ ഒരു നാടകം നടത്തണമെന്നും അതിന് നമ്മുടെ പങ്ക് ആവശ്യമുണ്ടെന്നും നിങ്ങളെന്ന് പറഞ്ഞു. അതിന് നാം സമ്മതിച്ചു. പക്ഷേ മന്ത്രിയാണ് കുറ്റവാളി എന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി?
2: മഹാരാജൻ, സത്യമെന്തെന്നാൽ മന്ത്രിയാണ് കുറ്റവാളി എന്നത് എനിക്കറിയില്ലായിരുന്നു. എന്റെ സംശയവലയത്തിൽ അങ്ങുൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു. ആദ്യം മന്ത്രിയുടെ മേൽ പരീക്ഷിച്ചു, അതിൽ തന്നെ സത്യം പുറത്തു വന്നു. മന്ത്രിയാണ് കുറ്റക്കാരനെന്ന് ബോധ്യമായി.
3: എന്ത്, നമ്മയും സംശയിച്ചെന്ന്? അഭിമന്യുവിന്റെ ചിന്താഗതിയോട് നമുക്ക് അഭിമാനം തോന്നുന്നു. താങ്കളെ പോലെ സമാധാനപരമായി ചിന്തിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല. ഇതിൽ നിന്നും നാം ഒരു പാഠം പഠിച്ചു. ശാന്തമായി ചിന്തിച്ചാൽ മാത്രമേ ശാന്തി ഉണ്ടാവുകയുള്ളൂ. താങ്കൾ പറഞ്ഞതുപോലെ ഇതെല്ലാം ദേവീ പ്രഭാവമായി നാം കരുതുന്നു. ദേവിയുടെ അനുഗ്രഹത്താൽ നമ്മുടെ രാജ്യം സമ്പൽ സമൃദ്ധമായിരിക്കാൻ പ്രാർത്ഥിക്കാം.
4: മൗനസാക്ഷി നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. നാടകരചന, സംവിധാനം വിനോദ് ബാബു എച്ച്, മലയാള പരിഭാഷ കെ എസ് സിംഗ്. കഥാപാത്രങ്ങളും ശബ്ദം പകർന്നവരും രാജാവ് യു പ്രസന്നകുമാർ, മന്ത്രി ബാലമുരളി ചിറക്കൽ, അഭിമന്യു പ്രജിൻ സി കണ്ണൻ, പാൽക്കാരൻ മെഹമ്മൂദ് കുറുവ, പലിശക്കാരൻ അനീഷ് പെരുന്താറ്റിൽ, ഗൗതമൻ കമ്പിൽ പി രാമചന്ദ്രൻ, അഭയ ജസ്ന ജയരാജ്, പൂജാരി മോഹനൻ രാമന്തളി, ചാരന്മാരുടെ തലവൻ രാമകൃഷ്ണൻ പഴശ്ശി, ഭടന്മാർ സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ. നിർവഹണ സഹായം വിനീത സുമം, കെ വി നിഷ, ലേഖ വിമൽ. സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്. നാടകരചന, സംവിധാനം വിനോദ് ബാബു എച്ച്, മലയാള പരിഭാഷ കെ എസ് സിംഗ്. അവതരണം ആകാശവാണി കണ്ണൂർ നിലയം.
5: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
6: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
7: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYD BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.

0: प्रवेश अड़ियचा आकाशवाणी न्यूज अहमदाबाद।
1: In Rajasthan, the door-to-door data collection work under Census 2027 has started from today. During this phase, which will continue till 14th of June, house listing and housing census work will be carried out across the state. Enumerators are collecting details by asking 33 questions related to the construction material of houses and the facilities available in them. Director of Economics and Statistics Vinesh Singhvi said that the self-enumeration process, which began on 1st of May in the state, concluded yesterday. Around 1.5 million families across Rajasthan opted to submit their information through the self-enumeration facility. The government has debunked a digitally altered video of the former Lieutenant General Manoj Kumar Katyar claiming that the Afghan Taliban has been paid to take action against Pakistan and that they are fighting on behalf of India. The fact-check unit of the Press Information Bureau clarified that the retired Lieutenant General Manoj Kumar Katyar has not made any such statement. It added that the video has been created using AI to spread misinformation and undermine trust in the Indian Armed Forces. The unit has also given the link of the original video for verification and asked citizens to remain vigilant and refrain from disseminating such content. It has also asked citizens to report such fake claims by calling 8799711259 or through an email at factcheck@pib.gov.in. Prime Minister Narendra Modi has congratulated Ali Faleh Qasim al-Zaidi on assuming office as the Prime Minister of Iraq. In a social media post, Mr. Modi said that India highly values its long-standing and friendly ties with Iraq and remains firmly committed to further strengthening the bilateral ties in all areas. The Prime Minister added that he is looking forward to working together for the shared progress and prosperity of the two nations. US President Donald Trump has warned Taiwan against formally declaring independence from China. Taiwanese President Lai Ching-te has previously stated that Taiwan does not need to declare independence as it already considers itself a sovereign nation. The US has long supported Taiwan, including providing it with means of self-defense under US law, while balancing its diplomatic relationship with China. India Meteorological Department, IMD, has forecast heavy rainfall over Andaman and Nicobar Islands, sub-Himalayan West Bengal, Sikkim, Assam, Meghalaya and South Interior Karnataka during the next 2 days. According to IMD, similar conditions will also prevail over Arunachal Pradesh, Kerala, Mahe, Tamil Nadu, Puducherry and Karaikal tomorrow. In the final Open badminton, the Indian duo of Sattvik Sairaj Ranki Reddy and Chirag Shetty entered the men's doubles final after defeating Malaysia's Goh Shei Fei and Nuruzuddin in the semi-final in Bangkok today. The Indian pair won 19-21, 22-20, 21-16 in an 82-minute match to reach their first final of the season and third final at the tournament after title wins in 2019 and 2024. In the final clash, the Indian duo will be up against either the Indonesian pair of Leo Roli Carnanto and Daniel Martin or the Chinese duo of He Ji Thing and Ren Xiang Yu. And in IPL cricket, Kolkata Knight Riders will take on Gujarat Titans at the iconic Eden Gardens this evening. The match is scheduled to begin at 7:30 p.m. And now before we end the bulletin, the headlines once again. Prime Minister Modi to hold bilateral talks with his Dutch counterpart Rob Jetten and call on King William Alexander and Queen Maxima today. Several important agreements expected to be signed, including in the fields of semiconductor chips, AI and bilateral trade. Army Chief General Upendra Dwivedi warns Pakistan against harboring terrorists and operating against India. West Bengal government orders re-verification of caste certificates issued since 2011. CBSE announces a two-stage re-evaluation process of answer sheets for class 12 students. And in badminton, Indian duo Sattvik Sairaj and Chirag Shetty enter finals of Thailand Open after a thrilling victory over Malaysian pair in the semi-finals. And with that, we end the midday news.
2: Aakashvani.
3: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 21-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത്. നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, കവിതാ സഖി, വിഷ്ണുമോഹൻ വെള്ളനാട്, സജികുമാർ പോത്തൻകോട്. സംവിധാനം പി എ ബിജു.
2: റസ്കോൾനിക്കോവിന്റെ ശുദ്ധനായ സുഹൃത്ത് റസ്സുമിഹിന്റെ ഗൃഹപ്രവേശമാണിന്ന്. പീറ്റേഴ്സ്ബർഗിലെങ്ങും ചർച്ചാവിഷയമായ കൊലക്കേസിലെ പ്രതി നിക്കോവാണെന്ന് റസ്സുമിഹിനറിയില്ല, പോലീസിനും അതറിയില്ല. പക്ഷേ നിഗൂഢ രഹസ്യങ്ങളുടെ ഭാരം താങ്ങാനാവാതെ നിക്കോവ് എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. പോലീസിനോട്, കൂട്ടുകാരോട്, ഡോക്ടറോട്, കണ്ണിൽ കാണുന്നവരോടൊക്കെ. പൊട്ടാനൊരുങ്ങുന്ന അഗ്നിപർവ്വതം പോലെയായിരുന്നു വിപ്ലവപൂർവ്വകാലത്തെ റഷ്യ. ദാരിദ്ര്യത്തിനും അനീതിക്കുമെതിരെ തീയാർക്കുന്ന തിളപ്പുകളായിരുന്നു അന്ന് തലസ്ഥാനത്ത് നിയമം പഠിച്ചിരുന്ന നിക്കോവിൻ്റെ തലക്കകം മുഴുവനും. പക്ഷേ പലിശക്കാരിയെ കൊന്നൊടുക്കിയ ശേഷമുണ്ടായ മനക്ലേശങ്ങൾ നിക്കോവിന് താങ്ങാനാവുന്നില്ല. മുങ്ങിച്ചാവാൻ ചാടുന്നൊരു സ്ത്രീയും ചാവാൻ അനുവദിക്കാതെ പിടിച്ചു കയറ്റുന്നവരുമൊക്കെ നിക്കോവിൻ്റെ തന്നെ മനസ്സിൻ്റെ പ്രകടനങ്ങളാണോ? അവസാനം കൊല നടന്ന വീട്ടിലെത്തി കാവൽക്കാരോട് വിചിത്രമായ ആവശ്യങ്ങൾ പറയുകയാണ് കഥാനായകൻ. റസുമുഹീനുമായുള്ള സംഭാഷണത്തോടെ ആരംഭിക്കുന്നു.
4: റസുമുഹീൻ, മരിക്കുന്നതിൽ എനിക്കെന്ത് സന്തോഷമാണെന്നോ? റസുമുഹീൻ, നീ എന്നെ ഇങ്ങനെ സ്നേഹിച്ച് കൊല്ലരുതെന്ന് ഞാൻ പല തവണ പറഞ്ഞിട്ടില്ലേ? എന്നെ ബലമായി പിടിച്ചു വെക്കാൻ നിനക്കെന്ത് അവകാശം? എന്നെ ഒറ്റയ്ക്ക് വിട്, ഞാൻ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യട്ടെ.
5: ശരി, നീ ഏത് നരകത്തിൽ വേണമെങ്കിലും വെക്കോ. നിക്കോ, ഞാൻ നിന്നെ തടയുന്നില്ല.
4: അതാ നിനക്ക് നല്ലത്. എനിക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് കറങ്ങണം.
5: എടാ, ഞാൻ പറയുന്നത് ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കേ.
4: എന്ത്?
5: സ്വയം വിഡ്ഢിയെ പോലെയാണ് നീ നടക്കുന്നത്. എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോ പിടക്കോഴി അടയിരിക്കുന്നത് പോലെ നീ അതിനു മീതെ അടയിരിക്കുന്നു.
4: നീ എന്നെ കോഴിയാക്കുകയാണോ?
5: ഏയ്, അല്ലല്ല, നീ ഒരു സാഹിത്യ മോഷ്ടാവിനെ പോലെയാണ് പെരുമാറുന്നത്. നിന്നിൽ ജീവന്റെ ഒരു കണിക പോലുമില്ല. നീ ഒരു മെഴുക് പ്രതിമയാണ്. നീ ചെയ്തു കൂട്ടുന്നതും പറയുന്നതും നിനക്ക് പോലും അറിഞ്ഞുകൂടാ.
4: ഇനി നീ ഒരക്ഷരം മിണ്ടരുത്, ഒരക്ഷരം മിണ്ടരുത്. റസുമീൻ,
5: ഓ,
4: എനിക്ക് സ്വാതന്ത്ര്യം വേണം, എനിക്ക് സ്വാതന്ത്ര്യം വേണം. എനിക്ക് ഒറ്റയ്ക്ക്.
5: നിക്കോ, ഇന്ന് വൈകുന്നേരം ഞാൻ ഗൃഹപ്രവേശന വിരുന്ന് നടത്തുകയാണെന്ന് നിനക്കറിയാലോ. ഇപ്പോ എന്റെ പുതിയ വീട്ടിൽ ആളുകൾ വരാൻ തുടങ്ങിക്കാണും. അതിനിടയിലാണ് നിന്റെ സ്ഥിതി നോക്കാൻ ഞാൻ വന്നത്. നിക്കോ, നീ ഒരു പമ്പര വിഡ്ഢിയായിട്ട് നടക്കുകയാണ്. നീ ഇപ്പൊ വരൂ, നമുക്ക് നിന്റെ മുറിയിൽ പോകാം. അല്ലെങ്കിൽ വേണ്ട, എന്റെ പുതിയ വീട്ടിലേക്ക് പോകാം. വരൂ, നമുക്ക് പോകാം.
4: ഇല്ല, ഇല്ല, ഞാൻ വരില്ല.
5: ഓഹ്, ഭ്രാന്ത് തന്നെ.
4: നിനക്കാണ് ഭ്രാന്ത്.
5: നിക്കോ, നീ ഒരു കാര്യം മനസ്സിലാക്ക. 1000 പ്രാവശ്യം പല്ലും നഖവും ഉപയോഗിച്ച് ആളുകളോട് പൊരുതി അവരുടെ അടുക്കിലേക്ക് തന്നെ പിന്നീട് തിരിച്ചോടിയിട്ടുള്ളവനാണ് ഞാൻ. ഒരുവൻ സ്വയം ലജ്ജിതനാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഇറക്കിവിട്ട അതേ മനുഷ്യന്റെ അരികിൽ തിരിച്ചെത്തുന്നു. അതുകൊണ്ട് വീടിന്റെ മേൽവിലാസം ഓർത്ത് വയ്ക്കുക. പോച്ചിൽകോവിന്റെ വീടിന്റെ 3-ാമത്തെ നില. വിലാസം ഓർമ്മയുണ്ടല്ലോ? പോച്ചിൽകോവിന്റെ വീടിന്റെ 3-ാമത്തെ നില.
4: ഇല്ല, ഇല്ല, ഞാൻ വരില്ല. മിസ്റ്റർ റസുമുഹിൻ, സഹാനുഭൂതിയുടെ പേരിൽ വല്ലവരിൽ നിന്നും അടികൊണ്ട് സംതൃപ്തി അടയാനും നിങ്ങൾ തയ്യാറാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
5: അടിയോ? ആരിൽ നിന്ന്? എന്നെയോ? അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുമ്പോഴേക്കെ അവന്റെ മൂക്ക് ഞാൻ ഇടിച്ച് പപ്പടമാക്കും.

0: അതൊക്കെ പോട്ടെ, മേൽവിലാസം നീ ഓർത്ത് വെക്കുക. പോച്ചിൽകോവിന്റെ വീട് നമ്പർ 47, ബാബുഷ്കിന്റെ കെട്ടിടം.
1: ഇല്ല, ഞാൻ വരില്ല.
0: ഞാൻ ബെറ്റ് വയ്ക്കാം നീ വരുമെന്ന്. നിന്നെ എനിക്കറിയാമെടാ ആരെക്കാളും.
1: നോക്കാം.
0: പിന്നെ നീ വരില്ലെന്ന് പറഞ്ഞത് ഞാൻ കേട്ടില്ല. നോക്ക്, നീ എങ്ങാനും വരാതിരുന്നാൽ പിന്നെ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാകില്ല.
2: ഞാനൊരു വിഡ്ഢിയാണ്. ഭ്രാന്തന്മാർ സ്വബോധത്തോട് സംസാരിക്കാത്തതുപോലെയാണോ ഞാൻ? ഞാനിപ്പോൾ നിൽക്കുന്നത് പാലത്തിന് നടുവിൽ. വെള്ളമൊഴുകിപ്പോകുന്നത് എവിടേക്കാണ്? അസ്തമന സൂര്യന്റെ ശോഭയിൽ വെട്ടിത്തിളങ്ങുന്ന പ്രതിബിംബം തെളിഞ്ഞു കാണാം. വെട്ടിത്തിളങ്ങുന്ന ചുവന്ന വൃത്തം. അവിടെ നിൽക്കുന്നത് ഒരു സ്ത്രീയല്ലേ? അവൾ പുഴയിലേക്ക് ചാടുകയാണല്ലോ.
3: ഒരു സ്ത്രീ മുങ്ങിച്ചാവുന്നു, ഒരു പെണ്ണ് വെള്ളത്തിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു. ആരെങ്കിലും
4: എന്നോടൊപ്പം വന്നതാ, അവളെ കടുങ്ങയ ചെയ്യുമെന്ന് കരുതിയില്ല. ആരെങ്കിലും രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ.
5: ഒരു തോണി ഇറക്ക്,
3: തോണി ഇറക്ക്, ഒരു കയറിട്ട് കൊടുക്ക.
6: ഓ, തോണിയൊന്നും വേണ്ടി വന്നില്ല. അതിനിടയിൽ ഒരു പോലീസുകാരൻ വെള്ളത്തിൽ ചാടി അവളെ രക്ഷിച്ചു എന്ന് തോന്നുന്നു.
2: ഞാൻ എന്തിനൊക്കെ തിരക്കുന്നു? പോലീസ് സ്റ്റേഷനിലേക്ക് പോയാലോ? എല്ലാം തുറന്നു പറഞ്ഞ് മനസ്സിലെ ഭാരമൊഴിക്കണം. എനിക്ക് വയ്യ ഇങ്ങനെ കുറ്റവും ചുമന്നുകൊണ്ട്. എനിക്ക് സ്വതന്ത്രനാകണം. പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക തന്നെ. അല്ലെങ്കിൽ വേണ്ട, വേണ്ട, പിന്നെ ആകട്ടെ.

ഞാനിപ്പോൾ നിൽക്കുന്നത് അതേ കൊല നടന്ന സ്ഥലത്ത്. എന്റെ കാലുകൾ കോണി കയറുകയാണ്. ആരും ചോദിച്ചില്ല, അതുകൊണ്ട് പറഞ്ഞതുമില്ല. തകർത്ത് പിടിച്ച് പണി നടക്കുകയാണല്ലോ. ആ പെട്ടി, കിടക്ക, അത് അതവിടെ ഉണ്ടാവുമോ?

0: നിങ്ങൾക്ക് എന്താണ് വേണ്ടത്?
1: ഇവിടെ മുറി വാടകയ്ക്കുണ്ടെന്ന് കേട്ടു.
2: രാത്രിയിലാണോ അന്വേഷിക്കുന്നത്? പകല് വരണം മിസ്റ്റർ.
1: നിലമൊക്കെ കഴുകിയോ? നിങ്ങളിവിടെ ചായം പൂശാൻ പോവുകയാണോ? അവിടുത്തെ ചോരപ്പാടെല്ലാം പോയോ? ശരിക്കും ശരിക്കും കഴുകണം.
0: ചോരപ്പാടോ? എന്തു ചോര?
1: അത് ആ വൃദ്ധയും അവരുടെ സഹോദരിയും കൊല്ലപ്പെട്ടത് ഇവിടെ വെച്ചായിരുന്നു. ഇവിടെ മുഴുവൻ ഒരു ചോരക്കളമായിരുന്നു.
2: നിങ്ങൾ ആരാണ്?
1: ഞാൻ ആരാണെന്നോ?
0: അതെ, നിങ്ങൾ ആരാണ്?
1: ഞാൻ

0: നിങ്ങളത് അറിയണമെന്ന് നിർബന്ധമാണോ? പോലീസ് സ്റ്റേഷനിലേക്ക് വരൂ, പോലീസ് സ്റ്റേഷനിലേക്ക് വരെ. ഞാൻ മനസ്സിലാക്കിത്തരാം, ഞാൻ മനസ്സിലാക്കിത്തരാം, ഞാൻ മനസ്സിലാക്കിത്തരാം.
1: നമുക്ക് വീട്ടിൽ പോവാം, നേരെ ഒരുപാട് വൈകി, ഇന്ന് പണി മതിയാക്കാം. എടേ, നീ ആ വാതില് പൂട്ട്.
0: വളരെ നല്ലത്.
1: കാവൽക്കാരാ, ഏയ് കാവൽക്കാരാ,
2: എന്താണ് കാര്യം?
1: ഇയാൾക്ക് എന്തോ ചോദിക്കാനുണ്ടെന്ന്.
2: എന്താണ് നിങ്ങൾക്ക് വേണ്ടത്?
0: നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു.
2: ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ വന്നതേ ഉള്ളൂ.
0: അതാണ് ഞാൻ മുകളിലേക്ക് കയറുമ്പോ നിങ്ങളെ കാണാതിരുന്നത്.
2: എന്താണ് കാര്യം? എന്താണ് നിങ്ങൾക്ക് വേണ്ടത്?
0: അവർ അവിടെ തന്നെ ഇല്ലേ? എസ് ഐയും അവിടെ ഇല്ലേ?
2: കുറച്ചു നേരം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്?
1: അയാൾ മുറി വാടക കിട്ടുമോ എന്ന് നോക്കാൻ വന്നതായിരുന്നു.
2: ഏത് മുറി?
1: ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മുറി. നിങ്ങൾ എന്തിനാണ് ചോരപ്പാടുകളിൽ കഴുകി കളഞ്ഞതെന്ന് അയാൾ ഞങ്ങളോട് ചോദിക്കുന്നു.
3: ഇവിടെ ഒരു കൊലപാതകം നടന്നതല്ലേ? ഞാൻ ഈ സ്ഥലം വാടകയ്ക്കെടുക്കാൻ വന്നതാണെന്ന് ഇയാൾ.
1: എന്നിട്ട് അയാൾ പറയുവാ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ, അവിടെ വച്ച് എല്ലാം പറഞ്ഞു തരാമെന്ന്. അയാൾ ഞങ്ങളെ വിടുന്നില്ല.
2: നിങ്ങൾ ആരാണ്?
0: ഞാൻ റസ്കോൾനിക്കോവ്.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 21-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, കൂടാതെ കവിതാ സഖി, വിഷ്ണുമോഹൻ വെള്ളനാട്, സജികുമാർ പോത്തൻകോട്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ. ഹലോ പ്രിയ ഗീതം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
3: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.

ആകാശവാണി കണ്ണൂർ. നാട്ടുവഴിയിലീണങ്ങൾ, പാട്ടും പറച്ചിലുമായി ജനങ്ങൾക്കിടയിലൂടെ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. പാട്ടും പറച്ചിലുകളും തേടി നാട്ടുവഴിയിലീനങ്ങളിൽ ഇന്ന് വിവിധ സ്ഥലങ്ങളിലുള്ള ആളുകളുടെ വിശേഷങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 50 വയസ്സിനു മുകളിൽ പ്രായമുള്ളവരെ ടെക്നോളജിയിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ സഹായിക്കുന്ന പ്രൈവറ്റ് കമ്പനിയായ ഖയാലിന്റെ കേരള റീജിയൺ കമ്മ്യൂണിറ്റി ഹെഡായ ജ്യോതികയാണ് ഇന്നത്തെ നാട്ടുവഴിയിലീനത്തിലൂടെ ആദ്യം എത്തുന്നത്. ജ്യോതിക, ഖയാൽ എന്നൊരു സംഘടന അല്ലെ, എന്താണ് ഈ ഖയാൽ എന്ന സംഘടന എന്നതിനെ കുറിച്ച് നമുക്ക് അറിയേണ്ടതുണ്ട്.
1: അപ്പൊ ഖയാൽ എന്ന് പറയുന്നത് സീനിയർ സിറ്റിസൺസ്, ഇന്ത്യയിലുള്ള 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ള ഒരു ഏജ് ടെക് കമ്പനിയാണ്. അതായത് ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് ടെക്നോളജി വെച്ച് അവരെങ്ങനെ എംപവർ ചെയ്യാം, എഡ്യൂക്കേറ്റ് ചെയ്യാം ആൻഡ് എൻഗേജ് ചെയ്യാം എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. പ്രൈവറ്റ് കമ്പനിയാണ്, ഇറ്റ്സ് ഇൻ മുംബൈ. ഹിമാൻഷു ജെയിൻ ആൻഡ് പ്രതീഷ് നെല്ലരി എന്ന് പറയുന്ന രണ്ട് പേരാണ് ഖയാൽ ആപ്പിന്റെ ഫൗണ്ടേഴ്സ്. അപ്പൊ അത് ഇന്ത്യയിൽ മൊത്തമായിട്ട് 5 മില്യൺ യൂസേഴ്സ്, അതായത് 50 ലക്ഷം യൂസേഴ്സ് ഇപ്പം നമ്മുടെ ഈ ഖയാൽ ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കേൾക്കുന്നവരും സീനിയർ സിറ്റിസൺസ് ആണെങ്കിൽ 50+ ആയിട്ടുള്ളവർക്ക് എപ്പോഴും കുറെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അവര് പ്രായം ഒന്നിനൊരു തടസ്സമല്ല എന്ന് തെളിയിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ഖയാൽ. അപ്പം പല ടാലന്റ്സ്, അതായത് സിംഗിങ്, ഡാൻസിങ്, ഈവൺ അവർക്ക് ശാസ്ത്രീയ സംഗീതം വേണമെങ്കിൽ അത് പഠിക്കാം. അപ്പൊ നമ്മുടെ ഈ ഖയാൽ ആപ്പിൽ രാവിലെ 7 മണി തൊട്ട് യോഗ, ഹെൽത്ത് സെഷൻസ്, സൈക്കോളജിസ്റ്റിന്റെ സെഷൻ, തമ്പോല, അപ്പൊ അങ്ങനെ രസകരവുമായിട്ടുള്ള അതുപോലെ തന്നെ ടെക്നോളജി വെച്ച് അവർ പഠിപ്പിക്കാനുള്ള പലതരത്തിലുള്ള സെഷൻസും നമ്മൾ ഖയാൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
0: ഖയാൽ എന്നത് മൊബൈൽ ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്.
1: മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്, പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ആർക്ക് വേണമെങ്കിലും ഡൌൺലോഡ് ചെയ്യാം. ഫ്രീ ആയിട്ടും ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ക്ലബ് മെമ്പർഷിപ്പും ഉണ്ട്. ഒരു വർഷത്തേക്ക് 999 എന്ന ഒരു മെമ്പർഷിപ്പ് ആണ്. പക്ഷേ ഈ ഒരു ക്ലബ് മെമ്പർഷിപ്പ് അടക്കുമ്പോൾ എല്ലാവർക്കും പല തരത്തിലുള്ള ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത്. ആർക്കും യോഗയും കാര്യങ്ങളൊന്നും, യോഗ മാത്രമായിട്ട് ഒന്നിനെ എൻറോൾ ചെയ്യുമ്പോൾ തന്നെ ഒരു വലിയ എമൗണ്ട് ആവുന്നുണ്ട്. അപ്പൊ ഇതാവുമ്പോൾ ഒരു കൊല്ലത്തേക്ക് ഒരു സീനിയർ സിറ്റിസണിനെ ആക്റ്റീവായിട്ട് ബോത്ത് മെന്റലി ആൻഡ് ഫിസിക്കലി ആക്റ്റീവ് ആക്കി വെക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഖയാൽ ആപ്പിലൂടെ നടത്തുന്നുണ്ട്. എല്ലാം ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. സ്മാർട്ട് ഫോണും ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും.
0: ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ ഇവർക്ക് എല്ലാവർക്കും പറ്റുന്നില്ല എങ്കിൽ അന്നേരം എങ്ങനെയാണ് അവരെ അത് പഠിപ്പിക്കുന്നുണ്ടോ, എങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ?
1: വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം തൊട്ട്, അതായത് ഒരു ഫോണിൽ എങ്ങനെ കോൾ എടുക്കാം, എങ്ങനെ കോൺടാക്ട് സേവ് ചെയ്യാം, എങ്ങനെ ഫോൺ സൈലന്റ് ആക്കി വെക്കാം, ഇങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം തൊട്ട് നമ്മൾ ടെക് സെഷൻസ് പറഞ്ഞിട്ട് നമ്മൾ എടുത്തു കൊടുക്കുന്നുണ്ട്. കാരണം സീനിയർ സിറ്റിസൺസിനാണ് ഏറ്റവും കൂടുതൽ ഫ്രോഡ്സ്റ്റേഴ്സ് ഒക്കെ എയിം ചെയ്യുന്നത്. പണം തട്ടിപ്പ് ഇരയാവുന്നതൊക്കെ അവരാണ്. അപ്പൊ അവർക്ക് ബാങ്ക് അക്കൌണ്ട് എങ്ങനെ സുരക്ഷിതമായി വെക്കാം, അതിന് നമ്മുടെ ഖയാലിന് തന്നെ ഖയാൽ കാർഡ് എന്ന് പറഞ്ഞ സ്മാർട്ട് പേയ്മെന്റ് കാർഡ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാകുമ്പോൾ അവരുടെ ഒരു എമൗണ്ട് ആ ഒരു അക്കൗണ്ടിൽ നമുക്ക് സുരക്ഷിതമായിട്ട് വെക്കാൻ പറ്റും. പിന്നെ ഡിജി ഗോൾഡ്, ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറയുന്ന ഒരു പുതിയൊരു സിസ്റ്റവും നമ്മൾ ഖയാൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ദാറ്റ് അവർക്കൊരു സേവിങ്സ് ഈ ഒരു പ്രായത്തിലും അവരുടെ ഇനി കൊച്ചുമക്കൾക്കായാലും ഒരു ഇൻവെസ്റ്റ്മെന്റ്, ഒരു സേവിങ്സ് തുടങ്ങി വെക്കാനും ഒക്കെയുള്ള ഒരു പുതിയൊരു സിസ്റ്റവും കൂടെ നമ്മൾ ഖയാൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൂടാതെ ഇപ്പം ഖയാൽ 50 above 50 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാലന്റ് ഹണ്ട് കൂടി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം അതിന്റെ ഫസ്റ്റ് എഡിഷൻ ആയിരുന്നു, ഇപ്പൊ അതിന്റെ സെക്കൻഡ് എഡിഷൻ നടക്കുകയാണ്. 50 above 50 എന്ന് പറയുന്നത് 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് 50 different കാറ്റഗറീസ് പങ്കെടുക്കാൻ പറ്റുന്ന ഓൾ ഇന്ത്യ ടാലന്റ് ഹണ്ട് ആണ്. 1 crore rupees ക്യാഷ് പൂൾ വരുന്ന ഒരു വലിയ ടാലന്റ് ഹണ്ട് ആണ്. അതിന്റെ ഗ്രാൻഡ് ഫിനാലെ എപ്പോഴും മുംബൈയിലാണ് നടക്കുക. അപ്പൊ അതിന്റെ ഓഡീഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് 31 വരെ ഓൾ ഇന്ത്യ. അപ്പൊ അങ്ങനെ കേരളത്തിൽ ഇപ്പൊ കണ്ണൂർ വെച്ചിട്ട് ഒരു ഓഡീഷൻ നടന്നു കഴിഞ്ഞു 28 March. കണ്ണൂർ ഏറ്റവും കൂടുതൽ പേര് വന്ന് പങ്കെടുത്ത് ഒരു ഇതും കൂടെ സന്തോഷം കൂടെ അറിയിക്കുന്നു.
0: ഖയാലില് 50+ എന്നതാണ് അല്ലെ, അതില് 50 വയസ്സിന് മുകളിലുള്ള ആളുകളാണ്. എങ്ങനെയൊക്കെ നമുക്ക് അവരെ ഒരു മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ എന്തൊക്കെ മാർഗങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്?
1: പ്രധാനമായിട്ട് ചെയ്യുന്നത്, സ്മാർട്ട് ഫോൺ എല്ലാവരുടെ കയ്യിലുണ്ട്, പക്ഷെ അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഒരു ഐഡിയ അവർക്കില്ല. പലരും അവരുടെ മക്കൾ വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ഫോൺ ആയിരിക്കും. അപ്പൊ കൂടുതലും വീഡിയോ കോളൊക്കെ ചെയ്യാനും അതുപോലും അറിയാത്ത ഒരുപാട് പേരുണ്ട്. പിന്നെ ഈ ഒരു പ്രായം കഴിയുമ്പോൾ, അവർ വീട്ടിൽ ചിലപ്പോൾ ഒറ്റക്കാണ്. വീട്ടു ജോലിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സിൽ അവർ ഒറ്റക്കാണ്. ആ ഒരു മടുപ്പ്, ആ ഒരു ബോർഡം മാറ്റാൻ ഖയാൽ എന്ന ആപ്പ് അവരെ വളരെയധികം ഹെൽപ്ഫുൾ ആകുന്നുണ്ട്. കാരണം അവരെ പോലുള്ള ലൈക്ക് മൈൻഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ ഖയാൽ കേരള കമ്മ്യൂണിറ്റിയിലൂടെ അവർക്ക് കണ്ടുമുട്ടാൻ പറ്റുന്നുണ്ട്. ഓൺലൈൻ ആയിട്ട് അവർ 1 മണിക്കൂർ ഒരു സെഷൻ അവർ അറ്റൻഡ് ചെയ്യുമ്പോൾ ഹലോ ഹലോ ആ ഒരു ഹായ് പറയുമ്പം നമ്മൾ അയൽവാസികളോട് ഹായ് പറയുന്ന അതേ ഫീലിംഗ് തന്നെയാണ് ഓൺലൈൻ ആയിട്ടും കിട്ടുന്നത്. അപ്പൊ അവർക്ക് ആ ഒരു മടുപ്പ് മാറ്റാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല മിക്ക ആൾക്കാരുടെയും മക്കൾ പുറത്താണ്. അപ്പം ആ ഒരു ഇന്റിമസി ഒക്കെ ഇപ്പൊ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഖയാൽ എന്ന ആപ്ലിക്കേഷൻ, എസ്പെഷ്യലി ടെക്നോളജി വെച്ച് ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവരുമ്പോൾ ഒരു ഗുണമുണ്ട്. മാത്രമല്ല ഈ രസകരമായിട്ടുള്ള ഗെയിംസ് ഒക്കെ വരുമ്പോൾ അവർക്ക് ഇപ്പോഴും ഒരു കോമ്പറ്റേറ്റീവ് എനർജിയാണ്. ആ ഇന്നത്തെ തമ്പോലൊക്കെ കളിക്കാം, ഇന്ന് പ്രൈസ് നേടാം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു രസമാണ്.
0: അവരെ കുറച്ച് മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും ഖയാലിന് സാധിക്കട്ടെ.
1: കേരള ടീമിൽ 3 പേരാണുള്ളത്. വരദ, ജ്യോതിർമയി, ജ്യോതിക ആൻഡ് അനുഷ. നമ്മൾ 3 പേരാണ് ഖയാൽ കേരള ടീം മെമ്പേഴ്സ്.
0: ജ്യോതികയുടെ സ്ഥലം എവിടെയാണ്?
1: ഞാൻ കണ്ണൂർ തളാപ്പിലാണ് താമസം. ഞാൻ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ് ഫ്രം ട്രിവാൻഡ്രം. അത് കഴിഞ്ഞ് ഞാൻ ഖയാലിൽ ഇപ്പൊ 2 വർഷമായിട്ട് ജോലി ചെയ്യുന്നു.
0: ഖയാലിലുള്ള അനുഭവങ്ങൾ, ഈ 2 വർഷത്തെ അനുഭവങ്ങൾ എന്ത് തോന്നുന്നു?
1: ഖയാലില് ജോലി ചെയ്യുന്നത് എനിക്ക് വളരെയധികം ഒരു പ്രൗഡ് ഫീലിംഗ് ആണ്. കാരണം എനിക്ക് അച്ചച്ചനും അമ്മമ്മയും അതുപോലെ എന്റെ അച്ഛനെ സൈഡിൽ അച്ചച്ചനും അച്ഛമ്മയും ഉണ്ടെങ്കിൽ പോലും ഇവിടെ എനിക്ക് ഒരുപാട് ഗ്രാൻഡ് പാരന്റ്സിനെയാണ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് അവരുടെ ഒരു ഗ്രാൻഡ് ചൈൽഡ്

0: ായിട്ട് എനിക്ക് നല്ല കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം പ്രൗഡ് ഫീലിംഗ് ആണ്. പല കാര്യങ്ങൾ അവർക്ക് ഇനീഷ്യേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. വളരെ ബേസിക് ആയിട്ടുള്ള ഡൗട്ട് അത് ഇവിടെ എന്റെ ഗ്രാൻഡ് പാരന്റ് ആയാലും സെയിം ചോദിച്ചതാണ്. അത് എനിക്ക് ഒരുപാട് പേർക്ക് ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യം തൊട്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യം വരെ, ഇപ്പം ഈ അടുത്ത് നടത്തിയ സെഷൻസ് ഒക്കെ AI കുറിച്ചിട്ടാണ്. പലർക്കും AI ഇപ്പം അവരൊക്കെ പ്രൊഫഷനാണ്. AI വെച്ച് ChatGPT വെച്ച് ചിത്രം ഉണ്ടാക്കാനും ഒക്കെ എല്ലാവരും പഠിച്ചു കഴിഞ്ഞു. അപ്പൊ എന്ത് പുതിയ കാര്യവും നമുക്ക് ഈ ന്യൂ ജനറേഷൻ ഓൾഡ് ജനറേഷൻ എന്ന് പറയുന്ന ആ ജനറേഷൻ ഗ്യാപ്പ് ഇല്ലാതെ എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റുന്നതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്.
1: ഓക്കെ, ഒരുപാട് സന്തോഷം ജ്യോതിക. എന്തായാലും ഇത് കണ്ണൂർ ആകാശവാണിയുടെ നാട്ടുവഴിയിൽ നിങ്ങളാണ്. പാട്ട് പാടുമോ?
0: പാട്ട് പാടുമോന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷെ സീനിയേഴ്സിനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കും. നമ്മള് ക്ലബ് അന്താക്ഷരി സെഷൻസും നമുക്ക് സിംഗിങ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് സീനിയേഴ്സിന്റെ പാട്ടും ഒക്കെ നമ്മള് അവരെ കൊണ്ട് പാടിപ്പിക്കും. കർണാട്ടിക് മ്യൂസിക് സെഷനും ഒക്കെ ഉണ്ട്.
1: അത് ചെയ്യും. ഈ പരിപാടിയിലൂടെ കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വേണം. ഏത് പാട്ട് കേൾക്കാനാണ് ആഗ്രഹം?
0: എനിക്ക് എന്റെ കൽബിലെ സോങ് അതൊന്ന് വെച്ചാൽ കൊള്ളാം.
1: ഓക്കെ, എന്തായാലും നമുക്ക് ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ.
0: താങ്ക് യു.

0: അങ്ങനെ ശ്രോതാക്കളെ, പാട്ടും പറച്ചിലുകളും തേടി നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ മാവുഞ്ചാൽ എന്ന ഒരു പ്രദേശത്തിലാണ്. കൂടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഒരു ചേച്ചിയുണ്ട്, പേര് ഗ്രേസി.
1: ഈ സ്ഥലത്തേക്ക് വന്നിട്ട് എത്ര വർഷമായി?
2: ഞാൻ വന്നിട്ട് 48 വർഷമായി.
1: ഏത് സ്ഥലത്തുനിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത്?
2: അവര് വന്നത് പാലായിന്ന്.
1: പാലായിന്ന് വന്നതാണ് അല്ലേ? സാധാരണ നമ്മൾ രാവിലെ വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം ഉള്ള നല്ല പച്ചപ്പ്, എനിക്കൊക്കെ അതാണ് ഇഷ്ടം. വാതില് തുറന്ന് കാണുന്നത് വലിയൊരു പച്ചപ്പ്, പ്രകൃതി സൗന്ദര്യം കാണണം എന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ നമുക്ക് ആ ഭാഗ്യമില്ല. നമ്മളൊക്കെ ടൗണിൽ ജീവിക്കുന്ന ആളുകളാണ്, നിറയെ വീടുകളും. ഇവിടത്തേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു റോഡിൽ നിന്ന് കുറെ ഉൾഭാഗത്തോട്ടായിട്ടാണ് വീട് കിടക്കുന്നത് അല്ലെ. വരുന്ന വഴിയിൽ നിറയെ പൂക്കളും ചെടികളും, മനോഹരമായ ഒരു എൻട്രി ആയിരുന്നു ഇങ്ങോട്ടേക്കുള്ളത്. ഇവിടെ എത്തിയപ്പോഴും നിറച്ച് പൂക്കളാണ്, എങ്ങോട്ട് നോക്കിയാലും. ഒരുപാട് ചെടികളെ സ്നേഹിക്കുന്ന ആളുകളാണ് ഈ വീട്ടിലുള്ളത് എന്ന് മനസ്സിലായി. ഈ ചെടിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഗ്രസി ചേച്ചിയാണോ?
2: ഞാൻ തന്നെയല്ല, എല്ലാരും, മകനും ഭർത്താവും ഒക്കെ നോക്കും.
1: എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെ ഇത്രയും മനോഹരമായിട്ട് അത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പുറത്തിറങ്ങി നോക്കുമ്പോൾ മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നുന്ന കാര്യങ്ങളായിരിക്കും അല്ലെ ഇതൊക്കെ?
2: അതെ, ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ നിന്ന് എങ്ങോട്ട് നോക്കിയാലും സന്തോഷം തോന്നുന്ന
1: മനോഹരമായ കാഴ്ചകൾ, അതെ, പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്നു. നിറയെ പച്ചപ്പും അല്ലെ, നമുക്ക് ചുറ്റും നിറയെ പൂക്കളും പക്ഷികളും പൂമ്പാറ്റകളും ഒക്കെ കാണുന്നുണ്ട്.
2: എങ്ങോട്ട് നോക്കിയാലും വീട് പോലും കാണാനില്ല.
1: തൊട്ടടുത്തൊന്നും വീടില്ല എന്ന് തോന്നുന്നു. ഒരു വീട് മാത്രമേ കണ്ടുള്ളൂ,
2: കുറച്ചപ്പുറത്ത് വീട്. എന്നാലും നമ്മുടെ സ്ഥലം കഴിഞ്ഞിട്ടല്ലേ ഉള്ളു, ഇത്രയും കുറച്ച് വലിയ ഏരിയ ആയതുകൊണ്ട്.
1: ഇത് എത്ര ഏക്കറിൽ കിടക്കുകയാണ് ഈ വീട്? 20 ഏക്കറിലാണ് ഈ വീട് കിടക്കുന്നത് അല്ലേ?
2: ഒരുമിച്ച്.
1: ഇവിടെ എന്തൊക്കെ കൃഷിയാണ് ഉള്ളത് ചേച്ചി?
2: ജാതി, റബ്ബർ, തെങ്ങ്, കൊക്കോ, അങ്ങനെ എല്ലാം ഉണ്ട്.
1: എല്ലാം ചേച്ചി അതിന്റെ എല്ലാം ഇടയിലൂടെ നടന്ന് നോക്കാറുണ്ടോ?
2: പോവും, ജാതിക്ക് പറക്കാൻ പണിക്കാർ വരുമ്പോ അവരൂടെ പോവും. റബ്ബർ വെട്ടാൻ വേറെ ആളുണ്ട്, അവര് വെട്ടിപ്പാലെടുത്ത് ഒഴിച്ചോളും, ഷീറ്റ് അടിച്ചിട്ടോളും.
1: ഒരു ദിവസം രാവിലെ എത്ര മണിക്കാണ് ഗ്രേസി ചേച്ചി ഒരു ദിവസം തുടങ്ങുന്നത്?
2: നേരത്തെ ഒക്കെ ആയിരുന്നേ 4 തുടങ്ങണമായിരുന്നു. ഇപ്പം കുട്ടികളെല്ലാം വലുതായി, പണിക്കാരെല്ലാം കുറഞ്ഞ്, പറമ്പെല്ലാം ആദായമായി. അത് കാരണം പണിക്കാരും കുറവുണ്ട്. അപ്പൊ ഒരു 5:30-6 മുമ്പ് കൊച്ചിനെ സ്കൂളിൽ വരണം. അത് കാരണം ഒരു 6 മുമ്പ് എഴുന്നേൽക്കും.
1: കൊച്ചെന്ന് പറയുന്നത് കൂടെ ആരാണുള്ളത്?
2: മകന്റെ കൊച്ച്, ചെറിയ കൊച്ചു മാത്രം.
1: എത്ര മക്കളാണ് ഗ്രേസി ചേച്ചിക്ക്?
2: എനിക്ക് 3
1: മൂന്ന് മക്കള്,
2: 2 പെണ്ണുങ്ങളും ഒരാണും.
1: മകനും മകന്റെ മകനും ആണ് കൂടെ ഉള്ളത്?
2: മകനും ഒരു കൊച്ചും കൂടെ ഉണ്ട്. മകന്റെ ഭാര്യയും 2 മക്കളും ഹോസ്റ്റലിലാണ്. ചെറിയ കൊച്ചു മാത്രമേ എന്റെ കൂടെ ഉള്ളൂ, അത് 2 ക്ലാസ്സിൽ പഠിക്കുന്നു. അവരെ രാവിലെ ഒരുക്കി വിടണത്, കാരണം
1: സ്കൂൾ ബസ് ഇവിടെ വരുമോ അല്ലെ കൊണ്ടുവിടുകയാണോ?
2: കൊണ്ടുവിടാം.
1: തൊട്ടടുത്ത് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്?
2: തൊട്ടടുത്തല്ല, ആലക്കോട് സെന്റ് മേരി സ്കൂളിലാണ് പഠിക്കുന്നത്.
1: അപ്പൊ ദൂരമുണ്ട്,
2: 10-12 km ഉണ്ട്.
1: അപ്പൊ രാവിലെ ആരാണ് കൊണ്ടുവിടുക?
2: മകൻ കൊണ്ടുവിടും. സ്കൂൾ ബസ് കുറച്ച് താഴെ വരും, 2 km അപ്പുറത്ത് വരും. പിന്നെ ഇങ്ങോട്ട് അധികം കുട്ടികളില്ല ആ സ്കൂളിൽ പഠിക്കുന്നത്, അതുകൊണ്ട് അവിടെ കൊണ്ടുവിടണം. മറ്റ് കുട്ടികളെല്ലാം അവിടെ അടുത്തുള്ള വേറെ സ്കൂളിലൊക്കെ പോകുന്നവർക്കാണ്. അവർക്കെല്ലാം ജീപ്പ് ഉണ്ട്, സ്കൂൾ ബസ് വരുന്നുണ്ട്.
1: 40 വർഷമായി എന്നല്ലേ പറഞ്ഞത് ഗ്രേസി ചേച്ചി? 48 വർഷം അല്ലേ. ഏത് സ്ഥലത്തു നിന്നാണ് ഇങ്ങോട്ട് വന്നത്?
2: ഞാൻ ചെമ്പന്തൊട്ടി എന്ന സ്ഥലത്തു നിന്ന്.
1: ചെമ്പന്തൊട്ടി. അവിടുന്ന് ഇവിടെ വന്നപ്പം എന്ത് തോന്നി? എന്താണ് ഈ സ്ഥലത്തിനെ കുറിച്ച് തോന്നിയത്?
2: നല്ല ഏരിയ, നല്ല സ്ഥലം, നല്ല മനുഷ്യർ. അത്യാവശ്യം ഫോൺ വിളിച്ചാല് വരാനുള്ള ആളേ ഉള്ളൂ.
1: മിണ്ടാനും പറയാൻ ആരെങ്കിലും വേണ്ടേ?
2: മിണ്ടാനും പറയാൻ ഇവരൊക്കെ വരും, അന്നേരം അവരോട് മിണ്ടും.
1: തോട്ടത്തിലൊക്കെ ജോലിക്ക് വരുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടല്ലേ, അവരോടത്തൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കും.
2: ഫോണുണ്ടല്ലോ ഇപ്പം, കാരണം പിന്നെ ആരോട് വേണേലും മിണ്ടാലോ. പിന്നെ പള്ളിയിൽ പോകുമ്പോ എല്ലാരും കാണും, രാവിലെ പോകും.
1: എല്ലാ ദിവസവും പള്ളിയിൽ പോവോ?
2: ചെറിയ കൊച്ചിനെ സ്കൂളിൽ വിടണ്ടപ്പം പോവുകയല്ല, അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ പോകുമായിരുന്നു. ഇവിടുന്ന് 15 നടക്കണം ആ പള്ളി ചെല്ലണം.
1: ഇവിടുന്ന് തൊട്ടടുത്ത് ഒരു 15 ദൂരെ ഒരു പള്ളി കാണാം. പള്ളിയുടെ മുകൾ ഭാഗം നമ്മളിപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ കാണുന്നത് റംബൂട്ടാൻ മരങ്ങളാണോ ചുറ്റിലുള്ളത്?
2: റംബൂട്ടാൻ 6 ഉണ്ട് വലിയ മരങ്ങൾ. പിന്നെ ജാതി നമുക്ക് കാണുന്നത്, പിന്നെ മാവ്.
1: ഇതൊക്കെ എവിടെയാണ്, ഇതിന്റെ ഒക്കെ വിപണി എവിടെയാണ് കണ്ടെത്തുന്നത്?
2: ഞങ്ങളൊന്നും കൊടുക്കാറില്ല വിപണി. ജാതിക്കായത് ഇവിടെ വന്നെടുത്തോണ്ട് പോകോളും, ഷീറ്റും ഇവിടെ വന്ന് കൊണ്ടുപോകോളും. പിന്നെ കൊക്കോ ഉണങ്ങിയ വന്നെടുത്തോളും.
1: ഉണക്കുന്നതൊക്കെ എങ്ങനെയാണ്? വെയിലത്ത് വെച്ചിട്ടുണ്ടോ? ഡ്രയറിലാണോ?
2: ഡ്രയറുണ്ട്.
1: അപ്പൊ അത് ആകുമ്പോ ഏത് സമയത്തും പ്രശ്നമില്ല, മഴക്കാലായാലും ഏത് സമയത്തും.
2: ജാതിക്ക മഴക്കാലത്താണല്ലോ ഉള്ളത്, ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആണ് ജാതിക്കുള്ളത്. അത് ഉണങ്ങാൻ ഡ്രയർ വേണം. അത് കുറെ ഉള്ള കാരണം, ഒത്തിരി ഉള്ള കാരണം ഡ്രയർ ഉണ്ട്. അവിടെ ഉണങ്ങും, എന്നാ വേണ്ടി അവിടെ ഉണങ്ങാം.
1: എന്താണ് ചേച്ചി ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഉണ്ടാക്കുന്നത്? ചേട്ടൻ എന്തിനെ കുറിച്ചാണ് പറയുന്നത് ഗ്രേസി ഇന്നത് വെക്കൂ, അങ്ങനെ ഒരു അഭിപ്രായം പറയാറില്ലേ?
2: ഇല്ല,
1: എല്ലാം ഇഷ്ടമാണ്. ചേച്ചി നന്നായിട്ട് പാചകം ചെയ്യും എന്നാണ് അതിന്റെ അർത്ഥം.
2: അങ്ങനെയാണ് എല്ലാരും പറയുന്നത്.
1: അതെ അല്ലേ. ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചി. ഇത് കണ്ണൂർ ആകാശവാണിയുടെ നാട്ടുവഴിയിൽ ഇണങ്ങൾ എന്ന പരിപാടിയാണ്. പാട്ട് പാടുമോ? ഇല്ല. ഞാനൊരു നല്ലൊരു പാട്ട് വെച്ച് തരട്ടെ? ഓക്കെ, നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ.

0: ഇനി നമുക്ക് ഇത്തിരി ക്രിക്കറ്റ് വിശേഷങ്ങൾ കേട്ടാലോ. കേരള വനിതാ ക്രിക്കറ്റ് ടീമിൽ കളിക്കുന്ന രണ്ട് പെൺകുട്ടികൾ നാട്ടുവഴി ഇനങ്ങളിൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിട്ടുണ്ട്. ആദ്യം പത്തനംതിട്ട സ്വദേശിനി അൻസുവിനെ പരിചയപ്പെടാം. എങ്ങനെയാണ് ക്രിക്കറ്റിലേക്കുള്ള ഒരു എൻട്രി, എങ്ങനെയായിരുന്നു
1: അത്? ഞാൻ സ്കൂളിൽ തൊട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ക്രിക്കറ്റ് കളിക്കാൻ. ഞാൻ വീട്ടില് എന്റെ വീട്ടിലടുത്തുള്ള കുട്ടികളുടെ കൂടെ കളിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ കളിച്ച് എനിക്ക് സ്കൂളിൽ വന്നപ്പോഴത്തേക്കും സ്കൂൾ ടീം അവിടുന്ന് ക്രിക്കറ്റ് അക്കാഡമി അങ്ങനെ ഇവിടെ വരെ എത്തി.
0: അത് മോള് അൻസു എത്രാം വയസ്സ് മുതൽ ഈ ക്രിക്കറ്റിന്റെ പരിശീലനം തുടങ്ങിയിട്ടുണ്ട്?
1: 12
0: വയസ്സ് മുതൽ. വീട്ടിൽ വേറെ ആരെങ്കിലും ക്രിക്കറ്റ് കളിക്കുമായിരുന്നോ?
1: ഇല്ല, ഞാൻ മാത്രമേ. എനിക്കായിരുന്നു ക്രിക്കറ്റിനോട് ഭയങ്കര
0: ഇൻട്രസ്റ്റ് വരാൻ എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ? ക്രിക്കറ്റ് കളി കാണുവോ ടിവിയില്, അല്ലെങ്കിൽ അങ്ങനെ ഒരു താല്പര്യം വരാൻ എന്താ? സാധാരണ 12 വയസ്സുള്ള ഒരു കുട്ടി എന്നൊക്കെ പറയുമ്പോൾ ഡാൻസ് പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും, പക്ഷെ നേരെ ഓപ്പോസിറ്റ് ക്രിക്കറ്റിലേക്ക് വരുന്നു. ഇപ്പൊ നമ്മൾ കൂടുതലും പെൺകുട്ടികൾ, നമ്മളെ മിനിമണിയെ പോലെ കുറെ പെൺകുട്ടികൾ, നിങ്ങൾ ഇപ്പൊ കേരള ടീമിൽ കളിക്കുകയാണോ?
1: അതെ അതെ, ഞാൻ ക്രിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 12 വയസ്സില്. അതിനു മുന്നേ വീട്ടില് നമ്മള് വീട്ടിലുള്ള ഫ്രണ്ട്സിന്റെ അടുത്ത് നമ്മള് ക്രിക്കറ്റ് കളിക്കായിരുന്നു. അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് കൂടിക്കൂടി വീട്ടുകാർക്ക് മനസ്സിലായി ഇങ്ങനെ ക്രിക്കറ്റ് കളി അതിനോടാണ് ഇൻട്രസ്റ്റ് എന്ന് മനസ്സിലായി. അവർ എന്നെ സപ്പോർട്ട് ചെയ്തു, ബാക്കിയുള്ള കാര്യങ്ങൾ സ്കൂളില് ടീമിൽ വിടുന്നു. പിന്നെ നമുക്ക് ക്രിക്കറ്റ് അക്കാഡമി ഉണ്ട് KCA അണ്ടറിൽ. അപ്പം
0: അത് എവിടെ? പത്തനംതിട്ടയാണോ?
1: അല്ലല്ല, അത് നമുക്ക് വന്ന് തൊടുപുഴയായിരുന്നു. ഈ കേരളത്തിലുള്ള എല്ലാ കുട്ടികളെ അക്കാഡമി ഒരു സെലക്ഷൻ ഉണ്ട്, അതിൽ സെലക്ഷൻ നടത്തി അതിൽ നന്നായിട്ട് ചെയ്യുന്ന കുട്ടികളെ സെലക്ട് ചെയ്ത് നമുക്ക് അവിടെ അവരുടെ അണ്ടറിൽ പ്രാക്ടീസ്, ഫുഡ്, സ്റ്റേ എല്ലാം നമുക്ക് അവരെ തന്നെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അങ്ങനെ കളിച്ച് കളിച്ച് വന്നതാണ്.
0: അപ്പം സ്കൂളില് എവിടെയാണ് പഠിച്ചതൊക്കെ?
1: 8 വരെ പഠിച്ചത് ഞാൻ 19 തിരുവല്ലയിലായിരുന്നു. അത് കഴിഞ്ഞ് 9-10 എനിക്ക് അക്കാഡമി സെലക്ഷൻ കിട്ടി, ഞാൻ തൊടുപുഴയിലേക്ക് പോയി. പിന്നെ അവിടുന്ന് നമുക്ക് സെലക്ഷൻ ഉണ്ടായിരുന്നു. +1 +2 ഞാൻ പഠിച്ചത് വയനാടായിരുന്നു. +1 +2 കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ ഡിഗ്രി, നമുക്ക് ഡിഗ്രി അക്കാഡമി ഉണ്ടായിരുന്നു, അത് നമുക്ക് ആലുവയായിരുന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ ഫുള്ള് ക്രിക്കറ്റിന് വേണ്ടി എന്റെ
0: ജീവിതം ഒഴിഞ്ഞു വെച്ചു അല്ലേ. ഇപ്പം കുറെ അനുഭവങ്ങൾ ഉണ്ടാവും, കുറെ ടൂർണമെന്റിൽ പങ്കെടുത്ത് കാണും അല്ലെ. മനസ്സിൽ തട്ടിയ ഏതൊക്കെയായിരുന്നു, ഏതൊക്കെ ടീമിൽ കളിച്ചപ്പോഴായിരുന്നു?
1: എല്ലാ മാച്ചും നമുക്ക് ഒരു എക്സ്പീരിയൻസ്. ചിലപ്പം എനിക്ക് ഇന്നൊരു മാച്ച് കളിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കില്ല നാളെ. എല്ലാ മാച്ചും എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ആസ് എ ബാറ്റർ എന്ന നിലയിൽ ഞാൻ ബാറ്റ് ചെയ്ത് അടിച്ച് ജയിപ്പിച്ച കുറച്ച് മാച്ചസ് ഉണ്ട്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫേവററ്റ് ഇന്നിങ്സ് ഏതാന്ന് പെട്ടെന്ന് ആലോചിക്കാൻ വന്ന എനിക്ക് അതാണ് ആദ്യം ഓർമ്മ വരുന്നത്. ഞാൻ അടിച്ച് ജയിപ്പിച്ച കുറെ ഇന്നിങ്സ് ഉണ്ട്.
0: ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രിക്കറ്റ് പ്ലെയർ ആരാണ്?
1: വിരാട് കോഹ്ലി. വിരാട് കോഹ്ലിയാണ് നമ്മളുടെ എന്താ പറയാ, അയാളെ പോലെ ബാറ്റ് ചെയ്യാൻ അയാളുടെ ഒരു മെന്റൽ സ്ട്രെങ്ത് ഒക്കെ കിട്ടാൻ വേണ്ടി അയാളാണ് റോൾ മോഡൽ. ഇപ്പോഴത്തെ ക്രിക്കറ്റ് എന്ന് വെച്ചാൽ പണ്ടത്തെ ക്രിക്കറ്റ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര കുറെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇവൻ IPL ആണെങ്കിലും നമ്മള് പണ്ട് എങ്ങനെയാ കളിച്ചതെന്ന് വെച്ചാൽ ഭയങ്കര ഡിഫറെന്റ് ആണ് ക്രിക്കറ്റ് പല രീതിയിലും. ഫെയിം ആണെങ്കിലും മണിയാണെങ്കിലും എല്ലാം കൊണ്ട് ക്രിക്കറ്റ് ഇപ്പൊ ഒരു വേറെ അല്ല. പണ്ടത്തെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അത് ഇപ്പോഴത്തെ ജനറേഷൻ അത് ഭയങ്കര ഒരു അവരുടെ എന്താ പറയാ ഭാഗ്യമാണ്. കാരണം അത് കുറച്ച് നാള് മുന്നേയുള്ള ക്രിക്കറ്റ്, ഈവൻ വുമൻസിനാണെങ്കിലും ഇപ്പൊ കുറെ ഓപ്പർച്യൂണിറ്റീസ്, WPL ഉണ്ട്, കുറെ ടൂർണമെന്റ്, കുറെ ക്യാമ്പ് BCCI. അപ്പം ഇതൊക്കെ വെച്ചാൽ ഇപ്പോഴത്തെ ക്രിക്കറ്റ് വെച്ച് നോക്കാൻ നേരം ഇപ്പോഴത്തെ കുട്ടികൾക്ക് കിട്ടിയ ഏറ്റവും കിട്ടിയ ഭാഗ്യം എന്ന് പറയാം. ഒരു 10 വർഷം മുന്നേ ഉള്ള ക്രിക്കറ്റ് അല്ലെങ്കിൽ ഒരു 5 വർഷം മുന്നേ ഉണ്ടായിരുന്ന ക്രിക്കറ്റേ അല്ല. ഇപ്പൊ
0: ബാറ്റിംഗിലാണ് അല്ലേ ഉള്ളത്?
1: അതെ അതെ, ഓപ്പണർ.
0: വീട്ടിൽ ആരൊക്കെ ഉണ്ട് മോളെ?
1: എന്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ
0: എല്ലാരും സപ്പോർട്ടാണോ?
1: സണ്ണിൽ സപ്പോർട്ടാണ്.
0: പരിശീലനം ഒക്കെ എങ്ങനെയാണ്?
1: പരിശീലനം ഇപ്പൊ ഞാൻ ട്രെയിൻ ചെയ്ത് ട്രിവാൻഡ്രത്ത്, അവിടെ ഒരു നമുക്ക് ക്രിക്കറ്റ് അക്കാഡമി ഉണ്ട്, ബില്ലിൻ ടർഫ് എന്ന് പറയുന്നത് അവിടെ.
0: ഓക്കെ, ഒരുപാട് സന്തോഷം. പാട്ട് പാടുവോ?
1: അയ്യോ, ഇല്ല.
0: ഓക്കെ, ഞാൻ പാട്ട് കൊടുക്കാം കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.

0: കേരള വനിതാ ക്രിക്കറ്റ് ടീമിൽ കളിക്കുന്ന തിരുവനന്തപുരം സ്വദേശിനി ജയലക്ഷ്മിയുടെ വിശേഷങ്ങളാണ് ഇനി അടുത്തത്.
1: ഞാനൊരു 13-ാമത്തെ വയസ്സ് തൊട്ട് തുടങ്ങി. ആ വർഷം തന്നെ ഞങ്ങളുടെ അണ്ടർ 15 ടൂർണമെന്റ് ഉണ്ടായിരുന്നു, അതിൽ കളിച്ച് പെർഫോം ചെയ്തു. ആ നെക്സ്റ്റ് ഇയർ തന്നെ എനിക്ക് സീനിയറിലോട്ട് സെലക്ഷൻ കിട്ടി, അതായത് 14-ാമത്തെ വയസ്സിലോട്ട്. പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് വന്നു.
0: ഇങ്ങനെ ബാറ്റിംഗ് ആണോ ബൌളിംഗ് ആണോ ഏതാണ്?
1: ഞാൻ കീപ്പറാണ്, വിക്കറ്റ് കീപ്പർ ബാറ്ററാണ്.
0: ഓക്കെ, 13-ാമത്തെ വയസ്സിലെ ക്രിക്കറ്റിനോടുള്ള കമ്പം വരുന്നു അല്ലെ, ക്രിക്കറ്റിലേക്ക് വരുന്നു. അതിലേക്ക് വരാനുള്ള ആകർഷിക്കാനുള്ള എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ, അതെന്തായിരുന്നു?
1: ഞങ്ങള് ചെറുപ്പത്തില് ഞാനും ചേട്ടനും, എന്റെ സ്വന്തം ചേട്ടനുണ്ട്, ചേട്ടനും ഞാനും കൂടി എപ്പോഴും ക്രിക്കറ്റ് കളിക്കുമായിരുന്നു വീട്ടില്. പിന്നെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവും ചേട്ടന്മാര്, അവരുടെ കൂടെയൊക്കെ കളിക്കുമായിരുന്നു. അപ്പൊ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ പ്രൊഫഷണലാക്കി എടുത്താൽ എന്ത് എന്ന് ചിന്തിച്ചു. അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ ഒരു സ്ഥലം കണ്ടുപിടിച്ചു, ഒരു നല്ല കോച്ചിനെ കിട്ടി, സോൻ സാർ എന്നാണ് പേര്. കോച്ചിനെ കിട്ടിയ സാറാണ് ഫസ്റ്റ് കോച്ച്. പിന്നെ സാറിന്റെ അണ്ടറിൽ പ്രാക്ടീസ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് കോട്ടയം ഞങ്ങളുടെ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ തന്നെ അക്കാഡമി ഉണ്ട്, അതിലോട്ട് സെലക്ഷൻ കിട്ടി. പിന്നെ അങ്ങനെ പോയി, ഞങ്ങൾ അവിടെയായിരുന്നു സ്റ്റേ. പിന്നെ അത് കഴിഞ്ഞിട്ട് വയനാട്ടിലോട്ട് സ്റ്റേ മാറി. അങ്ങനെ പ്രാക്ടീസ് ഞങ്ങളുടെ അസോസിയേഷൻ തന്നെയാണ് പിന്നെ ഞങ്ങളുടെ സ്റ്റഡി ടൈം ഫുള്ള് ചെയ്തത്.
0: ഈ അസോസിയേഷന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നല്ല പരിശീലനം, നല്ല കോച്ച് അങ്ങനെയൊക്കെ ഉണ്ടോ?
1: ആ അസോസിയേഷൻ ആണ് നമ്മുടെ സത്യം പറഞ്ഞാൽ വളർത്തിക്കൊണ്ട് വന്നത്. കാരണം ഒരു പക്ഷെ അല്ലായിരുന്നെങ്കിൽ നമ്മൾ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യില്ലായിരുന്നു. ഇപ്പൊ വീട്ടുകാരാണെങ്കിലും അത്രയും സപ്പോർട്ട് ചെയ്യില്ലായിരുന്നു. പക്ഷെ നമ്മൾ അസോസിയേഷൻ തന്നെ ഈ അക്കാഡമി നടത്തിക്കൊണ്ട് പോയതുകൊണ്ട് നമ്മുടെ അക്കോമഡേഷൻ, ഫുഡ്, പ്രാക്ടീസ് എക്യുപ്മെന്റ്സ് എല്ലാം അവർ തന്നെയാണ് നോക്കിയത്.
0: ഇപ്പം എത്ര മാച്ച് കളിച്ചിട്ടുണ്ട്, എവിടെയൊക്കെയാണ് പോയിട്ടുള്ളത്?
1: ഓൾമോസ്റ്റ് ഇന്ത്യ എല്ലായിടത്തും പോയിട്ടുണ്ട് മാച്ചസിന്. ഇപ്പോ റീസെന്റ് പോയിട്ട് വന്ന റാഞ്ചി ജാർഖണ്ഡ് അവിടെയാണ് പോയിട്ട് വന്നത്. ഞങ്ങള് രണ്ട് മാച്ച് തോറ്റു, ബാക്കി എല്ലാ മാച്ചും ജയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ റൺ റേറ്റ് വെച്ച് നോക്കുമ്പോൾ താഴെ ആയതുകൊണ്ട് ഞങ്ങള് എലൈറ്റിൽ ക്വാളിഫൈ ചെയ്തില്ല. പക്ഷെ അടുത്ത വർഷം കംബാക്ക് ചെയ്യുന്നതാണ് പ്രതീക്ഷ.
0: അതിനുവേണ്ടിയിട്ടുള്ള പരിശീലനം തീർച്ചയായിട്ടും ആരംഭിച്ചിട്ട് കാണും. ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രിക്കറ്റ് കളിക്കാരൻ ആരാണ്?
1: ഒഫ്കോഴ്സ് ധോണി, കാരണം ഞാൻ വിക്കറ്റ് കീപ്പർ ആണ്. അപ്പൊ എനിക്ക് ഏറ്റവും ഒരു ഐഡോൾ എന്ന് പറയുന്നത് ധോണി തന്നെയാണ്.
0: ടിവിയിലും മാച്ച്, IPL ഇതൊക്കെ കാണുമ്പോൾ അതിൽ ഏതെങ്കിലും മൂവ്മെന്റ് വളരെ ശ്രദ്ധയോടെ നോക്കി അതുപോലെ പ്രാക്ടീസ് ചെയ്ത് നോക്കാറുണ്ടോ?
1: ആ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം ധോണിയുടെ ലൈറ്റനിങ് സ്റ്റംപിംഗ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ സ്റ്റംപിംഗ് ഒക്കെ ഭയങ്കര നമുക്ക് ഇൻസ്പയർ ആണ്, അതൊക്കെ ഗൂസ് ബംസ് തരുന്ന സംഭവങ്ങളാണ്. അപ്പം ഉറപ്പായിട്ടും അങ്ങനത്തെ രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്.
0: നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണം വലിയൊരു പ്രാധാന്യമുള്ളതാണ്. എങ്ങനെയാണ് ജീവിത ശൈലി? രാവിലെ എത്ര മണിക്ക് തുടങ്ങും പരിശീലനം തുടങ്ങുന്നത്? ഭക്ഷണ രീതികൾ ഒക്കെ എങ്ങനെയാണ്?
1: സത്യം പറഞ്ഞാൽ രാവിലെ ഒരു 6 മണിക്കാണ് ഞങ്ങളുടെ സെഷന് പോവേണ്ടത്. 6:30 സെഷൻ തുടങ്ങും. റണ്ണിംഗ് ആണ്, ഫിറ്റ്നസ് ആണ് രാവിലെ. അപ്പൊ ഞങ്ങള് ഒരു രാവിലെ ഒരു 5:30 ആകുമ്പോൾ എണീക്കും. പിന്നെ വർക്കൗട്ടിന് പോയി കഴിഞ്ഞ് വന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന മുട്ടയാണ് നമ്മൾ കൂടുതലും കഴിക്കുക, മുട്ടയുടെ എഗ് വൈറ്റ്.
0: പ്രോട്ടീൻ വേണം?
1: അതെ അതെ, പ്രോട്ടീനും പിന്നെ ഓട്സ് കഴിക്കാറുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് റൈസ് എന്തെങ്കിലും എടുക്കാറുണ്ട്. കൂടുതലും

0: ഒരു ദിവസത്തില് കഴിക്കുന്നത് മുട്ട ആണ്.
1: ഡിന്നറോ?
0: ഡിന്നർ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും.
1: ഓക്കെ ജയലക്ഷ്മി, വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
0: വീട്ടിൽ അച്ഛൻ അമ്മ ചേട്ടൻ പിന്നെ.
1: അച്ഛൻ അമ്മയൊക്കെ സപ്പോർട്ടാണ്?
0: എല്ലാവരും തീർച്ചയായിട്ടും സപ്പോർട്ടാണ്. അവര് ഫസ്റ്റ് ഞാൻ തുടങ്ങിയപ്പോ അത്ര വലിയ, കാരണം അവർക്ക് അതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എല്ലാരും, വീട്ടുകാരാണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാരും നല്ല സപ്പോർട്ടായിരുന്നു.
1: നാട്ടിലൊക്കെ ഒരു മാച്ച് കഴിഞ്ഞ് പോകുമ്പോ എങ്ങനെയായിരുന്നു ആളുകൾ സ്വീകരിച്ചിരുന്നത്?
0: ഉറപ്പായിട്ടും അവര് ഭയങ്കര സന്തോഷമാണ്. അവരിങ്ങനെ പറയാറുണ്ട് അവരുടെ നാട്ടില് ഇങ്ങനെ കേരള റെപ്രസെന്റ് ചെയ്തിട്ട് ഒരു പ്ലെയർ വന്നത്. അപ്പം നല്ല രീതിയിൽ തന്നെയാണ് അവര് ട്രീറ്റ് ചെയ്യുന്നത്.
1: ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. പാട്ട് പാടുമോ?
0: ഇല്ല ഇല്ല.
1: ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഞാൻ കൊടുത്തേക്കാം കേട്ടോ.
0: ഓക്കെ, താങ്ക് യു.

0: രക്ഷിതാക്കളെ, അങ്ങനെ നമ്മളിതാ ഇപ്പൊ എത്തി നിൽക്കുന്നത് പിണറായിലാണ്. ഷിൽന എന്നൊരു കുട്ടിയുണ്ട്. എന്ത് ചെയ്യുന്നു ഷിൽന?
1: ഹൗസ് വൈഫാണ്.
0: കല്യാണം കഴിച്ചു വന്നതാണോ പിണറായി? അല്ലേ, സ്വന്തം നാടാണോ
1: പിണറായി? കല്യാണം കഴിച്ചു വന്നു.
0: എവിടെയാണ് സ്വന്തം നാട്? എവിടെയാ?
1: ചെറുമാവിലായി.
0: ചെറുമാവിലായില്ലേ. ആ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വീട്ടമ്മയാണെന്നല്ല പറഞ്ഞത്, മുന്നേ എന്തെങ്കിലും ചെയ്തിരുന്നോ? ജോലി എന്തെങ്കിലും ചെയ്തിരുന്നോ?
1: ഇല്ല ഇല്ല.
0: വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: ഹസ്ബൻഡ്, മോന് ഏഴില് പഠിക്കുന്നു.
0: ഏഴാം ക്ലാസ്സിലെത്തി, വലിയ കുട്ടിയാണ്. പാട്ട് പാടും ഷിൽന എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഷിൽനയുടെ ഒരു രണ്ടുപേര് പാട്ട് നമുക്ക് കേട്ട് നോക്കിയാലോ.

0: ഋഷിലിനെ പാട്ട് പഠിച്ചിട്ടുണ്ടോ?
1: ഇല്ല.
0: സംഗീതം രക്തത്തിൽ അലിഞ്ഞു കിടക്കുകയാണ്, അതുകൊണ്ടാണ് പാട്ട് പഠിച്ചിട്ടില്ല. പക്ഷെ മനോഹരമായിട്ട് ഷിൽന പാടുന്നുണ്ട്. മോന് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്?
1: മോന് ആർമി സ്കൂളില്, ബാംഗ്ലൂരാണ്.
0: ഇപ്പൊ നാട്ടിൽ വന്നതാണോ? എത്ര വർഷമായി ബാംഗ്ലൂര്?
1: ഇപ്പൊ 3 വർഷമായി. നല്ല അടിപൊളിയാണ്,
0: ഒരുപാട് സന്തോഷമുണ്ട്. ഷിൽനക്ക് പറയാൻ ഒത്തിരി മടിയും നാണമൊക്കെ ഉണ്ട്, പക്ഷെ നന്നായിട്ട് പാട്ട് പാടി. എന്തായാലും നമുക്ക് ഈ പാട്ട് കേട്ട് തിരിച്ചു വരാം കേട്ടോ.

0: ശ്രോതാക്കളെ ശ്രോതാക്കളെ, അങ്ങനെ പാട്ടും പറച്ചിലുകളും തേടി നാട്ടുവഴിയിലെ ഇനങ്ങൾ ഇതാ സഞ്ചരിച്ച് ഇപ്പൊ മുണ്ടേരി എന്ന സ്ഥലത്താണ്. നമുക്ക് രുചി തേടി ഒരു യാത്ര പോകാം അല്ലെ? പഴമയുടെ രുചി തേടിയാണോ പുതുമയുടെ രുചി തേടിയാണോ എന്നുള്ളത് എന്റെ കൂടെ ഒരുത്തേണ്ട് ഇത്തയോട് ചോദിക്കാം.
1: എന്റെ പേര് സുഹറ, ഞാൻ മുണ്ടേരി പഞ്ചായത്തില് ഇപ്പോൾ 6-ാം വാർഡിൽ താമസിക്കുന്ന പലഹാരം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്.
0: ഇതാ വീട്ടിൽ നിന്ന് തന്നെ പലഹാരം ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയാണ് അല്ലെ?
1: കൊടുക്കുകയാണ്. ആദ്യം നമ്മള് ഒരു പെനവാടൊക്കെ റൂം വാങ്ങിയിട്ട് അവിടെ നിന്നാണ് ചെയ്യാറുള്ളത്. ഇപ്പൊ എന്റെ സ്വന്തമായിട്ട് എന്റെ വീട്ടിൽ തന്നെയാണ് ചെയ്യാറുള്ളത്.
0: അപ്പൊ ഇത്ത എന്തൊക്കെ പലഹാരങ്ങളാ ചെയ്യുന്നത്? നമ്മൾക്ക് ഇപ്പൊ സമയം ഏകദേശം 4 മണിയോടെ അടുക്കുന്നു, ആളുകളെല്ലാം ചായ വെക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് അല്ലെ? പലഹാരങ്ങളെ കുറിച്ച് പറഞ്ഞാലോ നമുക്ക്.
1: പലഹാരം എന്ന് പറഞ്ഞാൽ ഞാൻ ബേക്കറികള് അധികം എനിക്ക് ഓർഡർ കിട്ടാറുള്ളു. ആദ്യമെല്ലാം ഞാൻ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി വെക്കാറാണ്. ഇപ്പൊ എല്ലാവരും ഗൾഫിൽ നിന്ന് വരെ എന്നെ വിളിച്ചിട്ട് ഓർഡറാണ് ചെയ്യാറുള്ളത്. അത് ഞാൻ അവിടെ പറഞ്ഞ സ്ഥലത്ത് അവർക്ക് എത്തിക്കും. വണ്ടിയിൽ ഓട്ടോയിൽ എത്തിക്കലാണ്. എന്റെ വീട്ടിൽ നിന്ന് തന്നെ

0: ഞാൻ ആളെ വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യാറുള്ളത്. ആദ്യം അമ്മ രണ്ടു മൂന്നാള് മൊത്തം കൂട്ടമായിട്ട് ചെയ്തതാണ്. ഇപ്പോൾ സ്വന്തമാണ്, ഞാൻ ഒരാളെ കൂലിക്ക് വെച്ചിട്ടാണ് ഇപ്പൊ ചെയ്യാറുള്ളത്. ബേക്കറി കോയലപ്പം, കേക്ക്, മുട്ടക്കേക്ക്, പിന്നെ കിണ്ണത്തപ്പം, കഴുത്തപ്പം, നെയ്യപ്പം, അങ്ങനെയുള്ള പലഹാരം ചെയ്യാറുള്ളത്. പിന്നെ ഈ നോമ്പിന്റെ സമയത്ത് ഉന്നക്കായി, ബിരിയാണി വേണമെങ്കിൽ ബിരിയാണി ഞാൻ വെച്ചിട്ട് ഇത്ര ആക്കുന്നുള്ള വെച്ചിട്ട് കൊടുക്കും. അല്ലെ പോയിട്ട് എവിടെ വെക്കണമെന്നുള്ളതിൽ കുറച്ചാൾക്കുള്ള ഭക്ഷണങ്ങൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. കിണ്ണത്തപ്പല് ഈ കല്യാണം കഴിഞ്ഞാലല്ലോ അവരെല്ലാം വായ്പയിലാണെല്ലാം പെണ്ണിന്റെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി, പ്യാപ്പന്റെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഓർഡർ ചെയ്യൂ.
1: കിണ്ണത്തപ്പം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സ് തന്നെയാണ് അല്ലെ. അതിന് തേങ്ങ പാൽ എടുക്കണം, അങ്ങനെയുള്ള പരമ്പരാഗതമായ കിണ്ണത്തപ്പം തന്നെയല്ലേ അല്ലെ? വെള്ള കളറുള്ളതാണോ അല്ലെങ്കിൽ ശർക്കര ചേർത്തിട്ടുള്ള തനിമയില നമ്മുടെ നാടൻ കിണ്ണത്തപ്പാണോ?
0: നമ്മള് നാടൻ നല്ല പണ്ട് പണ്ടേ ഉള്ള കിണ്ണത്തപ്പം. ചില ആള് ഈ കടയിൽ നിന്നെല്ലാം കിട്ടുന്ന കിണ്ണത്തപ്പത്തിന് മൈദ ചേർക്കും. മൈദ ചേർത്ത കിണ്ണത്തപ്പം എങ്ങനെ ഉണ്ടാക്കുന്ന പോലും എനിക്കറിയില്ല. നമ്മള് തേങ്ങാപ്പാലില് അരി പച്ചരി പൊടിച്ചിട്ട് അങ്ങനെയുള്ള കിണ്ണത്തപ്പം, അതിൽ മൈദ ചേർക്കാനേ പാടില്ല. പക്ഷെ നമ്മള് നല്ല ഫ്രഷ് പലഹാരമാണ്. എപ്പോഴും നമുക്ക് ഓർഡർ, ഇപ്പൊ ഇന്നലെ വരെ എന്നോട് പിന്നെ ഒരു 20 കിലോ കിണ്ണത്തപ്പം തരുമെന്ന് ചോദിച്ചു. ഞാൻ 20 കിലോ ആക്കുമ്പോൾ എനിക്ക് നഷ്ടമാണ്, ആക്കുമ്പോൾ ഞാൻ 50 കിലോന് 30 കിലോ അങ്ങനെ ഉണ്ടാക്കാറുള്ളൂ.
1: വലിയ ഓർഡർ വേണം അല്ലേ? കിണ്ണത്തപ്പം എന്ന് പറയുന്നത് വലിയ ഉരുളിയിൽ വലിയ രീതിയിൽ ചെയ്തെടുക്കണം.
0: അത് ചെറിയതായാലും വലുതായാലും ഒരു പണിയാണ്. ഇത്ര മണിക്കൂർ, 5 മണിക്കൂറല്ല ഇളക്കണം, 6 മണിക്കൂറിളക്കണം. രാവിലെ ഇറങ്ങിയാല് ഒരു 10 മണിക്ക് അടുപ്പത്ത് വെച്ചാൽ ഒരു 3-4 മണിയാകുമ്പോ കോരാൻ പറ്റും. അപ്പൊ എന്ന് പറഞ്ഞാല് ഏത് സമയമായാലും ആ സമയം തന്നെ വേണം. അതിന് ചെറിയ ഉരുളി വെക്കുന്ന വലിയ ഉരുളി തന്നെ വെച്ചാല് കുറച്ച് നമുക്ക് വരുമാനം ഉണ്ടായി, നല്ല ലാഭമാണ്. അധ്വാനം ഉണ്ട്, പക്ഷെ അതില് നല്ല ലാഭമാണ്. കിണ്ണത്തപ്പത്തില് ഏറ്റവും നല്ല ലാഭമാണ്, പക്ഷെ കുറച്ച് അധ്വാനിക്കണം. അതന്നെ
1: സുഹൃത്ത ശരിക്കും പറഞ്ഞ ഒരു മാതൃകയാണ് അല്ലെ. നമ്മുടെ സ്ത്രീകൾക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു കഴിവാണ് അല്ലെ നമുക്കൊരു പാചകം. അത് നമ്മൾ എന്തിലാണോ എക്സ്പെർട്ട് ആയിരിക്കുന്നത് ആ മേഖലയെ ഉയർത്തിക്കൊണ്ടു വന്നാൽ അല്ലെ ഒരു വരുമാന മാർഗമായി മാറ്റാൻ സാധിക്കുമെന്നാണ് സുഹൃത്തയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിലേക്ക് ഇറങ്ങി വന്നിട്ട് ഇപ്പം എത്ര വർഷമായി?
0: ഇതിലേക്ക് ഇറങ്ങി വന്നിട്ട് ഞാൻ 10 വർഷത്തോളം ഈ പലഹാരത്തിൽ. ആദ്യം ചെറുങ്ങനെ സ്വന്തമായിട്ട് കുറച്ച് കുറച്ച് ചെയ്ത്, പിന്നെ നമ്മൾ കൂട്ടമായിട്ട് സുഹൃതാ ഒരു പലഹാര യൂണിറ്റ് എന്നുള്ള ഒരു ഇതുണ്ടേനു, കൂട്ടമായിട്ട് പഞ്ചായത്ത് തലത്തിൽ നിന്ന് അങ്ങനെ കൂട്ടമായിട്ട് ഒരു 4 ആള് ഒന്നിച്ചിട്ട് ചെയ്ത്. പിന്നെ ഇപ്പൊ മീറ്റിംഗ് ഉണ്ടാവുമല്ലോ, മീറ്റിംഗിൽ ബാങ്കിൽ അവരുണ്ട്, അപ്പോ അവരെന്നോടാണ് അധികവും പലഹാരങ്ങൾ വാങ്ങിക്കാറുള്ളത്. പിന്നെ ഉണ്ണിയപ്പോ ഉണ്ടോ എന്നിച്ചിട്ട് ചോദിക്കൂ, അങ്ങനെയുള്ള. പിന്നെ അതിയാള് കഴുത്തപ്പോ ചോദിക്കും. എന്തെങ്കിലും മീറ്റിംഗ് നമ്മളെ കുടുംബശ്രീന്റെ മീറ്റിംഗിലോ ADSന്റെ എല്ലാം മീറ്റിംഗ് നടത്തുമ്പോ അവര് ചോദിക്കും എന്റെ അപ്പം ഉണ്ടോ, ഇത്ര അപ്പം പോണോന്ന് പറയൂ, അത് 2 ദിവസം മുന്നേ പറയൂ, പിന്നെ അങ്ങനെ കൊടുക്കും.
1: ഈ കഴുത്തപ്പം ഉണ്ടാക്കുന്നത് നമ്മള് ഇപ്പം കുക്കർ അപ്പം എന്ന് പറഞ്ഞിട്ട് കുക്കറിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇത്ര എങ്ങനെയാണ് കഴുത്തപ്പം ഉണ്ടാക്കുന്നത്? ചീനച്ചട്ടി അതിന്റെ ഇതിലാണോ അല്ലെങ്കിൽ കുക്കറിൽ തന്നെയാണോ?
0: ഞാന് കഴുത്തപ്പം കുക്കറിലാണ് ഉണ്ടാക്കല്. ഇപ്പൊ കഴുത്തപ്പം നമ്മള് ഞാൻ കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണല്ലോ, അപ്പോ അതിലുള്ള കുറച്ച് നെല്ലാട് എടുത്തു വെക്കും. അതിൽ തരക്കലേരി എടുത്തിട്ടാണ് ഞാൻ അത്യാവശ്യം കഴുത്തപ്പം ഉണ്ടാക്കാറുള്ളത്. അപ്പോ അത് കുക്കറിലാണ്. ആദ്യമല്ല നമ്മൾ അതിന്റെ തന്നെ പാത്രങ്ങളുണ്ട്. ഇപ്പൊ കുക്കറിൽ വേ ആവുമല്ല, വിസിൽ വെക്കാണ്ട് തന്നെ കഴുത്തപ്പം വേ നല്ല. ചില ആള് പറയും അത് നന്നായി കിട്ടുന്നില്ല, ആരെടുക്കുന്നില്ല എന്ന് പറയും. ഞാൻ പറയും ഇന്ന പോലെ ചെയ്യ്, രാവിലെ കൂട്ടാക്കി വെച്ച് ഇന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞു നല്ല അപ്പം. അപ്പോ വിജയിക്കുന്ന നല്ല അപ്പം തന്നെയാന്ന് എല്ലാരും. ഞാൻ പിന്നെ ചില വാക്ക് ചില സമയം ഞാൻ ഈ അപ്പത്തെ ജീരകമില്ലേ, നമ്മള് കറിയിൽ നിന്ന് ജീരകം അതിടും, അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് പേന് ഈ അരി അരക്കുമ്പോ അത് ഒരു നല്ലൊരു ടേസ്റ്റാണ്.
1: ജീരകം ഇലക്കായി ഒക്കെ ചേർത്തിട്ട് അല്ലേ, അതിൽ തേങ്ങയൊക്കെ ചേർക്കില്ലേ?
0: ആ തേങ്ങ മുറിച്ചിടിട്ടിട്ട് പൊരിച്ചിട്ട് ഇടയ്യ.
1: ഈ കൽത്തപ്പത്തിന് ഒരു പ്രശ്നം വെച്ചാൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിദേശത്തേക്ക് കൊടുത്തേക്കാൻ പറ്റില്ല, അതിന് കാലാവധി ലൈഫ് ഇല്ല അല്ലെ. 2 ദിവസം ഒരു ദിവസം കൊണ്ട് ചീത്തയായി പോവും എന്നാണ് പറയുന്നത്. അതിൽ ഉള്ളി ചേർക്കാതെ ചെയ്താല് അങ്ങനെ നന്നായി കിട്ടുമോ ചീത്തയാവാതെ?
0: അത് രാവിലെ പോയിട്ട് രാത്രി എത്തുവാണെങ്കിൽ അത് കൊടുക്കാം. അതുപോലെ നമ്മൾ കല്ലുമക്കായെല്ലാം കൊടുക്കുന്നുണ്ട്, അതായത് തേങ്ങ ചേർക്കാണ്ട് കല്ലുമക്കായി തേങ്ങ അറക്കാണ്ടെല്ലാം കൊടുത്താൽ വെക്കാം. അങ്ങനെയുള്ള ചെയ്യാം നമ്മൾ ഉള്ളി അങ്ങനെയുള്ള പൊയ്പ്പം സാധനം ഇല്ലാണ്ട് വെച്ചാല് നമുക്ക് അങ്ങനെ കൊടുക്കാം.
1: ശ്രോതാക്കളെ, നമ്മുടെ സുഹൃത്ത നല്ലൊരു പാചക വിദഗ്ധയുമാണ്, അതിന് കൂടെ തന്നെ നല്ലൊരു കർഷകയാണ് അല്ലെ. ധാരാളം കൃഷി ചെയ്യുന്നുണ്ട്, നെൽകൃഷിയാണെന്ന് തോന്നുന്നു.
0: ആ നെൽകൃഷി, പച്ചക്കറി കൃഷി.
1: കണ്ടം പാട്ടത്തിനെടുത്തിട്ടാണോ?
0: പച്ചക്കറി സ്വന്തം കണ്ടത്തില്ല, ഞാന് നെൽകൃഷി പാട്ടത്തിനുണ്ട്, നമ്മുടെ കൂട്ടായ്മന്റെ സ്ഥലത്തുണ്ട്.
1: ഓക്കെ, ഒരുപാട് വിശേഷങ്ങളാണ്, വലിയൊരു പ്രചോദനമാണ് സുഹൃത്ത. കാരണം എല്ലാ വീട്ടമ്മമാർക്കും എന്തെങ്കിലും ഒരു വരുമാനം, എനിക്ക് വരുമാനമില്ല അല്ലെങ്കിൽ മക്കളുടെ മുന്നിൽ കൈനീട്ടുക അല്ലെ, ഭർത്താവിനോട് ചോദിക്കുക, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം കണ്ടെത്താൻ നമ്മള് സ്വയം നമ്മളിലേക്ക് തന്നെ നോക്കുക എന്നാണ് സുഹൃത്തയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്.
0: പിന്നൊരു കാര്യം പറയാന്ന് വെച്ചാൽ PG ഗ്രൂപ്പില് നമ്മുടെ ജില്ലാ മിഷനിലുള്ള ഒരു PG ഗ്രൂപ്പ് എന്നുള്ള ഒരു ഗ്രൂപ്പുണ്ട്. അതില് ചിപ്സ് ഉണ്ടാക്കുന്നത്, പല തരത്തിലുള്ള ചിപ്സ്, ഇത് കായ് വറുത്ത്, കേങ്ങ വറുത്ത് അങ്ങനെയുള്ള ഉണ്ടാക്കുന്നുള്ള ഒരു ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോ അതിലും പിന്നെ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് തിരുവനന്തപുരം സി സി ടി സി ആറിൽ ട്രെയിനിങ് അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിൽ.

0: ഉള്ളത്. നമ്മള് ഈ ബത്താസിന്റെ അലുവ ഒരു ട്രെയിനിങ് കിട്ടിയിട്ട് ഞാനിപ്പോ ചെയ്ത് ഇപ്പം വിശുചന്തയിൽ കൊടുക്കുകയുണ്ടായി. അത് ഞങ്ങൾ കണ്ടുപിടിച്ച നമ്മൾ അവിടെ തന്നെ പോയി ചെയ്ത് പറഞ്ഞു പഠിച്ചതല്ല, ഞാൻ അവിടെ പോയി ചെയ്ത് അവർ പറഞ്ഞ പോലെ അവർ ക്ലാസ് എടുത്ത് തന്നു, അതുപോലെ അവിടുന്ന് ചെയ്തു, നമ്മളെ ഇവിടുന്ന് കണ്ണൂരിൽ തന്നെ ചെയ്തു, എന്നിട്ട് പഠിച്ച് അതുപോലെ നമ്മള് ഗ്രൂപ്പായിട്ട് ഉണ്ടാക്കിട്ട് കൊടുത്തിട്ടുണ്ട്. അതല്ല
1: അങ്ങനെ സുഹൃത്ത് പുതിയ പുതിയ വിഭവങ്ങൾ പഠിക്കാനുള്ള താല്പര്യം അല്ലേ, അങ്ങനെ താല്പര്യം ഉള്ളത് കൊണ്ട് തന്നെ അത്തരം ട്രെയിനിങ്ങുകളൊക്കെ കിട്ടുമ്പോൾ പോയി അതിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ, അത് പഠിച്ചെടുക്കുന്നുണ്ട്, തുടർന്ന് അത് ചെയ്തു നോക്കുന്നുണ്ട് അല്ലെ. എല്ലാം വിജയത്തിലേക്ക് എത്തട്ടെ, നമുക്ക് പാട്ടിലേക്ക് പോ അല്ലെ. രണ്ടുപേര് പാട്ട് പാടുവോ?
0: അപ്പങ്ങളും വാളും ഒറ്റക്ക് ചുട്ടമ്മായി അമ്മായി ചുട്ടത് മരുമോനിക്കായ്.
1: എന്തായാലും നമ്മുടെ ജോലിയുമായി ചേർന്ന ഒരു പാട്ട് തന്നെ അല്ലേ, നമുക്ക് ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു തരാം കേട്ടോ.
0: ഓക്കെ.

0: നാട്ടുവഴിയിലീണങ്ങൾ എന്ന പരിപാടിയിൽ നിങ്ങൾക്കും പങ്കെടുക്കണം എന്ന ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ ഒരു സന്ദേശമോ ശബ്ദ സന്ദേശമോ അയക്കുക. 9495967080 നമ്പർ ഒരിക്കൽ കൂടി 9495967080. ഇന്നത്തെ നാട്ടുവഴിയിലീണങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച മറ്റൊരു നാട്ടിൻ പ്രദേശത്തെ വിശേഷങ്ങളുമായി നാട്ടുവഴിയിലീണങ്ങൾ വീണ്ടും കേൾക്കാം. അവതരണം രമ്യ രാജേഷ്.
1: നാട്ടുവഴിയിലീണങ്ങൾ പാട്ടും പറച്ചിലുമായി ജനങ്ങൾക്കിടയിലൂടെ.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്. ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
4: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
5: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
6: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
7: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
8: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു കാൺക കടലിനെ കൺതുറക്കാതെ. രചന സംവിധാനം KV ശരത്ചന്ദ്രൻ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ പുഷ്പ വിജയൻ കാരന്തൂർ, ഗംഗാധരൻ ആയാടത്തിൽ, രാഘവൻ പുറക്കാട്, LC മാത്യു, റിനി ശ്രീകുമാർ, റാണി കെ, ദാമോദർ രാധാകൃഷ്ണൻ, കബനി സൈറ, ജോബി മാത്യു, ചന്ദ്രൻ കണ്ടോത്ത്, ബോബി സി മാത്യു, കുമാരി തേജശ്രീ സനൽ, വിനോദ് കീഴേടത്ത്, ഷാജി എന്നാർ, മീര ആര്യു. നിർവഹണ സഹായം ബോബി സി മാത്യു. പുനഃപ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 1 മണിക്കാണ്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇതോടെ ഞങ്ങളുടെ ഈ പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 4 മണി കഴിഞ്ഞ് 59 മിനിറ്റും 45 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതം പാഠം കേൾക്കാം.

0: ആകാശവാണി തിരുവനന്തപുരം കേന്ദ്രം. ഇദാനീം സംസ്കൃത കാര്യക്രമഃ ഭവതി. അദ്യതന സംസ്കൃത കാര്യക്രമേ സംസ്ഥാന കലോത്സവേ പ്രഥമശ്രേണി പ്രാപ്താഃ വിവിധ സ്പർദ്ധാഃ അവതാര്യന്തേ. പ്രഥമം വയം ഏകം ചമ്പോ പ്രഭാഷണം ശൃണുമഃ. ചമ്പോ പ്രഭാഷണം കരോതി സാധന ആർ.
1: സഭാവാസിഭ്യോ നമഃ.

ഹേ സദസ്യ, ചിരഞ്ജീവിനം മഹാരഥം അശ്വത്ഥാത്മാനമധികൃത്യ ചമ്പൂപ്രഭാഷണരൂപേണ അവതരാമി. ജന്മനാ രത്നധാരി സദ്രൗണി ബ്രാഹ്മണോപി ജീവിതേന ക്ഷത്രിയഃ ആസീത്. നിരാശായാം പ്രതികാരസ്യ ച പ്രതീകഃ. കുരുക്ഷേത്ര യുദ്ധഭൂമിം യാവത് ഗച്ഛാമഃ സർവത്ര ഭയാനകാഃ ദൃശ്യാഃ മൃതശരീരൈഃ കബന്ധൈഃ ച വ്യാപ്തം കുരുക്ഷേത്രം. ശൃണു ഏകം ദുഃഖസാന്ദ്രം വിലാപം. ധർമ്മ

ഏവ ശത്രുൻ ഹന്തും നിശ്ചികായ. ഹേ മാതുല കൃപ, ഹേ കൃതവത്മ മഹാശയ, ഉത്തിഷ്ഠത ഉത്തിഷ്ഠത. സഹാതൗ സർവം അവദത്. പുത്രക, അദ്യ വിശ്രാമൃതം, ശ്വഃ പ്രഭാതേ ശത്രുവധായ ഗച്ഛാമഹ ഇതി കൃപഃ സ സ്നേഹം പുനഃ പുനരപി അവദത്. കിന്തു സഹ ചഞ്ചലഃ ആസി അന്തേ താഭ്യാം ദ്രൗണി പാഞ്ചാലഃ ശിബിരം ജഗാമ. അഹോ ദ്വാരി, ഏകോ ഭീകര രാക്ഷസഃ അത്ര ഏവം തുമുലം യുദ്ധം പ്രാവർത്തത. അശ്വത്ഥാത്മനഃ സർവാണി ആയുധാനി രാക്ഷസഃ ഗൃഹീതവാൻ. നിരായുധഃ സേനാപതിഃ കുലധർമ്മം പരമേശ്വരം സാദരം അചിന്തയത്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ പി കെ ഗോപാലകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച പരിചയമുട്ടുകളിപ്പാട്ട് കേൾക്കാം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം പ്രിയമുള്ള സോഫിയ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. രചന ബയലാർ, സംഗീതം ദേവരാജൻ.

ശുക്രദശ എന്ന ചിത്രത്തിൽ ബ്രഹ്മാനന്ദനും ബി വസന്തയും, രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം എം കെ അർജുനൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYD BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
7: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
8: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
9: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
8: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
9: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
8: ഏറ്റവും പുതിയ റിലീസുകൾ,
9: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
8: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
7: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
8: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
10: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
11: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
12: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
13: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
14: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
15: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
14: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
16: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് 10 മുതൽ 18 എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
17: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
18: യോജന ഉൻ നൗജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
17: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
0: ഇപ്പോൾ ലളിത ഗാനങ്ങൾ. സുജാത പാടിയത്. ആദ്യം നീലക്കടമ്പുകളെ നിങ്ങളും കണ്ടു.

സുജാത പാടിയ ലളിത ഗാനങ്ങളാണ് കേട്ടത്. എഫ് എം പ്രധാന വാർത്തകൾ. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയും നെതർലൻഡ്സും വിശ്വസ്ത പങ്കാളികളായി ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അഞ്ച് രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹവുമായി സംവദിച്ചു. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെയും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയെയും അവരുടെ തിരുവനന്തപുരത്തെ വസതികളിലെത്തി കൂടിക്കാഴ്ച നടത്തി. മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ തിരുവനന്തപുരത്ത് നടക്കുന്ന UDF യോഗത്തിൽ പുരോഗമിക്കുന്നു. CBSE 12-ാം ക്ലാസ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്കായി രണ്ട് ഘട്ടങ്ങളിലായുള്ള പുനഃപരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. 2026 മാർച്ച് SLC, THSLC, AHSLC, HSLC, THSLC എന്നീ പരീക്ഷാ ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയം, ഫോട്ടോകോപ്പി, സ്ക്രൂട്ടിനി എന്നിവയ്ക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. തീർത്ഥാടകരുടെ അഭ്യർത്ഥന പ്രകാരം പ്രധാന ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷം മടങ്ങിവരാൻ സാധിക്കുന്ന രീതിയിലുള്ള ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് നാളെ തുടക്കമാകും. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം നാളെ കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട് June 5 മടങ്ങിവരും. ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള സൈക്ലത്തോൺ നാളെ തിരുവനന്തപുരത്ത് നടക്കും. രാജ്യത്തെ ആകാശവാണി നിലയങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായി നടത്തിവരുന്ന ആഘോഷങ്ങളുടെ ഭാഗമായാണ് തിരുവനന്തപുരം നിലയം നാളെ സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. കൊല്ലത്ത് 500 രൂപ മോഷ്ടിച്ചെന്നാരോപിച്ച് 12-വയസ്സുകാരനെ തലകീഴായി കെട്ട് തൂക്കി മർദ്ദിച്ചെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇടുക്കിയിൽ ഓട്ടോറിക്ഷയിൽ 10 കിലോഗ്രാം ഉണക്ക കഞ്ചാവ് കടത്തിയ കേസിൽ രണ്ട് പ്രതികൾക്ക് 7 വർഷം കഠിന തടവും 75,000 രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു. മെയ് 17 ഞായറാഴ്ച, ദുൽഖ 29 ആയതിനാൽ ദുൽഹജ് മാസപ്പിറവി അറിയിക്കണമെന്ന് പാളയം ഇമാം VP സുഹൈബ് മൌലവി. മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ബലിപ്പെരുന്നാൾ സംബന്ധിച്ച സംയുക്ത പ്രസ്താവന പാളയം ജുമാ മസ്ജിദിൽ നിന്ന് പുറപ്പെടുവിക്കുമെന്നും ഇമാം അറിയിച്ചു. ഇടുക്കിയിൽ ഓട്ടോറിക്ഷയിൽ 10 കിലോഗ്രാം ഉണക്ക കഞ്ചാവ് കടത്തിയ കേസിൽ രണ്ട് പ്രതികൾക്ക് 7 വർഷം കഠിന തടവും 75,000 രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം.

0: This is Akashvani, the news read by Valsa Williams. Prime Minister Narendra Modi is scheduled to hold bilateral talks with Dutch Prime Minister Rob Jetten. He called on King Willem Alexander and Queen Maxima in The Hague this afternoon. The visit carries significance beyond bilateral ties and is expected to shape broader India-EU relations following the recently concluded India-Europe Free Trade Agreement. Addressing a community event, Prime Minister Modi said the warmth and enthusiasm of the gathering made him feel he is attending a festival in India. He described The Hague as a living symbol of India-Netherlands friendship and noted that Dutch leaders consistently praise the contribution of the Indian diaspora.
1: Netherlands ke samaj aur yahan ki economy mein jo contribute kar rahe hain us par har bharatvasi ko garv hai. Main aaj is avsar par Netherlands ki janta ka yahan ki sarkar ka aabhar vyakt karta hu. Main yahan ki janta ko 140 crore bharatvasiyon ki taraf se apni shubhkamnaye deta hu.
0: Last night, when the Prime Minister reached the Netherlands, he was accorded a grand welcome through cultural and musical performances by the diaspora and Dutch troops. After concluding his visit to the Netherlands, Prime Minister Modi will travel to Sweden tomorrow on the third leg of his five-nation tour. The Economic Offences Wing EOW of Delhi Police has busted a goods and services tax GST fraud cartel, arresting six persons. Additional Commissioner in EOW Ravi Kumar Singh said in a press conference that the accused used 50 fake shell companies for GST returns, fake billing and wrongful input tax credit claims. He informed that fake GST transactions worth approximately 128 crore rupees were carried out through these firms. The additional commissioner noted that during the investigation, around 51 lakh rupees cash, 15 mobile phones, 2 cars, fake invoices and SIM cards were reported. The West Bengal government has moved to withdraw the state's ongoing case in the Supreme Court regarding OBC reservation. On Thursday, government lawyer Kunal Memani wrote to the Supreme Court registrar requesting an urgent hearing to formally withdraw the matter. On the 22nd of May 2024, the Calcutta High Court struck down the OBC list prepared by the TMC government and ordered a fresh list to be created. The then state government appealed against that verdict in the Supreme Court, where the case is currently being heard by a bench headed by the Chief Justice of India. The Central Bureau of Investigation, CBI, today arrested a mastermind connected with the leak of biology questions in the NEET-UG 2026 paper leak case. The accused, named Manisha Gurunath Mandhare, is a senior botany teacher from Pune, Maharashtra. The CBI said she was involved in the NEET-UG 2026 examination process and was appointed as an expert by the National Testing Agency. The investigation agency said the accused had complete access to the botany and zoology question papers. So far, 9 accused have been arrested in this case from Delhi, Jaipur, Gurugram, Nashik, Pune and Ahilyanagar. The Ministry of Education has expressed serious concern over the growing number of out-of-school children in the country, especially in the 14 to 18-year age group. A high-level meeting chaired by School Education and Literacy Secretary Sanjay Kumar discussed the issue and reviewed the implementation strategy for a proposed new initiative by the National Institute of Open Schooling. During the meeting, Mr. Kumar said, according to available data, out of every 100 children entering class 1, only 62 reach class 12. He noted that more than 2 crore children in the 14 to 18 years age group are currently out of school. The government has debunked a video circulating on social media claiming that petrol supplied by Indian petroleum companies to Bhutan is being sold there at a significantly lower price than in India. The fact-check unit of the Press Information Bureau, PIB, said the video is old and is being shared out of context to mislead citizens. In the Thailand Open badminton, the Indian duo of Sathvik Sairaj and Ranki Reddy and Chirag Shetty entered the men's doubles final after defeating Malaysia's Goh Sei Fei and Noor Isuddin in the semi-final in Bangkok today. And with that, we end this news bulletin.
2: ആകാശവാണി കോഴിക്കോട്. ജില്ലാ വൃത്താന്തം കാസർഗോഡ് ജില്ല.
3: നീലേശ്വരത്ത് ദേശീയപാതയിൽ ആകാശപാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ അനിശ്ചിതകാല സമരം 54 ദിവസം പിന്നിട്ടു. പ്രതിഷേധമരമ്പി കഴിഞ്ഞ ദിവസം മനുഷ്യമതിലിൽ അണിനിരന്നത് നൂറുകണക്കിന് ആളുകളാണ്. അനന്തമായി നീളുന്ന പ്രതിസന്ധികൾക്ക് അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ടാണ് നീലേശ്വരത്ത് ജനകീയ സമരസമിതി മനുഷ്യമതിൽ തീർത്തത്. രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഗതാഗത കുരുക്കും വർദ്ധിച്ചുവരുന്ന അപകടങ്ങളും നീലേശ്വരത്തെ സാധാരണക്കാരുടെ ജീവിതം പൂർണ്ണമായും ദുസ്സഹമാക്കി മാറ്റിയിരിക്കുകയാണെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു. കാലവർഷം ഇങ്ങെത്തി നിൽക്കുമ്പോൾ പോലും മതിയായ ഡ്രൈനേജോ മറ്റനുബന്ധ സൗകര്യങ്ങളോ ഒരുക്കാതെ ജനങ്ങളെ വീണ്ടും ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന അധികാരികളുടെ അനാസ്ഥയെ സമരസമിതി അപലപിച്ചു. മാസങ്ങളായി തുടരുന്ന ഈ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാരണം ഈ മേഖലയിലെ വ്യാപാരികളും ഓട്ടോ തൊഴിലാളികളും കടുത്ത സാമ്പത്തിക തകർച്ചയാണ് നേരിടുന്നത്. യാത്രാ സൗകര്യവും സുരക്ഷയും ഉറപ്പാക്കിക്കൊണ്ട് ആകാശപാത വിഷയം എത്രയും വേഗം പരിഹരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരമുറകൾ ശക്തമാക്കുമെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു. കാസർഗോഡ് ചെറുവത്തൂർ മട്ലായിൽ ദേശീയപാത 66 നിർമ്മാണത്തിലുള്ള പാതയിൽ വിള്ളൽ കണ്ടെത്തിയ സംഭവത്തിൽ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ നിയോഗിച്ച RDOയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ജില്ലാ കലക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. കാലവർഷത്തിൽ ദുരന്തം ഒഴിവാക്കാൻ ജില്ലാ കലക്ടർ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. തുടർ നടപടികൾക്കായി സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. പാതയിൽ രൂപപ്പെട്ട വിള്ളലും സുരക്ഷാ ഭിത്തിയിലെ വിള്ളലും പരിഹരിക്കുന്നതിന് ദേശീയപാത അതോറിറ്റി വിദഗ്ധരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ച് പ്രവൃത്തി നടത്തണമെന്നും വിള്ളലുണ്ടായ നിർമ്മാണ പ്രദേശത്ത് ഡ്രൈനേജ് സംവിധാനം അടിയന്തരമായി പൂർത്തിയാക്കണമെന്നും അന്വേഷണ സംഘം നിർദ്ദേശിച്ചു. കാഞ്ഞങ്ങാട് RDOവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. കാസർഗോഡ് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിന്റെ ജൈവ വൈവിധ്യ പരിപാലന പ്രവർത്തനങ്ങൾക്ക് കാവലാളായി മാറിയിരിക്കുകയാണ് ജീവനം ജൈവ വൈവിധ്യ സമിതി. പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥ കാത്തുസൂക്ഷിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെ കുറ്റിക്കോൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജീവനം ജൈവ വൈവിധ്യ സമിതി വിജയകരമായ 3ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഹരിത കേരളം മിഷൻ വിഭാവന ചെയ്യുന്ന പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾക്ക് സഹായകമാവുന്ന രീതിയിലാണ് കാസർഗോഡ് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിലെ ഒരു കൂട്ടം പരിസ്ഥിതി പ്രവർത്തകർ ചേർന്ന് രൂപീകരിച്ച ജീവനം ജൈവ വൈവിധ്യ സമിതി കൂട്ടായ്മ പ്രവർത്തിക്കുന്നത്. ഇന്ന് ഈ കൂട്ടായ്മ കാസർഗോഡ് ജില്ലയിലെ പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായ സാന്നിധ്യമായി മാറിയിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിന്റെ മികച്ച ഗവൺമെന്റേതര ജൈവ വൈവിധ്യ സമിതിക്കുള്ള പുരസ്കാരവും ജീവനം ജൈവ വൈവിധ്യ സമിതി കൂട്ടായ്മയ്ക്ക് ലഭിച്ചു. കാവ് സംരക്ഷണം, പൈതൃക മരങ്ങളുടെ സംരക്ഷണം, തണ്ണീർത്തട സംരക്ഷണം, വനവൽക്കരണം തുടങ്ങിയ രംഗങ്ങളിലെല്ലാം നല്ല

0: രീതിയിൽ ഇടപെടാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിയുന്നുണ്ട്. ഹരിതകേരള മിഷൻ നടപ്പിലാക്കുന്ന പച്ചത്തുരുത്ത് പോലുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ ജീവനും കൂട്ടായ്മ മാതൃകാപരമായ നേതൃത്വമാണ് വഹിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ കാലവർഷത്തിന് മുന്നോടിയായി ദുരന്ത നിവാരണ മുന്നൊരുക്കങ്ങൾ ഊർജിതമാക്കാൻ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യന്റെ അധ്യക്ഷതയിൽ ചേർന്ന ദുരന്ത നിവാരണ സമിതി ജില്ലാതല യോഗത്തിൽ തീരുമാനിച്ചു. തദ്ദേശ സ്വയംഭരണം, റവന്യൂ, ആരോഗ്യം തുടങ്ങിയ വിവിധ വകുപ്പുകൾ നടത്തുന്ന മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ യോഗത്തിൽ അവതരിപ്പിച്ചു. ദേശീയപാത നിർമ്മാണത്തിൽ കഴിഞ്ഞ വർഷത്തിൽ മണ്ണിടിച്ചിലും വെള്ളക്കെട്ടുമുണ്ടായ പ്രദേശങ്ങളിൽ ജാഗ്രത പാലിക്കാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. മുൻവർഷങ്ങളിൽ കാലവർഷത്തിൽ അപകടമുണ്ടായ മേഖലകളിൽ കാസർഗോഡ്, കാഞ്ഞങ്ങാട് RDOമാർ പരിശോധന നടത്തി നടപടി സ്വീകരിച്ച് റിപ്പോർട്ട് നൽകാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. തൃക്കണ്ണാട് ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിൽ കടലേറ്റം തടയുന്നതിനുള്ള പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കും. മുൻവർഷങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായ മേഖലകളിൽ ജാഗ്രത പാലിക്കുന്നതിനും ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കുന്നതിനും നടപടി സ്വീകരിക്കും. എല്ലാ തദ്ദേശ സേവന സ്ഥാപനങ്ങളിലും സന്നദ്ധ സേനാംഗങ്ങളുടെ സംഘം രൂപീകരിക്കും. അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങളും പരസ്യ ബോർഡുകളും നീക്കം ചെയ്യും. റോഡുകളും തോടുകളും ശുചീകരിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും കലക്ടർ പറഞ്ഞു. ഗ്രാമീണ വിനോദസഞ്ചാര സാധ്യതകൾ ഏറെയുള്ള കാസർഗോഡ് കുമ്പളയിലെ ജലസ്രോതസ്സുകളെ ഉൾപ്പെടുത്തി കയാക്കിംഗ് ഹബ്ബ് ഒരുങ്ങുന്നു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ കുമ്പള ഗ്രാമീണ വിനോദസഞ്ചാര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കയാക്കിംഗ്, ബോട്ടിംഗ് സൗകര്യങ്ങൾ ഒരുക്കുന്നത്. 2,70,00,000 രൂപയുടെ പദ്ധതിയുടെ ഭാഗമായി 2 കിയോസ്കുകൾ ആര്യക്കാടിൽ സ്ഥാപിച്ചു. 10 കയാക്കിംഗ്, ബോട്ടിംഗ് സംവിധാനങ്ങൾ ആദ്യഘട്ടത്തിൽ ഉണ്ടാകും. അടുത്ത മാസത്തോടെ ട്രയൽ റൺ നടത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജില്ലയുടെ വടക്കേ അറ്റത്ത് സാഹസിക ടൂറിസത്തിന്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞാണ് പുതിയ സംവിധാനം നടപ്പാക്കുന്നത്.
1: കാസർഗോഡ് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കാസർഗോഡ് പ്രതിനിധി ജഗന്നിവാസൻ വെള്ളിക്കോത്ത്.
2: ആകാശവാണി കണ്ണൂർ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 നല്ല വാർത്ത, 6:50 കിസാൻ പാണിയിൽ ചെറുപുഴ ജോസ്ഗിരിയിലെ ശ്രീമതി റോസമ്മ സേവ്യറുടെ കാർഷിക അനുഭവങ്ങൾ. 7:20 കമ്പോളവിലെ നിലവാരം. 7:35 യുവവാണിയിൽ വിശ്വപ്രസിദ്ധ സാഹിത്യകാരൻ റോബർട്ട് ബ്രൌണിംഗിന്റെ കവിതകളെ വിശകലനം ചെയ്യുന്നു നിർമ്മലഗിരി കോളേജ് ഇംഗ്ലീഷ് സാഹിത്യ ബിരുദ വിദ്യാർത്ഥികളായ അദ്വൈത് ബൈലേരി, ആതിര കെ, ശിവാസി കല്യാണി, ലയോണ ലജിത് എന്നിവർ. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 കായിക ലോകം, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം. കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു കാണുക കടലിനെ കൺതുറക്കാതെ. രചനാ സംവിധാനം KV ശരത്ചന്ദ്രൻ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ പുഷ്പ വിജയൻ കാരന്തൂർ, ഗംഗാധരൻ ആയാടത്തിൽ, രാഘവൻ പുറക്കാട്, LC മാത്യു, റിനി ശ്രീകുമാർ, റാണി കെ, ദാമോദർ രാധാകൃഷ്ണൻ, കമ്പനി സൈറ, ജോബി മാത്യു, ചന്ദ്രൻ കണ്ടോത്ത്, ബോബി സി മാത്യു, കുമാരി തേജശ്രീ സനൽ, വിനോദ് കീഴേടത്ത്, ഷാജി എന്നാർ, മീര ആറിയു. നിർവഹണ സഹായം ബോബി സി മാത്യു. പുനഃപ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 1:00. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് M കൃഷ്ണൻ നമ്പൂതിരി. 6:00 FM പ്രധാന വാർത്തകൾ അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ 7:00 ട്രെയിൻ സമയം തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ഊലച്ചൂട്ട്, വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറിയിൽ രാഗസ്പർശം, നിങ്ങൾക്കറിയാമോ. തുടർന്ന് ചെട്ടി മിക്സ് കറി പൌഡർ ദർപ്പണം. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 ഭക്തിഗാനങ്ങൾ. 8:58, 9:58, 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ഓർമ്മകളുടെ സംഗീതം. 10:00 കിളിക്കൂട്ടം. ഇരിട്ടി കല്യാണി സ്കൂൾ ഓഫ് കർണാറ്റിക് മ്യൂസിക്കിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ ഇനങ്ങൾ. 10:30, 2:15, 3:30, 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ട്യൂൺ ഇൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം പുനഃപ്രക്ഷേപണം. പുത്തഞ്ചേരി പാട്ടുകളിലൂടെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ പാട്ടുകളുമായി എത്തുന്നു ആവണി എസ്.

നഖ മനോഹർ എന്നിവർ. 11:30 അല്പങ്കാനങ്ങൾ, 12:10 സേവന വാർത്തകൾ, 12:15 നാട്ടിപ്പാട്ട് അവതരണം ശ്രീമതി പി വി ഭാർഗവിയും സംഘവും, 12:40 നാടകഗാനങ്ങൾ, 1 മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം, കോഴിക്കോട് നിലയം അവതരിപ്പിച്ച നാടകം കാണുക കടലിനെ കൺതുറക്കാതെ പുനഃപ്രക്ഷേപണം, 2:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ പരിപാടി, 4 മണിക്ക് ദേശീയ സംഗീത പരിപാടി, 5 മണിക്ക് വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ, 5:15 കേളിക്കൂട്ട് അവതരണം നീലേശ്വരം പത്മനാഭമാരാരും സംഘവും, 5:45 ലളിതഗാനങ്ങൾ, 5:58 എഫും പ്രധാന വാർത്തകൾ, 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 ബയലും വീടും, 7:20 മെട്ട് 40 സേവന വാർത്തകൾ, 7:35 കണ്ണൂർ ടാക്കീസ്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 ദർപ്പണം പുനഃപ്രക്ഷേപണം, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം, കൊച്ചി നിലയം അവതരിപ്പിക്കുന്ന നാടകം കടങ്കഥയിലെ വിരുന്നുകാരൻ, രചന മുഹമ്മദ് റോഷൻ, സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ, പശ്ചാത്തല ശബ്ദവിന്യാസം കൈലാസ് മേനോൻ, പങ്കെടുക്കുന്നവർ മോഹൻലാൽ, മാലാപാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി. 10:30 ചലച്ചിത്രഗാനങ്ങൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്.

0: उत्तराणां पुनर्मूल्यांकनार्थं याचनां कर्तुं शक्नुवन्ति। सीबीएसई इत्यनेन सूचितं यत् छात्राः अस्य मासस्य 19 दिनांकात् 22 दिनांक पर्यन्तं प्रतिविषयाय 700 रूप्यकाणां शुल्केन मूल्यांकितानां उत्तरपुस्तिकानां प्रतिबिम्बित प्रतिलिपिं प्राप्तुं अन्तर्जालीय माध्यमेन आवेदनं कर्तुं शक्नुवन्ति। भारत ऋतु विज्ञान विभागेन आगामि दिनद्वयोः अण्डमान निकोबार द्वीप समूहेषु उपहिमालयीय पश्चिम बंगे सिक्किम राज्ये असमे मेघालये तथा दक्षिण कर्णाटके अतिवृष्टेः पूर्वानुमानं कृतम्। अनेन विभागानुसारेण श्वः अरुणाचल प्रदेश केरल माहे तमिलनाडु पुदुचेरी तथा करैक्कल चेत्येत्येषु क्षेत्रेषु अपि एतादृशी एव स्थितिः भविष्यति। विभागेन उक्तं यत् बिहारे राज्ये आन्ध्रप्रदेशे छत्तीसगढ़ राज्ये पूर्वी राजस्थाने झारखण्डे लक्षद्वीपे मध्यमहाराष्ट्रे मराठवाड़ायां जम्मूकश्मीर प्रदेशे लद्दाखे तथा देशस्य उत्तरपूर्वीय भागेषु च अद्य गर्जनेन तीव्रवातैश्च सह झंझावातस्य संभावना विद्यते। विभागेन झारखण्डे मध्यप्रदेशे तथा राजस्थानस्य केषुचित् स्थानेषु उष्णतरंगस्य स्थितेः अपि घोषणा कृता। थाईलैंड ओपन बैडमिंटन क्रीडायां अद्य बैंकॉक नगरे उपांत्य चक्रीय क्रीडायां मलेशिया देशस्य गोह सेफेई तथा नूर इज्जुद्दीन इत्यमुं च पराजित्य सात्विक साईराज रंकी रेड्डी तथा चिराग सेट्टी इत्येतयोः भारतीय पुरुष युगलं अंतिम स्पर्धायां प्रविष्टवन्तौ। आईपीएल क्रिकेट क्रीडायां अद्य आतिथेय कोलकाता नाइट राइडर्स इतीदं दलं ईडन गार्डन्स इत्यत्र गुजरात टाइटन्स इत्यनेन सह क्रीडिष्यति। क्रीडायाः आरम्भः सायं सार्ध सप्तवादने भविष्यति। गतरात्रौ लखनऊ नगरस्य एकाना क्रीडांगणे लखनऊ सुपर जायंट्स इत्यनेन दलेन चेन्नई सुपर किंग्स दलं 7-0 पराजितम्। इति वार्ताः।
1: इनि अल्पसमयतनुळ्ळिल् प्रादेशिक वार्तकळ् ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാന വാർത്തകൾ. ആഗോള പ്രതിസന്ധിക്കിടയിലും ഇന്ത്യ അവസരങ്ങളുടെ നാടായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ നെതർലൻഡ്സ് സന്ദർശനം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ യുഡിഎഫിൽ പുരോഗമിക്കുന്നു. പി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. തദ്ദേശീയ മെഡിക്കൽ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റേത് മികച്ച സംഭാവനകളെന്ന് കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രധാന പ്രതിയെന്ന് സംശയിക്കുന്ന അധ്യാപിക പൂനെയിൽ അറസ്റ്റിൽ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് മെച്ചപ്പെട്ട ഒരു വിതരണ ശൃംഖല നിർമ്മിക്കാൻ ഇന്ത്യയും നെതർലൻഡ്സും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെ ഹേഗിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 21-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ വളർന്നുവരുന്ന ആഗോള പങ്കിനെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി അവസരങ്ങളുടെ നാടായി രാജ്യം മാറിയെന്നും പറഞ്ഞു. പകർച്ചവ്യാധി, ഊർജ്ജ പ്രതിസന്ധി എന്നിവയുൾപ്പെടെ ലോകം നേരിടുന്ന പ്രതിസന്ധികൾക്ക് എത്രയും വേഗം പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ജനസംഖ്യയുടെ വലിയൊരു വിഭാഗം ദാരിദ്ര്യത്തിലേക്ക് വീഴുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി.
2: जो कंट्रीब्यूट कर रहे हैं उस पर हर भारतवासी को गर्व है। मैं आज इस अवसर पर नीदरलैंड की जनता का, यहाँ की सरकार का आभार व्यक्त करता हूँ। मैं यहाँ की जनता को 140 करोड़ भारतवासियों की तरफ से अपनी शुभकामनाएं देता हूँ।
1: ഹേഗിൽ നെതർലൻഡ്സ് രാജാവ് വില്യം അലക്സാണ്ടറുമായും മാക്സിമ രാജ്ഞിയുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി റോബിയറ്റനുമായും ശ്രീ മോദി ചർച്ച നടത്തും. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ യുഡിഎഫിൽ പുരോഗമിക്കുന്നു. നാളെ ഉച്ചയോടെ മുഖ്യമന്ത്രിയുടെയും 20 മന്ത്രിമാരുടെയും പട്ടിക ഗവർണർക്ക് സമർപ്പിക്കുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെയും മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയെയും അദ്ദേഹം അവരുടെ വസതിയിൽ സന്ദർശിച്ചു. തിങ്കളാഴ്ചയാണ് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യുഡിഎഫ് മന്ത്രിസഭയുടെ

0: സത്യപ്രതിജ്ഞ. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയവർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. നിയുക്ത മുഖ്യമന്ത്രിയുടെ ക്ഷണപ്രകാരം ബിജെപി എംഎൽഎമാർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് നിയുക്ത എംഎൽഎയും ബിജെപി സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ തിങ്കളാഴ്ച രാവിലെ 7 മണി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന എംഎൽഎമാരുടെയും എംപിമാരുടെയും വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് പാർക്ക് ചെയ്യണം. ചടങ്ങിനെത്തുന്ന മറ്റുള്ളവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേകം സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്ര ക്രമീകരിക്കേണ്ടതാണെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ആശാ സമരത്തിന് നേതൃത്വം നൽകിയ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതാക്കൾ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശനെ സന്ദർശിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെന്റ് ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച. നിയുക്ത മുഖ്യമന്ത്രിയിൽ നിന്ന് തങ്ങൾക്ക് അനുകൂലമായ മറുപടിയാണ് ലഭിച്ചതെന്ന് അസോസിയേഷൻ നേതാക്കൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തിരുവനന്തപുരത്തെ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസിന് ആന്റ് ടെക്നോളജിയുടെ 42-ാമത് ബിരുദദാന ചടങ്ങ് ഇന്ന് നടന്നു. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ചടങ്ങിൽ വീഡിയോ സന്ദേശം നൽകി. ലോകോത്തര നിലവാരമുള്ളതും ചെലവ് കുറഞ്ഞതുമായ തദ്ദേശീയ മെഡിക്കൽ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മികച്ച സംഭാവനകളാണ് നൽകിയിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സരീല ശ്രീവാസ്തവ ബിരുദദാന ചടങ്ങിൽ പ്രസംഗം നടത്തി. എല്ലാ പൌരന്മാർക്കും ആരോഗ്യകരവും ദീർഘായുസ്സുമുള്ളതുമായ ജീവിതം ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതി ലക്ഷ്യമിടുന്നതെന്നും അവർ പറഞ്ഞു.
1: During the AI India Impact Summit, which we had recently, we have launched the strategy for AI in healthcare. So this is also an initiative which I would like you to keep a lookout for and tell us how to make it better. And to the students, I would just like to say, but just keep learning, because knowledge and technology are evolving rapidly. You will be very busy, but you have such a strong foundation from this institute. So keep learning.
0: നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പിഎം വികാസ് പദ്ധതിക്ക് എൻഐടി കാലിക്കറ്റിൽ തുടക്കമാകുന്നു. മറ്റന്നാൾ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. എൻഐടിയിലെ സെന്റർ ഫോർ കണ്ടിന്യൂയിംഗ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രധാന പ്രതിയെന്ന് സംശയിക്കുന്ന അധ്യാപികയെ സിബിഐ പൂനെയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ബോട്ടണി അധ്യാപികയായ മനീഷ് ഗുരുനാഥ് മന്ധാരയാണ് അറസ്റ്റിലായത്. നീറ്റ് യുജി പരീക്ഷ നടപടികളിൽ പങ്കാളിയായിരുന്ന ഇവരെ വിദഗ്ധയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നിയമിച്ചിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹി, ജയ്പൂർ, ഗുരുഗ്രാം, നാസിക്, പൂനെ, അഹല്യാനഗർ എന്നിവിടങ്ങളിൽ നിന്നായി ഇതുവരെ 9 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള സൈക്ലത്തോൺ നാളെ തിരുവനന്തപുരത്ത് നടക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: രാജ്യത്തെ ആകാശവാണി നിലയങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായി നടത്തിവരുന്ന ആഘോഷങ്ങളുടെ ഭാഗമായാണ് തിരുവനന്തപുരം നിലയം നാളെ സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. രാവിലെ 7:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വിധി പാളയം ബേക്കറി വഴി ആകാശവാണിയിൽ സമാപിക്കും.
0: ബംഗാൾ ഉൾക്കടലിനും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 5 ദിവസം കേരളത്തിലും മാഹിയിലും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം തെക്ക് കിഴക്കൻ അറബിക്കടലിന്റെയും ആൻഡമാൻ ദ്വീപുകളുടെയും ചില ഭാഗങ്ങളിൽ ഇന്ന് കാലവർഷമെത്തിയതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് നിർദ്ദേശമുണ്ട്. മധ്യവേനൽ അവധി ആഘോഷിക്കാൻ ഇടുക്കിയിലേക്ക് സഞ്ചാരികളുടെ വൻ ഒഴുക്ക്. 1.5 മാസത്തിനിടെ 5.5 ലക്ഷത്തിലധികം പേർ ഇടുക്കിയിലെ വിവിധ ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.

0: ഡിടിപിസിയുടെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഏപ്രിൽ മാസം 350,321 പേരും മെയ് പകുതിയാകുമ്പോഴേക്കും 270,781 പേരും ഇടുക്കി ജില്ലയിൽ എത്തിക്കഴിഞ്ഞു. മെയ് അവസാന വാരത്തോട് ഇത് മുൻമാസത്തേക്കാൾ ഇരട്ടിയാകുമെന്നാണ് പ്രതീക്ഷ. തിരക്ക് വർദ്ധിച്ചതോടെ മൂന്നാറിലും വാഗമണ്ണിലും മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കും പതിവാണ്. ജില്ലയിലെ ഭൂരിഭാഗം ടൂറിസം കേന്ദ്രങ്ങളിലും ഇപ്പോഴും സഞ്ചാരികളുടെ വൻ തിരക്ക് തുടരുകയാണ്.
1: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ രാത്രി 7:30 മത്സരം. ബിസിനസ് പ്രൊഫഷണൽ മേഖലയിൽ ജോലി ചെയ്യുന്ന ഹജ്ജ് തീർത്ഥാടകരുടെ അഭ്യർത്ഥന പ്രകാരം ഹ്രസ്വ ഹജ്ജ് പാക്കേജ് ഒരുക്കി ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി. പ്രധാന ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷം മടങ്ങിവരാവുന്ന രീതിയിലാണ് പാക്കേജ്. പദ്ധതിയിലെ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം നാളെ ഉച്ചയ്ക്ക് 12:30 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഹ്രസ്വ ഹജ്ജിനുള്ള വിമാന സർവീസ് ചെന്നൈ, ഡൽഹി, മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ്, അഹമ്മദാബാദ് എന്നീ നഗരങ്ങളിൽ നിന്നും കൂടി ഉണ്ടാകും. നാളെ ദുൽഹജ് മാസപ്പിറവി ദൃശ്യമാകുന്നവർ അറിയിക്കണമെന്ന് പാളയം ഇമാം വി പി സുഹൈബ് മൌലവി അറിയിച്ചു. ആഗോള പ്രതിസന്ധിക്കിടയിലും ഇന്ത്യ അവസരങ്ങളുടെ നാടായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ നെതർലൻഡ്സ് സന്ദർശനം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയിലേക്കുള്ള അംഗങ്ങളെ തെരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ യു ഡി എഫിൽ പുരോഗമിക്കുന്നു. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ. തദ്ദേശീയ മെഡിക്കൽ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റേത് മികച്ച സംഭാവനകളെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രധാന പ്രതിയെന്ന് സംശയിക്കുന്ന അധ്യാപിക പൂനെയിൽ അറസ്റ്റിൽ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 7:25.
2: ആകാശവാണി സമയം 6:40.
3: നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപ്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. ചുട്ടുപൊള്ളുന്ന വേനലിൽ കുടിക്കാൻ നല്ല തണുത്ത വെള്ളം കിട്ടിയാൽ എന്തൊരാശ്വാസമായിരിക്കുമല്ലേ? താപനില 40°C കടന്നുയരുന്ന ഈ വേനൽക്കാലത്ത് തണുത്ത കുടിവെള്ളം ആഡംബരമല്ല, അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. പണ്ടുകാലത്ത്, അതായത് ഫ്രിഡ്ജൊക്കെ വരുന്നതിന് മുൻപ്, വെള്ളം തണുപ്പിച്ചിരുന്നത് മൺപാത്രങ്ങളിൽ വച്ചായിരുന്നു. മൺകുടം, മൺകലം, മൺകൂജ എന്നിവയിലൊക്കെ വെള്ളം നിറച്ചു വെക്കുമ്പോൾ അത് കുളിർമയുള്ളതായിരിക്കും, വൈദ്യുതിയും ആവശ്യമില്ല. ഇത്തരത്തിൽ പഴമ തിരിച്ചുകൊണ്ടുവന്നിരിക്കുകയാണ് പൂനെയിലെ സംരംഭകനായ ദിഗംബർ ഗേക്വാദ്. തന്റെ ഭാരത് അഗ്രോ എന്ന സ്ഥാപനത്തിലൂടെ ഈ പഴയ രീതിയെ വീണ്ടും ജനപ്രിയമാക്കുകയാണ് ഇദ്ദേഹം. ഇത് തുണി കൊണ്ടുള്ള ഒരു സഞ്ചിയാണ്, അതായത് വെള്ള സഞ്ചി. ലളിതവും കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ള രീതിയിലുമുള്ള ഈ തുണി വെള്ള സഞ്ചി വീടുകളുടെ ബാൽക്കണികളിൽ, മരച്ചില്ലകളിൽ, കൃഷിസ്ഥലങ്ങളിൽ അല്ലെങ്കിൽ തുറസായ ഇടങ്ങളിൽ എല്ലാം തൂക്കിയിടാം. ബാഷ്പീകരണം എന്ന സിദ്ധാന്തത്തെ ആശ്രയിച്ചാണ് ഇത് വെള്ളത്തെ തണുപ്പിക്കുന്നത്. പുറത്ത് ബാഷ്പീകരണം അഥവാ ഇവാപറേഷൻ നടക്കുമ്പോൾ അകത്ത് ചൂട് കുറയും എന്ന ലളിതമായ തത്വം. ബാഗിന്റെ പുറംഭാഗത്ത് വെള്ളം മന്ദഗതിയിൽ ആവിയായി മാറുമ്പോൾ അതിനൊപ്പം ചൂട് പുറത്തേക്ക് നീങ്ങി ഉള്ളിലുള്ള വെള്ളം സ്വാഭാവികമായി തണുക്കുന്നു. കർഷകർ, തൊഴിലാളികൾ, ഡെലിവറി ജോലിക്കാർ തുടങ്ങിയവർക്കും ദീർഘദൂര യാത്രക്കാർക്കും ഇത് വളരെ ഉപകാരപ്രദമാണ്. ഉഷ്ണതരംഗങ്ങൾ കൂടുതൽ ശക്തമാകുന്ന, നിർജലീകരണം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കുറഞ്ഞ ചെലവിൽ തണുത്ത വെള്ളം ലഭ്യമാക്കുന്ന ഈ രീതി ലളിതവും ഫലപ്രദവുമാണ് എന്ന് തന്നെ പറയാം. സാമൂഹിക സേവനം എന്നത് പറച്ചിലിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും എന്തു പ്രതിസന്ധി നേരിട്ടും ജനങ്ങളെ സേവിക്കാനായി മുന്നിട്ടിറങ്ങുമെന്നും തെളിയിച്ചിരിക്കുകയാണ് ഇടുക്കിയിലെ ഒരു സാമൂഹിക പ്രവർത്തക, ഉപ്പുതറ പഞ്ചായത്തംഗം മെറീന സനീഷ്. ഇനി കാര്യത്തിലേക്ക് വരാം. എത്ര കടുത്ത വേനലിലും ചീന്തലാർ 3rd Division പൊതുകിണറിൽ വറ്റാത്ത വെള്ളമുണ്ട്. സ്വാതന്ത്ര്യത്തിന് മുൻപ് ബ്രിട്ടീഷ് കമ്പനി നിർമ്മിച്ചതാണ് കിണർ. 3rd Division 200 തൊഴിലാളി കുടുംബങ്ങളും മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ളവരും ഇവിടെ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നുണ്ട്.

പക്ഷേ കുറെ കാലമായി കിണറ്റിലെ വെള്ളം മലിനമായിരുന്നു. മറ്റു മാർഗമില്ലാത്തതിനാൽ ഇതിലെ വെള്ളമാണ് നാട്ടുകാർ കുടിച്ചിരുന്നത്. കാലപ്പഴക്കം ചെന്ന് ആൾമറയും ഉള്ളിലെ കൽക്കെട്ടും അപകടാവസ്ഥയിലായതിനാൽ കിണറ്റിലിറങ്ങാൻ പലരും മടിച്ചു. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി കിണർ വൃത്തിയാക്കാൻ ഹരിതകർമ്മസേന ആലോചിച്ചപ്പോഴും ആരിറങ്ങും എന്ന ചോദ്യമായി. നാട്ടുകാരുടെ കുടിവെള്ളം മുട്ടാതെ നോക്കേണ്ടത് തന്റെ കടമയാണെന്ന ബോധ്യമുള്ളതുകൊണ്ട് പഞ്ചായത്തംഗം മെറീന തന്നെ ഇറങ്ങി കിണർ വൃത്തിയാക്കി. ജീവൻ പണയം വെച്ച് 4 മണിക്കൂർ കൊണ്ടാണ് മെറീന കിണർ വൃത്തിയാക്കിയത്. ആരും തന്നെ ഇറങ്ങാൻ തയ്യാറാകാത്ത അപകടാവസ്ഥയിലുള്ള കിണറിൽ വനിതയായ പഞ്ചായത്തംഗം ഇറങ്ങി വൃത്തിയാക്കി എന്നത് ധീരമായ കാര്യം തന്നെയാണ്. മഹത്തായ ഈ സാഹസിക സേവനത്തിന് അനുമോദനത്തിന്റെ 1000 പൂച്ചെണ്ടുകൾ. മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം വളരെ കാലമായി നമ്മുടെ സംസ്ഥാനത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. ഇത് കുറയ്ക്കാൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നിർണായക ചുവടുവയ്പുമായി സംസ്ഥാന വനംവകുപ്പ് ഒരുങ്ങിക്കഴിഞ്ഞു. ബീജന്റ് ഫാം ഗാർഡ് എന്ന അത്യാധുനിക നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സംവിധാനം പാലക്കാട് ജില്ലയിലെ നെന്മാറ ഡിവിഷനിലെ ആലത്തൂർ റേഞ്ചിൽ വടക്കഞ്ചേരി സെക്ഷന് കീഴിലുള്ള പനംകുറ്റി പ്രദേശത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയിരിക്കുന്നു. എന്താണ് ബീജന്റ് ഫാം ഗാർഡ് എന്ന് നോക്കാം. പൂർണമായും സ്വയം പ്രവർത്തിക്കുന്ന ഒരു ഹൈടെക് സംവിധാനമാണിത്. മനുഷ്യർ, പക്ഷികൾ, വളർത്തുമൃഗങ്ങൾ എന്നിവയെ വന്യജീവികളിൽ നിന്ന് കൃത്യമായി വേർതിരിച്ചറിയാൻ കഴിയുന്ന AI അൽഗോരിതം ഇതിന്റെ പ്രധാന പ്രത്യേകതകളിൽ ഒന്നാണ്. ആന, കടുവ, പുള്ളിപ്പുലി, കരടി, കാട്ടുപോത്ത്, കാട്ടുപന്നി, മ്ലാവ് തുടങ്ങിയ വന്യജീവികളുടെ സാന്നിധ്യം തിരിച്ചറിയുന്ന ഉടൻ അവയെ യാതൊരു വിധത്തിലും ഉപദ്രവിക്കാതെ തന്നെ പ്രത്യേക ശബ്ദതരംഗങ്ങൾ പുറപ്പെടുവിച്ച് കാട്ടിലേക്ക് തിരിച്ചയക്കുന്നതാണ് സംവിധാനത്തിന്റെ സവിശേഷത. ഓരോ ജീവിയുടെയും സ്വഭാവത്തിന് അനുയോജ്യമായ ആശയവിനിമയ ശബ്ദങ്ങളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഇതിനൊപ്പം വന്യജീവി സാന്നിധ്യം കണ്ടെത്തുന്ന സമയത്ത് തന്നെ കൃത്യമായ ലൊക്കേഷൻ വിവരങ്ങളോടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ടെലിഗ്രാം വഴി തത്സമയ അറിയിപ്പുകൾ ലഭിക്കുന്ന സംവിധാനവും ഇതിലുണ്ട്. ഈ പദ്ധതിയിലൂടെ ജനങ്ങളുടെയും കന്നുകാലികളുടെയും ജീവൻ സംരക്ഷിക്കാനും വ്യാപകമായ കൃഷിനാശം കുറയ്ക്കാനും വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കാനും കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുടിവെള്ളവുമായി ബന്ധപ്പെട്ട മറ്റൊരു നല്ല വാർത്ത ഇതാ. ഈ വേനൽക്കാലത്ത് നാടാകെ ജലക്ഷാമം നേരിടുമ്പോൾ ജനകീയ കൂട്ടായ്മയിലൂടെ കുടിവെള്ള പ്രതിസന്ധി മറികടന്ന ഒരു നാടിനെക്കുറിച്ചാണ് വാർത്ത. കത്തുന്ന വേനലിൽ പുഴ വറ്റിയാലും തങ്ങളുടെ വീടുകളിൽ വെള്ളം എത്തുമെന്ന് ഈ നാട്ടുകാർക്ക് ഉറപ്പുണ്ട്. മൂവാറ്റുപുഴ കിഴക്കേക്കരയിലെ നാട്ടുകാരുടെ കൂട്ടായ്മയാണ് ഇതിനു പിന്നിൽ. പുഴയോരത്തെ കിണറുകളിൽ വെള്ളം വറ്റിയതോടെയാണ് നാട്ടുകാർ ബദൽ മാർഗത്തെക്കുറിച്ച് ചിന്തിച്ചത്. കാളിയാർ പുഴയിലെ ജലനിരപ്പ് താഴ്ന്ന് ശുദ്ധജലക്ഷാമം രൂക്ഷമായതോടെ പുഴയുടെ നടുവിൽ ബോട്ട് കെട്ടിനിർത്തി അതിൽ മോട്ടോർ സ്ഥാപിച്ച് നൂതനമായ ജലവിതരണ സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് ഈ കൂട്ടായ്മ. പുഴയുടെ നടുവിലെ തെളിഞ്ഞ വെള്ളം മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്ത് പുഴയോരത്തെ കിണറിൽ എത്തിക്കും. അവിടെ നിന്നും വെള്ളം ശുദ്ധീകരിച്ച ശേഷം ഓരോ വീടുകളിലേക്കും എത്തിക്കും. മുൻ കൌൺസിലർ അജി മുണ്ടാട്ടിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി. ഗുണഭോക്താക്കളിൽ നിന്ന് മാസം തോറും നിശ്ചിത തുക സമാഹരിച്ച് വൈദ്യുതി ബില്ലും അറ്റകുറ്റപ്പണികളും നടത്തുന്നു. കടുത്ത വരൾച്ചയിലും കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ നഗരസഭയുടെ 13-14 വാർഡുകളിലെ 280 കുടുംബങ്ങൾ സുരക്ഷിതരാണ്. ഒത്തൊരുമയോടെ പ്രവർത്തിച്ചാൽ ഏതു പ്രതിസന്ധിയും മറികടക്കാമെന്ന് തെളിയിക്കുകയാണ് ഈ ജനകീയ കൂട്ടായ്മയുടെ കരുത്ത്. സഹജീവികളോടുള്ള മനുഷ്യത്വപരമായ പെരുമാറ്റത്തിന് ഒരു ഉദാഹരണമിതാ. തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ കനാലിൽ വീണ പുള്ളിമാനെ രക്ഷപ്പെടുത്തി കൽപ്പറ്റ RRT സംഘം. ഇവരുടെ സമയോചിതമായ ഇടപെടലിലൂടെ തിരിച്ചുകിട്ടിയത് ആരും രക്ഷിക്കാനില്ലാത്ത ഒരു മിണ്ടാപ്രാണിയുടെ ജീവനാണ്. പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം മാനിനെ സുരക്ഷിതമായി വീണ്ടും വനത്തിലേക്ക് തിരിച്ചുവിട്ടു. മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള സഹവർത്തിത്വത്തിന് ഇത്തരം രക്ഷാപ്രവർത്തനങ്ങൾ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. സഹജീവികളോടുള്ള സ്നേഹത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഇനി നല്ല വാർത്തയിൽ. കൊല്ലം ജില്ലയിലെ ഉളിയക്കോവിലിലാണ് സംഭവം. കായലിനോട് ചേർന്നുള്ള വീട്ടുമുറ്റത്തെ കുളത്തിൽ മീൻ പിടിക്കാൻ കുട്ടികൾ ഉപയോഗിച്ച ചൂണ്ടയിൽ ഒരു ആമ കുരുങ്ങി. രക്ഷിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടപ്പോൾ അതുമായി കുട്ടികൾ ആശ്രാമത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തി. വെറ്ററിനറി സർജൻ ഡോക്ടർ അരവിന്ദ് ശസ്ത്രക്രിയയിലൂടെ ചൂണ്ട പുറത്തെടുത്ത് ആമയെ രക്ഷിച്ചു. മണിക്കൂറുകൾ നിരീക്ഷിച്ച ശേഷം ആമയെ കുട്ടികൾക്ക് കൈമാറി. അവർ അതിനെ അഷ്ടമുടിക്കായലിൽ വിട്ടു. മനുഷ്യർക്ക് സഹജീവികളോടുള്ള കരുണയും സ്നേഹവും ഇനിയും വറ്റിയിട്ടില്ല എന്നതിന് തെളിവാണ് ഈ സംഭവം. മാത്രമല്ല കുഞ്ഞു മനസ്സുകളിലും ഇത്തരം നല്ല

വികാരങ്ങളും ചിന്തകളും ഉണ്ട് എന്നറിയുന്നതിൽ സന്തോഷം തോന്നുന്നു. അത് അങ്ങനെ തന്നെ തുടരുമെന്നും പ്രത്യാശിക്കാം. നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത @gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.

ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു കാൺക കടലിനെ കൺതുറക്കാതെ. രചന സംവിധാനം കെ.വി. ശരത്ചന്ദ്രൻ.

0: വാണി കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം. സമർപ്പണം കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കിസാൻ വാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ മെമ്പർ ചെറുപുഴ ജോസ്ഗിരിയിലുള്ള ശ്രീമതി റോസമ്മ സേവിയറുടെ കാർഷികാനുഭവങ്ങളാണ് ഇന്ന് കിസാൻ വാണിയിൽ. കിസാൻ വാണി വിഭാഗം ഇപ്പോഴെത്തിയിരിക്കുന്നത് റോസമ്മ കുറ്റ്യാത്ത് എന്ന ഒരു സമ്മിശ്ര കർഷകയുടെ കൃഷിയിടത്തിലാണ്. നമുക്ക് റോസമ്മ ചേച്ചിയോട് അവരുടെ കാർഷിക വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. നമസ്കാരം റോസമ്മ ചേച്ചി.
2: നമസ്കാരം.
1: എങ്ങനെയാണ് ഈ കൃഷിയിലേക്ക് വന്നത്, ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടു?
2: എന്നെ വിവാഹം കഴിച്ചത് രാജഗിരി കുറ്റ്യാത്ത് എന്ന വീട്ടിലാണ്. അവിടുന്ന് ഒരു വീതമായിട്ട് കിട്ടിയത് ജോസ്ഗിരി നാട്ടിലാണ് വീതമായിട്ട് കിട്ടിയ സ്ഥലം വന്നത്. 52 വർഷം മുമ്പാണ് ഞങ്ങൾ ഈ ജോസ്ഗിരി വരയുന്നത്. അന്ന് ഞങ്ങളുടെ ആവശ്യം ജോസ്ഗിരിയുടെ ഒരു വികസനമാണ്. ഞങ്ങൾ സാധാരണക്കാരായ തിരുവിതാംകൂറിൽ നിന്ന് കയറി വന്ന ഒരു 10-15 കർഷകര് ഒരു ഒത്തൊരുമയുടെ ഫലമാണ് ഇന്ന് ഈ ജോസ്ഗിരി ഈ നിലയിലെത്തിയത്. അതിന്റെ മുൻപന്തിയിൽ നിന്ന ഒരു വ്യക്തിയാണ്
1: റോസമ്മ ചേച്ചി
2: ഞാൻ. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും വളരെ സന്തോഷമായിട്ടും അഭിമാനമായിട്ടും ആത്മാർത്ഥമായിട്ടും സംസാരിക്കാൻ സാധിക്കും. വന്നപ്പോൾ 2 കുഞ്ഞു പിള്ളേരെയും കൊണ്ടാണ് ഞാനും ഭർത്താവും ഈ
1: ജോസ്ഗിരിയിലേക്ക് കയറി
2: ഈ വീതത്തിലേക്ക് ഞങ്ങളൊക്കെ കിട്ടി വീതത്തിലേക്ക് വന്നത്.
1: ഇതൊരു വലിയ മലമുകളിൽ നിന്ന് പറയാം അല്ലേ?
2: മലമുകള് എത്രയോ 10-3500 അടി പൊക്കത്തിലാണ് പയ്യന്നൂർ എന്നൊക്കെ ഇവിടം കിടക്കുന്നത്.
1: അതെ അതെ.
2: 2 കുട്ടികളായിട്ട് ഇവിടെ വന്നു. വരുമാനങ്ങൾ ഒന്നുമില്ല. ഓടെ മെടഞ്ഞൊരു പെരയുണ്ടാക്കി, ഒരു ചെറിയ 2 മുറി ഒരടുക്കളയായിട്ട് ഒരു ചെറിയ പെരയില്. അന്നത്തെ സാഹചര്യം അത് തന്നെയാ എല്ലാവരുടെ. അതെ, അല്ലാതെ വലുപ്പോ ചെറുപ്പോ ഇല്ല, വാർക്കയില്ല, കല്ലുപെരയില്ല, കട്ടപ്പെരയില്ല. അന്ന് എല്ലാവരുടെയും പെര ഓടെ മെടഞ്ഞ പെരയാണ് ഈ പ്രദേശത്തുള്ളത്. മുള പൊട്ടിച്ച് അത് അതിലെനിക്ക് അഭിമാനമേ ഉള്ളു. എന്താന്ന് ചോദിച്ചാൽ ഒരു വലുപ്പ ചെറുപ്പം ആർക്കും ഇവിടെ ഇല്ല. എല്ലാവരും ഈ ഓടപ്പെരയിൽ താമസിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മളും അതുപോലെ ജീവിച്ചു. ഒരു 10 കൊല്ലം കൊണ്ട് നമ്മള് കൊടി കൃഷി ചെയ്തു. ഒരു 4 വർഷമായപ്പോ മുതൽ കൊടിയിൽ നിന്ന് കുറെ
1: ആദായം.
2: അതെ അതെ അതെ, മുരുക്കിട്ട് കൊടിയിട്ടു. 4

0: ശേഷം മുതൽ കിണ്ടിൽ കണക്കിന് മുളക് പറിക്കാൻ തുടങ്ങി. അത് അധികം നാളെ നിന്നില്ല എന്നുള്ളത് വേറൊരു സത്യമുണ്ട് അവിടെ. കാലാവസ്ഥ വ്യതിയാനങ്ങൾ കൊണ്ടും
1: മുളകുവാട്ടം
0: ദ്രുതവാട്ടം എല്ലാം കൊണ്ടും കൊടി പാടെ പോയി. അതിനോടൊപ്പം ഞങ്ങൾ കവുങ്ങ് കൃഷി ചെയ്തു, തെങ്ങ് കൃഷി ചെയ്തു, കാട് വെട്ടിത്തെളിച്ച് നെൽകൃഷി ചെയ്തു. സർവ കൃഷികളും ഞങ്ങൾക്ക് പുറമേ നിന്ന് വാങ്ങിക്കേണ്ടത് ഉള്ളി, ഉപ്പ്, ഉണക്കമീൻ. അന്നൊക്കെ ഈ പച്ചമീനൊന്നും ഈ പ്രദേശത്ത് വരികയല്ല. അത് എവിടെയാലും നമ്മൾ യാത്ര പോകുമ്പോൾ കിട്ടിയെങ്കിലേ വാങ്ങാൻ പറ്റുള്ളൂ. അന്ന് പച്ചമീനൊന്നും വരവില്ല.
1: അപ്പം അങ്ങനെയാണ് കൃഷിയിലേക്ക് കാൽ വെച്ചത്.
0: പിന്നെ
1: എന്നിട്ട് ഇത്രത്തോളം എത്തിച്ചത്
0: രണ്ട് കുട്ടികളെയും കൊണ്ട് വന്ന് എനിക്ക് തോട്ടാശയായിട്ട് ഈ രണ്ടു വർഷമാണ്. ഈ ആറ് പെൺപിള്ളേരും ഒരു മോനും ഉണ്ടായി.
1: ശരി,
0: ഞങ്ങൾ നല്ലൊരു കൂട്ടുകുടുംബം, നല്ല സന്തോഷമായിട്ട് കഠിനാധ്വാനം ചെയ്ത. ഞാൻ കാഞ്ഞിരപ്പള്ളിക്കാരത്തിയാണ്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കുടിയേറിയതാണ് എന്റെ വീട്. എന്റെ വീട് പാലാവയിലാണ്. അവിടെ നിന്ന് കല്യാണം കഴിച്ചാണ് രാജഗിരി വന്നത്. രാജഗിരി വന്നു കഴിഞ്ഞ് ഈ ജോസിലി മലയെ കയറി. അവിടെ നിന്ന് പിന്നെ എനിക്ക് ആറ് പെൺപിള്ളേരും ഒരു മോനും ഉണ്ടായി. ഞാൻ കർഷക അങ്ങ് ആയി. എന്താന്ന് ചോദിച്ചാൽ
1: ഫുൾ ടൈം കർഷക.
0: പന്നി, പശു, ആട്, കോഴി എല്ലാം കൃഷി ചെയ്തു. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും അവരെ ഒരു നിലയിൽ എത്തിക്കാനും വേണ്ടി കഠിനാധ്വാനം ചെയ്തു.
1: ഇതിനൊക്കെ ആരാണ് സഹായത്തിനുണ്ടായിരുന്നത്?
0: സഹായത്തിന് ഭർത്താവ് ഉണ്ടായിരുന്നു. പാലാവയിൽ വിട്ടാണ് ഹൈസ്കൂളിൽ ഇവിടുന്ന് കുട്ടികൾ പോയതെന്ന് ഓർക്കണം. അത് കഴിഞ്ഞ് മീന്തുള്ളിൽ ഒരു ഹൈസ്കൂൾ വന്നപ്പോഴാണ് ഒരു ആശ്വാസമായത് ഞങ്ങൾക്ക്. പിന്നെ മീന്തുള്ളി വിട്ട് പത്താം ക്ലാസ്സിലൊക്കെ പഠിച്ച് പിള്ളേരെല്ലാം നല്ല,
1: ഇപ്പൊ എല്ലാരും നല്ല നിലയിലാണ് അല്ലേ? അതാണ് റോസമ്മ ചേച്ചിയുടെ മുഖത്തിൽ കാണുന്ന സന്തോഷം.
0: ഞങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഒരു സന്തോഷം മനസ്സിലെ ഒരു സംതൃപ്തി.
1: അതെ അതെ,
0: ഒരു സംതൃപ്തി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അത് അനുഭവിക്കുന്നവർക്കെ അറിയത്തുള്ള അധ്വാനത്തിന്റെ ഇതിലൂടെ വന്ന ആ സംതൃപ്തി, ആ മനുഷ്യന്റെ ഓരോരുത്തരുടെയും മുഖത്ത് നോക്കി അറിയാം. ഞങ്ങൾ ഒരാള് നന്നാകുമ്പോൾ അയലോക്കത്തുള്ളവരും സ്വയം അവർക്കും അവരെപ്പോലെ ആകണമെന്നൊന്ന് തോന്നുമല്ലോ നമ്മുടെ ആ പെരുമാറ്റം കൊണ്ട്.
1: നിങ്ങളെ മുഖത്തുള്ള ആ ഒരു പുഞ്ചിരിയും അതുമൊക്കെ കണ്ടപ്പോ നമുക്കും സന്തോഷം തോന്നി. പറയൂ, ഇവിടെ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത്?
0: ഞങ്ങൾ എല്ലാ കൃഷികളും മാറി ഞങ്ങള് കൃഷി ചെയ്തു. 10, 12, 15 കിൻഡിലും അടയ്ക്കാ വരെ പറിച്ച
1: കവുങ്ങിന്റെ കൃഷിയുണ്ട്. ഇപ്പോഴുണ്ടോ?
0: ഇപ്പോഴും ഒറ്റ ഒരടയ്ക്ക പോലും നമുക്ക് കിട്ടാനില്ല.
1: കുഞ്ഞി തൈകൾ വെച്ചിട്ടുണ്ടോ?
0: ഇതിവിടെ ഇങ്ങോട്ട് കാണിക്കാം,
1: അപ്പുറത്തുണ്ട്. അപ്പൊ കവുങ്ങിൻ തൈ എവിടുന്നാണ് കൊണ്ടുവന്നത് നിങ്ങൾ?
0: കാസർഗോഡ് പോയി കൊണ്ട്.
1: കാസർഗോഡനാണോ വെച്ചിട്ടുള്ളത്?
0: വെച്ചിട്ടുള്ളത് കാസർഗോഡനാണ്.
1: വേറെ എന്തെങ്കിലും?
0: ഇപ്പോഴത്തെ പുതിയ ഏറ്റവും മോഹിൻ നഗറുണ്ട്. പല ഇനങ്ങൾ തൈയുണ്ട്. പിന്നെ അതിനൊപ്പം പറയേണ്ടത് തെങ്ങും മണ്ടചീയല്,
1: കൂമ്പുചീയൽ
0: രോഗം വന്നാണ് ഈ പ്രദേശത്തുള്ള തെങ്ങുകളും മുഴുവൻ പോയത്.
1: കവുങ്ങിനെ പറ്റിട്ട് പറയും. കവുങ്ങിന് ഇപ്പൊ നട്ടിട്ടേ ഉള്ളൂ. ആദ്യം ഉണ്ടായിരുന്ന ഒരുപാട് ഉണ്ടായിരുന്നു,
0: അതെല്ലാം കരിഞ്ഞ് ഉണങ്ങി പോവുകയാണ്.
1: അതെന്തോ രോഗാണോ?
0: അത് രോഗമാ.
1: എന്ത് മഹാളി രോഗം? അങ്ങനെ
0: മഹാളി എല്ലാം കരിച്ചില്ല,
1: കൂമ്പ് കരിച്ചില്ല.
0: ഇടെ മോനൊരു 100 തൈ വെട്ടിക്കളഞ്ഞു. അതാ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് പോയാൽ നമുക്ക്
1: കാണാം. അപ്പൊ അതിന് പകരം ഇപ്പൊ പുതിയ തൈകൾ വെച്ചിട്ടുണ്ട്.
0: പുതിയ തൈ വെച്ചു, ആ വെക്കുന്നത് മുഴുവൻ പിന്നെയും പോവുക.
1: അപ്പൊ ഈ കവുങ്ങിനാണ് ഈ രോഗം വരുന്നത്. അപ്പൊ അതിനെന്തെങ്കിലും ഒരു പ്രതിവിധി നിങ്ങൾ കണ്ടെത്തിയേ മതിയാവും അല്ലെ?
0: മതിയാകുള്ളൂ. അത് മോനെ പറ്റുന്നതും വെച്ചിട്ട് ഈ പ്രദേശത്ത് പറ്റുന്നില്ല. അതാണ് നമുക്ക് പ്രധാനമായിട്ട് അറിയിക്കേണ്ട കാര്യം. ഇനി പിന്നെ കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരു സമൂഹമാണല്ലോ ഇവിടെ ഉള്ളത്. ഇപ്പോഴല്ലേ ഈ പിള്ളേരെയൊക്കെ പഠിപ്പിച്ച് പെറുക്കി ഓരോ നിലയിലൊക്കെ എത്തിച്ചത്. അതിനു മുമ്പ് ഇപ്പൊ പന്നിശല്യം, അത്തുപോലത്തെ പന്നിശല്യമാണ്,
1: വന്യമൃഗങ്ങളുടെ
0: ശല്യം. ഇന്നലെ ഇവിടെ കാട്ടാന ഇറങ്ങിയിട്ടുണ്ടാണ് ഇവിടെ ഈ മലയ്ക്ക്.
1: അത് ശരി.
0: ഇപ്പൊ നമ്മുടെ കപ്പ അവിടെ ചെറുതായിട്ടൊന്നും വളച്ചു വെച്ചേക്കുന്ന കണ്ടില്ല, അവിടെ ഇങ്ങോട്ട് വന്ന വഴി കണ്ടില്ല. അതിനകത്ത് പോലും പന്നി ഇന്നലെ മിഞ്ഞാന്നും വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ
1: പന്നിക്ക് നിങ്ങൾക്ക് നിങ്ങൾ വേറൊന്നും ചെയ്തിട്ടില്ലേ? എന്താണ് വരാതിരിക്കാൻ വേണ്ടിട്ട്?
0: വരാതിരിക്കാൻ ചെയ്യും. പിന്നെ പ്ലാസ്റ്റിക് വലിച്ചു കെട്ടും. ഒരു ചെടിയുണ്ടല്ലോ, അത് വെച്ചാ വരികയെന്ന് പറഞ്ഞാൽ വേലിയുടെ വട്ടം വെച്ചിട്ടുണ്ട്. അത് ഒന്നും ഒറ്റ കാര്യമില്ല. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ഐഡിയ, ഏതെങ്കിലും ഒരു കർഷകന് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു 50 സെന്റ് അല്ലെ ഒരു 25 സെന്റ് മുള്ളുവേലിയിട്ട് ആ കർഷകരെ നിങ്ങളൊന്ന് പരിപാലിക്കണം. അവർക്ക് ആ 50 സെന്റിൽ നിന്ന് കിട്ടുന്ന ആദായം മതി അവരുടെ ഒരു വർഷത്തേക്ക് അവർക്ക് ഭക്ഷണത്തിനുള്ള സർവ്വ സാധനവും അതിനുണ്ടാക്കാം. അതിനകത്ത് അതിന് എന്നെടുക്കണമെന്നോ? മുള്ളുവേലിയിട്ട് കൊടുക്കണം. ഈ ഓരോ താല്പര്യമുള്ള കർഷകരുടെ ലിസ്റ്റ് എടുത്തിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം. എന്നാല് അവർക്ക് ഒന്ന് പുറത്തുനിന്ന് വാങ്ങണ്ടല്ലോ, പാവപ്പെട്ട മനുഷ്യരല്ലേ, അവർക്ക് അതാണ് ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടത്. എന്നാന്ന് ചോദിച്ചാൽ അവർക്ക് കപ്പ, ചേമ്പ, ചേന, കാച്ചില് എല്ലാം ഇതിനകത്ത് പോകും.

0: ഒന്നും വെച്ചേക്കല്ല. ഈ ഒരു സാധനവും ഞങ്ങൾ മേടിച്ചിട്ടുള്ളവരല്ല. ഇത് മുഴുവൻ ഇപ്പം പന്നി കൊണ്ടുപോകും. നമ്മൾ എന്ത് കൃഷി ചെയ്താലും പിന്നെ പ്ലാസ്റ്റിക് വലിച്ചു കെട്ടിയാലും ഒരു കാര്യവുമില്ല, വേലി കെട്ടിയാലും കാര്യവുമില്ല, എതില്ലെങ്കിലും ഇത് ചാടും.
1: അപ്പൊ തെങ്ങ് ഒരുപാട്

0: പോകുന്നത്.
1: പിന്നെ കൊക്കു എന്താ ചെയ്യുന്നത്? നിങ്ങൾ കായ് എന്താ ചെയ്യുന്നത്?
0: ഞങ്ങൾ അന്നേരം പച്ചയ്ക്ക് കൊടുക്കുക, പൊട്ടിച്ച് കൊടുക്കുക. ഇവിടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് ഉണങ്ങാൻ പറ്റിയല്ല. ഈ അവസ്ഥയല്ലേ എപ്പോഴും ഒരു മൂടിയ അവസ്ഥയൊക്കെ ഉണ്ട്, നല്ല ഒരു ഇതില്ല. പിന്നെ തണുപ്പാണ്, മല മുകളായത് കൊണ്ട് തണുപ്പുണ്ട്. മഴക്കാലത്തൊട്ടും പറ്റിയല്ല നമുക്ക് ഇവിടെ താമസിക്കാൻ. പ്രായമായവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. അത് വയനാട്ടിലെ തണുപ്പുണ്ട്, ഇവിടെ മഴക്കാലത്തേ ഉള്ളൂ. എന്നാ ഇപ്പൊ ഇല്ല അത്രയും തണുപ്പ്.
1: പിന്നെ ഇവിടെ കൊക്കോ എത്ര കൊറേ മരം ഉണ്ടോ?
0: കൊക്കോ ഉണ്ട് ഇഷ്ടം പോലെ.
1: എത്രയുണ്ട്?
0: ഒരു 4-5 സെന്റിൽ കൊക്കോ കിട്ടും.
1: ഒരു പറിക്ക്,
0: ഒരു സീസണില്,
1: ഒരു സീസണില്
0: 4 കിൻഡിലേലും വെക്കാം. 4 കിൻഡിൽ ഒക്കോ ആയാലും കിട്ടും.
1: ഇപ്പൊ സഹായത്തിന് മോനുണ്ട്,
0: മോനേ ഉള്ളൂ. മോന് ഉള്ളുണ്ട്, ഇവള് പശുവിനെയൊക്കെ നോക്കും. മോന്റെ ഭാര്യ,
1: മോന്റെ ഭാര്യയാണ്
0: അയാൾ എല്ലാത്തിനും നല്ല മിടുക്കത്തിയാണ്.
1: അത് ശരി.
0: എല്ലാ കാര്യവും അവന്റെ ഒപ്പം നിന്ന് പണിയെടുത്തോളൂ.
1: ഇത് കുരുമുളകാണോ വെച്ചിരിക്കുന്നത്? ഇത് ഈ കൊടിയൊക്കെ എന്ത്? പന്നിയൂരാണോ?
0: എല്ലാ ഇനവും ഉണ്ട് അതിനകത്ത്. വെള്ളമുണ്ട, പൂഞ്ഞാറൻ കൊടി, മാരായക്കൊടിയുണ്ട്, കരിമുണ്ടക്കൊടിയുണ്ട്, പിന്നെ പന്നിയൂറുണ്ട്. പിന്നെ
1: ഒരു ചാക്കിൽ നിറയെ ഇവിടെ പറിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ? ഇന്ന് പറിച്ചു വെച്ചതാണ് അല്ലെ? അപ്പൊ ഇതൊക്കെ പറിക്കുന്നത് മകനാണ് പറിക്കുന്നത്. ഓക്കെ, ഇതിനിപ്പം ഉണക്കി
0: ഇത് ഞങ്ങൾ എല്ലാരും കൂടെ മെതിക്കും.
1: ഒന്നിച്ച് മെതിക്കും.
0: ഈ പക്കത്തിലോട്ട് കയറ്റിയ വാർക്കയിലോട്ട് ഇട്ട് മെതിക്കും. ഇത് എല്ലാം അടഞ്ഞും തിരുമി അവിടും കൊടുക്കും, ഞാനും കൊടുക്കും. പിന്നെ വിരിച്ച ഇടും,
1: എന്നിട്ട്
0: ഉണങ്ങിക്കഴിയുമ്പോൾ പേറ്റിയെടുത്ത് ഭാഗത്ത് വെക്കും.
1: പാറ്റി അതിന്റെ പിന്നെ പൊള്ളൊക്കെ വേറെ
0: പൊടി രണ്ടായിട്ട്
1: പറയില്ലേ?
0: പൊള്ളെന്ന് പറയും, പൊടി എന്ന് പറയും. പിന്നെ
1: അത് മാറ്റി
0: രണ്ടായിട്ട് ഉണങ്ങി വെക്കും,
1: ഉണങ്ങി
0: ചാക്കി കെട്ടി വെക്കും.
1: എന്നിട്ട് എപ്പോഴാണ് ഇത് വിപണനത്തിന്
0: ഏറ്റവും
1: പൈസ കൂടുന്ന
0: സമയത്താണ് ഇത്
1: കൊടുക്കുന്നത് അല്ലേ? അപ്പൊ ഈ പറിച്ചു കഴിഞ്ഞു, ഇത് ഇനിയും പറിക്കാനുണ്ടോ?
0: പറിക്കാൻ നിൽക്കുന്നേ ഉള്ളൂ, പറിച്ചില്ല.
1: അതെയാ? ഇത് തുടക്കം മാത്രം,
0: പറിക്കാൻ നിൽക്കുന്നേ ഉള്ളൂ. പക്ഷെ ഈ വർഷം കൊടി മുഴുവൻ ദ്രുതവാട്ടോ, ഇതും കൊണ്ട് കൊടി മുഴുവൻ പോയി.
1: ഇത് ഏത് മാസത്തിലാണ് നിങ്ങളിപ്പം വിളവെടുക്കുന്നത്? ഇത് ഇത് എപ്പോഴാണ് ഇത് ആയിട്ട് വരുന്നത്?
0: നവംബർ ഡിസംബർ മാസം മുതല് വിളവെടുക്കാൻ തുടങ്ങും. പലയിനം കൊടികളുടെയും പല വിളവ്, പല മൂപ്പുകളാണ്. പന്നിയൂറിനൊരു മൂപ്പ്, നാരായക്കൊടിക്ക് ഒരു മൂപ്പ്, കരിമുണ്ടയ്ക്ക് ഒരു മൂപ്പ്. അത് ഓരോ പഴുക്കുന്ന ഇങ്ങനെ പറിക്കുവാണ്.
1: ശരി. അപ്പൊ ഇതൊക്കെ എവിടെയാണ് വിപണനം? എവിടെയാണ്
0: വിപണനം? ഒന്നിച്ചു കൊടുക്കണേ ഹോൾസെയിൽ വിൽപ്പനക്കാരന് തന്നെ കൊടുക്കും.
1: അത് ഇവിടെ നിങ്ങൾ കൊണ്ട് കൊടുക്കണ്ടേ?
0: ആ കൊടുക്കണം.
1: എവിടെയാണ്?
0: ഇവിടെ ആലക്കോട് കൊടുക്കും, അല്ലെങ്കിൽ ചെറുപഴ കൊടുക്കാം. അവിടെ ദൂരോട്ടാണ്. ജ്യോസരി കൊടുക്കാറില്ല.
1: ഇല്ല
0: ഇല്ല.
1: ശരി. അപ്പൊ അങ്ങനെയാണ് കൊടിയുടെ വിശേഷങ്ങൾ അല്ലെ? എല്ലാം ഇതൊക്കെ കൊടി കയറ്റിയിരിക്കുന്നൊക്കെ ഓരോ മരത്തേലാണോ, അല്ലെങ്കിൽ വേറെ അതിനായിട്ട് ഈ പിന്നെ ശീമക്കൊന്ന, അല്ലെങ്കിൽ അത് അതിനായിട്ട് നട്ടതാണോ?
0: അതിനായിട്ട് കൊടിയിടാൻ തന്നെ മരങ്ങൾ നടുന്നുണ്ട്. പിന്നെ എല്ലാ ഏതൊക്കെ മരങ്ങൾ കയറി പോകുന്നുണ്ടോ, ആ മരത്തേവിന്റെ ചൂട്ടിലൊക്കെ ഓരോ കൊടി,
1: ഓരോ മേലെയൊക്കെ കയറ്റും,
0: ഓരോ കൊടി ഉണ്ടായിരിക്കും. ഇപ്പൊ തന്നെ നോക്കിക്കോ, ഇവിടെ തെങ്ങ കൊടി കണ്ടോ, അതിന്റെ അപ്പുറം മാവ്, മുരിങ്ങ, ഇത് കണ്ടോ, മുരിങ്ങ പോയി നിക്കുന്നേ. മുരിങ്ങയിലെ കൊടിയാണ് ഏറ്റവും നന്നായി പോകുന്നത് കണ്ടോ. പ്ലാവ്, പ്ലാവ് എത്രയുണ്ടോ, ആ മൂന്ന് വശത്തും വേണേ കൊടിയിടും.
1: അപ്പൊ ഈ തെങ്ങിന്റെ മേലെ കൊടി കയറ്റി കഴിഞ്ഞാൽ തെങ്ങിന്റെ തേങ്ങ പറിക്കാൻ എങ്ങനെയൊക്കെ?
0: തേങ്ങ പറിക്കാൻ അത് പറിക്കുന്നില്ല, അത് താഴോട്ട് പോരും ഈ കൊടി പോവായ കാരണം.
1: അത് ശരി.
0: ഉണ്ടോ, ആ കൊടി ഭയങ്കരമായിട്ട് പൊക്കത്തിൽ കൊടിയാ. അത് പിന്നെ മിച്ചത്തായ കൊണ്ട് ഇപ്പൊ തെങ്ങ കൊടിയിടയിൽ കുറച്ചവനെ.
1: അത് ശരി.
0: ഇത് കണ്ടോ മാവേ കൊടി, ഇത് കണ്ടോ മാവേല, ഇത് കണ്ടോ മുരിക്കാ കൊടി, ഇത് കണ്ടോ നാരകം, കമ്പിളി നാരകമാ നിക്കുന്നത്, അതേ കണ്ട കൊടി. ഈ പ്രാവേലാണെ മണ്ട വര കൊടി ഉണ്ടായിരുന്നു, അത് പോയിച്ചിപ്പോ വെറ്റക്കൊടി ഇട്ടതാ.
1: അത് വെറ്റിലിയാണ്?
0: വെറ്റിലിയ.
1: അതിന് വെറ്റിലക്കൊടിക്ക് നിങ്ങള് വിൽക്കാറുണ്ട്? ഒരുപാട് കൊടി ഉണ്ടോ അതില്?
0: അപ്പുറമുണ്ട്,
1: അപ്പുറമുണ്ട്. അപ്പൊ അത് വിൽക്കാറുണ്ട്, നല്ല പൈസ കിട്ടാറുണ്ടോ? അതെങ്ങനെയാ നിങ്ങൾ എങ്ങനെയാ അത് കൊടുക്കുന്നത്?
0: വെറ്റ എടുത്ത് എടുത്തുകൊണ്ട് വന്നിട്ട് 25 ഓരോ കെട്ടാക്കിയിട്ട് 100 ഒരു കെട്ടാകും. 25 ഓരോ സെക്ഷനാ, 4 25 ആകുമ്പോ 100 ഒരു കെട്ട്.
1: ഓരോ കെട്ടിന് എത്ര പൈസ വരും?
0: 50 100 അതത്രയാണ്ട് പൈസ.
1: ഇതെങ്ങനെ, ഇതിന്റെ ഇല എങ്ങനെയാണ്? മൂത്ത ഇലയാണോ അല്ലെങ്കിൽ തളിരലയാണോ പറിക്കുന്നത്?
0: അത് കണ്ടില്ലേ, കണ്ണി പൊട്ടിയേക്കുന്നത് ഇങ്ങോട്ട് നിൽക്കുക, എത്ര വെറ്റ നിപ്പുണ്ട് കണ്ടോ, ഇങ്ങോട്ടെണ്ണം നിൽക്കുന്ന അതുപോലത്തെ കണ്ണി പൊട്ടി. ആ കണ്ണിയാലുള്ള വെറ്റകൾ ഒരു 3-4 ഒക്കെ ഒന്നിച്ചെടുക്കും കണ്ടോ നിക്കുന്നേ. അല്ലാതെ മൂത്ത വെറ്റ എടുക്കല,
1: ആ
0: കൂമ്പിന്റെ പുറകിൽ നിന്ന് 2 വെറ്റ എടുക്കും.
1: അത് ആരാണ് പറിക്കുന്നത്? അതും മകനാണോ പറിക്കുന്നത്?
0: പണിക്കാരോ ചിലപ്പോ കാണും, അല്ലെങ്കിൽ മോൻ തന്നെ.
1: ഇതിന്റെ മേലേക്ക് കയറിയിട്ട് പറിക്കണ്ടേ? കുരുമുളക് പറിക്കുന്നത് പോലെ തന്നെ പൊറിച്ചെടുക്കണ്ടേ?
0: പിന്നെ അതുപോലെ നല്ല ഒരു ആദായമാണ് ഞങ്ങൾക്ക് മാവ്. മൂവാണ്ടമ്മ വാണി ജോസിയുടെ ഒരു

0: സമ്പത്തെന്ന് തന്നെ പറയാം. എല്ലാ വീട്ടിലും ഉണ്ട്. കിൻഡിൽ കണക്കിന് മാങ്ങ വിൽക്കുന്ന വീടുകളാണ് ഈ ജോസിലിയിലുള്ള വീടുകൾ മുഴുവൻ മൊത്തം.
1: ഈ മൂവാണ്ടൻ മാവിന്റെ പിന്നെ ആരാ മാങ്ങ പറിക്കുന്നത്? ആരാണ്
0: പറിക്കുന്നത്? ഒത്തിരി ഉള്ളപ്പോൾ ആൾക്കാർ ഇതിന് മാങ്ങ പറിക്കാരെന്ന് പറഞ്ഞ ഒരു ആൾക്കാരുണ്ട് ഇവിടെ. അവര് തോട്ടിയായിട്ട് ഇങ്ങ് വരും മാങ്ങ ഈ തോട്ടിക്കകത്തോട്ട് കൊട്ടയ്ക്ക
1: നിലത്ത് വീഴാതെ
0: ഇപ്പം നമ്മളിപ്പം മാങ്ങ പുറത്ത് കൊടുക്കണമെങ്കിൽ മാങ്ങ പൊക്കത്തിൽ തന്നെ അതിന്റെ പെട്ടിയുണ്ട്. മീൻ വിൽക്കുന്ന കൂട്ടു പെട്ടികളാണ്. ആ പെട്ടിയാല പൊക്കത്തിലോട്ട് കയറ് കെട്ടി പൊക്കിയിട്ട് അതിനകത്താണ് പറിച്ചിടുന്നത്. എന്നിട്ട് അത് പൊടി താഴോട്ട് ഇറക്കുക. നിലം തൊടാതെയാണ് ഇപ്പം മാങ്ങ മുകളിൽ നിന്ന് പറിച്ച് താഴെ ഇറക്കുന്നത്. അതിന് പിന്നെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ കൂടി ഉണ്ട്. ഉണ്ട്.
1: അങ്ങനെയാണ് കൂലി കൊടുക്കേണ്ടി വരും.
0: അവർക്ക് പകുതി പൈസ ഈ പറിക്കക്കാർക്ക് കൊടുക്കണം. അതാണ് അതിന്റെ ഒരു വിഷമം. വിഷമല്ല, അവര് പറിക്കുന്നതിന്റെ കൂലി അവർക്ക് കിട്ടണമല്ലോ. അല്ലേ? മലയ്ക്ക്
1: മുകളിലേക്ക് ബുദ്ധിമുട്ടാണ്.
0: നല്ല ബുദ്ധിമുട്ടുണ്ടല്ലോ. അത് അവർക്ക് നല്ലൊരു പൈസ അവർക്ക് കിട്ടും.
1: അപ്പൊ നിങ്ങൾ പഴുക്കാനാക്കും അല്ലെങ്കിൽ
0: പഴുക്കാനാക്കുന്നവരും ഉണ്ട് ഇവിടെ. പഴുക്കുന്ന മാങ്ങ, പഴുക്കാറായ മാങ്ങ ഇതുപോലെ കൊട്ടയിൽ നിന്ന് പെറുക്കി വെച്ച് അതിനോടെ വിൽക്കുന്ന ആൾക്കാരും ഉണ്ട് ഇവിടെ.
1: അത് ശരി. ഇപ്പൊ നിങ്ങൾ മൂത്തത് പറിച്ചിട്ട് കൊടുക്കലാണ്?
0: ആൾക്കാരെ കൊണ്ട് പറിപ്പിച്ചു കൊടുക്കും. കൊടുക്കാം. വണ്ടിയൊക്കെ നമ്മൾ കൊടുത്താൽ അങ്ങോട്ട് അവര് കൊണ്ടുപോകും. അല്ലെ, അവര് വന്ന് എടുത്തോളും.
1: അവരിവിടെ വന്നിട്ട് എടുക്കും.
0: റോഡിലോട്ട് ഇറക്കി വെച്ചാൽ മതി.
1: അതെങ്ങനെയാ വില? എങ്ങനെയാണ് വരുന്നത്?
0: ഇപ്പൊ മാങ്ങ ഉണ്ടെങ്കിൽ ഒരു 80 രൂപ വില കിട്ടും. 80-90 രൂപ
1: കിലോ.
0: 80 രൂപ കിട്ടും.
1: തൂങ്ങൂലേ.
0: പിന്നെ അതല്ലേ പറഞ്ഞ 7-8 മാങ്ങ ഉണ്ടെങ്കിൽ 1 കിലോ ആയി. പിന്നെ എല്ലാവിധം ഫ്രൂട്ട്സുകളും കൃഷി ചെയ്യുന്ന ഒരു പറമ്പാണ്. അവക്കാഡോ ഉണ്ട്, റംബുട്ടാൻ ഉണ്ട്, ചാമ്പ 2-3 എണ്ണം ഉണ്ട്.
1: ഈ അവക്കാഡോ ഒക്കെ വിളവെടുക്കലുണ്ടോ? നിങ്ങള് കിട്ടാറുണ്ടോ?
0: പിന്നെ പോയി അവക്കാഡോ ഇഷ്ടം പോലെയുള്ള പറമ്പായിരുന്നത്.
1: അതെവിടെയാണ് കൊടുക്കല്?
0: സത്യത്തിൽ എവിടെ കൊടുത്താലും എടുത്തോളൂ. ഈ ചെറുവഴിയൊക്കെ കൊടുക്കാൻ പറ്റും.
1: നല്ല വിലയില്ലേ അതിന്?
0: 100-200-300 രൂപ വരെ വില കിട്ടും
1: കിലോ.
0: അവക്കാടോ ഉണ്ട്. അത് പക്ഷെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റുന്നില്ല. അത് മുഴുവൻ ഈ മാഹാളി രോഗം വന്ന് ഈ തണ്ടോടെ ഒടിഞ്ഞു പോയി. ഇതെല്ലാം ഒരു 200 അവക്കാടോ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. ഇത് വീണൊടിക്കു പോയപ്പോ ഇത് അവക്കാടോ ഇവിടെ ആണ്ട് അതേ നിക്കുന്നോ. അപ്പൊ അതിനേക്കാളും വലിയ അവക്കാടോ ആ വലിയ തെങ്ങ് പോലെ ഒരു കാച്ചോട് കണ്ടോ ഇത്?
1: അത്
0: അതല്ലേ അവക്കാടം കണ്ടാവോ. നമ്മുടെ കയറ്റി അയക്കാൻ അത്ര സൂപ്പർ അവക്കാടോ ആയിരുന്നു. അത് അതുപോലെ പറമ്പിൽ ഒരു 5-8 മരം ഉണ്ട് വേറെ. അവക്കാടോ ഉണ്ട്, കായ്ക്കാൻ തുടങ്ങുന്നേ ഉള്ളു. ഇതൊക്കെ ആദ്യം വെച്ചത് പോയതാ. അതൊക്കെ
1: റംബുട്ടാൻ എന്ത് തരാവുള്ളത്?
0: മഞ്ഞയുണ്ട്, ചുമലയുണ്ട്, ഇതെല്ലാം നിക്കുന്നേ റംബുട്ടാൻ. അത് അത് 3 ഇവിടെ അതാ നിക്കുന്നത്.
1: സീസണിൽ ഉണ്ടാവാറുണ്ട്?
0: ഉണ്ടാകാറുണ്ട്.
1: നിങ്ങൾ വിപണനത്തിന് കൊടുക്കാറ്?
0: വിപണനത്തിന് കൊടുക്കാൻ ഈ മാവലി ശല്യം ഭയങ്കരമായി. ഇവിടെ
1: വലയിടാറില്ലേ നിങ്ങൾ?
0: വലയിടുന്നില്ല, അതാണ് അതിന്റെ പ്രശ്നം. ഈ തമിഴ്നാട്ടുകാരോ അല്ലെങ്കിൽ നാട്ടിലൊക്കെ ആണെങ്കിൽ അതുപോലെ ആള് വന്ന് വലയിടൂല്ലേ? നമ്മളല്ലിടുന്നത്. അതിന് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട് ഇല്ലേ? അതോ ഇല്ലേ മാഡം?
1: അങ്ങനെയുള്ളവരെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് വന്ന് വലയിട്ട്
0: വലയിടുകയും ചെയ്യും, അവര് കൊണ്ടുപോവുകയും ചെയ്യും. അതിനുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നും ഈ മരംകുട്ടിയിൽ അങ്ങനെയൊക്കെ ആള് വരുവോ?
1: അതൊക്കെ
0: ബുദ്ധിമുട്ടാണ്. അവരെ കണ്ടുപിടിക്കണം. അവര് വരുമ്പോ നമുക്ക് ഒന്നും കിട്ടാനില്ല. നമ്മൾ ഇന്നിപ്പം ഒരു ഇന്നലെ മോൻ പറയുവാണ്, ഒരാള് പറിച്ച മമ്മി കൂടി പോയാല് 5 കിലോ മുളക് പറിക്കുകയല്ല ഉണങ്ങി കിട്ടുന്നത്. ഒരാള് പറിച്ചാല് 3 കിലോ ഉണക്കമുളകിനുള്ള മുളകേ കിട്ടുകയുള്ളൂ. അവർക്ക് കൂലി കൊടുക്കാൻ 1500-1300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വല്ലതും ഉണ്ടോ?
1: അതെ അതെ,
0: അവിടെയാണ് നമുക്ക് പ്രശ്നം.
1: അതുകൊണ്ടാണ് മോൻ തന്നെ പറിക്കുന്നത് അല്ലേ?
0: അതെ,
1: ശരി.
0: അതുകൊണ്ടാണ് മോൻ തന്നെ പറിക്കുന്നത്.
1: പിന്നെ ഇവിടെയൊക്കെ നിറയെ കുരുമുളക് ഉണ്ട്.
0: പോയതല്ലേ കൂടി? അതെല്ലാം പോയതാ. പിന്നെ അതുപോലത്തെ കൃഷിയാണ് ജാതി.
1: ജാതി കൃഷി ഉണ്ട് അല്ലേ?
0: പിന്നെ
1: ജാതി കൃഷി, ജാതിക്ക് എന്താ നിങ്ങൾ ചെയ്യുന്നത്? പത്തിരി, ജാതി പത്തിരിയും പിന്നെ
0: ജാതി പത്രി, ജാതി കുരു.
1: കുരു
0: പത്രി നമ്മൾ നല്ല സൂപ്പർ ആയിട്ട് ഉണങ്ങി.
1: അതെങ്ങനെയാണ് നിങ്ങൾ പെറുക്കിട്ടെടുക്കാണ്?
0: പെറുക്കിയെടുത്തു നിലത്ത് പൊട്ടി വീഴും. ഒരു സീസണിലുണ്ട് ജാതി പൊട്ടിയാലുണ്ടല്ലോ, അത് ഒരു 2 ആഴ്ച കൊണ്ട് പൊട്ടി വീഴുന്ന ജാതികളാണ് നമ്മുടെ ഈ ഇവിടെ ഉള്ളത്. മൂത്തിട്ട് അതാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട് പറക്കാൻ. ഒരു 2 ആഴ്ചത്തെ കഷ്ടപ്പാടല്ലേ ഉള്ളൂ. പക്ഷെ സീസൺ അതിന് ശരിയല്ലെങ്കിൽ പല സമയത്തായിപ്പോ കായും കുരു.
1: അതെ അതെ
0: സീസൺ ഒത്തെങ്കിലേ

0: നമുക്ക് കുരുവും കായും ഒരുപോലെ കിട്ടുകയുള്ളൂ അല്ലേ, അത് വളരെ അപൂർവമായിട്ടാണ്. വലിയ ആദ്യം എന്നൊക്കെ താഴെ ആദ്യം നിൽക്കുന്നുണ്ട്. അതെന്നൊക്കെ ഒരു 10-40 കിലോ കുരു.
1: നിങ്ങൾ പറിക്കാറില്ല, എല്ലാം വീണിട്ടെടുക്കാറാണോ?
0: കൂട് അല്ല, പറിക്കും, മോൻ പറിക്കും, ഒത്തിരി ഉള്ളപ്പോ പറിക്കും.
1: അപ്പൊ ഈ പത്തിരിയും ഇതും സെപ്പറേറ്റ് ആയിട്ടാണോ കൊടുക്കാറ്?
0: അത് ഒന്നിച്ച് ആള്
1: വിലയില്ലേ,
0: പിന്നെ 2000 രൂപ വില കിട്ടും ഒരു കിലോയ്ക്ക്.
1: ചീയാതെ അത് എടുക്കണം അല്ലെ?
0: അന്നന്ന് പറക്കുവാണെങ്കിൽ ഒരു വിഷയമില്ല, കൊണ്ടുവന്ന് പത്രി കഴുകിയിട്ട് അവയിലത്തോട്ട് ഇട്ടാ മതി. പത്രി ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ പത്രി എടുക്കണം, കുരുവെന്ന് പിടിയിപ്പിക്കണ്ടേ? അത് നമ്മൾ ഫ്ലവറായിട്ട് തന്നെ എടുക്കണം, ഇങ്ങനെ ഫ്ലവറായിട്ട് തന്നെ
1: പൊട്ടാതെ
0: പൊട്ടാതെ എടുക്കാൻ പറ്റും. ഇവിടെ ഒന്ന് ഞെക്കി കൊടുത്താൽ മതി, എന്നിട്ട് ആ കുരു തന്നെ ഇങ്ങ് പോരും, ഇങ്ങനെ ഇരിക്കും ഇവിടെ ഇങ്ങനെ പൂ പോലെ. അതാണ് ഈ ഫ്ലവർ എന്ന് പറയുന്നത്. ചൂടൊന്നും പൊട്ടുകയല്ല. പിന്നെ അങ്ങനെ ഫ്ലവർ അത് ഒരു നല്ലപോലെ ഉണങ്ങി വെച്ച ഒരു മാസം ആകുമ്പോൾ നല്ല വായിൻ്റെ കളറാകും, ആ ഡെസ്പാൻ്റെ കളർ മഞ്ഞ പത്രിയാകും. ഒറ്റ മാസം സൂക്ഷിച്ചു വെച്ചാല് മഞ്ഞ ഫ്ലവറിനായി ഏറ്റവും കൂടുതൽ വില.
1: ആദ്യം റെഡ് കളറല്ലേ?
0: ആദ്യം റെഡ് കളറ്, അത് ആ കളറാകും.
1: അത് ശരി, അങ്ങനെയുണ്ട്. ഉണക്കി കഴിഞ്ഞാൽ അങ്ങനെ,
0: ആ ഉണക്കി കഴിഞ്ഞ് ഒരു മാസം അവിടെ എടുത്ത് വെച്ച് ഭദ്രമായിട്ട് വെച്ച് കഴിഞ്ഞാൽ എടുക്കുമ്പോ
1: ഈ റെഡ് കളർ
0: മാറി യെല്ലോ കളറായിട്ട് വരും. ആ അതാണ്,
1: അതിനാണ് ഇപ്പൊ വില അധികം.
0: ആ കൂടുതൽ വില അതിനാ.
1: അപ്പൊ ഈ കുരുവിന് എത്ര വില ഉണ്ടാവും?
0: കുരുവിന് 350 രൂപ കിലോ വിലയുണ്ട്. 80 കുരു 90 കുരു ഉണ്ടെങ്കിൽ 1 കിലോ അത്രയും ഉണ്ട്. പക്ഷെ പത്രിക്ക് അത്രയും തൂക്കമില്ലല്ലോ. പത്രി ഒരു 300 കുരുവേലും വേണം. ഒരു 1 കിലോ കുരുവിന്റെ പത്രി ഉണ്ടെങ്കിലേ 1 കിലോ ഉള്ളു.
1: പക്ഷെ അതിന് വില അധികം ഉണ്ട്.
0: വില അധികം ഉണ്ടെന്ന് പറഞ്ഞാൽ 1 കിലോയ്ക്ക് എത്ര തൂങ്ങണം അല്ലേ? 300 എണ്ണം വേണ്ടേ?
1: അതെ അതെ അതെ.
0: അതേ സമയത്ത് 90 കുരു കൊടുത്താൽ 350 രൂപ കിട്ടുകയല്ലേ? അതാ ഞാൻ പറഞ്ഞ നാലിലൊന്ന്.
1: അത് ശരി, കണക്ക് തന്നെ,
0: കണക്ക് തന്നെയാ, കണക്ക് തന്നെയാ.
1: ഇത് എവിടെയാണ്? ഇവിടെ വന്ന് എടുക്കും അല്ലെങ്കിൽ നിങ്ങൾ
0: ഇവിടെ വന്നെടുത്തോളൂ. എത്രയുണ്ടല്ലോ, അത് നമ്മുടെ പത്രി എടുക്കാൻ ആൾക്കാർ ക്യൂ നിൽക്കുവാ,
1: വിളിച്ച് ചോദിക്കും.
0: ഇല്ല, ഇവിടെ വരും, കാറും കൊണ്ട്
1: സീസൺ ആവാൻ വരും.
0: പറ്റുമല്ലേ അങ്ങ്? ഇത് നമ്മള് സൂക്ഷിച്ചു വെക്കും.
1: ഓ,
0: സൂക്ഷിച്ചു വെക്കുമ്പോ അവര് വില കൂടുമ്പോ
1: എടുത്ത്,
0: നേരത്തെ വില കൂടുന്നെന്ന് അറിയുമ്പോഴത്തേന് ഈ ബിസിനസ്സുകാരിങ്ങ് വരുവാണ്. ഇങ്ങനെ ഓരോ പത്രിയുള്ള വീട് അറിയാവല്ലോ ഇവർക്ക്.
1: ആ സ്ഥിരം വരുന്ന വീടാകുമ്പോ
0: അറിയാം,
1: നേരെ അങ്ങോട്ടേക്ക് വരും അല്ലേ. ഇതിനൊക്കെ ജലസേചനം എങ്ങനെയാണ്?
0: ജലസേചനം ഇത് വടക്കൻ ചെരുവ് ആയതുകൊണ്ട് വലിയ നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല.
1: മലകളിൽ നിന്ന്
0: അല്ല, വടക്കൻ ചെരുവിലെ സ്ഥലങ്ങൾക്ക് പ്രത്യേകതയുണ്ട്.
1: എന്താണ്?
0: ഇത് നമ്മുടെ വടക്കൻ ചെരുവല്ലേ,
1: ഇത് വടക്ക് ഭാഗമാണ്.
0: ഇത് കിഴക്കാണ് അവിടെ. ഇതിങ്ങനെ ഇങ്ങോട്ട് കിടക്കുന്ന സ്ഥലം ചെരുവ് വടക്കോട്ട്. കിഴക്ക് ഇത് വടക്ക്, അത് നേരെ തെക്ക് ഇത് പടിഞ്ഞാറ്. അന്നേരം ഇങ്ങോട്ട് ചെരുവായതുകൊണ്ട്, വടക്കൻ ചെരുവായതുകൊണ്ട് ഏറ്റവും നല്ല സ്ഥലം വടക്കൻ ചെരുവാ. സ്ഥലങ്ങളില്ല.
1: ഓഹോ,
0: വെയിലാച്ചയൊക്കെ അല്ലെന്നാണ് പഴയകാലത്ത് കാരണന്മാര് പറയുന്നത്.
1: അതുകൊണ്ട് ജലസേചനത്തിന്
0: വളരെ
1: അപൂർവ
0: വലിയ ഇതുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം. ഇപ്പൊ നനയ്ക്കയില്ല, 2 വർഷമായുള്ളൂ ഞങ്ങൾ അടിച്ചിട്ട്.
1: അപ്പൊ വേറെ ഇപ്പൊ ജാതിയെ പറ്റി പറഞ്ഞു അല്ലേ. ഈ ജാതി കൃഷി എത്ര സ്ഥലത്തുണ്ട്?
0: ജാതി എഴുതിക്കൂട്ട് 100 ചുവടൊക്കെ കാണും.
1: 100 ചുവട് കാണും അല്ലേ. ഓക്കെ, ഏലം കൃഷി ചെയ്തിട്ടുണ്ടോ?
0: ഉണ്ടാകത്തില്ലേ, നോക്കാം, നമ്മുടെ ആവശ്യത്തിലേ ഉള്ളൂ.
1: അത് ശരി,
0: നമ്മള് പിള്ളേർക്ക് കൊടുക്കാനും
1: കിട്ടാറുണ്ടോ? അതിൽ നിന്ന് പിന്നെ ആവശ്യത്തിന് കിട്ടാറുണ്ട്.
0: പിന്നെ
1: അത് ശരി, ഓക്കെ,
0: 12 കിലോ ഒക്കെ കിട്ടും. അവിടെ ഉണ്ട് 5-8 പത്തിയോട്.
1: ഇതിന് താഴെയുണ്ട് അല്ലേ?
0: ഇവിടെയുണ്ട്.
1: ഇതിപ്പം നട്ടാൽ പൊടിക്കില്ലാന്നോ അല്ലേ?
0: പിടിക്കും.
1: ഇപ്പം നട്ടാൽ പിടിക്കോ?
0: പിടിക്കും. നമ്മൾ അതിന്റെ പുറകെ നടന്ന പിടിക്കുകയല്ലാത്ത എന്നെ തെരുവുണ്ട്. പിടിക്കുകയല്ലാത്ത, പക്ഷെ എല്ലായിടത്തും പിടിക്കാല്ല. ഇതുപോലെ തണല് വേണം, തണുപ്പ് വേണം,
1: തണുപ്പ് വേണം, എപ്പോഴും നനവ് വേണം,
0: നനവ് വേണം, ഒരു ഒരു പ്രത്യേക ഒരു ഇത് വേണം. വാഴ കൃഷി അതുപോലെ, വാഴ ഉണ്ടായിരുന്ന പറമ്പാണിത്. ഇപ്പൊ കുറച്ചൊക്കെ കുറഞ്ഞു. എന്നാലും 10-14 എണ്ണം ഏത്തവാഴ, പൂവം വാഴ, ഞാലിപ്പൂവൻ, പിന്നെ ചെങ്കദളി, കരിങ്കദളി, വെന്തപ്പച്ച, മോറീസ്, പച്ചച്ചിങ്ങൻ,
1: 13 വാഴകൾ ഉണ്ട് അല്ലേ? ഓർമ്മയിലിരിക്കുന്നൊക്കെയാണ് റോസമ്മ ചേച്ചി ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. അപ്പം 13 ഉണ്ട്.
0: പിന്നെ ഈ പൂജക്കദളി, ലേഡീസ് ഫിംഗർ, നമ്മള് തന്നെ കുഴിച്ച് വെച്ച് ഇതെല്ലാം വിറ്റു വിറക്കി പിള്ളേരെ ഞാൻ പഠിപ്പിച്ചു. ഈ 6 പിള്ളേര്
1: ഇതിന്റെ ഒക്കെ ഇത് വിപണനം ചെയ്യലുണ്ടോ നിങ്ങള്?
0: ഉള്ളപ്പോ എല്ലാം കൊടുക്കും. പിന്നെ എന്നെ അടുക്ക ഇവിടെ
1: എല്ലാം ഇവിടെ ജോസ്ഗിരിയിലാണോ ചെറുപുഴയിലാണോ കൊടുക്കുന്നത്?
0: ഇല്ല, ജോസ്ഗിരി ഇവിടെ കടയുണ്ട്.
1: അതെയാ,
0: പ്രധാനപ്പെട്ട. അതുപോലെ തന്നെ മാവും കൃഷി.
1: ഇതിനൊക്കെ കന്നൊക്കെ എവിടുന്നാണ് കിട്ടുന്നത്?
0: അതൊക്കെ പാരമ്പര്യമായിട്ട് ഇങ്ങനെ കിടക്കുന്നതായിരുന്നു.
1: അത് ശരി, പാരമ്പര്യമായിട്ടുള്ള
0: ആ കൃഷികൾ കളയാതെ സൂക്ഷിക്കുന്ന ഇത്.
1: അത് ശരി, നിങ്ങൾ ഇവിടെ ഉള്ളതിന്റെ തന്നെ കന്നാണ് എടുത്തിട്ട് മാറ്റി വെക്കുന്നത്.
0: അതെ അതെ അതെ.
1: ഇവിടെ വളം എന്താണ് ഉപയോഗിക്കുന്നത്?
0: കന്നുകാലി വളം. പശു ഉണ്ടല്ലോ.
1: എത്ര പശു ഉണ്ട് പറയൂ?

0: ഒന്നേ ഉള്ളൂ.
1: ഒന്നേ ഉള്ളൂ.
0: പശുവിൻ രണ്ട് കിടാവും ഉണ്ട്, ആട് നാലഞ്ചെണ്ണം ഉണ്ട്,
1: അതെയോ? അത് ശരി.
0: പന്നി രണ്ടെണ്ണം ഉണ്ട്, 10 കോഴിയുണ്ട്.
1: അത് ശരി. അപ്പൊ ഈ പാലെന്താ ചെയ്യുന്നത് നിങ്ങള്?
0: പാല് കൂടെ മിൽമയുണ്ട്.
1: എന്ത് തരം പശുവാണ്? എച്ചപ്പ.
0: എച്ചപ്പാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. സിന്ധി, ജേഴ്സി ഒക്കെ ഇനങ്ങളായിരുന്നു. ഇപ്പൊ അതൊന്ന് മാറി ഇപ്പം
1: എച്ചപ്പാക്കി.
0: അതന്നെ.
1: അതിന് പാല് കിട്ടാറുണ്ടോ അറിയാ? നിങ്ങൾ എവിടെ കൊടുക്കാറുണ്ടോ? അത്
0: ഇവിടെ മിൽമയുണ്ടെന്നേ, രാവിലെയും വൈകുന്നേരവും കൊടുക്കാം.
1: കൊടുക്കാം. എത്ര ലിറ്റർ കിട്ടും?
0: രാവിലെ 15 ലിറ്റർ പാല് കിട്ടുന്ന പശുവായിരുന്നു ഇത്.
1: എന്തെങ്കിലും നിങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാറുണ്ടോ?
0: പിന്നെ തൈരും നെയ്യും ഒക്കെ ഉണ്ട്. തൈര് എത്രയുണ്ടെങ്കിലും ഇവിടെ കടയിൽ കൊടുത്താൽ എടുത്തോളൂ.
1: അത് ശരി. നെയ്യ് ഉണ്ടാക്കാറുണ്ട്?
0: നെയ്യ് ഉണ്ടാക്കാറുണ്ട്.
1: അത് ശരി. ഓക്കെ.
0: നെയ്യും ചിലവുണ്ട്.
1: ഇവിടെ വന്ന് വാങ്ങും അല്ലെങ്കിൽ?
0: അല്ല, ഓർഡർ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. ലേബലിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല.
1: ഇല്ല
0: ഇല്ല. ചെറുകിട കർഷകരല്ലേ, അത് അന്നേരം അന്ന് വിറ്റ് പോകുന്നതേ ഉള്ളൂ.
1: അത് ശരി. ഓക്കെ. അപ്പം കുരുമുളക് വള്ളി അതുപോലെ തന്നെ പലതരം ഉണ്ട്. അതിൽ ഓർമ്മ വന്നതാണ് ഇപ്പൊ റോസമ്മ ചേച്ചി പറഞ്ഞത് അല്ലേ? ഓക്കെ, ഇത്രയും കാര്യം. പിന്നെ അത് കൂടാതെ പച്ചക്കറികൾ ഈ മുറ്റത്ത് നിറയെ കാണുന്നുണ്ട് അല്ലേ? തക്കാളി, മഴുതിന, പച്ചമുളക് ഇതൊക്കെ ഉണ്ടല്ലേ?
0: പാവലുണ്ട്, പയറ്,
1: പാവയ്ക്ക,
0: കോവയ്ക്ക,
1: കോവയ്ക്ക ഇവയൊക്കെയാണ് ഇതിനകത്തുള്ളത്.
0: കപ്പളങ്ങ ഉണ്ട് ഇഷ്ടംപോലെ, അതുകൊണ്ടല്ലേ നിക്കുന്നത്.
1: ഇതൊക്കെ നിങ്ങൾ സ്വന്തം ആവശ്യത്തിന് മാത്രമായിരിക്കും അല്ലേ?
0: പിന്നെ ആവശ്യക്കാരും എല്ലാവർക്കും ഒക്കെ കൊടുക്കും. അയലോകത്തുള്ളവർക്കും മക്കൾക്കും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും.
1: പൈസ ഒക്കെ അല്ലാതെ വെറുതെ ഇതിനൊക്കെ എന്താണ് വളം ചേർത്തിരിക്കുന്നത്?
0: ഇതിന് ഞങ്ങള് കാലിവളവും ഉമ്മി ഇട്ടു.
1: ഉമ്മി അല്ലേ? നെൽകൃഷി ഉണ്ടായിരുന്നു?
0: നെൽകൃഷി ഇന്നില്ല, ആദ്യ കാലത്ത് നെൽകൃഷി.
1: കിട്ടി
0: ഉമ്മി? നമ്മള് പട്ടുവത്ത നെല്ല് മേടിച്ചോണ്ട് വന്ന് പുഴുങ്ങി ഉണങ്ങി കുത്തും.
1: അത് ശരി. അങ്ങനെ അല്ലേ. അപ്പൊ ഇത് ചാക്കില് സിമന്റ് ചാക്ക് മുറിച്ച് പകുതിയാക്കിട്ട് അതിനകത്ത്
0: അല്ലേ?
1: അപ്പൊ ഇതില് നിറയുണ്ടാകാറുണ്ടോ? ഇതാണ് നിലത്ത് നടന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് വിളവ്?
0: ഇതിനകത്ത് നിൽക്കുവാണെങ്കിൽ ഒരു 3 കൊല്ലമൊക്കെ അവിടെ നിന്ന് കായ്ക്കും. നിലത്തുനിന്ന് പെട്ടെന്ന് കീടങ്ങളുടെ ശല്യം ഉണ്ടാകും.
1: കീടങ്ങളെ ശല്യമുണ്ട്. ഇതിൽ കീടങ്ങൾ വരാറുണ്ടോ?
0: പിന്നെ ഉണങ്ങിപ്പോകും.
1: അത് ശരി. ഉണങ്ങി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്?
0: കുമ്മായവും കാരിവളവും ഒക്കെ കൂടെ കൂട്ടിയാണ് നടുന്നത്. പിന്നെ നനയ്ക്കും.
1: അത്രേ ഉള്ളൂ?
0: അത്രേ ഉള്ളൂ,
1: വേറൊന്നുമില്ല. ഇതിൽ മണ്ണിട്ടില്ലേ?
0: മണ്ണുണ്ട്. ആദ്യം ചകിരി ഇടും. ചകിരി, തേങ്ങ പൊതിക്കുന്ന ചകിരി ഇട്ട് അതിന്റെ മണ്ടയ്ക്കാണ് മണ്ണിടുന്നതും പള ചാണകപ്പൊടി ഇടുന്നതും
1: എല്ലാം മിക്സ് ചെയ്തിട്ട് അതിനകത്താണ് നടന്നത് അല്ലേ?
0: അതിനകത്താണ്.
1: അല്ല, ഈ തക്കാളി ഇതെല്ലാം അങ്ങനെയല്ലേ?
0: തക്കാളി കൊടുക്കും കൂടുതലുള്ളപ്പോ.
1: റോസമ്മ ചേച്ചിയുടെ കൃഷിയിടത്തില് ഒരു പ്രധാന കൃഷിയാണ് കണിനാരകം. ഈ കണിനാരകം എങ്ങനെയാണിത്? ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് ചേച്ചി?
0: പൂജയ്ക്കാണ് ഈ കണിനാരങ്ങ പ്രധാനമായിട്ട് എടുക്കുന്നത്. എത്രയുണ്ടെങ്കിലും ഇവിടെ നിന്ന് തളിപ്പറമ്പ് ഭാഗത്ത് തൃച്ചംബരം അമ്പലത്തിലേക്ക് ആവശ്യക്കാരുണ്ട്. അതുപോലെ തന്നെ ഹിന്ദുക്കളുടെ കല്യാണത്തിന് ഇത് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു കറിയാണ് നാരങ്ങാക്കറി. ഈ കണിനാരങ്ങയാണ് അവർ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. എത്രയുണ്ടെങ്കിലും അതുകൊണ്ട് നമുക്ക് കൃഷി ചെയ്യാം. അത് വിറ്റുപോവുകയും നല്ല പൈസ, 1 കിലോയ്ക്ക് 100 രൂപ വരെ കിട്ടുന്ന ഒരു നാരങ്ങയ്ക്ക് കിട്ടുന്ന അവസരങ്ങളുണ്ട്.
1: ശരി.
0: ഒരു നാരങ്ങയ്ക്ക്
1: 100 രൂപ വരെ കിട്ടും.
0: ഓ,
1: അത് ശരി. അപ്പൊ ഇത് മൂത്തിട്ടാണോ നിങ്ങൾ പറിക്കുന്നത് അല്ലെങ്കിൽ ചള്ളിയിൽ പറിച്ചു കൊടുക്കുവാണോ?
0: ആവശ്യക്കാരന് ഇവിടെ വിളിച്ചു ചോദിക്കുകയാണ് മോന്റെ അടുക്കിലേക്ക് നാരങ്ങ ഉണ്ടെ കൊണ്ടുചെല്ലണമെന്ന്.
1: അന്നേരം
0: മൂപ്പ് നോക്കാറില്ല, ചെറുതും വലുതും ഒക്കെ
1: നോക്കിട്ട് കൊടുക്കും.
0: ചെറുതായാലും മതിയെന്ന് അവര് വിളിച്ചു പറയാണെ ചെലപ്പോ ചെറുത് പോലും പറിച്ചു പോകും.
1: അത് ശരി.
0: അങ്ങനെയുണ്ട്.
1: റബ്ബർ കൃഷി ഉണ്ടെന്ന് പറഞ്ഞല്ലേ, അതില് ആരാണ് ഇത് റബ്ബർ ടാപ്പിംഗ് ഒക്കെ ആരാണ്?
0: 4-5 മണിയാകുമ്പോ മോൻ എഴുന്നേറ്റ് റബ്ബർ വെട്ടും. റബ്ബർ വെട്ടി രാവിലെ പാലെടുത്ത് ഉറ ഒഴിച്ചിട്ടാണ് മോനെ
1: ഓഫീസിൽ പോകുന്നത് അല്ലേ? അപ്പൊ ഇനി എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശമുണ്ടോ? വേറെ എന്തെങ്കിലും വിപുലീകരിച്ചിട്ട്?
0: സ്വപ്നങ്ങൾ ഒത്തിരി ഉണ്ട് ജീവിതത്തില്. അതിനുള്ള അധ്വാനിക്കാനുള്ള ആരോഗ്യം കുറഞ്ഞു പോയി. അതുപോലെ അധ്വാനിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ അധ്വാനിച്ച് എന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് വെറുക്കി ഒരു നല്ല നിലയിലെത്താൻ വേണ്ടിയിട്ട്.
1: പുരസ്കാരങ്ങൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ?
0: പിന്നെ
1: എന്തൊക്കെ പറയും?
0: പഞ്ചായത്തിന്റെ ഏറ്റവും നല്ല കർഷകരുടെ ഇത് കിട്ടിയിട്ടുണ്ട്.
1: വനിതാ കർഷകക്കുള്ള അവാർഡ്
0: കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഏറ്റവും നല്ല വ്യക്തിയായിട്ട് അവന്തി പബ്ലിക്കേഷൻ കേരളത്തിൽ നിന്ന് എടുത്ത നല്ലൊരു വ്യക്തിയായിട്ട് എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട്.
1: ഓ,
0: എന്റെ ഇത് ഇവിടെ ഇരിപ്പുണ്ട്, സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്.
1: അപ്പോ ഇനി ഒരുപാട് കാലം ഈ കൃഷിയുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ആകാശവാണിയുടെ എല്ലാവിധ ആശംസകളും.
0: താങ്ക് യു.
1: പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ മെമ്പർ ചെറുപുഴ ജോസ്ഗിരിയിലുള്ള ശ്രീമതി റോസമ്മ സേവ്യറുടെ കാർഷികാനുഭവങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം HVinod Babu, കൂടെ ശ്രീശാം.

0: വാണി
1: കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.

ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 26,333 രൂപ, കാഞ്ഞങ്ങാട് 27,000 രൂപ, കാസർഗോഡ് 34,000 രൂപ, തളിപ്പറമ്പ് 26,400 രൂപ. കൊപ്ര ക്വിന്റലിന് കണ്ണൂർ 13,800 രൂപ, തലശ്ശേരി 13,000 രൂപ, കാസർഗോഡ് 14,000 രൂപ, തളിപ്പറമ്പ് 13,500 രൂപ, കാഞ്ഞങ്ങാട് 13,000 രൂപ. തേങ്ങാ പിണ്ണാക്ക് ക്വിന്റലിന് കണ്ണൂർ 3,700 രൂപ, നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് കണ്ണൂർ 4,500 രൂപ, തലശ്ശേരി 4,500 രൂപ, കാസർഗോഡ് 4,200 രൂപ, തളിപ്പറമ്പ് 4,500 രൂപ. കുരുമുളക് ക്വിന്റലിന് തലശ്ശേരി 68,000 രൂപ, തളിപ്പറമ്പ് 67,500 രൂപ, കാഞ്ഞങ്ങാട് 66,000 രൂപ, കാസർഗോഡ് 65,000 രൂപ. റബ്ബർ ക്വിന്റലിന് തളിപ്പറമ്പ് 21,500 രൂപ, കാഞ്ഞങ്ങാട് 22,500 രൂപ. കശുവണ്ടി ക്വിന്റലിന് തളിപ്പറമ്പ് 10,500 രൂപ, കാസർഗോഡ് 12,000 രൂപ, തലശ്ശേരി 11,000 രൂപ, കാഞ്ഞങ്ങാട് 13,000 രൂപ. കൊട്ടപ്പാക്ക് ക്വിന്റലിന് തളിപ്പറമ്പ് 42,000 രൂപ, കാഞ്ഞങ്ങാട് 45,000 രൂപ, കാസർഗോഡ് 52,500 രൂപ, തലശ്ശേരി 40,000 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് കണ്ണൂർ 4,600 രൂപ, തലശ്ശേരി 4,500 രൂപ, തളിപ്പറമ്പ് 4,400 രൂപ, കാഞ്ഞങ്ങാട് 4,500 രൂപ, കാസർഗോഡ് 5,000 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 590 രൂപ, തളിപ്പറമ്പ് 600 രൂപ, തലശ്ശേരി 605 രൂപ. അടയ്ക്ക പഴുത്തത് 1,000 എണ്ണത്തിന് തലശ്ശേരി 3,500 രൂപ, കാസർഗോഡ് 4,500 രൂപ. ഇന്നത്തെ കമ്പോള വില നിലവാരമാണ് കേട്ടത്.

ഇന്ന് 7:35 യുവവാണിയിൽ വിശ്വപ്രസിദ്ധ സാഹിത്യകാരൻ റോബർട്ട് ബ്രൌണിംഗിന്റെ കവിതകളെ വിശകലനം ചെയ്യുന്നു. നിർമ്മലഗിരി കോളേജ് ഇംഗ്ലീഷ് സാഹിത്യ ബിരുദ വിദ്യാർത്ഥികളായ അദ്വൈത് ബൈലേരി, ആതിര കെ, ശിവാസി കല്യാണി, ലയോണ ലജിത് എന്നിവർ ഇന്ന് 7:35 യുവവാണിയിൽ. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 കായിക ലോകം, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു കാൺക കടലിനെ കൺതുറക്കാതെ. രചന സംവിധാനം കെ വി ശരത്ചന്ദ്രൻ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ പുഷ്പ വിജയൻ കാരന്തൂർ, ഗംഗാധരൻ ആയാടത്തിൽ, രാഘവൻ പുറക്കാട്, എൽ സി മാത്യു, റിനി ശ്രീകുമാർ, റാണി കെ, ദാമോദർ രാധാകൃഷ്ണൻ, കബനി സേറ, ജൂബി മാത്യു, ചന്ദ്രൻ കണ്ടോത്ത്, ബോബി സി മാത്യു, കുമാരി തേജശ്രീ സനൽ, വിനോദ് കീഴടത്ത്, ഷാജി എൻ ആർ, മീര ആറിയു. നിർവഹണ സഹായം ബോബി സി മാത്യു. പുനഃപ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 1:00.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ആഗോള വെല്ലുവിളികൾക്കിടയിലും അവസരങ്ങളുടെ നാടായി ഇന്ത്യ വളർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ലോകോത്തര നിലവാരമുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ തദ്ദേശീയമായി വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മികച്ച സംഭാവന നൽകിയതായി കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്രസിംഗ്. ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് നാളെ തുടക്കമാകും. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം കൊച്ചിയിൽ നിന്ന്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ അടുത്ത 5 ദിവസം കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയും നെതർലൻഡ്സും വിശ്വസ്ത പങ്കാളികളായി ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി നെതർലൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹവുമായി സംവദിച്ചു. ഊർജ പ്രതിസന്ധി, സംഘർഷം തുടങ്ങി നിരവധി അപ്രതീക്ഷിത വെല്ലുവിളികളാണ് ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം വെല്ലുവിളികൾ പരിഹരിച്ചില്ലെങ്കിൽ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുക മാത്രമല്ല വലിയ ഒരു ജനവിഭാഗത്തെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുമെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു.
1: ये दशक दुनिया के लिए आपदाओं का दशक बन रहा है. हम सभी देख रहे हैं, अगर ये स्थितियां तेजी से नहीं बदली गई तो बीते अनेक दशकों की उपलब्धियों पर पानी फिर जाएगा. दुनिया की बहुत बड़ी आबादी फिर से गरीबी के दलदल में चली जाएगी.
0: 21-ാം നൂറ്റാണ്ടിൽ സാങ്കേതികവിദ്യയും മാനവിക മൂല്യങ്ങളും ഒരുപോലെ മുന്നോട്ട് നയിക്കുന്ന അവസരങ്ങളുടെ നാടായാണ് ഇന്ത്യ വളരുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പര്യടനം ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ഭാഗമായുള്ള ആദ്യത്തെ സുപ്രധാന ചുവടുവയ്പെന്ന് വിദഗ്ധ വിലയിരുത്തൽ. ഈ വർഷം ജനുവരിയിൽ രൂപം കൊണ്ട കരാർ ഇന്ത്യയ്ക്കും സ്വീഡൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇടയിലുള്ള വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക സഹകരണം എന്നീ മേഖലകളിൽ പുതിയ വഴികൾ തുറക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള ശക്തമായ വ്യാവസായിക സഹകരണം, ബിസിനസ് അവസരങ്ങൾ എന്നിവയിൽ വ്യാപാര കരാറിൽ ഉയർന്നുവരുന്ന സാധ്യതകളെക്കുറിച്ച് സ്വീഡൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കേരളത്തിൽ പുതിയ മന്ത്രിസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. നാളെ ഉച്ചയ്ക്ക് മുൻപ് മുഖ്യമന്ത്രിയുടെയും 20 മന്ത്രിമാരുടെയും പട്ടിക ഗവർണർക്ക് സമർപ്പിക്കുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. തിങ്കളാഴ്ചയാണ് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 10-ന് നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട്, കർണാടക, തെലങ്കാന മുഖ്യമന്ത്രിമാർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. നിയുക്ത മുഖ്യമന്ത്രിയുടെ ക്ഷണപ്രകാരം ബിജെപി എംഎൽഎമാർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് നിയുക്ത എംഎൽഎയും ബിജെപി സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലോകോത്തര നിലവാരമുള്ളതും ചെലവ് കുറഞ്ഞതുമായ തദ്ദേശീയ മെഡിക്കൽ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മികച്ച സംഭാവനകളാണ് നൽകിയിട്ടുള്ളതെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്രസിംഗ്. തിരുവനന്തപുരത്തെ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയുടെ 42-ാമത് ബിരുദദാന ചടങ്ങിൽ വീഡിയോ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പുതുതായി വികസിപ്പിച്ച പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന ബ്ലോക്ക്, ന്യൂറോ സർജറി, കാർഡിയാക് സയൻസ് വിഭാഗങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ ബിരുദദാന പ്രസംഗം നടത്തി. പ്രാഥമിക ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തുന്ന നടപടികളാണ് കേന്ദ്രം രാജ്യത്ത് പിന്തുടരുന്നതെന്ന് അവർ പറഞ്ഞു. ചടങ്ങിൽ 130 സീനിയർ റെസിഡന്റുമാർക്കും വിദ്യാർത്ഥികൾക്കുമുള്ള ബിരുദങ്ങളും ഡിപ്ലോമകളും സമ്മാനിച്ചു. തീർത്ഥാടകരുടെ അഭ്യർത്ഥന പ്രകാരം പ്രധാന ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷം മടങ്ങിവരാൻ സാധിക്കുന്ന രീതിയിലുള്ള ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് നാളെ തുടക്കമാകും. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം നാളെ കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട് ജൂൺ 5-ന് മടങ്ങിയെത്തും. നാളെ ഉച്ചയ്ക്ക് 12:30 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടുന്ന വിമാനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഹ്രസ്വ ഹജ്ജിനുള്ള വിമാന സർവീസ് കൊച്ചിക്ക് പുറമെ ചെന്നൈ, ഡൽഹി, മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ്, അഹമ്മദാബാദ് എന്നീ നഗരങ്ങളിൽ നിന്നും പുറപ്പെടും. CBSE 12 ക്ലാസ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്കായി 2 ഘട്ടങ്ങളിലായുള്ള പുനഃപരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. 1 ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് മൂല്യനിർണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾക്കായി ഈ മാസം 19 മുതൽ 22 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ഒരു വിഷയത്തിന് 700 രൂപയാണ് ഫീസ്. 2 ഘട്ടത്തിൽ മാർക്കുകളിലെ വ്യത്യാസങ്ങൾ പരിശോധിക്കുന്നതിനോ വീണ്ടും മൂല്യനിർണയം നടത്തുന്നതിനോ ഈ മാസം 26 മുതൽ 29 വരെ അപേക്ഷ നൽകാമെന്നും CBSE അറിയിച്ചു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ച കേസിൽ ഒരാളെ കൂടി CBI അറസ്റ്റ് ചെയ്തു. പ്രധാന പ്രതി എന്ന് സംശയിക്കുന്ന മുതിർന്ന ബോട്ടണി അധ്യാപിക മനീഷ ഗുരുനാഥ് മന്ദാരെയാണ് CBI പൂനെയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. നീറ്റ് UG പരീക്ഷാ നടപടികളിൽ പങ്കാളിയായിരുന്ന ഇവരെ വിദഗ്ധയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നിയമിച്ചിരുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഇതുവരെ 9 പേരെയാണ് അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഓപ്പറേഷൻ റേജ് പില്ലിലൂടെ വൻ മയക്കുമരുന്ന് വേട്ടയുമായി ഇന്ത്യ. 182 കോടി രൂപയുടെ ക്യാപ്റ്റഗൺ എന്ന കൃത്രിമ ഉത്തേജക മരുന്നാണ് ഇന്ത്യൻ ഏജൻസികൾ പിടിച്ചെടുത്തത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് സമൂഹമാധ്യമ പോസ്റ്റിലൂടെ ഇക്കാര്യം അറിയിച്ചത്. മയക്കുമരുന്നുമായി മധ്യേഷ്യയിലേക്ക് പോകുകയായിരുന്ന ഒരു വിദേശ പൌരനെ അറസ്റ്റ് ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. ഇതിനായി പ്രയത്നിച്ച നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയിലെ ഉദ്യോഗസ്ഥരെ ശ്രീ അമിത്ഷാ അഭിനന്ദിച്ചു. ഭീകരവാദ പ്രോത്സാഹനവും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളും പാകിസ്ഥാൻ അവസാനിപ്പിക്കണമെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ന്യൂഡൽഹിയിൽ സേനാ സംവാദിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തരം പ്രവൃത്തികൾ തുടരുകയാണെങ്കിൽ ഭൂമിശാസ്ത്രത്തിന്റെ ഭാഗമായിരിക്കണോ ചരിത്രത്തിന്റെ ഭാഗമായിരിക്കണോ എന്ന് അവർ തന്നെ തീരുമാനിക്കേണ്ടി വരുമെന്നും ശ്രീ ദ്വിവേദി പറഞ്ഞു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി അടുത്തയാഴ്ച ബീജിംഗിലെത്തും. ഈ മാസം 19-20 തീയതികളിലാണ് സന്ദർശനം. ഉഭയകക്ഷി ബന്ധം, പ്രധാന അന്താരാഷ്ട്ര പ്രാദേശിക സാമ്പത്തിക സഹകരണം തുടങ്ങിയ വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 5 ദിവസം കേരളത്തിലും മാഹിയിലും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം തെക്ക് കിഴക്കൻ അറബിക്കടലിന്റെയും ആൻഡമാൻ ദ്വീപുകളുടെയും ചില ഭാഗങ്ങളിൽ ഇന്ന് കാലവർഷം എത്തിയതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലാണ് മത്സരം. ആകാശവാണിയുടെ 90 വാർഷികത്തോടനുബന്ധിച്ചുള്ള സൈക്ലത്തോൺ നാളെ തിരുവനന്തപുരത്ത് നടക്കും. രാജ്യത്തെ ആകാശവാണി നിലയങ്ങൾ കഴിഞ്ഞ 1 വർഷമായി നടത്തിവരുന്ന ആഘോഷങ്ങളുടെ ഭാഗമായാണ് തിരുവനന്തപുരം പ്രാദേശിക നിലയം സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. രാവിലെ 7:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇന്ത്യൻ പെട്രോളിയം കമ്പനികൾ ഭൂട്ടാനിലേക്ക് വിതരണം ചെയ്യുന്ന പെട്രോൾ ഇന്ത്യയിലേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് അവിടെ വിൽക്കുന്നുണ്ടെന്ന് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഔദ്യോഗിക ഉറവിടങ്ങൾ വഴി ഭൂട്ടാനിലെ പെട്രോളിന്റെ ചില്ലറ വിൽപ്പന വില പരിശോധിക്കാൻ സാധിക്കുമെന്ന് PIB അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള വെല്ലുവിളികൾക്കിടയിലും അവസരങ്ങളുടെ നാടായി ഇന്ത്യ വളർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ പുതിയ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. ലോകോത്തര നിലവാരമുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ തദ്ദേശീയമായി വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മികച്ച സംഭാവന നൽകിയതായി കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്രസിംഗ്. ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് നാളെ തുടക്കമാകും. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം കൊച്ചിയിൽ നിന്ന്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ അടുത്ത 5 ദിവസം കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
3: ആകാശവാണി കണ്ണൂർ.

ഇംഗ്ലീഷ് സാഹിത്യ ലോകത്തിലെ ഒന്നാം കിട കവികളിൽ ഒന്നാമതാണ് റോബർട്ട് ബ്രൗണിംഗ്. പ്രിയരെ, നിർമ്മലഗിരി കോളേജിലെ ഇംഗ്ലീഷ് സാഹിത്യ ബിരുദ വിദ്യാർത്ഥികൾ റോബർട്ട് ബ്രൗണിംഗിന്റെ കവിതാ ലോകത്തെയും അദ്ദേഹത്തിന്റെ കവിതകളുടെ പൊതു സ്വഭാവത്തെയും വിശകലനം ചെയ്യുകയാണ് ഇന്നത്തെ യുവവാണിയിൽ. പങ്കെടുക്കുന്നവർ അദ്വൈത് വയലേരി, ആതിര കെ, ശിവ സി കല്യാണി, ലയോണ ലജിത്.

0: നിശബ്ദതയിൽ ജനിച്ച വാക്കുകൾ. ഗ്രോ ഓൾഡ് അലോങ് വിത്ത് മീ, ദ ബെസ്റ്റ് ഈസ് യെറ്റ് ടു ബി. ഗ്രോ ഓൾഡ് അലോങ് വിത്ത് മീ, ദ ബെസ്റ്റ് ഈസ് യെറ്റ് ടു ബി. ദ ലാസ്റ്റ് ഓഫ് ലൈഫ് ഫോർ വിച്ച് ദ ഫസ്റ്റ് വാസ് മെയ്ഡ്. ദ ലാസ്റ്റ് ഓഫ് ലൈഫ് ഫോർ വിച്ച് ദ ഫസ്റ്റ് വാസ് മെയ്ഡ്. ജീവിത സന്ധ്യയിലേക്ക് എന്നോടൊപ്പം വളരൂ, മികച്ചത് വരാനിരിക്കുന്നു. ജീവിത സന്ധ്യയിലേക്ക് എന്നോടൊപ്പം വളരൂ, മികച്ചത് വരാനിരിക്കുന്നു. ജീവിതത്തിന്റെ അന്തിമഘട്ടത്തിനായി ആദ്യഘട്ടം സൃഷ്ടിക്കപ്പെട്ടു. ജീവിതത്തിന്റെ അന്തിമഘട്ടത്തിനായി ആദ്യഘട്ടം സൃഷ്ടിക്കപ്പെട്ടു.
1: കവിതകൾ നമ്മോട് പലപ്പോഴും സംസാരിക്കാറുണ്ട്. പക്ഷേ ചില കവിതകൾ നമ്മെ കേൾക്കാൻ നിർബന്ധിതരാക്കുന്നു. നിശബ്ദതയും നിയന്ത്രണങ്ങളും നിറഞ്ഞിരുന്ന ഒരു കാലത്ത് മനുഷ്യഹൃദയത്തിന്റെ സങ്കീർണതകൾക്ക് ശബ്ദം നൽകാൻ ധൈര്യം കണ്ടൊരാൾ. ലണ്ടൻ നഗരത്തിന്റെ ഹൃദയത്തിൽ ജനിച്ച് വിക്ടോറിയൻ കാലഘട്ടത്തിലെ ഏറ്റവും വ്യത്യസ്തനായ കവികളിൽ ഒരാളായി വളർന്നവൻ. സൗന്ദര്യത്തിൽ മാത്രമല്ല, സംശയങ്ങളിലും സംഘർഷങ്ങളിലും കവിതയെ കണ്ടെത്തിയ മനസ്സ്, മനുഷ്യരുടെ അകത്തളങ്ങളിൽ മറഞ്ഞിരിക്കുന്ന സത്യങ്ങളെ തുറന്നു പറഞ്ഞ ശബ്ദം, ഇതാണ് റോബർട്ട് ബ്രൗൺ.

സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക മാറ്റങ്ങൾ നടക്കുന്ന യുഗം. വിക്ടോറിയ രാജ്ഞിയുടെ ഭരണകാലത്ത് വ്യവസായ വിപ്ലവം ശക്തമായി വളരുകയും നഗരവൽക്കരണം കൂടുകയും മധ്യവർഗത്തിന്റെ സ്വാധീനം ഉയരുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ ശാസ്ത്രം, മതം, നൈതികത എന്നിവ തമ്മിലുള്ള സംഘർഷങ്ങളും പുതിയ ചിന്താഗതികളും രൂപപ്പെട്ടു. ഇത്തരം പശ്ചാത്തലത്തിലാണ് റോബർട്ട് ബ്രൗണിംഗിന്റെ സാഹിത്യ ജീവിതം രൂപപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ കവിതകൾ സാധാരണ വികാര പ്രകടനങ്ങൾ മാത്രമായിരുന്നില്ല, മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകളെയും സമൂഹത്തിന്റെ ഇരുണ്ട വശങ്ങളെയും വ്യക്തികളുടെ ആത്മപരിശോധനയും ആഴത്തിൽ അന്വേഷിക്കുന്നവയായിരുന്നു. വിക്ടോറിയൻ സമൂഹം നൈതികമായിരുന്നതിനാൽ അതിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന വികാരങ്ങളും ദുരൂഹതകളും റോബർട്ട് ബ്രൗണിംഗിന് തന്റെ കവിതകളിലൂടെ വെളിപ്പെടുത്താൻ സാധിച്ചു. വിക്ടോറിയൻ കാലഘട്ടത്തിന്റെ സാമൂഹിക നിയന്ത്രണങ്ങളും ഭൗതിക ഉണർവും നൈതിക സംഘർഷങ്ങളും എല്ലാം റോബർട്ട് ബ്രൗണിംഗിന്റെ ജീവിതത്തെയും സാഹിത്യത്തെയും ആഴത്തിൽ സ്വാധീനിച്ചു. അദ്ദേഹത്തിന്റെ കവിതകൾ ആ കാലഘട്ടത്തിന്റെ ഉള്ളറകളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ശക്തമായ പ്രതിഫലനങ്ങളാണ്.

0: റോബർട്ട് ബ്രൗണിംഗ് പ്രമുഖ ഇംഗ്ലീഷ് കവികളിൽ ഒരാൾ. 1812 May 7 ലണ്ടൻ നഗരത്തിൽ ജനനം. ബാല്യത്തിൽ തന്നെ സാഹിത്യത്തോടും കവിതയോടും ആഴത്തിലുള്ള താല്പര്യം ഇദ്ദേഹം പ്രകടിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പിതാവ് റോബർട്ട് ബ്രൗണിംഗ് സീനിയർ ഒരു പുസ്തകപ്രേമി ആയിരുന്നതിനാൽ വീട്ടിലെ സമ്പന്നമായ ലൈബ്രറി ബ്രൗണിങ്ങിൻ്റെ ബൗദ്ധിക വളർച്ചയുടെ വലിയ പങ്ക് തന്നെ വഹിച്ചു എന്ന് പറയപ്പെടുന്നു. ചരിത്രം, തത്വചിന്ത, കവിത, കല തുടങ്ങി നിരവധി സാഹിത്യ വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന 6000-ൽ അധികം പുസ്തകങ്ങൾ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു. അമ്മ സാറ അന്ന ബ്രൗണിംഗ് ഒരു സംഗീതപ്രിയ ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം നോക്കുകയാണെങ്കിൽ പരമ്പരാഗത രീതിയിൽ നിന്ന് വളരെയധികം വ്യത്യസ്തപ്പെട്ടിരുന്നു. ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജിൽ ചേർന്നെങ്കിലും അത് പൂർത്തിയാകാതെ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്.
1: അതേ അദ്വൈത്, പരമ്പരാഗത രീതിയിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടിരുന്നുവെങ്കിലും ആ കാരണത്താൽ അദ്ദേഹം പഠനം നിർത്തിയില്ല. വീട്ടിലെ സമ്പന്നമായ ലൈബ്രറി അദ്ദേഹത്തിന്റെ പഠന കേന്ദ്രമായി മാറി. സ്വന്തമായി തന്നെ ഗ്രീക്ക്, ലാറ്റിൻ, ഫ്രഞ്ച്, ഇറ്റാലിയൻ തുടങ്ങിയ ഭാഷകളും ചരിത്രവും തത്വചിന്തയും അദ്ദേഹം പഠിച്ചു. അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ കവിതകളിൽ യൂറോപ്യൻ സംസ്കാരവും ചരിത്രപരമായ അറിവും ആഴത്തിൽ പ്രതിഫലിച്ചു.

റോബർട്ട് ബ്രൗണിംഗിന്റെ ഭാര്യ എലിസബത്ത് ബാരറ്റ് ബ്രൗണിംഗിന്റെ പേര് സാഹിത്യ ലോകത്ത് അതീവ ആദരവോടെ ഉച്ചരിക്കപ്പെടുന്ന ഒന്നാണ്. സ്വന്തം കഴിവുകളാൽ തന്നെ ലോക സാഹിത്യത്തിൽ അനശ്വരമായ സ്ഥാനമുറപ്പിച്ച കവയിത്രി. ഇംഗ്ലണ്ടിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനനം. കവിതകൾ അവളുടെ ജീവൻ, വാക്കുകൾ അവളുടെ ശ്വാസം. വീട്ടിൽ കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്ന എലിസബത്തിന് ജീവിതത്തിൽ സ്വാതന്ത്ര്യവും സ്നേഹവും കുറവായിരുന്നു. ആ ഇരുട്ടു നിറഞ്ഞ ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവന്നയാൾ, കവിതകളിലൂടെ അവളെ സ്നേഹിച്ച ഒരാൾ, അതായിരുന്നു റോബർട്ട് ബ്രൗണിംഗ്. മുഴുവൻ പ്രതിസന്ധികളെയും മറികടന്ന് അവർ വിവാഹിതരായി. തുടർന്ന് ഇറ്റലിയിലെ മനോഹരമായ ഫ്ലോറൻസ് നഗരത്തിൽ താമസം തുടങ്ങി. അവിടെ എലിസബത്തിന്റെ കവിതകൾക്ക് പുതിയൊരു ജീവൻ തന്നെ ലഭിച്ചു. സോണറ്റ്സ് ഫ്രം ദ പോർച്ചുഗീസ് എന്ന പ്രശസ്തമായ കൃതി അവരുടെ പ്രണയത്തിന്റെ ഹൃദയസ്പർശിയായ പ്രതിഫലനമാണ്. സ്നേഹവും കവിതയും ഒന്നിച്ചൊന്നായ അവരുടെ ജീവിതം കാലം കടന്നുപോയെങ്കിലും ഇന്നും സാഹിത്യത്തിൽ ജീവിക്കുന്നു.

0: പ്രതീകമാണ്.
1: 1861 എലിസബത്ത് മരണമടഞ്ഞപ്പോൾ ബ്രൗണിങ്ങിന് ജീവിതത്തിൽ അനേകം മാറ്റങ്ങൾ സംഭവിച്ചു. അദ്ദേഹം ഇറ്റലിയിലെ ഫ്ലോറൻസ് നഗരം വിടുകയും സ്വദേശമായ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. പ്രതിസന്ധികൾ ഒന്നും തന്നെ റോബർട്ട് ബ്രൗണിങ്ങിനെ തളർത്തിയില്ല, പകരം കൂടുതൽ ശക്തനാക്കി. അദ്ദേഹത്തിന്റെ കവിതകൾക്ക് പുതിയൊരു ആഴം ലഭിച്ചു. വേദനയും അനുഭവങ്ങളും ചേർന്ന ആ വരികൾ പിന്നീട് അദ്ദേഹത്തെ വലിയ പ്രശസ്തിയിലേക്ക് നയിച്ചു. ഡ്രാമാറ്റിസ് പേഴ്സണെ, ദ റിംഗ് ആൻഡ് ദി ബുക്ക് പോലുള്ള കൃതികൾ അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളുടെ പ്രതിഫലനമായി മാറി. എലിസബത്ത് വിടവാങ്ങിയ ശൂന്യതയിലും റോബർട്ട് ബ്രൗണിങ്ങിന് ഒരു ചെറിയ പ്രകാശമുണ്ടായിരുന്നു. അവരുടെ മകൻ റോബർട്ട് വിഡ്മാൻ ബാരറ്റ് ബ്രൗണിംഗ്. റോബർട്ട് ബ്രൗണിംഗ് മികച്ചൊരു അച്ഛനായി, സംരക്ഷകനായി, മാർഗദർശകനായി മാറി. മകനെ വളർത്തി, വിദ്യാഭ്യാസം നൽകി, ജീവിതത്തിൽ ഉറച്ചു നിൽക്കാൻ പഠിപ്പിച്ച റോബർട്ട് ബ്രൗണിംഗ് തന്റെ കർത്തവ്യങ്ങൾ മനോഹരമായി പൂർത്തിയാക്കി. അദ്ദേഹത്തിന്റെ മകൻ പിന്നീട് ഒരു കലാകാരനായി വളർന്നു. അവനിൽ അച്ഛന്റെ സാഹിത്യ വൈഭവവും അമ്മയുടെ സൃഷ്ടിപരമായ ആത്മാവും ഒരുപോലെ കാണപ്പെട്ടു.

മൈ ലാസ്റ്റ് ഡിച്ചസ്. ഇദ്ദേഹത്തിന്റെ കവിതകളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്ന്. ഈ കവിത എന്നെ മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതയെക്കുറിച്ച് ചിന്തിപ്പിച്ചു. അഹങ്കാരവും നിയന്ത്രണ മനോഭാവവും എത്രമാത്രം അപകടകരമാണെന്ന് മനുഷ്യ മനസ്സിനെ ഈ കവിത മനസ്സിലാക്കിപ്പിക്കുന്നു.

0: അതേ ലയോണ, വളരെ ശരിയാണ്. അധികാരം, അഹങ്കാരം, അസൂയ, സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ അഭാവം തുടങ്ങിയ ആശയങ്ങൾ പ്രതിപാദിക്കപ്പെടുന്നു. ഇറ്റലിയിലെ ഒരു രാജഭവനത്തിൻ്റെ നിശബ്ദമായ ഗാലറിയിൽ ഡ്യൂക്ക് തൻ്റെ അതിഥിയെ മുന്നിൽ നിർത്തി ഒരു ചിത്രത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ആ ചിത്രത്തിൽ അവൻ്റെ ലാസ്റ്റ് ഡച്ചസ് ഇപ്പോൾ ജീവിച്ചിട്ടില്ലാത്ത ഒരു സ്മിതം ശാശ്വതമായി പകർന്നു നിൽക്കുന്നു. അവളുടെ ചിരി, അതിൽ സ്നേഹം, ലാളിത്യം നിറഞ്ഞിരുന്നു. ഏതൊരു വ്യക്തിയോടും സമ്മാനത്തോടും അവൾ ഒരുപോലെ ആനന്ദം പങ്കിട്ടിരുന്നു. എന്നാൽ ഡ്യൂക്കിൻ്റെ കണ്ണുകളിൽ ആ ചിരി ഒരു അപമാനമായിരുന്നു. അവൻ്റെ വാക്കുകൾ ഒരു കഥ പോലെ ആയിരുന്നുവെങ്കിലും അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു കഠിനമായ സത്യമുണ്ടായിരുന്നു. അവൻ തൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യപ്പെടാൻ അനുവദിച്ചില്ല. ഡച്ചസിൻ്റെ സ്വന്തമായ ആത്മാവിനെ അവൻ മനസ്സിലാക്കിയില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല.
1: I gave comments, then all smiles stopped together.
0: ഈ വരിയിൽ ജീവിതത്തിൻ്റെ അവസാനം അടങ്ങിയിരിക്കുന്നു. ഡച്ചസിൻ്റെ ചിരി എന്നേക്കുമായി ഒരു ചിത്രത്തിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു. ഡ്യൂക്ക് മുന്നോട്ട് നടന്നു നീങ്ങുകയാണ്. പുതിയ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുന്നു. പക്ഷേ പിന്നിൽ ഒരു ചിത്രത്തിൽ അവൻ്റെ കഴിഞ്ഞ കാലത്തിൻ്റെ നിശബ്ദ സാക്ഷി എന്നും നിലനിൽക്കുന്നു.

0: That's my last Duchess painted on the wall, looking as if she were alive. I call that piece a wonder now. Fra Pandolf's hands worked busily a day, and there she stands.
1: Will please you sit and look at her?
0: I said Fra Pandolf by design, for never read strangers like you that pictured countenance, the depth and passion of its earnest glance. But to myself they turned, since none puts by the curtain I have drawn for you but I, and seemed as they would ask me, if they durst, how such a glance came there. So, not the first are you to turn and ask thus. Sir, 'twas not her husband's presence only called that spot of joy into the Duchess' cheek. Perhaps Fra Pandolf chanced to say, her mantle laps over my lady's wrist too much, or paint must never hope to reproduce the faint half-flush that dies along her throat. Such stuff was courtesy, she thought, and cause enough for calling up that spot of joy. She had a heart, how should I say, too soon made glad, too easily impressed. She liked whate'er she looked on, and her looks went everywhere. Sir, 'twas all one. My favour at her breast, the dropping of the daylight in the west, the bough of cherries some officious fool broke in the orchard for her, the white mule she rode with round the terrace, all and each would draw from her alike the approving speech, or blush, at least. She thanked men, good, but thanked, somehow I know not how, as if she ranked my gift of a 900-years-old name with anybody's gift. Who'd stoop to blame this sort of trifling? Even had you the skill in speech, which I have not, to make your will quite clear to such a one, and say just this or that in you disgusts me, here you miss or there exceed the mark, and if she let herself be lessened so, nor plainly set her wits to yours, forsooth, and made excuse, e'en then would be some stooping, and I choose never to stoop. Oh, sir, she smiled, no doubt, whene'er I passed her, but who passed without much the same smile? This grew. I gave commands. Then all smiles stopped together. There she stands, as if alive. Will please you rise? We'll meet the company below. And I repeat, the Count your master's known munificence is ample warrant that no just pretense of mine for dowry will be disallowed, even though his fair daughter's self, as I avowed at starting, is my object. Nay, we'll go together down, sir. Notice Neptune, though, taming a seahorse, thought a rarity, which Klaus of Innsbruck cast in bronze for me.
2: അദ്വൈത് പറഞ്ഞ കവിതാ ആശയങ്ങൾക്ക് ഒക്കെ പുറമേ ഇദ്ദേഹത്തിന്റെ കവിതാ രീതി ഡ്രമാറ്റിക് മോണോളോഗ് അല്ലെങ്കിൽ നാടകീയ സ്വയോക്തി ആണ് എന്നെ വളരെയധികം ആകൃഷ്ടയാക്കിയത്. ഇതൊരു കവിതാ ശൈലിയാണ്. അതിൽ ഒരു വ്യക്തി മാത്രം സംസാരിക്കുന്നു. കേട്ടു നിൽക്കുന്ന ശ്രോതാവ് നേരിട്ട് ഒന്നും പറയുകയുമില്ല. ഈ രീതിയിൽ സംസാരിക്കുന്ന വ്യക്തിയുടെ വാക്കുകളിലൂടെ തന്നെ അവന്റെ സ്വഭാവം, ചിന്തകൾ, നൈതികത, മനസ്സിലാക്കാൻ സാധിക്കുന്നു. കവിതകളിൽ കവിക്ക് പകരം സൃഷ്ടിപരമായ ഒരു കഥാപാത്രം സംസാരിക്കുന്നു. മനുഷ്യ മനസ്സിന്റെ ആഴങ്ങൾ പരിശോധിക്കുന്ന ഒരു സാഹിത്യ രീതിയാണ് ഡ്രമാറ്റിക് മോണോലോഗ്.
3: അതെ, ആതിര പറഞ്ഞ പോലെ എന്നെയും വളരെയധികം ആകർഷിച്ച ശൈലിയാണിത്. നേരത്തെ ആലപിച്ച മൈ ലാസ്റ്റ് വെസ്റ്റേഴ്സ് തുടങ്ങി ഫ്രാ ലിപ്പോലിപ്പി, പോർഫീരിയാസ് ലവർ, സോളോക്കി ഓഫ് ദ സ്പാനിഷ് ക്ലോയിസ്റ്റർ, റാബി ബെൻ എസ്ട്ര, അങ്ങനെ നിരവധി രചനകൾ ഈ ശൈലിയിൽ അദ്ദേഹം എഴുതി. ലവ് എമോങ് ദ റൂയിൻസ്, ദ ലോസ്റ്റ് ലീഡർ, ഹോം തോട്ട്സ് ഫ്രം എബ്രോഡ്, എ ഗ്രമാരിയൻസ് ഫ്യൂണറൽ, എപ്പിലോഗ് ടു ദ എസ്ലാൻഡോ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രധാന കൃതികളാണ്.

ശിവ പറഞ്ഞ പോലെ ഇത്രയും പ്രശസ്തമായ രചനകൾ അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്ന് പിറന്നുവെങ്കിലും ആദ്യ കൃതിയായ പോലൈ ആത്മപരിശോധനാത്മകമായ ഒരു കവിതയായിരുന്നു. അത് വായനക്കാരിൽ വലിയ സ്വാധീനം സൃഷ്ടിച്ചില്ല. വിമർശകർക്ക് ഇത് വ്യക്തത പൂർണ്ണമല്ലാത്തതും വളരെ വ്യക്തിപരമായതുമായി തോന്നി. തുടർന്ന് രചിച്ച പാരാസെൽസസ്, സോഡലോ തുടങ്ങിയ കൃതികൾക്കും വലിയ വിമർശനങ്ങൾ അദ്ദേഹം നേരിട്ടു.

ബ്രൗണിങ്ങിന് മറ്റു പ്രശസ്ത കവികളുമായി നേരിട്ടുള്ള വൈരുദ്ധ്യം ഇല്ലായിരുന്നുവെങ്കിലും ശൈലി, പ്രശസ്തി, വായനക്കാരുടെ അംഗീകാരം എന്നിവയിൽ അദ്ദേഹം നിരവധി വെല്ലുവിളികൾ നേരിട്ടു. ആൽഫ്രഡ് ലോർഡ് ടെന്നീസൺ ആ കാലഘട്ടത്തിലെ ഏറ്റവും ജനപ്രിയനായ കവിയായിരുന്നു. അദ്ദേഹത്തിന്റെ കവിതകൾ ലളിതവും സംഗീതാത്മകവുമായിരുന്നതിനാൽ സാധാരണ വായനക്കാർക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരുന്നു. എന്നാൽ ഇതിന് വിപരീതമായി ബ്രൗണിങ്ങിന്റെ കവിതകൾ സങ്കീർണവും ആഴമുള്ള ആശയങ്ങളാൽ നിറഞ്ഞവയുമായിരുന്നു. ബ്രൗണിങ്ങിന്റെ വെല്ലുവിളികൾ ഒന്നും വ്യക്തിപരമായ വൈരുദ്ധ്യം ആയിരുന്നില്ല, മറിച്ച് ശൈലിയും ചിന്താഗതിയും സ്വീകരിക്കപ്പെടാനുള്ള പോരാട്ടമായിരുന്നു. കാലത്തിനനുസരിച്ച് അദ്ദേഹത്തിന്റെ രചനകൾ കൂടുതൽ അംഗീകാരം നേടുകയും വിക്ടോറിയൻ കാലഘട്ടത്തിലെ ഏറ്റവും മഹത്തായ കവികളിൽ ഒരാളായി രൂപപ്പെടുകയും

0: പോർഫീരിയാസ് ലവർ എന്ന റോബർട്ട് ബ്രൗണിംഗിന്റെ കവിത ഇന്നും കാലിക പ്രസക്തി ഏറെയുള്ള മനുഷ്യ മനസ്സിൽ തിങ്ങി നിൽക്കുന്ന കവിതയായി നിലനിൽക്കുന്നു.
1: പുറത്ത് കൊടുങ്കാറ്റ്, കരഞ്ഞുലഞ്ഞ രാത്രിയിൽ അവന്റെ ഏകാന്തതയുടെ നേരിലേക്ക് അവൾ പോർഫീരിയ വെളിച്ചമായി എത്തുന്നു. സ്നേഹത്തിന്റെ ചൂടിൽ ആ നിമിഷം നിത്യമായെന്ന് തോന്നുമ്പോൾ അവൻ ക്രൂരമായൊരു ശാന്തതയിൽ അവളെ തന്റേതാക്കുന്നു. ജീവിതം കെടുത്തി സ്നേഹം ശാശ്വതമാക്കാൻ ശ്രമിക്കുന്നു. മൗനമായ അവളുടെ കണ്ണുകൾക്കരികിൽ ഇരുന്ന് താൻ ചെയ്തതിൽ തെറ്റൊന്നുമില്ലെന്ന ഭ്രമത്തിൽ അവൻ ശാന്തനാകുന്നു.
2: ഈ കവിത മനുഷ്യ മനസ്സിന്റെ ഇരുണ്ട അന്തർലോകത്തെ തുറന്നുകാട്ടുന്ന ശക്തമായ കാവ്യസൃഷ്ടിയാണ്. സ്നേഹത്തിന്റെ നിമിഷത്തെ നിത്യമായി സംരക്ഷിക്കാനുള്ള ആഗ്രഹം ഇവിടെ ഭ്രാന്തിന്റെ രൂപത്തിൽ വികൃതമാകുന്നു. അവസാനത്തിലെ മൗനം, ദൈവത്തിന്റെ പ്രതികരണമില്ലായ്മ ഈ പ്രവൃത്തിയുടെ ഭീകരതയെ ഗൗരവത്തോടെ ഉയർത്തിക്കാട്ടുകയും വായനക്കാരനെ ആഴത്തിലുള്ള ചിന്തയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു.
3: Be sure I looked up at her eyes, happy and proud. At last I knew. Porphyria worshipped me. Surprise made my heart swell, and still it grew, while I debated what to do. That moment she was mine, mine, fair, perfectly pure and good. I found a thing to do, and all her hair in one long yellow string I wound, three times her little throat around, and strangled her. No pain felt she. I am quite sure she felt no pain.
4: ആയിരത്തി എണ്ണൂറ്റി 1889 ഡിസംബർ 12 ഇറ്റലിയിലെ വെനീസിൽ ഇദ്ദേഹം അന്തരിച്ചു. അതേ വർഷം തന്നെയായിരുന്നു അസോലാൻഡോ എന്ന കൃതി പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അതായത് അവസാന നിമിഷം വരെ അദ്ദേഹം സാഹിത്യ ജീവിതം തുടർന്നു. സാഹിത്യ ലോകത്തിന് അദ്ദേഹത്തിന്റെ മരണം തീരാ നഷ്ടം തന്നെയായിരുന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ മഹത്തായ സംഭാവനകളാൽ പിൽക്കാലത്ത് വലിയ ബഹുമതികൾ കൈവരിക്കാൻ സാധിച്ചു. ഇംഗ്ലണ്ടിലെ വെസ്റ്റ്മിനിസ്റ്റർ അബേയിലാണ് ഇദ്ദേഹത്തെ അടക്കം ചെയ്തത്. പ്രമുഖ സാഹിത്യ പ്രതിഭകൾക്ക് നൽകുന്ന വലിയൊരു അംഗീകാരമാണിത്. റോബർട്ട് ബ്രൗണിംഗ് തന്റെ ജീവിതം മുഴുവൻ സാഹിത്യത്തിനായി സമർപ്പിച്ച ഒരു കവിയായിരുന്നു. തന്റെ ജീവിതത്തിലുടനീളം കവിതകളിലൂടെ നമ്മോട് പറഞ്ഞു വെച്ചത് വളരെ ലളിതമായൊരു സത്യമാണ്, മനുഷ്യ മനസ്സിനെ മനസ്സിലാക്കുക എന്ന സത്യം. അദ്ദേഹത്തിന്റെ കവിതകൾ നമ്മെ ചിന്തിപ്പിക്കുന്നു, ചോദ്യം ചെയ്യിക്കുന്നു, ഒരുപക്ഷെ നമ്മളെ തന്നെ തിരിച്ചറിയാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ റോബർട്ട് ബ്രൗണിംഗ് ഇന്നും ജീവിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ, സൃഷ്ടിച്ച ശബ്ദങ്ങളിലൂടെ, കവിതയുടെ നിശബ്ദ വഴികളിലൂടെ, ഹൃദയത്തിന്റെ മൃദുലമായ സ്പന്ദനങ്ങളിലൂടെ. റോബർട്ട് ബ്രൗണിംഗ് എന്ന പേര് ഒരു വ്യക്തിയുടെ പരിധികൾ മറികടന്ന് ഓരോ മനുഷ്യ ഹൃദയത്തിനും സ്പന്ദിക്കുന്ന ഒരു സംഗീതമായി മാറി. ഇനിയും മികച്ചത് വരാനുണ്ട് എന്ന് ആദ്യം പറഞ്ഞു വെച്ച വരികൾ ഒരു വിശ്വാസമാണ്, അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ ഒപ്പുവെക്കലാണ്. കാലത്തിന്റെ അതിർത്തികൾ കടന്ന് ഇന്നും അത് നമ്മെ മുന്നോട്ട് നയിക്കുന്നു.
5: പ്രിയരേ, റോബർട്ട് ബ്രൗണിംഗ് എന്ന വിശ്വപ്രസിദ്ധ സാഹിത്യകാരന്റെ സാഹിത്യ വഴികളിലൂടെ സഞ്ചരിച്ച്

ആകാശവാണി കണ്ണൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം അനുഭൂതി എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയ ഗാനമാണ്. എം ഡി രാജേന്ദ്രന്റെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം.

ഭാര്യ ഒന്ന് മക്കൾ മൂന്ന് ഈ ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. രചന രാജീവ് ആലുങ്കൽ. സംഗീതം എം ജയചന്ദ്രൻ.

മേരി ആവാസ് സുനോ. ഈ ചിത്രത്തിൽ ആനാമി, വി കെ ഹരിനാരായണന്റെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

ബ്രഹ്മദത്തൻ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും സുജാതയും, രചന യൂസഫ് ഇലക്കേച്ചേരി, സംഗീതം എസ് പി വെങ്കിടേഷ്.

ചിത്രം തസ്കരവീരൻ. പഴയത് ശ്രീനിവാസ്, ബാലു തങ്കച്ചൻ, കല്യാണി നായർ. രചന ഒ എൻ വി കുറുപ്പ്. സംഗീതം ഔസേപ്പച്ചൻ.

ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. പയ്യന്നൂർ എ കെ എ എസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് എസ് ടി മലയാളം അധ്യാപകന്റെ താൽക്കാലിക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 25-ാം തീയതി രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിനെത്തണം. ഫോൺ നമ്പർ 9961 246 3333, 9961 246 3333. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മീറ യുവഭാരത്തിന്റെ തളാപ്പ് ഓഫീസിൽ 6 മാസത്തേക്ക് പാർട്ട് ടൈം സ്വീപ്പറെ നിയമിക്കുന്നു. 18 മുതൽ 25 വയസ്സുവരെയുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം. സ്വയം തയ്യാറാക്കിയ അപേക്ഷയും ബയോഡേറ്റയും സഹിതം ഈ മാസം 28-നകം അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 8921255501, 8921255501. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ജില്ലാ കാര്യാലയത്തിലേക്ക് 1 വർഷ കാലയളവിലേക്ക് ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് അപ്രന്റീസ് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 1 ജൂൺ രാവിലെ 11 മണിക്ക് കാഞ്ഞങ്ങാടുള്ള ജില്ലാ കാര്യാലയത്തിൽ നടക്കും. പ്രായപരിധി 28 വയസ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0467 2201180. ചെറുവത്തൂർ ഗവൺമെന്റ് ഐടിഐയിൽ ട്രെയിനിംഗ് ഇൻസ്ട്രക്ടർ പ്ലംബർ തസ്തികയിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 20-ാം തീയതി രാവിലെ 11 മണിക്ക് കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലുള്ള ഉത്തരമേഖല ട്രെയിനിംഗ് ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിൽ നടക്കും. കണ്ണൂർ നാഷണൽ ആയുഷ് മിഷന് കീഴിൽ ആറളം ഫാം ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പി അസിസ്റ്റന്റ് തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. എഎൻഎം ജിഎൻഎം യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 40 വയസ്സ്. പ്രവൃത്തി പരിചയമുള്ളവർക്ക് 10 വർഷം വരെ പ്രായമിളവ് അനുവദിക്കും. താൽപര്യമുള്ളവർ 21-ാം തീയതി രാവിലെ 10:30 ആറളം ഫാം ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ അഭിമുഖത്തിന് എത്തണം. സേവന വാർത്തകളാണ് കേട്ടത്.

0: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ബിന്ദു. ആഗോള വെല്ലുവിളികൾക്കിടയിലും സാങ്കേതികവിദ്യയും മാനവിക മൂല്യങ്ങളും ഒരുപോലെ മുന്നോട്ട് നയിക്കുന്ന അവസരങ്ങളുടെ നാടായി ഇന്ത്യ വളരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 5 രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി നെതർലാൻഡ്സിലെത്തിയ പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹവുമായി സംവദിച്ചു. ആഗോള ഊർജ്ജ പ്രതിസന്ധി, സംഘർഷം തുടങ്ങിയ വെല്ലുവിളികൾ പരിഹരിച്ചില്ലെങ്കിൽ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും ശ്രീ നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ പുതിയ മന്ത്രിസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. നാളെ ഉച്ചയ്ക്ക് മുൻപ് മുഖ്യമന്ത്രിയുടെയും 20 മന്ത്രിമാരുടെയും പട്ടിക ഗവർണർക്ക് സമർപ്പിക്കുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. തിങ്കളാഴ്ചയാണ് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 10 നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട്, കർണാടക, തെലങ്കാന മുഖ്യമന്ത്രിമാർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. നിയുക്ത മുഖ്യമന്ത്രിയുടെ ക്ഷണപ്രകാരം ബിജെപി എംഎൽഎമാർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് നിയുക്ത എംഎൽഎയും ബിജെപി സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ തിങ്കളാഴ്ച രാവിലെ 7 മണി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്ന എംഎൽഎമാരുടെയും എംപിമാരുടെയും വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് പാർക്ക് ചെയ്യണം. ചടങ്ങിനെത്തുന്ന മറ്റുള്ളവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേകം സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കേണ്ടതാണെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശിച്ചു. ലോകോത്തര നിലവാരമുള്ളതും ചെലവ് കുറഞ്ഞതുമായ തദ്ദേശീയ മെഡിക്കൽ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് മികച്ച സംഭാവനകളാണ് നൽകിയിട്ടുള്ളതെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. തിരുവനന്തപുരത്തെ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയുടെ 42-ാമത് ബിരുദദാന ചടങ്ങിൽ വീഡിയോ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ ബിരുദദാന പ്രസംഗം നടത്തി. സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്കായി 2 ഘട്ടങ്ങളായുള്ള പുനഃപരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. 1-ാം ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് മൂല്യനിർണ്ണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾക്കായി ഈ മാസം 19 മുതൽ 22 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ഒരു വിഷയത്തിന് 700 രൂപയാണ് ഫീസ്. 2-ാം ഘട്ടത്തിൽ മാർക്കുകളിലെ വ്യത്യാസങ്ങൾ പരിശോധിക്കുന്നതിനോ വീണ്ടും മൂല്യനിർണ്ണയം നടത്തുന്നതിനോ ഈ മാസം 26 മുതൽ 29 വരെ അപേക്ഷ നൽകാമെന്നും സിബിഎസ്ഇ അറിയിച്ചു. രാജ്യത്ത് 14 മുതൽ 18 വയസ്സുവരെ പ്രായമുള്ള കുട്ടികളിൽ സ്കൂൾ വിദ്യാഭ്യാസം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ സെക്രട്ടറി സഞ്ജയ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം വിഷയം ചർച്ച ചെയ്തു. ലഭ്യമായ കണക്കുകൾ പ്രകാരം 1-ാം ക്ലാസിൽ പ്രവേശിക്കുന്ന 100 കുട്ടികളിൽ 62 പേർ മാത്രമേ 12-ാം ക്ലാസിൽ എത്തുന്നുള്ളൂവെന്ന് യോഗത്തിൽ സഞ്ജയ് കുമാർ ചൂണ്ടിക്കാട്ടി. 14 മുതൽ 18 വയസ്സുവരെ പ്രായമുള്ള 2 കോടിയിലധികം കുട്ടികൾ നിലവിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്ന് പുറത്താണെന്ന് അദ്ദേഹം അറിയിച്ചു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ തിരക്ക് പരിഗണിച്ച് കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുമെന്ന് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ വാസു. വൈശാഖോത്സവത്തിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കൊട്ടിയൂരിൽ യോഗം ചേർന്നു. ഈ മാസം 28-ന് നെയ്യാട്ടത്തോടെയാണ് വൈശാഖോത്സവത്തിന് തുടക്കമാകുക. തീർത്ഥാടകരുടെ അഭ്യർത്ഥന പ്രകാരം പ്രധാന ഹജ്ജ് കർമ്മങ്ങൾക്കുശേഷം മടങ്ങിവരാൻ സാധിക്കുന്ന രീതിയിലുള്ള ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് നാളെ തുടക്കമാകും. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വിമാനം നാളെ ഉച്ചയ്ക്ക് 12:30 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടും. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഹ്രസ്വ ഹജ്ജിനുള്ള വിമാന സർവ്വീസ് കൊച്ചിക്ക് പുറമെ ചെന്നൈ, ഡൽഹി, മുംബൈ, ബംഗളൂരു, ഹൈദരാബാദ്, അഹമ്മദാബാദ് എന്നീ നഗരങ്ങളിൽ നിന്നും പുറപ്പെടും. നാളെ ദുൽഹജ് മാസപ്പിറവി ദൃശ്യമാകുന്നവർ അറിയിക്കണമെന്ന് പാളയം ഇമാം വി പി സുഹൈബ് മൌലവി അറിയിച്ചു. മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ബലിപെരുന്നാൾ സംബന്ധിച്ച നിയുക്ത സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കുമെന്നും ഇമാം പറഞ്ഞു. ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 5 ദിവസം കേരളത്തിലും മാഹിയിലും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. നാളെ 13 മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലും കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ മത്സരം പുരോഗമിക്കുകയാണ്. റൊമാനിയയിൽ നടക്കുന്ന സൂപ്പർബൈക്ക് ചെസ് ക്ലാസിക് ടൂർണമെന്റിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക് ആദ്യ ജയം. ബുക്കാറസ്റ്റിൽ നടന്ന 2-ാം റൌണ്ട് പോരാട്ടത്തിൽ ഉസ്ബെക്കിസ്ഥാൻ താരത്തെയാണ് പ്രജ്ഞാനന്ദ പരാജയപ്പെടുത്തിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ. ഒരു ചലച്ചിത്രഗാനം, സുന്ദരക്കില്ലാടി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, രചന ബിച്ചു തിരുമല, സംഗീതം ഔസേപ്പച്ചൻ.

സുന്ദര കില്ലാടി എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 8:45 സമാചാര സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ

ബാഡ്മിന്റണിലെ ലോക ചാമ്പ്യൻഷിപ്പാണ് തോമസ് ആൻഡ് ഊബർ കപ്പ്. ഇതിൽ തോമസ് കപ്പ് പുരുഷന്മാരുടെ വിഭാഗത്തിലെ വിജയികൾക്കും ഊബർ കപ്പ് വനിതകളുടെ വിഭാഗത്തിലെ വിജയികൾക്കും നൽകുന്നു. രണ്ടിനെയും ചേർത്ത് ബാഡ്മിന്റൺ വേൾഡ് കപ്പ് എന്നാണ് വിളിക്കുന്നത്. ബ്രിട്ടീഷ് ബാഡ്മിന്റൺ ഇതിഹാസം സർ ജോർജ് അലൻ തോമസിന്റെ ആശയമായിരുന്നു തോമസ് കപ്പ്. ടെന്നീസിലെ ഡേവിസ് കപ്പിന്റെ മാതൃകയിൽ ഒരു ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിക്കാനായിരുന്നു അലൻ തോമസിന്റെ ലക്ഷ്യം. 1906 മുതൽ 1930 വരെ ബാഡ്മിന്റൺ കോർട്ടുകളിൽ സജീവമായിരുന്നു അലൻ തോമസ്. സിംഗിൾസിലും ഡബിൾസിലും മിക്സഡ് ഡബിൾസിലും നിരവധി അന്താരാഷ്ട്ര കിരീടങ്ങൾ നേടിയിട്ടുള്ള താരം. 1934 ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷന്റെ സ്ഥാപക പ്രസിഡന്റായി അലൻ തോമസ് സ്ഥാനമേറ്റെടുത്തു. ബാഡ്മിന്റണിന്റെ ചരിത്രത്തിൽ അത് നിർണായകമായ നാഴികക്കല്ലായിരുന്നു. അന്താരാഷ്ട്ര ബാഡ്മിന്റന് ഏകീകൃത നിയമങ്ങളും ഘടനയും അലൻ രൂപീകരിച്ചു. 1939 ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷന്റെ പൊതുയോഗം തോമസ് കപ്പിന് അംഗീകാരം നൽകി. 1941-42 കാലയളവിൽ ആദ്യ ടൂർണമെന്റ് നടത്താൻ ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ നീക്കങ്ങൾ തുടങ്ങി. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചതിനാൽ മത്സരങ്ങൾ നടന്നില്ല. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം 1948 തോമസ് കപ്പിന് തുടക്കമായി. ഇംഗ്ലണ്ടിലെ പ്രസ്റ്റനായിരുന്നു വേദി. 1949 ഫെബ്രുവരിയിൽ നടന്ന ആദ്യ ഫൈനലിൽ മലേഷ്യയും ഡെൻമാർക്കും തമ്മിൽ ഏറ്റുമുട്ടി. 1-8 പോയിന്റുകൾക്ക് ഡെൻമാർക്കിനെ തോൽപ്പിച്ച് മലേഷ്യ തോമസ് കപ്പിന്റെ ചരിത്രത്തിലെ ആദ്യ വിജയികളായി. ബാഡ്മിന്റണിന്റെ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൽ വച്ചായിരുന്നു മലേഷ്യയുടെ കിരീടധാരണം. വോങ് പെങ് സൂണിനെയും യോങ് ചാൻ കോക്കിനെയും പോലുള്ള ഇതിഹാസ താരങ്ങളായിരുന്നു മലേഷ്യയുടെ കരുത്ത്. 10 ടീമുകളാണ് ആദ്യത്തെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. ടൂർണമെന്റിന് ട്രോഫി സംഭാവന ചെയ്തതും അലൻ തോമസ് ആയിരുന്നു. അതേ കാലയളവിൽ തന്നെ തോമസ് കപ്പിന്റെ മാതൃകയിൽ വനിതകൾക്കും ബാഡ്മിന്റൺ ടൂർണമെന്റ് വേണമെന്ന ആവശ്യമുയർന്നു. ബ്രിട്ടീഷ് ബാഡ്മിന്റൺ ഇതിഹാസം ബെറ്റി ഊബറാണ് ഇതിനായി നീക്കം നടത്തിയത്. 1930 1940 ലോക ഒന്നാം നമ്പർ താരമായിരുന്നു ബെറ്റി ഊബർ. ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷന് മുന്നിൽ ബെറ്റി നിരന്തരം സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ 1950 വനിതകൾക്കായുള്ള ടൂർണമെന്റ് യാഥാർത്ഥ്യമായി. ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ ബെറ്റി ഊബറിന്റെ പേര് തന്നെ ടൂർണമെന്റിന് നൽകി. വിജയികൾക്കായുള്ള വെള്ളി ട്രോഫി സംഭാവന ചെയ്തതും ബെറ്റി തന്നെ. 1950 ആരംഭിച്ചെങ്കിലും ആദ്യ ഊബർ കപ്പിന്റെ ഫൈനൽ നടന്നത് 1957 യുദ്ധാനന്തര കാലമായതിനാൽ തന്നെ രാജ്യങ്ങൾക്ക് സാമ്പത്തിക ശേഷി വളരെ കുറവായിരുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള യാത്രാ സൗകര്യവും കുറവ്. ഈ കാരണങ്ങൾ കൊണ്ടാണ് ആദ്യ ഊബർ കപ്പിന്റെ ഫൈനൽ 7 നീണ്ടത്. ഇംഗ്ലണ്ടായിരുന്നു ആദ്യ ഊബർ കപ്പ് ഫൈനലിന്റെ വേദി. അമേരിക്കയും ഡെൻമാർക്കും ഫൈനലിൽ ഏറ്റുമുട്ടി. 1-6 അമേരിക്ക ചാമ്പ്യന്മാരായി. മാർഗരറ്റ് വാർണർ, ജൂഡി ദേവലിൽ ഉൾപ്പെടെയുള്ള താരങ്ങൾ അമേരിക്കയുടെ വിജയത്തിൽ നിർണായകമായി. ആദ്യ ടൂർണമെന്റിന്റെ വലിയ വിജയത്തിന് ശേഷം 1951-52 കാലയളവിൽ രണ്ടാം തോമസ് കപ്പ് നടന്നു. സിംഗപ്പൂർ ആയിരുന്നു വേദി. അമേരിക്കയെ 2-7 തോൽപ്പിച്ച് മലേഷ്യ കിരീടം നിലനിർത്തി. ഇതോടെ ലോക ബാഡ്മിന്റണിൽ മലേഷ്യ വൻ ശക്തിയായി മാറി. എന്നാൽ മൂന്നാം തോമസ് കപ്പിൽ മലേഷ്യക്ക് അടിപതറി. 1955 മെയ് മാസം സിംഗപ്പൂരിൽ നടന്ന ടൂർണമെന്റിൽ ചരിത്രത്തിലാദ്യമായി ഇന്തോനേഷ്യ തോമസ് കപ്പിൽ മുത്തമിട്ടു. ഫൈനലിൽ 1-8 ഇന്തോനേഷ്യ മലേഷ്യയെ തോൽപ്പിച്ചു. ഈ കിരീട നേട്ടം 1970 നീണ്ട ഇന്തോനേഷ്യയുടെ സുവർണ കാലഘട്ടത്തിന്റെ തുടക്കം കൂടിയായിരുന്നു. 1958 സിംഗപ്പൂരിൽ നടന്ന നാലാം തോമസ് കപ്പിലും 1961 ജക്കാർത്തയിൽ നടന്ന അഞ്ചാം തോമസ് കപ്പിലും 1964 ജക്കാർത്തയിൽ നടന്ന ആറാം തോമസ് കപ്പിലും ഇന്തോനേഷ്യ കിരീടം നിലനിർത്തി. തുടർച്ചയായ 4 കിരീട നേട്ടങ്ങൾ ബാഡ്മിന്റൺ ലോകത്ത് ഇന്തോനേഷ്യയെ ആർക്കും പിടിച്ചുകെട്ടാൻ കഴിയാത്ത ശക്തിയാക്കി മാറ്റി.
എന്നാൽ 1967 ഏഴാം തോമസ് കപ്പിൽ ഇന്തോനേഷ്യയുടെ ആ കുതിപ്പിന് കടിഞ്ഞാൺ വീണു. ജക്കാർത്തയിൽ നടന്ന ഫൈനലിൽ 3-6 മലേഷ്യ ഇന്തോനേഷ്യയെ തോൽപ്പിച്ചു. മലേഷ്യയുടെ ചിരിക്ക് ഒരു സീസണിന്റെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1970 ജൂണിൽ നടന്ന 8 തോമസ് കപ്പിൽ സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ മലേഷ്യ തോറ്റു. 2-7 ഇന്തോനേഷ്യയുടെ ജയം. 1967 തോൽവിക്ക് ഇന്തോനേഷ്യ പകരം ചോദിച്ചു. ഇന്തോനേഷ്യൻ ഇതിഹാസ താരം റുഡി ഹർട്ടാണോയുടെ ഉദയത്തിനും 1967 തോമസ് കപ്പ് സാക്ഷിയായി. 1970 ശേഷം 1973 1976 79 ഇന്തോനേഷ്യ കിരീടം നിലനിർത്തി. എന്നാൽ 1982 കഥ മാറി. ഇന്തോനേഷ്യയുടെ കുതിപ്പിന് ചൈന ചെക്ക് വച്ചു. ഇംഗ്ലണ്ടിൽ നടന്ന ടൂർണമെന്റിൽ 4-5 ചൈന ഇന്തോനേഷ്യയെ തോൽപ്പിച്ചു. ചൈനയുടെ ജയം ബാഡ്മിന്റണിലെ പുതിയ രാജാക്കന്മാരുടെ കൂടി ഉദയമായിരുന്നു. മലേഷ്യയും ഇന്തോനേഷ്യയും അരങ്ങുവാണ ബാഡ്മിന്റൺ കോർട്ടിൽ. ചൈന അവരുടെ വരവറിയിച്ചു. 1970 ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ഫെഡറേഷനിൽ അംഗമായ ചൈന വെറും 12 കൊണ്ട് ലോക ചാമ്പ്യന്മാരായി. 1986, 1988, 1990 കിരീടത്തിൽ മുത്തമിട്ടുകൊണ്ട് ചൈന ഹാട്രിക് നേട്ടം ആഘോഷിച്ചു. 1984 ബാഡ്മിന്റൺ ചരിത്രത്തിലെ നിർണായകമായ ഒരു വർഷമായിരുന്നു. അതുവരെ വ്യത്യസ്ത സമയങ്ങളിൽ വിവിധ രാജ്യങ്ങളിലായി നടന്നുവന്നിരുന്ന തോമസ് കപ്പും ഊബർ കപ്പും ഒന്നിച്ചു നടത്താൻ ലോക ബാഡ്മിന്റൺ ഫെഡറേഷൻ തീരുമാനിച്ചു. 2 കൃത്യമായ ഇടവേളകളിൽ ടൂർണമെന്റ് സംഘടിപ്പിക്കാനും തീരുമാനമായി. മലേഷ്യയിലെ കോലാലംപൂരിൽ നടന്ന 1984 ടൂർണമെന്റിൽ ഇന്തോനേഷ്യ കിരീടം നേടി. 1990 ശേഷം നാളിതുവരെ 9 കിരീടങ്ങളാണ് തോമസ് കപ്പിൽ ചൈന നേടിയത്. ഊബർ കപ്പിലാകട്ടെ 16. 1994 2006 ഊബറിൽ തുടർച്ചയായി 7 കിരീടങ്ങൾ ചൈനയുടെ ഷെൽഫിലെത്തി. ഇന്തോനേഷ്യയ്ക്കും വിട്ടുകൊടുക്കാൻ മനസ്സില്ലായിരുന്നു. തോമസ് കപ്പിൽ 1994 2002 കാലയളവിൽ തുടർച്ചയായ 5 കിരീടങ്ങൾ ഇന്തോനേഷ്യ നേടി. തോമസ് കപ്പിൽ ഇന്ത്യയുടെ മികച്ച പ്രകടനം നടന്നത് 2022 ബാങ്കോക്കിൽ നടന്ന ടൂർണമെന്റിൽ 73 കാത്തിരിപ്പിന് അവസാനം കുറിച്ചുകൊണ്ട് ഇന്ത്യ കിരീടം ചൂടി. ഫൈനലിൽ ഇന്തോനേഷ്യയെ ഏകപക്ഷീയമായ 3 ഇന്ത്യ പരാജയപ്പെടുത്തി. 14 കിരീടം നേടിയിട്ടുള്ള ഇന്തോനേഷ്യയെ തീർത്തും നിലംപരിശാക്കുന്ന പ്രകടനമാണ് ഫൈനലിൽ ഇന്ത്യ പുറത്തെടുത്തത്. ക്വാർട്ടറിൽ മലേഷ്യയെയും സെമിയിൽ ഡെൻമാർക്കിനെയും പരാജയപ്പെടുത്തിയായിരുന്നു ഫൈനലിലേക്കുള്ള ഇന്ത്യയുടെ എൻട്രി. സിംഗിൾസിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ ആന്റണി ഗിൻറിങ്ങിനെ തോൽപ്പിച്ചു. ഡബിൾസിൽ ഇന്ത്യയുടെ സാത്വിക് ചിരാഗ് സഖ്യം ലോക 1 ഡബിൾസ് ജോഡിയായ ഫജാർ റിയാൻ സഖ്യത്തെയും പരാജയപ്പെടുത്തി. അടുത്ത സിംഗിൾസിൽ ഇന്ത്യയുടെ കിടംബി ശ്രീകാന്തിനു മുന്നിൽ ഇന്തോനേഷ്യയുടെ ഷെസാർ ഹിരൺ റുസ്താവോയുടെ അടി പതറി. 2 ബാക്കി നിൽക്കെ ഇന്ത്യ തോമസ് കപ്പിൽ മുത്തമിട്ടു. ചരിത്രത്തിലാദ്യമായി 2014 ഇന്ത്യ തോമസ് ആൻഡ് ഊബർ കപ്പിന് വേദിയാകുന്നത്. ന്യൂഡൽഹിയിൽ നടന്ന ടൂർണമെന്റിൽ ഇന്ത്യ ഊബർ കപ്പിൽ ആദ്യമായി വെങ്കല മെഡൽ നേടി. ചൈനയും കാനഡയും മക്കാവും ഉൾപ്പെട്ട ഗ്രൂപ്പ് സിയിലായിരുന്നു ഇന്ത്യയുടെ സ്ഥാനം. ഗ്രൂപ്പ് ഘട്ടത്തിൽ ചൈനയോട് പരാജയപ്പെട്ടെങ്കിലും കാനഡയെയും മക്കാവുവിനെയും തോൽപ്പിച്ച ഇന്ത്യ

ക്വാർട്ടറിലേക്ക് കടന്നു. ക്വാർട്ടറിൽ തായ്ലൻഡിനെ 2-3 തോൽപ്പിച്ചു. എന്നാൽ സെമിയിൽ ചൈനയ്ക്ക് മുന്നിൽ ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഏകപക്ഷീയമായ 3 ചൈന ഇന്ത്യയെ തോൽപ്പിച്ചു. സെമിയിൽ എത്തിയതിനാൽ വെങ്കലം ഇന്ത്യ നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്നു. സിംഗിൾസിൽ സൈന നെഹ്വാളും PV സിന്ധുവുമാണ് ഇന്ത്യൻ മുന്നേറ്റത്തിന് കരുത്തായത്. ഡബിൾസിൽ അശ്വിനി പൊന്നപ്പ ജ്വാലാഗുട്ട സഖ്യം മികച്ച പ്രകടനം പുറത്തെടുത്തു. സൈന നെഹ്വാളിനെയും PV സിന്ധുവിനെയും ലോകം അറിഞ്ഞു തുടങ്ങുന്നതും 2014 ഊബർ കപ്പിലൂടെയായിരുന്നു. 2014 ഊബർ കപ്പിലെ മികച്ച പ്രകടനം ഇന്ത്യ 2016 തുടർന്നു. ചൈനയിലെ കുൻഷാനിൽ നടന്ന ടൂർണമെന്റിൽ ഇന്ത്യ വെങ്കലം നേടി. ചൈനയും ഫ്രാൻസും കാനഡയും ഉൾപ്പെടുന്ന ഗ്രൂപ്പിലായിരുന്നു ഇന്ത്യയുടെ സ്ഥാനം. ഗ്രൂപ്പ് ഘട്ടത്തിൽ ചൈനയോട് തോറ്റെങ്കിലും ഫ്രാൻസിനെയും കാനഡയെയും ഇന്ത്യ തോൽപ്പിച്ചു. ക്വാർട്ടർ ഫൈനലിൽ 2-3 ഇന്ത്യ തായ്ലൻഡിനെ തോൽപ്പിച്ചു. എന്നാൽ 2014 സമാനമായി സെമിയിൽ ഇന്ത്യയുടെ കുതിപ്പിന് ചൈന തടയിട്ടു. സൈന നെഹ്വാളിന്റെയും PV സിന്ധുവിന്റെയും പ്രകടനം തന്നെയായിരുന്നു ഇന്ത്യക്ക് വെങ്കല മെഡൽ സമ്മാനിച്ചത്. 2022 സ്വർണം നേടിയതിനു ശേഷം തോമസ് കപ്പിൽ ഇന്ത്യ മികച്ച പ്രകടനം നടത്തിയത് 2026 ടൂർണമെന്റിലായിരുന്നു. ഡെൻമാർക്കിലെ ഹോർസൈൻസ് ആയിരുന്നു വേദി. കാനഡയും ഇംഗ്ലണ്ടും ഇന്തോനേഷ്യയും ഉൾപ്പെട്ട ഗ്രൂപ്പ് ഡിയിലായിരുന്നു ഇന്ത്യയുടെ സ്ഥാനം. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്തോനേഷ്യയോട് പരാജയപ്പെട്ടെങ്കിലും കാനഡയെയും ഇംഗ്ലണ്ടിനെയും തോൽപ്പിച്ച് ഇന്ത്യ ക്വാർട്ടറിലേക്ക് കടന്നു. കരുത്തരായ മലേഷ്യയായിരുന്നു ക്വാർട്ടറിൽ ഇന്ത്യയുടെ എതിരാളികൾ. ക്വാർട്ടറിൽ 1-3 ഇന്ത്യ മലേഷ്യയെ തോൽപ്പിച്ചു. സിംഗിൾസിൽ ലക്ഷ്യസെന്നും HS പ്രണോയിയും കിഡംബി ശ്രീകാന്തും ഡബിൾസിൽ സാത്വിക് സായി ചിരാഗ് സഖ്യവും ഇന്ത്യക്കായി മികച്ച പ്രകടനം നടത്തി. സെമിയിൽ ചൈനയോട് പരാജയപ്പെട്ടെങ്കിലും ഇന്ത്യ വെങ്കല മെഡൽ ഉറപ്പിച്ചിരുന്നു. അങ്ങനെ 2022 സ്വർണത്തിന് ശേഷം തോമസ് കപ്പിൽ ഇന്ത്യ മറ്റൊരു മെഡൽ കൂടി സ്വന്തം പേരിലാക്കി. സെമിയിൽ ഇന്ത്യയെ തോൽപ്പിച്ച ചൈന തന്നെയായിരുന്നു 2026 തോമസ് കപ്പ് ജേതാക്കൾ. ഫൈനലിൽ ആതിഥേയരായ ഡെൻമാർക്കായിരുന്നു ചൈനയുടെ എതിരാളികൾ. 1-3 ചൈന ഡെൻമാർക്കിനെ പരാജയപ്പെടുത്തി. ഹോം ഗ്രൗണ്ടിന്റെ ആനുകൂല്യം മുതലെടുക്കാൻ ഡെൻമാർക്കിന് കഴിഞ്ഞില്ല. 2020 കിരീടമില്ലാതിരുന്ന ചൈനയുടെ വൻ തിരിച്ചുവരവാണ് 2024 കാണാൻ കഴിഞ്ഞത്. തോമസ് കപ്പിൽ സ്വർണം നേടിയ ചൈനയ്ക്ക് പക്ഷേ ഊബർ കപ്പിൽ വെള്ളികൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ദക്ഷിണ കൊറിയ ഊബർ കപ്പിലെ അവരുടെ 3 സ്വർണം നേടി. 2010 ഊബർ കപ്പിൽ മുത്തമിട്ടത് ദക്ഷിണ കൊറിയയായിരുന്നു. 2-3 ദക്ഷിണ കൊറിയയുടെ വിജയം. ജപ്പാനും ഇന്തോനേഷ്യയും വെങ്കലം നേടി. ഇന്ത്യൻ വനിതകൾക്ക് ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് മുന്നേറാനായില്ല. യുക്രൈനും ഡെൻമാർക്കും ചൈനയും ഉൾപ്പെട്ട ഗ്രൂപ്പ് എയിലായിരുന്നു ഇന്ത്യയുടെ സ്ഥാനം. ഡെൻമാർക്കിനോടും ചൈനയോടും ഇന്ത്യ തോറ്റു. 1-4 യുക്രൈനെ തോൽപ്പിച്ചതാണ് ഇന്ത്യക്ക് ചിരി സമ്മാനിച്ച ഏക നിമിഷം. ഇനി അടുത്ത ടൂർണമെന്റിനായുള്ള കാത്തിരിപ്പാണ്. 2028 ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ നടക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യ കിരീടം സ്വപ്നം കാണുന്നുണ്ട്. തോമസ് കപ്പിലും ഊബർ കപ്പിലും ഇന്ത്യ ഒരേ സമയം മുത്തമിടുന്ന സ്വപ്നം.

ഡെൻമാർക്കിൽ നടന്ന തോമസ് ഊബർ കപ്പ് ബാഡ്മിന്റൺ ടൂർണമെന്റ് അവലോകനം സമാപിക്കുന്നു. രചന ഷിനോജ് എസ് ടി. ആഖ്യാനം നിർവഹണ സഹായം രജു കോലിയക്കോട്. നിർവഹണം ഷിബു ജോർജ്.

0: കായിക ലോകം സമാപിക്കുന്നു.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: ആകാശവാണി സമയം 9:30.
3: അഖില കേരള റേഡിയോ നാടകോത്സവം ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു.

0: 1949 മഴക്കാലം. ആഗസ്റ്റ് മാസം പിറന്നിട്ടും മഴയുടെ ശക്തി കുറഞ്ഞില്ല. ആകാശത്തിൻ്റെ കനം വിട്ടിട്ടില്ല. സന്ധ്യയുടെ കറുപ്പും കരിമേഘത്തിൻ്റെ മുഴുപ്പും കൂടിയായപ്പോൾ ഒരു ദുർദിനത്തിൻ്റെ ലക്ഷണം പൂർത്തിയായി. രണ്ടു വയസ്സായ എൻ്റെ മകൾ തോളിൽ കിടന്നുറങ്ങുന്നു. അവളുടെ അമ്മ രോഗശല്യയിൽ. ആയുർവേദക്കാരും അലോപ്പതിക്കാരും മാറി മാറി നോക്കിയിട്ടും രോഗം വിട്ടു മാറുന്നില്ല. കോഴിക്കോട് നിന്ന് വിദഗ്ധനായ ഡോക്ടർ വന്ന് ചികിത്സ നിർദ്ദേശിച്ചു. പണി പിന്മാറുന്നില്ല. രാവും മഴക്കാറും കൂടി പകലിന് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. പതുക്കെ ഒരു കാറ്റടിച്ച് അപ്പോൾ രോഗശല്യയിൽ നിന്ന് ക്ഷണിച്ച സ്വരം,
1: കുഞ്ഞേട്ടാ.
0: എന്തേ?
1: രാത്രിയായോ?
0: ആ ആവുന്നു.
1: എന്തൊരിട്ട് ജാലകം ഒന്ന് തുറക്കണം.
0: വേണ്ട, വിളക്ക് കത്തിച്ചിട്ടുണ്ടല്ലോ. അത് പോരെ.
1: പോരാ പോരാ, ഒന്നും കാണുന്നില്ല. വല്ലാത്ത ഇരുട്ട്.
0: അവര് ഒളിവിൽ അത് പറഞ്ഞു നിർത്തുമ്പോൾ കിടപ്പുണ്ടായിരുന്നു. അത് വർദ്ധിച്ചു. ക്രമേണ നേർത്തു നേർത്തു വരുന്ന കിടപ്പ്. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. മകൻ ഒന്നും അറിയാതെ തോളിൽ കിടന്നുറങ്ങുന്നു. അവളുടെ അമ്മ ദീർഘനിദ്ര കൊള്ളുന്നു. മതി, ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ.
2: എൻ്റെ അച്ഛൻ പി കുഞ്ഞാനന്ദൻ നായർ എന്ന തിക്കോടിയൻ്റെ ആത്മകഥയുടെ അവസാന ഭാഗമാണ് നിങ്ങൾ ഈ കേട്ടത്. ഞാൻ തിക്കോടിയൻ്റെ മകൾ. എൻ്റെ പേര് പുഷ്പ, പുഷ്പകുമാരി. അന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ മഴക്കാല സന്ധ്യയിൽ അച്ഛൻ്റെ തോളിൽ ഒന്നും അറിയാതെ കിടന്നുറങ്ങിയ ആ രണ്ടു വയസ്സുകാരി ഞാനായിരുന്നു. രോഗശയ്യയിൽ ആ ഇരുട്ടിൽ നേർത്ത് നേർത്തില്ലാതായ കിതപ്പുകൾ എൻ്റെ അമ്മയുടേതായിരുന്നു. പിന്നീടിങ്ങോട്ട് അച്ഛനായിരുന്നു എൻ്റെ അമ്മയും കളിക്കൂട്ടുകാരനും എല്ലാം. എല്ലാം എല്ലാം അച്ഛനായിരുന്നു.
0: പുഷ്പേ, പുഷ്പേ,
3: അച്ഛാ ഒന്ന് വേഗം വരുന്നുണ്ടാ, വേഗം വരാൻ.
0: ഹാ, നീ എന്നെ ഇങ്ങനെ ഓടിക്കാതെ മോളെ, നീ ഒന്ന് നിന്നേ.
3: ഇല്ല, എനിക്ക് ഇനിയും കളിക്കണം.
0: ഓ, അങ്ങനെ പറയല്ല മോളെ. അച്ഛന് വയ്യണ്ടായി. കുറച്ചു നേരം നമുക്ക് ദേ ഈ പൂഴി മണലില് ഇങ്ങനെ ഇരിക്കാം.
3: അച്ഛനല്ലേ പറഞ്ഞത് ദേ അതുവരെ നടക്കാന്ന്.
0: അയ്യോ, ഇനി നടന്നാല് ആ കുഞ്ഞിക്കാലും വെച്ച് മോൾക്ക് തിരിച്ചു നടക്കേണ്ടി വരില്ലേ?
3: അതിന് തിരിച്ചു വരുമ്പോ എനിക്ക് നടക്കണ്ടല്ലോ.
0: പിന്നെ
3: അച്ഛൻ എന്നെ എടുക്കുമല്ലോ.
0: ഹരിച്ചാക്കിന്റെ കനമുള്ള നിന്നെയും എടുത്ത് തിരിച്ചു നടക്കാനോ? കാണാൻ ഇത്രയുള്ളെങ്കിലും നല്ല കനമാണ്.
3: അച്ഛനല്ലേ എപ്പോ പറയലേ ഞാൻ ഒരു കൊച്ചുകുട്ടിയാന്ന്.
0: വാ മോളെ, ഇവിടെ വന്നിരിക്കും. നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കാറ്റ് കൊള്ളാം, ക്ഷീണവും മാറ്റാം.
3: എനിക്ക് ആ പാലത്തിനടുത്ത് പോയി കടല് കാണണം.
0: കടല് പിന്നെ ഇവിടെ ഇരുന്നാലും കാണാലോ. ശരിക്കും കടലിനെ കാണേണ്ടത് എങ്ങനെയാണെന്ന് മോൾക്ക് അറിയോ?
3: എങ്ങനെയാ
0: എന്നാ കേട്ടോ. ആദ്യം മോള് വന്ന് ഇവിടെ
3: ഇരിക്കുന്നു.
0: ഇനി കുറച്ചു നേരം നിന്റെ ഈ ഉണ്ട കണ്ണുകൾ തുറന്ന് പിടിച്ച് കടലിനെ തന്നെ നോക്കിയിരുന്നേ.
3: ശരി, നോക്കി
0: നോക്കിയല്ലോ. ഇനി കണ്ണുകൾ രണ്ടും അടച്ചേ. സുഹൃത്തക്കാരി, അച്ഛന് പറ്റിക്കാൻ നോക്കണ്ട. നീ കണ്ണുകൾ രണ്ടും അടച്ചാലേ അച്ഛൻ കാര്യം പറയൂ. ശരി, അച്ഛൻ തുറക്കാൻ പറയുമ്പോ മാത്രമേ തുറക്കാവൂട്ടോ.
3: ശരി,
0: കാര്യങ്ങൾ അടച്ചല്ലേ?
3: അടച്ചു.
0: ഇനി മോള് മോളുടെ കാതുകൾ രണ്ടും ഒന്ന് തുറന്നു പിടിച്ചേ. അതായത് ശ്രദ്ധിച്ചൊന്ന് കേപ്പേ.
3: ശരി.
0: തന്നെ തുറക്കരുതിട്ടോ.
3: ഇല്ല, തുറക്കില്ല.
0: ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ?
3: ഉണ്ട്.
0: ഇനി പറ, മോൾ എന്താ കേൾക്കുന്നത്?
3: കടലിന്റെ ശബ്ദം.
0: കടലിന്റെ ശബ്ദം എന്ന് പറഞ്ഞാ?
3: തിരയുടെ ശബ്ദം.
0: പിന്നെ?
3: കാറ്റിന്റെ, കടലിലമ്പത്തിന്റെ.
0: പിന്നെ?
3: കടൽ കാക്കയുടെ, അതിന്റെ കരച്ചിലിന്റെ.
0: പിന്നെയോ?
3: നുരയുടെ, പതയുടെ.
0: എന്ന കണ്ണ് തുറക്കാതെ മോൾ ഇനി അച്ഛനോട് പറ. ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
3: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
0: അത് മോള് കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
3: അതെ അച്ഛാ, വലിയ കടൽ. എത്രയോ വലിയ കടൽ. എത്രയോ എത്രയോ വലിയ കടൽ.
4: കാണുക കടലിനെ കൺതുറക്കാതെ. രചനാ സംവിധാനം കെ വി ശരത് ചന്ദ്രൻ. ശബ്ദ സാന്നിധ്യം പുഷ്പ, വിജയൻ കാരന്തൂർ, ഗംഗാധരൻ ആയാടത്തിൽ, ബോബി സി മാത്യു, രാഘവൻ പുറക്കാട്, എൽ സി മാത്യു, റെനി ശ്രീകുമാർ, റാണി കെ, ദാമോദർ രാധാകൃഷ്ണൻ, കബനി സൈറ, ജോബി മാത്യു, ചന്ദ്രൻ കണ്ടോത്ത്, കുമാരി തേജശ്രീ സനൽ, മീര ആർയു, വിനോദ് കീഴേടത്ത്, ഷാജി സി കെ. ആകാശവാണി എന്ന മഹൽ പ്രസ്ഥാനത്തിനു വേണ്ടി സ്വയം സമർപ്പിച്ച പ്രശസ്തരും അപ്രശസ്തരുമായ എല്ലാ കലാകാരന്മാർക്കുമുള്ള ആദരമായി ഈ നാടകം. കാണുക കടലിനെ കൺതുറക്കാതെ.

0: അറിയാലോ, കോഴിക്കോട് ആകാശവാണി നിലയത്തിലായിരുന്നു അച്ഛന് ജോലി. കടലിനഭിമുഖമായിരുന്നു ആകാശവാണിയുടെ ഇരുനില കെട്ടിടം.
1: ആകാശവാണി കോഴിക്കോട്, സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റ് 20 സെക്കൻഡ്.
0: അച്ഛന്റെ വിരലും തൂങ്ങി ഞാനും പോകാറുണ്ടായിരുന്നു അവിടെ.
1: 680
0: അവിടുന്ന് രണ്ടാം നിലയിൽ നിന്ന് അങ്ങ് ദൂരെ കാണാം കടല്.
1: ഇന്ന് ശകവർഷം 1940.
0: കടലിനും ആകാശവാണിക്കും നടുവിലൂടെ പോകുന്ന വീതി കുറഞ്ഞ ഒരു റോഡുണ്ടായിരുന്നു. അതിനപ്പുറം കടപ്പുറത്ത് അങ്ങിങ്ങായി കാറ്റാടി മരങ്ങൾ. മരം കൊണ്ട് പണിത കോണിപ്പടിയിലൂടെ കയറി വേണം അച്ഛന്റെ ഓഫീസ് മുറിയിലെത്താൻ. ആ മുറിയിൽ അച്ഛന്റെ ഇരിപ്പിടത്തിന് തൊട്ടടുത്തായിരുന്നു പി സി മാമൻ. പി സി മാമൻ എന്നാൽ എഴുത്തുകാരൻ ഉറൂബ. അതിനപ്പുറം ലക്ഷ്മിദേവി ചേച്ചി, മായാനാരായണൻ എന്ന മായ ചേച്ചി. എപ്പ നോക്കിയാലും ചിരിയും കളിയും തമാശയും ബഹളവും തന്നെ.
2: അപ്പൊ പി സി അക്കാരെ അറിഞ്ഞില്ലേ? പി സി തന്നെ നേരിട്ട് അങ്ങോട്ട് ചോദിക്ക.
3: എടോ തിക്കു, എന്താ ഉണ്ടായത്?
2: ഓ, പുള്ളിക്കാരൻ കേട്ട മട്ട് കാണിക്കണില്ലല്ലോ.
3: കണ്ടില്ലേ, അയാൾ എഴുത്തിരി ലയിച്ചിരിപ്പാ.
2: ആ, ഇത് നാടകെഴുത്തൊന്നുമല്ല, ഇന്നലെ സ്റ്റേഷൻ ഡയറക്ടർ കൊടുത്ത ഒരു ഇൻഡാസിനുള്ള മറുപടി എഴുത്താണ്. ഐ മെമ്മോനുള്ള മറുപടിയേ.
3: ഡോ തിക്കു, തനിക്ക് ചെവി കേട്ടൂടെ, എന്താ പ്രശ്നം? തന്നോടാ ചോദിച്ചേ.
4: പി സിന്റെ പണി നോക്ക്.
3: എന്റെ പണിയൊക്കെ നേരത്തെ തീർന്നതാ. എന്തോ ഒരു ഇൻബാസ് കിട്ടിയെന്ന് കേട്ടല്ലോ, എന്താ കാര്യം?
4: എന്താ പറയ, കഴിഞ്ഞ ദിവസം ആകാശത്തിലേക്ക് വിക്ഷേപിച്ചൊരു നാടകം എഴുതി വന്നപ്പോ സമയത്തിരി കൂടിപ്പോയി. അതുകൊണ്ട് എന്തായി, ക്ലൈമാക്സ് ഒക്കെ ചെരുപ്പിനൊത്ത് കാല് മുറിച്ച പോലായി.
3: അങ്ങനെ സാധാരണ സംഭവിക്കാത്തതാണല്ലോ, എന്താ അങ്ങനെ വരാൻ?
4: ദാ ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ ഒപ്പിട്ട അതേ വിദ്വാൻ തന്നെയാണ് പറ്റിച്ചത്.
3: മനസ്സിലായില്ല.
4: അദ്ദേഹം ഡയറക്ടർ ആദ്യം ഒരു കഥ പറഞ്ഞു, ഒരു കോഴഞ്ഞു മറിഞ്ഞ കഥ. അങ്ങേര് തന്നെ നാടകത്തിന് പേരിട്ടു.
3: ഓഹോഹോ, അപ്പൊ തനിക്ക് സൗകര്യമായില്ലേ ഇതർത്ഥം?
4: ആ അലമ്പ് കഥയിൽ 110,000 കഥാപാത്രങ്ങളെ അങ്ങേര് നിർദ്ദേശിച്ചു. എന്നിട്ട് അത് 2 ദിവസത്തിനുള്ളിൽ എഴുതി പൂർത്തിയാക്കാനും പറഞ്ഞു.
3: അടോ, എഴുത്തു തൊഴിലാളിയായി താൻ ഇവിടെ ജോയിൻ ചെയ്ത ദിവസം തന്നെ ഞാൻ മുന്നറിയിപ്പ് തന്നതല്ലേ?
2: ഫീസ് കേട്ടിരുന്നോ നാടകം? ഞാനായിരുന്നല്ലോ ആ നാടകത്തിലെ ഹതഭാഗ്യയായ നായിക. ദുരന്തായിരുന്നു കേട്ടോ നാടകം.
4: ഞാൻ വേണമെങ്കിൽ 10 നാടകം 2 ദിവസം കൊണ്ട് എഴുതി കൊടുക്ക. പക്ഷെ ഈ കാരണം കാണിക്കൽ നോട്ടീസിന് ഞാൻ എന്ത് മറുപടി കൊടുക്കാനാണ്?
3: താൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ തന്നെ എഴുതുക. അലമ്പ് കഥ, 110,000 കഥാപാത്രങ്ങള്.
4: എന്നിട്ട് വേണോ ആകാശവാണിയിൽ എന്റെ ഈ കരാറ് ജീവിതത്തിന്റെ ചീട്ട്
5: തീറാൻ?
2: ഇന്നും പുഷ്പമോള് തന്നെ ഫസ്റ്റ്.
3: അത് ശരി. മോളെയും കുട്ടി നീ എവിടെയാ കറങ്ങിയത് മായേ?
2: ഞാനേ കാന്റീൻ വരെ ഒന്ന് പോയി.
3: ഓഹോ, അങ്ങനെ വരട്ടെ. അല്ല മോളെ, ഫീസി അമ്മാവന് വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോ കാന്റീനില്?
5: ഇല്ല, ഞാൻ എല്ലാം തീർത്തു.
2: അയ്യോ, അപ്പൊ ഇനി ലക്ഷ്മി ചേച്ചി എന്താ കഴിക്ക?
6: ആ പിന്നെ മാഷേ, താഴെ രാഘവൻ മാസ്റ്റർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു.
2: അല്ല, മായയുടെ ഡ്യൂട്ടി കഴിഞ്ഞതല്ലേ, പോവണ്ടേ?
6: അയ്യോ, പോകണം ചേച്ചി. എപ്പ വന്നതാ? അല്ല, മാഷ് എഴുത്ത് തല പിടിച്ചിരിക്കല്ലേ. മോളെ ഞാൻ ആരെ ഏൽപ്പിക്കും?
2: ഒരു കാര്യം ചെയ്യാം, ഞാനേ ലൈവ് സ്റ്റുഡിയോയിലേക്ക് പോവാ. മോളെ ഞാൻ അങ്ങോട്ട് കൂട്ടിക്കോളാം.
4: വേണ്ട, അവിടെ ഇരുന്ന് അവൾ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കിയ അത് പിന്നെ ലോകം മുഴുവൻ കേൾക്കും.
2: ആ മാഷന്റെ വർത്തമാനം കേട്ടാ തോന്നും മോളാദ്യമായിട്ട് സ്റ്റുഡിയോക്കകത്ത് വരുന്നത് എന്ന്. ഇന്നേ വരെ ഒരപശബ്ദം പോലും അവൾ ഉണ്ടാക്കിയിട്ടില്ല അല്ലേ മോളെ? വാ മോള്, വാ പോവാ.
4: നമ്മുടെ ഡയറക്ടർ എങ്ങാനിത് അറിഞ്ഞാൽ അടുത്ത ഇൻഡാസിനുള്ള വകുപ്പായി. കയ്യിൽ കിട്ടിയതിന് മറുപടി എഴുതി തീർന്നിട്ടില്ല, അപ്പോഴാണ്.
3: എടോ, ആ ഇൻഡാസും കൈ പിടിച്ച് താനിത് എത്ര നേരായടോ ഇരിക്കണോ? എന്തേലും എഴുതി കൊടുക്ക്. അടുത്ത ആഴ്ച എന്തോ നാടകം അയച്ചെടുത്തിട്ടുണ്ടല്ലോ, അതെഴുതി തുടങ്ങാൻ നോക്ക്.
7: മാഷ കണ്ടോ? മാഷില്ലേ?
3: മാഷോ? ഓഹോഹോ, തനിക്ക് എത്ര മാഷന്മാരെ വേണം ചങ്കര. പേരും പെരുമയുള്ളൊരു മാഷ ഉണ്ടായിരുന്നതിനെ പിരിച്ചുവിട്ടില്ലേ പി ഭാസ്കര മാഷനെ? ഹാ ഹാ, എന്നാലുണ്ട് കുറെ എണ്ണം. പിന്നെ ഒരു മാഷുള്ളത് സ്റ്റുഡിയോ പരിസരങ്ങളിൽ കാണാനിടയുണ്ട്, രാഘവ മാഷ്. ബാക്കിയുള്ള ഒന്ന് രണ്ട് മാഷന്മാര് ഇന്ന് അവധിയില.
7: അല്ല, നമ്മള് തിക്കോടി മാഷയാ വേണ്ടത്.
4: എന്താടോ ശങ്കര, എന്താ ഞാൻ വേണ്ടത്?
7: അല്ല മാഷേ, താഴത്തെ ഒരാളെ മാഷെ കാണുമെന്ന് പറഞ്ഞ് കുറെ നേരമായി.
4: ആരാത്? എന്തേലും പറഞ്ഞോ.
7: ഒരു ബാലൻ എന്നാ പറഞ്ഞത്, കൊടുവള്ളിന്ന്.
4: ഓ, ആ കൊടും ഭീകരൻ വന്നോ? ആ ദിശയം തന്നെ, ഞാനിതാ വരുന്നു പറ.
3: അത് ശരി, താനല്ലേടോ നേരത്തെ വലിയ വായിൽ പറഞ്ഞത്. ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപ്പട്ടര് വന്നാലും അത് തീർക്കാതെ താഴെ ഇറങ്ങില്ല എന്നൊക്കെ.
4: മുത്തുപ്പട്ടര് എന്റെ കയ്യിൽ നിന്ന് ഇതുവരെ കരം വാങ്ങിയിട്ടില്ല.
3: ഓഹോ,
4: എന്നാൽ എന്നാ കൊടുവള്ളി ബാലൻ എന്ന ഈ ചങ്ങായി ആറുമാസമായി കടം വാങ്ങിയ കാശ് തിരിച്ചു തരാതെ എന്നെ ചുറ്റിക്കുന്നു. എന്റെ ഈ ദാരിദ്ര്യകാലത്ത് അവനത് തിരിച്ചു തരാൻ തോന്നിയല്ലോ. ശമ്പളം കിട്ടാൻ ഇനി എത്ര ദിവസങ്ങളുണ്ട്? കയ്യിലാണെങ്കിൽ എണ്ണിച്ചുട്ട അപ്പങ്ങൾ പോലെ ഉള്ളു കാശ്. ഞാനതും വാങ്ങി പെട്ടെന്ന് വരാം.
3: ഓ അല്ലയോ കുമാരി മായ നാരായണൻ, ഭവതിയല്ലേ തെല്ലു മുമ്പേ പോകാൻ ധൃതി കൂട്ടിയത്? എന്താ ഫോണില്ലേ?
6: ഒന്നും പറയണ്ട, നാളത്തേക്കുള്ള അനൗൺസ്മെന്റ് എഴുതാൻ വിട്ടുപോയി. ഇന്നേ ഒരു റിഹേഴ്സൽ ഉണ്ടായിരുന്നു ലൈറ്റ് സോങ്ങിന്റെ, ആകെ മൊത്തം തിരക്കായി പോയി.
3: ഇവിടെ തിരക്കും ബേജാറും ഇല്ലാത്ത ഒരേ ഒരാൾ ഞാൻ മാത്രാന്ന് തോന്നുന്നു. എല്ലാവർക്കും തിരക്ക്. നമ്മുടെ തിക്കുന്റെ കാര്യമാണ് കഷ്ടം, നിന്ന് തിരിയാൻ സമയമില്ല. എന്നാ വഴിയെ വരുന്ന എല്ലാ വയ്യാവേലികളും എടുത്ത് തലയിലിടും. നാടകമാവട്ടെ, നാട്ടുമ്പുറാവട്ടെ, ബാലരോഗാവട്ടെ, ഫീച്ചർ ആവട്ടെ, അതിനിടയിൽ സാമൂഹിക സേവനം, കമ്പനി കൂടല്ലേ.
6: ആ മാഷെ സമ്മതിക്കാൻ എന്നെ വേണം കേട്ടോ. വീട്ടിലെ കാര്യവും തന്നത്തെ നോക്കണ്ടേ? അതിനു പുറമെ മോളുടെ സകല കാര്യവും നോക്കണം. അമ്മയില്ലാത്ത കുഞ്ഞല്ലേ അതും ഒരു പെൺകുട്ടി. മാഷതൊന്നും അറിയിക്കാണ്ടല്ലേ ആ മോളെ വളർത്തുന്നത്. പി സിക്കൊക്കെ ഒന്ന് പ്രേരിപ്പിച്ചൂടെ ഒരു രണ്ടാം കല്യാണത്തിന്.
3: ആരെ? തിക്കുനിയോ? ഇങ്ങനെ ഒരാവശ്യം കൊണ്ട് ആ സവിധത്തിലേക്ക് ഒരു 100 തവണയെങ്കിലും പോയ എന്നോടാണോ മായേ നീ ഇത് പറയണേ? എടോ, അയാളുടെ മനസ്സിൽ ഇപ്പോഴും ആ പാർവതി ടീച്ചർ മരിച്ചിട്ടില്ല. അവർക്ക് പകരം വയ്ക്കാൻ വേറൊരാളില്ല അയാൾക്ക്.
6: നമുക്ക് നോക്കാം, മോള് കുറച്ചുകൂടി ഒന്ന് വളരട്ടെ, മനസ്സ് മാറ്റേണ്ടി വരും മാഷിന്.
3: മായക്ക് എന്തറിയാ അയാളെ കുറിച്ച്? 2.5 വയസ്സില് അമ്മയെ നഷ്ടപ്പെട്ട ഒരാളായാണ്. അച്ഛൻ മരിച്ചതാകട്ടെ അയാളുടെ 6-ാം വയസ്സിലും അനാഥത്വത്തിന്റെ ശൂന്യതയും വേദനയും അറിഞ്ഞ അയാൾ ഒരിക്കലും മകളെ കൈവിടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ടീച്ചറുടെ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീയെ സങ്കല്പിക്കാനാവില്ല അയാൾക്ക്.
6: പാവം മോള്, ചെറിയ കൊച്ചല്ലേ, അമ്മയില്ലാത്തതിന്റെ സങ്കടം എപ്പോഴും ഉണ്ടവക്ക്. ഇന്നാളൊരു ദിവസം അവളെന്നോട് ചോദിക്കുക, മായേച്ചി അച്ഛനാണോ എന്റെ അമ്മ എന്ന്. ഞാൻ വല്ലാണ്ടായിപ്പോയി. മാഷ് വരുന്നു.
4: അല്ല, മായക്ക് പോകാതായില്ലേ നീ?
6: ദേ ഞാനിറങ്ങാ, ഈ അനൗൺസ്മെന്റ് ഒന്ന് എഴുതി തീർക്കേ വേണ്ടു.
3: എന്തായടോ, കാശ് തിരിച്ചിരുട്ടിയിട്ടും തന്റെ മുഖത്തൊരു തെളിച്ചക്കുറവ്.
4: അല്ല, ഞാൻ ആലോചിക്ക, മനുഷ്യന്മാരുടെ ഒരവസ്ഥകളെ.
3: എന്തേ?
4: അല്ല, ഞാൻ ആ കൊടുവള്ളി ബാലന്റെ കാര്യം പറഞ്ഞതാ.
3: എന്താ ഇപ്പോ ബാലന് പറ്റിയത്?
4: ആപത്ത് വരുമ്പോൾ കൂട്ടത്തോടെ എന്ന് പറഞ്ഞ പോലെ അയാളുടെ അച്ഛൻ കഴിഞ്ഞ മാസം മരിച്ചു അമ്മ ആശുപത്രിയിൽ. മോനൊരുത്തന് വാഹനാപകടം, ആകെ മൊത്തം കാശിന് ഞെരുക്കം വന്ന്.
3: ഓഹോഹോ,
4: അയാളിപ്പോ ഒരു ആത്മഹത്യയുടെ വക്കീലാണത്രേ.
3: ഉവ്വോ, എന്നാലും ഈ ഞെരുക്കത്തിനിടയിലും അയാള് തിക്കൂടെ കടം തീർത്ത് തന്നൂലോ.
4: അത് തീർത്തിട്ടൊന്നുമില്ല.
3: പിന്നെ
4: അയാളിപ്പൊ വന്നത് തന്നെ കുറച്ച് ധനസഹായം കിട്ടുമോ അറിയാനാ.
3: അതായത് തിക്കുവിനോട് മുമ്പ് വാങ്ങിയ കട അവിടെ തന്നെ നിൽക്കുന്നു.
4: അതെ.
3: ഓഹോഹോ, എന്നിട്ട് അത് തീർക്കാതെ വീണ്ടും തിക്കുവിന്റെ അടുത്തുനിന്ന് തന്നെ കടം ചോദിച്ചു വന്നു. എന്നിട്ട് താൻ കൊടുത്തോ?
4: ഞാൻ പറഞ്ഞില്ലേ, കയ്യിൽ പൊട്ടുപൊടിയുമായി കുറച്ച് പൈസ ഉള്ളത് എടുത്ത് ഞാൻ അങ്ങ് കൊടുത്തു, അടുത്ത മാസം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അയാള് പിന്നെ കാശിന് ചരിക്കും ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അങ്ങ് എടുത്തു കൊടുത്തു.
3: ഹോ, താരിത്ര ശുദ്ധനും മാന്തനുമായി പോയല്ലോ. മായ കേൾക്കുന്നുണ്ടോ?
6: കേൾക്കുന്നുണ്ട്.
3: ഇവിടുന്ന് പേരയുന്തി കിട്ടണം നക്കാപ്പിച്ച പൈസ കൊണ്ട് ഇയാള് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പറ്റുന്ന പാട് നമുക്കല്ലേ അറിയൂ.
4: അപ്പറഞ്ഞത് ശരിയാണേൽ പി സി ഒരു ഉപകാരം ചെയ്യണം. കയ്യിലുള്ളത് മുഴുവൻ ബാലം കൊണ്ടുപോയ സ്ഥിതിക്ക് ഈ മാസം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പതിവ് പോലെ ഒരു കൈ സഹായം.
3: ഒലക്ക, 10 പൈസ ഞാൻ തരില്ല. ഇയാൾ ഈ ജന്മത്തിൽ രക്ഷപ്പെടില്ലടോ.
7: മാഷവിടെ
4: എന്താണോടോ?
7: ഇപ്പൊ ഒരു അംസ മാഷ കാണണമെന്ന് പറഞ്ഞ് താഴെ നിൽപ്പുണ്ട്.
3: കളഞ്ചോദിപ്പുകാരനാണെങ്കിൽ ഇമ്മാസം ഇരി നിവർത്തിയില്ല എന്ന് പറഞ്ഞേക്കെ. ഒരു കൊടുവള്ളി ബാടം വന്ന് കയ്യിലുന്നത് മുഴുവൻ അടിച്ചെടുത്തോണ്ട് പോയി എന്നങ്ങട് പറയൂ.
4: പേരെന്തെന്നാ പറഞ്ഞേ?
7: ഹംസ. തലശ്ശേരി ഭാഗത്തുനിന്നോ മറ്റോ ആ പറഞ്ഞത്.
4: മനസ്സിലായി മനസ്സിലായി, പാട്ടുകാരൻ ഹംസ.
3: ആരാടോ അത്? എന്താ പ്രശ്നം?
4: ഇതൊരു ശുപാർശ വിസി.
3: ആരോടാ ശുപാർശ പറയണ്ടേ?
4: രാഘവൻ മാഷിന്റെ ഒരു പാട്ട് പാടുന്നെന്ന് ഹംസക്ക്. ഇവിടെ ആകാശവാണിയില്.
3: നടക്കട കാര്യം വല്ലതും ആണോടോ തിക്കു?
4: പറഞ്ഞു നോക്ക, കഴിവുണ്ടേലും മാഷ് പരിഗണിക്കാതിരിക്കൂല.
3: അത് താൻ പറഞ്ഞത് ശരിയാ.
4: എടോ ശങ്കര, നിങ്ങൾ ഈ കടലാസ് ഡയറക്ടർക്ക് കൊണ്ടു കൊടുക്കണം.
7: ഓ,
4: ഹംസയോട് രാഘവൻ മാഷിന്റെ മുറിയിലേക്ക് മാഷ് അവിടെ ഇല്ലെങ്കിൽ സ്റ്റുഡിയോ പരിസരത്തേക്ക് വരാൻ പറ.
7: ഓ
4: ആ പിന്നെ പി സി, ഞാനൊന്ന് മാഷ കണ്ടുവരാ.
3: ഡോ തിക്കു, തന്നെ കാത്ത് ഒരു നാടകവും 2-3 നാട്ടുംപുറവും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ടെന്ന് ഓർമ്മ വേണട്ടോ. പിന്നെ ആ എന്താസും.

0: എടാ തോമസേ, മഹാശ തിരക്കിലാണോ?
1: നിങ്ങൾ കാണുന്നില്ലേ, റിഹേഴ്സലാണ്.
0: മഹാശ ഒന്ന് കിട്ടണമല്ലോ. എന്താ വഴി?
1: ഒരു വഴിയില്ല, ഇത് തീരണം.
0: നേരെ അങ്ങോട്ട് കയറി ചെന്നാലോ? വേണ്ടല്ലേ.

0: നിങ്ങൾക്ക് ഭാഗ്യണ്ടെന്ന് തോന്നുന്നു. മാഷിങ്ങളെ കണ്ട്, ഇതാ വിളിക്കുന്നു.
1: എന്നെയോ?
0: ഹേ, മാഷല്ലേ നിങ്ങളെ അത്തെ കൈവാടി വിളിക്കുന്നത്.
1: ഓ ഭാഗ്യം, പോയി കണ്ടിട്ട് വരാം.
2: എന്താടോ തിക്കു, എന്താ കാര്യം? എന്തേലും കാര്യമില്ലാതെ ഈ ഭാഗത്ത് തന്നെ കാണാറില്ലല്ലോ.
1: ഒരു കാര്യണ്ട് എന്ന് തന്നെ വെച്ചോ. ഞാൻ മുമ്പൊരിക്കൽ മാഷോട് സൂചിപ്പിച്ചിരുന്നു, തലശ്ശേരിയിൽ നിന്നുള്ള ഒരു പാട്ടുകാരനെ കുറിച്ച്, അയാളെ കൊണ്ട് പാടിക്കുന്നതിനെ കുറിച്ച്.
2: ഞാൻ ഓർക്കുന്നില്ല, എന്താ അയാളുടെ പേര്?
1: ആള് വല്യ പുള്ളിയ, നാലഞ്ച് രാഗങ്ങളൊക്കെ സ്വന്തം പേരിലുള്ള ആളാണ്.
2: തിക്കു, സമയം കളയാണ്ട് വേഗം പറ. ഓർക്കസ്ട്ര കാത്തു നിൽക്കുന്ന
1: ഹംസ എന്നാണ് പേര്.
2: താനെന്തോ രാഗങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ.
1: അത് പിന്നെ മാഷ്ക്കറിയില്ലേ അയാളുടെ സ്വന്തം പേരിലുള്ള രാഗങ്ങളെ കുറിച്ച്? ഹംസധ്വനി, ഹംസാനന്ദി, ഹംസനാദം.
2: തന്റെ ഒരു കാര്യം അത് പോട്ടെ. അയാൾ എവിടെ?
1: അയാള് പുറത്ത് മാഷ കാത്തിരിക്കുന്നുണ്ട്.
2: ഏതായാലും ഈ പാട്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ പുറത്തിറങ്ങു, വെയിറ്റ് ചെയ്യാൻ പറ.
1: ശരി മാഷേ.
2: ആ എടോ തിക്കു, പിന്നെ ഒരു കാര്യം, സ്വാതന്ത്ര്യ ദിനത്തെ കുറിച്ചൊരു മ്യൂസിക്കൽ ഫീച്ചറിന്റെ സ്ക്രിപ്റ്റ് എഴുതിത്തരാന്ന് പറഞ്ഞിട്ട് ഒരു വർഷമായി.
1: ഓ, അങ്ങനെയൊന്നും എന്തല്ലേ. അല്ല മാഷേ, അടുത്ത ആഴ്ച ഒരു നാടകമുണ്ട്, അതിന്റെ പണി കഴിഞ്ഞാൽ ഉടനെ എഴുതി തുടങ്ങാം.
2: എടോ സത്യം പറഞ്ഞ എനിക്കൊരു പ്രതീക്ഷയുമില്ല ആഗസ്റ്റ് 15 മുൻപ് താൻ അത് എഴുതിത്തരുമെന്ന കാര്യത്തിൽ.
1: എന്നാ നമുക്കത് റിപ്പബ്ലിക് ദിനത്തിലേക്ക് മാറ്റിയാലോ?
2: ഓ, തന്നെപ്പോലൊരു ഭൂലോകം അടിയറയാണല്ലോ എനിക്കിത് ഏൽപ്പിക്കാൻ തോന്നിയത്. എഴുതുന്ന കാര്യത്തിൽ മാത്രം തനിക്കെന്താടോ ഇത്ര മടി.
1: എന്നാ ശരി മാഷേ. ആ പിന്നെ ഹംസയുടെ കാര്യം മറക്കല്ലേ.
2: ആ ആ, ഞാൻ ആ പാട്ടിനെ ഒന്ന് മെരുക്കി എടുക്കട്ടെ. താൻ ചെല്ല്. എടോ ചിദംബരം, റെഡിയല്ലേ? ശ്രീകൃഷ്ണൻ, 1, 2, 3, 4.

0: ഇതാര്? അല്ല മാഷേ, നമ്മളെ കൊച്ചുകൂറിയെ കൂട്ടിയില്ലെന്ന്?
1: ഇല്ല അന്തരു, പെങ്ങളുടെ മോള് വന്നിട്ടുണ്ട് വീട്ടില്, അതുകൊണ്ട് കൂട്ടിയില്ല. അവള് വരാൻ കൂട്ടാക്കിയില്ല എന്നും പറയാ.
0: ചൂടോടെ പിടിച്ചോളി.
1: ശരിക്കും വെന്തില്ലല്ലോ അന്തരു.
0: അത് തണുക്കുമ്പോ ശരിയാവുന്ന്. അല്ല മാഷിന് നല്ലോണം വൈകിയല്ലോ.
1: ഒന്നും പറയണ്ട അന്തരു, തീരണ്ടടോ പണി.
0: ഇങ്ങക്ക് മാത്രമേ ഉള്ളൂ അവിടെ ഒരിക്കലും തീരാത്ത ഹലോക്കിന്റെ പണി.
1: പണിയെടുക്കാൻ മടിയില്ലാത്തവർക്ക് എന്നും പണിയോട് പണിയല്ലടോ.
0: അത് മാഷ് പറഞ്ഞത് നേരും. എനിക്കോട് നിന്നാ എല്ലാം കാണാലോ. നട്ടുച്ചയ്ക്ക് വന്ന് വൈകുന്നേരം കഴിച്ചിലാകുന്ന ആഫീസർമാരെ എനിക്കറിയാം. അതുപോലെ ഓരോ നേരത്ത് വന്ന് പാതിരാക്ക് വീട്ടിലേക്ക് വന്ന് നിങ്ങളെ പോലത്തെ മനുഷ്യന്മാരെയും ഞമ്മള് കാണുന്നുണ്ട്.
1: അന്തരു, ബീഡി ഉണ്ടാവോ എടുക്കാൻ? ഒരു രണ്ട് മൂന്ന് കെട്ട് വേണം.
0: ഉണ്ടാവും. അപ്പോ ഇന്ന് രാത്രി കാര്യമായ എന്തോ എഴുത്ത് പരിപാടി ഉണ്ടല്ലോ.
1: അതെ, ഒരു നാടകം. നാളെ രാത്രി റേഡിയോയിൽ പോകാനുള്ളതാ. എഴുതി തുടങ്ങണത്രേ.
0: അല്ല മാഷേ, ഒരു സംശയം. ഇന്ന് രാത്രി എഴുതി തുടങ്ങിയിട്ട് ഉറക്കം കുളച്ച് പുലരും വരെ ഇരുന്ന് എഴുതി തീർത്താൽ പോലും നാളെ രാത്രി തന്നെ നാട്ടുകാരെ അത് കേൾപ്പിക്കണമെന്ന് വെച്ചാൽ ഇതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണ്.
1: അതിനല്ലേ തന്നോട് രണ്ടു മൂന്ന് കെട്ട് ബീഡിയെടുക്കാൻ പറഞ്ഞത്.
2: തെക്കോടിയൻ മാഷല്ലേ?
1: അതെ. ആരാ?
2: കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ അവിടെ ആകാശവാണിയിൽ മാഷ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴ് മാഷ സ്റ്റുഡിയോയിലായിരുന്നു.
1: ഓ,
2: എന്റെ പേര് മുരളി, ഒരു പത്രപ്രവർത്തകനാണ്.
1: ഓ, ഏതാ പത്രം?
2: പത്രമല്ല, വാരിക, പൗരകാഹളം.
1: ആഹാ.

0: കേട്ടിട്ടുണ്ട്. എന്താ ഞാൻ വേണ്ടത്?
1: ഒരു ഇന്റർവ്യൂ ഉദ്ദേശിച്ചു വന്നതാണ്. മാഷിന്റെ എഴുത്തു ജീവിതം.
0: ഒരു ഇന്റർവ്യൂ നടത്താനുള്ള മഹിമയൊന്നും എന്റെ എഴുത്തു ജീവിതത്തിനില്ല. അതും ഇതും എഴുതി പിടിപ്പിച്ച് ഇനി അത് ഉണ്ടാക്കുകയും വേണ്ട.
1: അല്ല മാഷെ, അതല്ല.
0: ദാ ആ കാണുന്ന ആകാശവാണിക്ക് വേണ്ടി തൊഴിലിന്റെ ഭാഗമായിട്ട് എഴുതി ആകാശത്തിൽ അരിഞ്ഞുപോയ ചില നാടകങ്ങൾ, അതിനു മുമ്പ് എഴുതിയ ചില പൊട്ട കവിതകൾ, ഇതൊക്കെ അല്ലാതെ ഞാൻ എന്തെഴുതി?
1: ഞാൻ ആ വിഷയം സംസാരിക്കാനല്ല വന്നത്.
0: പിന്നെ
1: ദേശീയ സ്വാതന്ത്ര്യ സമരത്തില് മാഷ് വഹിച്ച പങ്ക്, സമരോത്സുകമായ ആ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ,
0: അതൊക്കെ ആ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു. കാലം വിളിച്ചു, രാജ്യം വിളിച്ചു, ജനലക്ഷങ്ങൾ ആ വിളി കേട്ട് സമരഭൂമിയിലിറങ്ങി. ഞാൻ അവരിൽ ഒരാൾ മാത്രം, അതൊക്കെ അത്രേ ഉള്ളൂ.
1: മാഷ് അതങ്ങനെ സ്വയം ചെറുതാക്കി പറയാണ്. ഞാൻ ആ കാലത്ത് മാഷെക്കുറിച്ച് ശരിക്കും ഗവേഷണം നടത്തിയിട്ടാണ് വരുന്നത്.
0: അങ്ങനെയാണേൽ എന്തിനാടോ ഇങ്ങനെ ഒരു അഭിമുഖം?
1: മാഷ് അങ്ങനെ പറയരുത്.
0: പിന്നെ
1: രേഖപ്പെടുത്തിയ ചരിത്രം ചിലയിടങ്ങളിലൊക്കെ നിശബ്ദത പാലിച്ചു കാണുന്നു. അതിനൊക്കെ വ്യക്തത വരുത്തണമെങ്കിൽ അങ്ങേപ്പോലുള്ള ചരിത്ര പുരുഷന്മാരിൽ നിന്നും അനുഭവങ്ങൾ ശേഖരിക്കേണ്ടി വരില്ലേ മാഷെ?
0: ചരിത്ര പുരുഷനോ ഈ ഞാനോ ചരിത്രത്തിൽ അനിയനുള്ള അജ്ഞതയാണ് തന്നെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിക്കുന്നത്.
1: പറയാൻ അനുവദിക്കുകയാണെങ്കിൽ മാഷെക്കുറിച്ച് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. തെറ്റുണ്ടെങ്കിൽ മാഷ് തിരുത്തി തന്നാ മതി.
0: ഓ,
1: തറവാട്ടിൽ തന്നെ ഉണ്ടായിരുന്നില്ലേ ഒരു അസൽ പോരാളി, സ്വാതന്ത്ര്യ സമരഭടനായ മാറോളിച്ചക്കണ്ടി ഗോവിന്ദൻ നായർ ഇല്ലേ? വൈക്കം സത്യാഗ്രഹത്തിലൊക്കെ പങ്കെടുത്ത
0: ഗോവിന്ദ ട്ടെ, മുത്തച്ഛന്റെ മരുമകൻ.
1: പിന്നെ തിക്കോടി എന്ന ഗ്രാമം, കേളപ്പജിയുടെയും കുഞ്ഞിക്കണ്ണൻ നമ്പ്യാരുടെയും ഉത്സാഹത്തിലുണ്ടായ ശക്തിപ്രസ്ഥാനം, മാഷതിൽ സജീവമായി പ്രവർത്തിച്ചതല്ലേ?
0: ഇല്ലാന്ന് പറയുന്നില്ല.
1: പിന്നെ മൊയ്യാരത്ത് ശങ്കരന്റെ കൂടെ നിയമലംഘന പ്രസ്ഥാനം, 37 അധ്യാപക സമരം, VR നായനാരുടെ നേതൃത്വത്തിൽ ഹരിജനോദ്ധാരണം.
0: നിർത്ത് നിർത്ത് നിർത്ത്. താനിപ്പോഴേ കുറെ പേരുകൾ പറഞ്ഞില്ലേ? കേളപ്പജി, മൊയ്യാരത്ത് ശങ്കരൻ, VR നായനാരൻ, ഇങ്ങനെ ഇവരൊക്കെയാണ് താൻ നേരത്തെ പറഞ്ഞ ചരിത്ര പുരുഷന്മാര്. അല്ലാതെ അവരെ പ്രസംഗം കേട്ടു, അവർ നയിച്ച ജാഥകളിൽ അണിനിരന്നും അവർ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത എന്നെപ്പോലുള്ള അനുഭാവികളല്ലടോ.
1: മാഷുടെ ഈ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അർഹിച്ചതൊന്നും അവകാശപ്പെടാതെ പിന്നോട്ട് മാറി നിൽക്കുന്ന മാഷുടെ ഈ സ്വഭാവം.
0: ഓഹോ, പിന്നെ എന്തൊക്കെ കേട്ടിട്ടുണ്ട് താൻ എന്നെ കുറിച്ച്?
1: മാഷെക്കുറിച്ച് നല്ല കാര്യങ്ങളെ ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷേ മാഷുടെ ഒരു സാക്ഷിമൊഴി, ഒരു മാപ്പ് സാക്ഷിമൊഴിയെക്കുറിച്ച് ചിലരൊക്കെ മോശമായി പറയുന്നത് കേട്ടിട്ടുണ്ട്.
0: മനസ്സിലായില്ല.
1: കീഴരിയൂർ ബോംബ് കേസിൽ മാഷ് മാപ്പ് സാക്ഷിയായിരുന്നല്ലോ.
0: ജീവിതത്തിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരധ്യായമാണത്.
1: അപ്പോഴ് ഞാൻ കേട്ടത് സത്യമാണെന്ന് വരൂ.
0: താനെന്താ കേട്ടത്?
1: അത് ആ ബോംബ് സ്ഫോടന പരമ്പരയുടെ പിന്നണിക്കാർ പലരും മാഷുടെ മൊഴിപ്രകാരമാണത്രേ പോലീസ് പിടിയിലായതും വർഷങ്ങളോളം ജയിലുകളിൽ കഴിയേണ്ടി വന്നത്.
0: ഞാന് മൊഴി കൊടുത്തു എന്നത് സത്യമാണ്. പക്ഷേ ഒരാളുടെ പേര് പോലും ഞാനായിട്ട് പറഞ്ഞിട്ടില്ല.
1: എല്ലാരും പിന്നെ അങ്ങനെ പറയാൻ കാരണം എന്തായിരിക്കും?
0: ഇക്കാര്യങ്ങളെക്കുറിച്ച് അനിയൻ ഗവേഷണം നടത്തി വരികയാണെന്നല്ലേ പറഞ്ഞത്? അത് തുടരട്ടെ. എന്താണ് സത്യമെന്ന് തിരിച്ചറിയാൻ അത് സഹായിച്ചേക്കും. പിന്നെ അന്ന് ഞാൻ മാപ്പുസാക്ഷിയാകേണ്ടി വന്നതിന്റെ സാഹചര്യം എന്താണെന്ന് അനിയൻ അറിയില്ലല്ലോ.
1: അതെന്താണെന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്.
0: എന്നെക്കുറിച്ച് ഏറെ ഗവേഷണം ചെയ്തു എന്നല്ലേ താൻ പറഞ്ഞത്?
1: അതെ.
0: എന്നെപ്പോലൊരാൾക്ക് അങ്ങനെ ഒരൊറ്റുകാരനാവാൻ പറ്റുമോ? അനിയനെന്താ തോന്നുന്നത്? വലിയൊരു കഥയാണത്.
2: ഇന്നിവിടെ എത്തിച്ചേർന്ന ദേശസ്നേഹികളെ, നിലവിലെ രാഷ്ട്രീയ സ്ഥിതികൾ വിലയിരുത്തി സംസാരിക്കാനും ഭാവി പ്രവർത്തനങ്ങളുടെ രൂപരേഖ അവതരിപ്പിക്കുന്നതിനുമായി ബഹുമാന്യനായ ഡോക്ടർ KB മേനോൻ അവരെ സാദരം ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നതുപോലെ ഈ സമരത്തിൽ പങ്കെടുക്കാനായി ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപക ജോലി രാജിവെച്ച് സ്വരാജ്യത്തേക്ക് മടങ്ങിയ ഡോക്ടർ KB മേനോൻ ഇപ്പോൾ നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും.
3: ദേശഭക്തന്മാരെ, നിങ്ങൾക്കെന്റെ അഭിവാദ്യങ്ങൾ. നാം വലിയൊരു സമരമുഖത്താണുള്ളത്. ഈയിടെ ബോംബെയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ ആദരണീയരായ ദേശീയ നേതാക്കളെ ബ്രിട്ടീഷ് പട്ടാളവും പോലീസും ചേർന്ന് തുറുങ്കിലടച്ചതിനെ തുടർന്നുള്ള

0: നടക്കുവോ? പിന്നിലുള്ളവരിൽ ഇരുട്ട് തപ്പി തടഞ്ഞാ വരുന്നത്.
1: ഓ ശരി ശരി ശരി. അല്ല കേൾക്കുട്ടിയെ, ചൂട്ട് വേറെയും കരുതിയിട്ടുണ്ടാവുമല്ലോ അല്ലേ?
0: ഉണ്ട്,
1: നീ ഉണ്ട്. കുറെ ദൂരം കടവിലെത്താനേ. പിന്നെ കേൾക്കുട്ടി, കടവിൽ തോണി പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ
0: അല്ലേ? ഓ,
1: മേനോൻജിക്ക് ഇന്ന് തന്നെ കോഴിക്കോട്ടെത്താനുള്ളതാ. പിന്നെ മേനോൻജി, ഇന്നത്തെ മീറ്റിങ്ങിനെ കുറിച്ച് മേനോൻജി ഒന്നും പറഞ്ഞില്ല.
2: എല്ലാവരും നല്ല ആവേശത്തിലാണ്. പക്ഷേ ഈ ആവേശം കൊണ്ട് മാത്രമായില്ല.
0: അതെന്താ മേനോൻജി അങ്ങനെ പറഞ്ഞത്?
2: ബുദ്ധിയും തന്ത്രവും കൊണ്ട് വേണം ഇനി അങ്ങോട്ട് വെള്ളക്കാരെ നേരിടാൻ. കലാപങ്ങൾ അഴിച്ചുവിട്ട് വേണം നാം അന്തിമ പോരാട്ടങ്ങളിൽ ആഞ്ഞടിക്കാൻ. അവിടെയാണ് ഈ ആവേശം ഗുണം ചെയ്യുക.
1: മേനോൻജി, കലാപത്തിന് ആഹ്വാനം ചെയ്യുക, അതൊക്കെ ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തത്തിനെതിരല്ലേ?
2: ഈ കണ്ട നേതാക്കളെ മുഴുവൻ ജയിലിലടച്ചപ്പോ രാജ്യത്താകെ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ആരെങ്കിലും ആഹ്വാനം ചെയ്തിട്ടാണോ?
0: അല്ല മേനോൻജി, ഇത്രയും കാലം ഈ സമരം സമാധാനപരമായല്ലേ മുന്നോട്ട് പോയത്?
2: രാജ്യം കലാപങ്ങളാൽ ഇളകി മറിയുമ്പോ, ബോംബ് സ്ഫോടനങ്ങളാൽ പ്രകമ്പനം കൊള്ളുമ്പോ, സമാധാനവും ഉപവാസവും അഹിംസാ മന്ത്രവും കൊണ്ട് നാം ഇവിടെ ഇരുന്നാ മതിയെന്നാണോ?
1: എന്നല്ല മേനോൻജി, ഇതൊക്കെ ഒരു തരത്തിലുള്ള ഭീകര പ്രവർത്തനമാണെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്.
2: ഇവിടുത്തെ ജനതയോട് ബ്രിട്ടീഷുകാർ കാണിക്കുന്ന ഭീകരതയോളം വരുമോ ഇതൊക്കെ? സ്വാതന്ത്ര്യം പൊരുതി നേടേണ്ട ഒന്നാണ്. ഉദാരപൂർവം ആരെങ്കിലും തരേണ്ട ഭിക്ഷയാവരുതത്.
0: ഒന്നുമറിയാത്ത പാവം മനുഷ്യർക്ക് ജീവഹാനി സംഭവിക്കില്ലേ?
2: ആളപായം ഉണ്ടാകരുതെന്ന കർശന നിബന്ധന നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സ്ഫോടനങ്ങൾ ഭരണകൂട സ്ഥാപനങ്ങളെ തകർക്കാനുള്ളതാണ്, സായിപ്പന്മാരെ ഞെട്ടിക്കാനുള്ളതാണ്.
1: എങ്ങനെയാ മേനോൻജി പറഞ്ഞ പദ്ധതികൾ നടപ്പിലാക്കുക?
2: അതെ, കൂടെയുള്ള എല്ലാവരെയും വിശ്വസിക്കാമല്ലോ അല്ലേ?
1: വിശ്വസിക്കാം വിശ്വസിക്കാം, ഞാൻ ഉറപ്പു തരുന്നു.
2: എന്നാ പിന്നെ എവിടെയെങ്കിലും സ്വസ്ഥമായിരുന്നു നമുക്ക് സംസാരിക്കാം.
0: നമുക്ക് ആൽത്തറയിലിരിക്കാം.
1: അതാ എല്ലാവരും വരിക, എല്ലാവരും വരിക. മേനോൻജിക്ക് ചിലത് പറയാനുണ്ട്. വരിക വരിക.
2: ഈ വരുന്ന നവംബർ മാസം 9 വിധ്വംസക ദിനമായി നാം ആചരിക്കും. അന്ന് ഈ മലബാറിൽ ഏതാനും ഭരണകൂട സ്ഥാപനങ്ങളിൽ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാകണം.
0: ഭരണകൂട സ്ഥാപനങ്ങൾ എന്ന് വെച്ചാൽ?
2: അംശ കച്ചേരികൾ, രജിസ്റ്റർ ഓഫീസുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, പോലീസിന്റെയും പട്ടാളത്തിന്റെയും വരവ് പോക്കും കമ്മ്യൂണിക്കേഷനും തടയിടാൻ ചിലപ്പോൾ പാലങ്ങൾ തകർക്കേണ്ടി വരും, ടെലിഗ്രാഫ് കേബിൾ ലൈനുകൾ മുറിച്ചു മാറ്റേണ്ടി വരും. ബോംബ് സ്ഫോടന പരമ്പരയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ നെടുങ്കോട്ടകൾ ഞെട്ടിവിറക്കണം. അടിച്ചമർത്തപ്പെട്ടവന്റെ പോരാട്ട വീര്യം കണ്ട് വെള്ളക്കാരന്റെ ചങ്ക് തകരണം.
1: അല്ല മേനോൻജി, ഈ ബോംബുകൾ ആരെങ്ങനെ ഉണ്ടാക്കാനാ?
2: എനിക്കറിയാം കുറെ കാര്യങ്ങൾ. വിദേശത്തെ വിപ്ലവ സംഘടനയായ ഗദ്ദർ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നു ഞാൻ.
0: അല്ല, ഇതെല്ലാം നടക്കുന്ന കാര്യമാണോ?
2: നടക്കാതെ പിന്നെ? എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. ഞാനിനി നമ്മുടെ ഓപ്പറേഷനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. കീഴരിയൂർ ഗ്രാമമാണ് നാം കണ്ടുവച്ചിരിക്കുന്നത്. അതെ, അവിടെയാണ് അനുയോജ്യമായ സ്ഥലം. നെല്ലിയാടിപ്പുഴയ്ക്ക് കുറുകെ പാലമില്ലാത്തതിനാൽ ആർക്കും അത്ര പെട്ടെന്ന് എത്തിപ്പെടാനാവില്ല.
1: ശരിയാ ശരിയാ, അത് ശരിയാ.
2: പിന്നെ മാവട്ടുമല കീഴരിയൂരിനടുത്താണല്ലോ, അതിനകത്ത് ഉൾക്കാട്ടിൽ വെച്ചായിരിക്കും നമ്മുടെ പരീക്ഷണ സ്ഫോടനങ്ങൾ. കൂടുതൽ വിവരങ്ങൾ അടുത്ത ആഴ്ച ചാലപ്പുറത്തെ വേർക്കോട്ട് രാഘവൻ നായരുടെ വീട്ടിൽ നടക്കുന്ന രഹസ്യയോഗത്തിൽ വെച്ച് അറിയിക്കാം.
1: ഓ
2: അല്ല, കേശവ നായർ ഉണ്ടാവുമല്ലോ അവിടെ?
1: ഉണ്ടാവും ഉണ്ടാവും, ഞാനുണ്ടാവും. കേൾക്കുട്ടിയും
0: ഉണ്ടാവും. ഓ ഉണ്ടാവും.
2: പിന്നെ ഒരു കാര്യം,
1: എന്തേ?
2: രഹസ്യയോഗങ്ങളിൽ പങ്കെടുക്കുന്നവർ ജാഗ്രത പാലിക്കണം. ഒരിക്കലും സംഘമായി വരരുത്. വ്യത്യസ്ത സമയങ്ങളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കായി വേണം വരാൻ.
1: ഓ ഓ ഓ, അതേ കടവിൽ തോണി ഏർപ്പാടാക്കിയിട്ടുണ്ട്.
2: ഓ
1: അല്ല, എന്നാലും മേനോൻജി ഈ സമയത്ത് പോകണ്ടായിരുന്നു.
0: കേശവനെ പറഞ്ഞത് ശരി ശരിയാ.
2: അങ്ങനെയല്ല, എനിക്ക് ഇന്ന് തന്നെ പോകണം.
1: ഓ
2: ആ, പിന്നെ എല്ലാവരോടുമായി ഒരു കാര്യം കൂടി പറയാം. നല്ല ചങ്കുറപ്പുള്ളവർ മാത്രം പങ്കെടുത്താൽ മതി ഈ ഓപ്പറേഷനിൽ. ഇനി അങ്ങോട്ടുള്ള ജീവിതം

0: യാതനാപൂർണമായിരിക്കുന്നത് തീർച്ചയാണ്. കൊടിയ പീഡനങ്ങൾ, നീണ്ട കേസ് വിസ്താരങ്ങൾ, ഇരുണ്ട കൽത്തുറുങ്കുകൾ, ഇതൊക്കെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്ത് അധികം അകലെയല്ലാത്ത പൂർണ്ണ സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻവെളിച്ചവും നിങ്ങളെ, ഈ രാജ്യത്തെ, ഈ ജനതയെ കാത്തു നിൽക്കുന്നുണ്ട്. ഒരു കാര്യം തീർച്ചയാണ്, അങ്ങകലെയല്ല സ്വാതന്ത്ര്യം.
1: ഞാനും ഉണ്ടായിരുന്നു ആ രാത്രിയിൽ അന്നവിടെ. ഡോക്ടർ കെ ബി മേനോൻ സൂചിപ്പിച്ച ആ നല്ല ചങ്കുറപ്പ് എനിക്കുണ്ടായിരുന്നില്ല. എന്നിട്ടും ചിലപ്പോഴൊക്കെ ഞാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു. രഹസ്യയോഗങ്ങളിൽ പങ്കെടുത്തും സന്ദേശങ്ങൾ കൈമാറിയും സ്വതന്ത്ര ഭാരതം എന്ന പത്രം വിതരണം ചെയ്തുമൊക്കെ. എന്നിട്ട് ഗോവിന്ദേട്ടനും കേളപ്പജിയുടെ മകൻ കുഞ്ഞിരാമക്കിടാവുമായിരുന്നു എൻ്റെ മാർഗദീപങ്ങൾ. സാഹസിക കൃത്യങ്ങളിലൊന്നും ഞാൻ പങ്കാളിയായില്ല. എങ്കിലും ബോംബ് നിർമ്മാണ ഘട്ടങ്ങളിലൊക്കെ അവിടെ ഇവിടെയും തൊടാതെ എല്ലാറ്റിനും സാക്ഷിയായി ഞാനുണ്ടായിരുന്നു.
2: എന്നിട്ട് പിന്നീട് എന്തുണ്ടായി?
1: വടക്ക് കണ്ണൂര് മുതൽ തെക്ക് പാലക്കാട് വരെ പല ദിവസങ്ങളിലായി പലയിടത്തു ബോംബുകൾ പൊട്ടി. ചേമഞ്ചേരി രജിസ്റ്റർ ഓഫീസോ റെയിൽവേ സ്റ്റേഷനോ പിന്നെ കോക്കല്ലൂർ ഉണ്ണികുളം മേലൂർ അംശക്കച്ചേരികളോ അഗ്നിക്കിരയായി. ഉള്ളേരി പാലവും ഫറൂഖ് പാലവും ഭാഗികമായി തകർത്ത് ടെലഫോൺ ടെലഗ്രാഫ് കമ്പികൾ മുറിച്ചു മാറ്റി.
2: വെള്ളക്കാർ ശരിക്കും നടുങ്ങിക്കാണുമല്ലോ. അടങ്ങിയിരുന്നിട്ടുണ്ടാവും അവര്?
1: എവിടെ അടങ്ങിയിരിക്കെ. കീഴരിയൂരും പരിസര പ്രദേശങ്ങളും പിന്നെ കണ്ടത് ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെയും കങ്കാണി പോലീസിൻ്റെയും അഴിഞ്ഞാട്ടമായിരുന്നു. ശരിക്കും ഒരു നരനായാട്ട്.

0: ഗോവിന്ദേട്ടനെ എന്നെയും തെരഞ്ഞ് അവർ തറവാട്ടിലും എത്തി.
1: ആരാ ഇതിങ്ങനെ നട്ടപ്പാതിരിക്കൊന്ന് വാതിലതിൽ വിളിക്കുന്നത്?
2: പോലീസാണ്.
1: എന്താ ഈ അസമയത്ത്?
2: അകത്തൊളിച്ചിരിക്കുന്ന അവന്മാരോട് പുറത്തിറങ്ങി വരാൻ പറ.
1: അതിനടുത്ത് ആരെങ്കിലും ഉണ്ടായിട്ടുമല്ലേ?
2: തള്ളേ, തല നരച്ചു എന്നൊന്നും നോക്കില്ല ഞാൻ. എവിടെയാ നിങ്ങളെ ഗോവിന്ദൻ? ആ കേളപ്പന്റെ സന്തതി കുഞ്ഞിരാമക്കിടാവും കാണുമല്ലോ അവന്റെ കൂടെ.
1: നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ആണുങ്ങളായിട്ട് ഒരാളും ഇല്ല ഇതിനകത്ത്.
2: ഗോവിന്ദന്റെ മരുമകൻ ചെക്കൻ ഒരുത്തുണ്ടല്ലോ, കുഞ്ഞനന്ദൻ എന്ന് പറഞ്ഞ ഒരുത്തൻ. ഓൻ ഇവിടെ അല്ലേ താമസം?
1: ആ, ഇവിടെ ഉണ്ടായിരുന്ന ഇന്നലെ വരെ. ഇന്ന് പുലർച്ചെ എങ്ങോട്ടോ പോയി.
2: എടോ, താൻ അകത്ത് പോയി ഒന്ന് പരിശോധിച്ച് എല്ലാ മൂലയും തപ്പണം.
1: അതൊന്നും ഇവിടെ പറ്റൂല.
2: വായ് മൂടുതല്ലേ, താൻ പോയി നോക്കടോ. ദേ കിളവി, തടയാൻ നിന്ന വിവരം അറിയും. ഇത് കേസ് വേറെയാ. പാലത്തിനും വണ്ടി ആഫീസിനൊക്കെ ബോംബ് വെച്ച കേസാണ്.
1: ഇതേതാ പറവാടെന്ന് അറിയോ തനിക്ക്?
2: തലതിരിഞ്ഞ കുറെ സന്തതികൾ പറഞ്ഞ തറവാടാണെന്ന് മനസ്സിലായി.
1: ഈ നാട്ടിലെ അധികാരി ആരാണെന്ന് അറിയോ?
2: അധികാരിയൊക്കെ പണ്ട്, കാലം മാറിയൊന്നും തള്ളേ അറിഞ്ഞില്ലേ. ഇപ്പോഴേ നാട് ഭരിക്കുന്നത് വെള്ളക്കാരാ. ലോകം മുഴുവൻ ഭരിക്കുന്ന അവരോടാണ് ഈ തറവാട്ടിലെ സന്തതികൾ ബോംബറിഞ്ഞു കളിക്കുന്നത്.
3: ഇല്ല സർ, ആരുമില്ല.
2: അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആരുമില്ല. താൻ ശരിക്കും സെർച്ച് ചെയ്തിരുന്നു?
3: ആണുങ്ങളായിട്ട് അകത്ത് ആരുമില്ല. പിന്നെ ഈ വെല്ലുമ്മയ്ക്ക് കൂട്ടായി ഒരു പെണ്ണുണ്ട് അകത്ത്.
2: ഓഹോ, താൻ അവരെ ഇങ്ങോട്ട് വിളിച്ചേ? പറഞ്ഞൂടാ, പെൺവേഷം കെട്ടി നിന്നൂടാന്നില്ലല്ലോ.
3: ദേ ഏമാൻ വിളിക്കുന്നു.
2: ഇങ്ങോട്ട് മാറി നിന്നേ, ഒന്ന് വിശദമായി കാണട്ടെ.
3: മുന്നോട്ട് നിൽക്കാനല്ലേ ഏമാൻ പറഞ്ഞത്?
2: കൊള്ളാലോ മുതല്. മുഖമൊന്ന് ശരിക്ക് കാണട്ടെ. മൊഞ്ചത്തിയാണല്ലോ. ഇതേതാ തള്ളേ ഈ കൊച്ച്?
1: ഓ, അത് കുഞ്ഞനന്ദന്റെ പെണ്ണ.
2: ഓഹോ, ഇങ്ങനൊരു സുന്ദരിക്കോതയും തനിച്ചാക്കിയിട്ടാണോ കുഞ്ഞനന്ദന്റെ ഒളിവ് ജീവിതം? ഡോ, താൻ എല്ലാ മുറികളും കയറി ശരിക്കും പരിശോധിച്ചിരുന്നോ?
3: ശരിക്കും നോക്കിയിരുന്നു സർ. അവിടെ ആരുമില്ല.
1: ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആരുമില്ലാന്ന്.
2: മിണ്ടിപ്പോകരുത്. നാളെ വൈകിട്ട് 5 മണിവരെ സമയം തരാം. അതിനകം അവൻ സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങിയില്ലെങ്കിൽ ഞാനീ സുന്ദരിക്കോതയെ ചോദ്യം ചെയ്യാൻ അങ്ങ് കൊണ്ടുപോകും. എന്റെ ഒരു സ്വഭാവം വെച്ച് ചോദ്യം ചെയ്യൽ അങ്ങനെ അങ്ങ് പാതിരാത്രി വരെ നീണ്ടുപോകും. അല്ലേടോ?
3: അങ്ങനെ അങ്ങനെ
2: അതെങ്ങനെ നീണ്ടുപോയാ?

0: കൊച്ചു പിന്നെ ഈ തറവാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരില്ല. അതുകൊണ്ട് കുഞ്ഞനം തന്നെ വിടാന്ന് വെച്ചാ ആളയച്ച് വിവരറിയിച്ചോ. സമയം ഓർമ്മയുണ്ടല്ലോ, നാളെ വൈകിട്ട് 5 മണി താൻ വാടോ.
1: പിറ്റേന്ന് ഉച്ചയായി ഞാൻ ഈ വിവരങ്ങൾ അറിയാൻ പാറക്കല വല്യമ്മ എന്നെ ആളയച്ച് വിളിപ്പിച്ചു. പോലീസ് വന്നുപോയതിൽ പിന്നെ പേടിച്ച് വറച്ച് രാത്രി മുഴുക്കെ ഒരു പോളക്കണ്ണടയ്ക്കാതെ എൻ്റെ പാർവതി. അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളെ നേരിടാനുള്ള കെപ്പ് എനിക്കുണ്ടായിരുന്നില്ല പി സി.
2: എന്നിട്ട് താൻ എന്താ ചെയ്തത്?
1: അന്നേരമോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടിയിരുന്നില്ല. കീഴടങ്ങിയാൽ പോലീസ് ഭേദ്യം ചെയ്ത് എന്നിൽ നിന്ന് വിവരങ്ങൾ ചോർത്തിയെടുക്കൂ, ഇല്ലെങ്കിൽ പാർവതി സ്റ്റേഷനിൽ അപമാനിതയാകൂ. കീഴടങ്ങാൻ പറഞ്ഞത് വല്യമ്മയാണ്. അതിനു മുമ്പേ അധികാരിയുടെ കയ്യിൽ നിന്നൊരു കത്ത് വാങ്ങി അത് കൊടുത്തു വേണം കീഴടങ്ങാൻ എന്ന് പറഞ്ഞതു വല്യമ്മ തന്നെ. സ്റ്റേഷനിൽ എനിക്ക് ദേഹോപദ്രവവും ഒന്നും ഉണ്ടായില്ല. പക്ഷേ
2: എന്താ ഒരു പക്ഷേ,
1: എന്റെ മൊഴി മാപ്പുസാക്ഷി മൊഴിയായി അവർ രേഖപ്പെടുത്തി.
2: താനെന്താ മൊഴി കൊടുത്തത്?
1: സത്യം പറഞ്ഞാൽ പി സി, കഥയും ബോധവുമില്ലാത്ത ആ ബേജാറിന്റെ സമയത്ത് ഞാൻ എന്തൊക്കെയാണ് മൊഴിയായി പറഞ്ഞതെന്ന് എനിക്ക് നിശ്ചയം പോരാ. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് എന്റെ പ്രസ്ഥാനത്തിനെതിരെയോ കൂട്ടാളികൾക്കെതിരെയോ ഞാനൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ചിലരെങ്കിലും മറിച്ച് വിശ്വസിക്കുന്നുണ്ട്, അങ്ങനെ പറഞ്ഞ് നടക്കുന്നുമുണ്ട്. വലിയ സങ്കടമാണത് പി സി.
2: എടോ തിക്കു, എനിക്ക് മനസ്സിലാവുന്നുണ്ടോ തന്റെ വിഷമം.
1: അന്നേരം മറ്റെന്തിനേക്കാളും ഞാൻ പ്രാധാന്യം കൊടുത്തത് എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ നിന്ന പാർവതിയുടെ മാനപ്പിനായിരുന്നു എന്നത് സത്യം. എന്തൊക്കെ പറഞ്ഞാലോ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ പി സി.
2: അതെ, തന്നെ പോലെ ഒരാൾക്ക് അന്നേരം അങ്ങനെ ചെയ്യാനേ കഴിയൂ.
1: പക്ഷേ നോക്ക് പി സി, ചരിത്രത്തിൽ ഞാൻ വഞ്ചകനായി വിധിക്കപ്പെട്ട് കഴിഞ്ഞില്ലേ?
2: മനസ്സിന് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് തനിക്ക് ബോധ്യണ്ടായാ മതി. താനിങ്ങനെ എടുത്താ പൊന്താത്ത കുറ്റബോധവും പേറി നടക്കേണ്ട കാര്യമൊന്നുമില്ല.
1: എന്നാലും
2: തന്റെ പ്രശ്നം എന്താന്ന് ഞാൻ പറയട്ടെ. എല്ലാറ്റിനോടും തനിക്ക് നീതി പുലർത്തണം. എന്നാ പരിപൂർണമായി ഒന്നിനോടും അതൊട്ട് കഴിയുന്നില്ല താനും. അതല്ലേ ശരി?
1: ശരിയായിരിക്ക. എനിക്കിനി എന്റെ മോളോടെങ്കിലും പി സി പറഞ്ഞ ആ നീതി പുലർത്തണം.
2: ഓഹോ, അപ്പോ ആകാശവാണിയിലെ അടിമപ്പണിയോട് തനിക്ക് നീതി പുലർത്തണ്ടേ?
1: അത് പിന്നെ നമ്മുടെ ചോറല്ലേ.
2: ശരി, സമ്മതിച്ചു. അപ്പോ ആകാശവാണിക്ക് അകത്തും പുറത്തുമായി നിന്റെ കൂട്ട് കൊതിച്ചിരിക്കുന്ന സുഹൃത്തുക്കളോട് നീതി പുലർത്തണ്ടേ?
1: അതെന്ത് ചോദ്യമാണ് വി സി, അവരില്ലാതെ എനിക്കെന്ത് ജീവിതം?
2: എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, കാലുവെന്ത നായയെ പോലെ എന്നും അശാന്തിയുമായി ഇങ്ങനെ നടക്കാനാണ് തന്റെ യോഗം. താനായി തന്നെ അതങ്ങോട്ട് അനുഭവിക്കുക. അത്ര തന്നെ, ഞാൻ പോവുകയാണ്. എന്താ തന്റെ പരിപാടി?
1: ഞാൻ ഏതായാലും കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തീരുമാനിച്ചു. അടുത്ത ആഴ്ച ഒരു നാടകയായിട്ടെടുത്തിട്ടുണ്ടേ, മനസ്സിൽ ഒന്നങ്ങോട്ട് വരുന്നില്ല. ഇവിടെ ഇങ്ങനെ തനിയെ ഇരുന്നാല് ചിലപ്പോ എന്തേലും കഥയോ പ്ലോട്ടോ കൊണ്ടുതരാതിരിക്കില്ല ഈ തിരമാലകള് ഈ കടലിൽ.

0: എനിക്കിപ്പോഴറിയാം, അച്ഛൻ ആ കടപ്പുറത്ത് അന്ന് അങ്ങനെ തനിയെ ഇരുന്നത് നാടകം ഭാവന ചെയ്തെടുക്കാനൊന്നും ആയിരുന്നില്ല, ഉള്ളു തണുപ്പിക്കാനായിരുന്നു. അച്ഛൻ്റെ ഉള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള ആധികളായിരുന്നു. ദുർവാശിക്കാരിയായ കൊച്ചുകുട്ടി തന്നെയായിരുന്നു അച്ഛന് ഞാനെപ്പോഴും. വർഷങ്ങൾ കടന്നുപോയതും ഞാൻ വളർന്നു വലുതായതും ഒന്നും അച്ഛൻ അറിയുന്നില്ല എന്ന് തോന്നി. ഞാൻ മുതിർന്നു എന്ന് ഒരു പക്ഷേ അച്ഛന് ബോധ്യപ്പെട്ടത് എൻ്റെ ജീവിതത്തെ മുൻനിർത്തി ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തതിന് ശേഷമായിരിക്കണം. പാവം എൻ്റെ അച്ഛൻ! അച്ഛനെ ഞാൻ വല്ലാതെ നിരാശപ്പെടുത്തിയോ എന്തോ.
1: നീ എന്നിട്ട് എന്ത് തീരുമാനിച്ചു?
2: ഞാൻ അത് തന്നെ തീരുമാനിച്ചു.
1: മോളെ, നിനക്ക് ശരിക്കും അറിയില്ല അവിടുത്തെ സാഹചര്യം.
2: അവിടുത്തെ സാഹചര്യം നന്നായി അറിയുന്നത് കൊണ്ടാ ഇത് തന്നെ മതിയെന്ന് ഞാൻ പറയുന്നത്.
1: ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, ജീവിതം താറുമാറായി പോവോടോ.
2: എന്നിട്ടെന്താ, അച്ഛന്റെ ജീവിതം താറുമാറായി പോയോ? അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആടി ഉലഞ്ഞു പോയ അച്ഛന്റെ ജീവിതം കരയ്ക്കടുപ്പിച്ചത് ആ സ്ഥാപനമാണെന്ന്.
1: അതൊക്കെ ശരി തന്നെ, പക്ഷേ
2: അച്ഛനൊന്നും പറയണ്ട, എനിക്കിതൊരു വീട് പോലെയാണ്. ചുറ്റും പരിചയമുള്ളവർ, സ്നേഹമുള്ളവർ. അതുകൊണ്ട് കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ പ്രൊഡക്ഷൻ അസിസ്റ്റന്റായി ജോയിൻ ചെയ്യാനുള്ള ഈ ഉത്തരവ് ഞാൻ സ്വീകരിച്ചതായി അറിയിച്ചുകൊള്ളുന്നു.
1: മോള്, അച്ഛൻ പറയുന്നത് കേൾക്ക്. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് യാതൊരു മേൽഗതിയില്ലാത്തൊരു ജോലിയാണിത്. നീ അച്ഛന്റെ കാര്യം തന്നെ നോക്ക്. ഒരു വർഷം കൂടി കഴിഞ്ഞാല് ഇവിടുന്ന് അച്ഛൻ അടുത്തൂൺപറ്റി പടിയിറങ്ങുന്നത് വെറും കയ്യോടിയായിരിക്കും. അതറിയോ നിനക്ക്?
2: പെൻഷൻ ഇല്ല എന്നതാണോ അച്ഛന്റെ പ്രശ്നം?
1: അതൊരു പ്രശ്നമല്ലേ. ഉയര് തന്നെയാ ഞാൻ കൊടുത്തത് ഈ സ്ഥാപനത്തിന്. 25 വർഷം നീണ്ടു നിന്ന ഫലശൂന്യമായ കരാറ് ജീവിതം.
2: ഈ അവസ്ഥയൊക്കെ മാറും അച്ഛാ, എനിക്ക് ഈ ജോലി കിട്ടിയാൽ കാശിന്റെ ഞെരുക്കൊക്കെ തീരില്ലേ? അതുകൊണ്ട് അച്ഛൻ ശരിക്കും സന്തോഷിക്കുകയല്ലേ വേണ്ടത്?
1: സന്തോഷമൊക്കെ ഉണ്ട് മോളെ, പക്ഷേ
2: ഈ അച്ഛനെ കൊണ്ട് തോറ്റു. എന്താ അച്ഛന്റെ മനസ്സിൽ? അച്ഛൻ തുറന്നു പറ.
1: അത് അതുണ്ടല്ലോ മോളെ, അല്ലെങ്കിൽ വേണ്ട, പറയുന്നില്ല.
2: അച്ഛൻ പറയുന്നുണ്ടോ?
1: അല്ല മോളെ, അത് എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു നിന്നെ കുറിച്ച്.
2: എന്ത് സ്വപ്നം?
1: അത് അല്ലേ ഭാന്ത, മോൾക്കത് വിഷമാകും.
2: അതൊന്നും സാരമില്ല, അച്ഛൻ പറയേ.
1: മോള് മോളുടെ അമ്മയെ പോലെ ഒരു ടീച്ചറായി കാണണമെന്ന് വെറുതെ വെറുതെ ഒരു മോഹനായിരുന്നു, ഒരു സ്വപ്നം. പാർവതി ടീച്ചറുടെ മകള്, പുഷ്പ ടീച്ചർ, വെറുതെ അങ്ങനെ ഒരു സ്വപ്നം.
0: 1975 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ പ്രൊഡക്ഷൻ അസിസ്റ്റന്റായി ഞാൻ ജോയിൻ ചെയ്യുന്നത്. ജോലിയിൽ ആത്മാർത്ഥത കുറവ് കാണിക്കാൻ പാടില്ല എന്നൊരൊറ്റ കാര്യമാണ് അച്ഛന് ഉപദേശിക്കാനുണ്ടായിരുന്നത്. 1.5 വർഷക്കാലം അച്ഛൻ്റെ കൂടെ ജോലി ചെയ്യാനായി. എന്ത് കാര്യം! ഓഫീസിൽ എന്നെ കണ്ടതായി പോലും അച്ഛൻ ഭാവിക്കില്ല. 76 അച്ഛൻ വിരമിച്ചു. സ്വതന്ത്രനായ അച്ഛനെ കോഴിക്കോട് പട്ടണവും സാംസ്കാരിക കേരളവും സ്നേഹപൂർവ്വം ഏറ്റുവാങ്ങി.
3: വലിയ കുലയാനയും ഘോരസർപ്പങ്ങളും ബലികളവരെങ്കിലും മനുഷ്യന്മാരുടെ വചനമത് കേൾക്കയും.
0: സൗഹൃദ കൂട്ടായ്മകളിലും പ്രസംഗവേദികളിലും ചിരിയും ചിന്തയും പ്രസരിപ്പിച്ച് അച്ഛൻ അങ്ങനെ നിറഞ്ഞു നിന്നു.
3: ഇത്ര പോരുന്നൊരുത്തൻ ആപ്പ് കള്ളും കുടിച്ചിട്ട് രണ്ട് അടിയടിക്കുന്ന കാണുമ്പോ നമുക്ക് അത്ഭുതം തോന്നില്ലേ? ഇതെങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ, മനുഷ്യനെന്ന ഈ നരനെന്നു പേരുള്ള മനുഷ്യന്റെ നയിക്കാനുള്ള വിവേകം കൊണ്ട്, മനുഷ്യേതര പ്രാണികളെ നയിക്കാനുള്ള അവന്റെ കരുത്ത് കൊണ്ട് ഉണ്ടാക്കി തീർത്ത.
0: ടൗൺ ഹാളിലായിരുന്നു അന്ന് അച്ഛന്റെ ആ പ്രസംഗം. പ്രസംഗം കേൾക്കാൻ ഞാനങ്ങനെ പോകാറൊന്നുമില്ല. എന്നാൽ ആ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. എനിക്ക് അച്ഛനെ കണ്ട് ഒരു വിശേഷം പറയാനുണ്ടായിരുന്നു.
1: ഇതെന്താ പതിവില്ലാതെ നീ ഇവിടെ?
2: എനിക്കെന്താ അച്ഛന്റെ പ്രസംഗം കേൾക്കാൻ വന്നൂടെ?
1: അച്ഛനെ വീട്ടിൽ സഹിക്കുന്നത് പോരെ നിനക്ക്?
2: പ്രസംഗം കലക്കിയിട്ടുണ്ട് കേട്ടോ,
1: ദിഗന്ധങ്ങൾ നടുങ്ങി അല്ലേ.
2: റിട്ടയർ ചെയ്തതിനു ശേഷം പ്രസംഗത്തിന് ഉശിരി കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ.
1: അതില്ലേ മോളെ, രാജ്യം സ്വതന്ത്രമായിട്ട് കൊല്ലങ്ങൾ കുറെ ആയിട്ടുണ്ടെങ്കിലും നിന്റെ അച്ഛന് ഇപ്പോഴല്ലേ സ്വാതന്ത്ര്യം കിട്ടിയത്?
2: പിന്നെ അച്ഛാ, നമുക്കൊന്ന് ബീച്ചിൽ പോയാലോ? പഴയതുപോലെ കാറ്റുകൊള്ളാൻ, സൊറ പറയാൻ.
1: സൊറ പറയാനാണെങ്കിൽ അച്ഛന്റെ കൊറേ ചങ്ങാഴിമാര് അച്ഛനെയും കാത്ത് അലഗാപുരിയിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാൻ നിന്നതാ.
2: സൊറ പറയൽ മാത്രല്ല അവിടെ നിന്ന് എനിക്ക് അറിയാം. അച്ഛൻ വാ, ബീച്ചിൽ പോവാ.
1: ബീച്ചിൽ നാളെ പോകാം മോളെ.
2: അത് പറ്റില്ല, ഇന്ന് തന്നെ പോണം.
1: അപ്പോ അവിടെ എന്നെ കാത്തിരിക്കുന്ന ചങ്ങായിമാരോട് ഞാൻ എന്തു പറയൂ?
2: അച്ഛൻ ആരാ പ്രധാനം പറയ്, ഈ ഞാനോ അതോ ചങ്ങാതിമാരോ?
1: അങ്ങനെ ചോദിച്ച നീ വാ ബീച്ചെങ്കില് ബീച്ച്.
4: ഇതാരാ വരുന്നത്? നിങ്ങളെ ഒന്ന് കാണാനില്ലല്ലോ, എന്താ പഠിച്ചോനെ?
2: അത് അന്ത്രുക്ക പറഞ്ഞത് നുണ. ഇന്നാളല്ലേ ഞാൻ വന്ന് നാലഞ്ച് പൊതി കടലയും വാങ്ങിപ്പോയത്.
4: അതല്ലപ്പോ ഞങ്ങള് പറഞ്ഞത്, നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കാണാറില്ലല്ലോ. മാഷേ, നമ്മള് തലാൻ പറ്റിക്കണേ.
1: ഓ നമസ്കാരം.
4: അല്ല മാഷേ, ഞമ്മൾ ആലോചിക്കുകയാണ് കാലത്തിന്റെ ഒരു ഹിക്മത്തെ. മാഷ വെല്ല് തൂങ്ങി കടപ്പുറത്തൂടെ ഓടിച്ചാടി നടന്ന ആ കുഞ്ഞുമോളാണോ ഈ നിൽക്കുന്ന ബാല്യക്കാരത്തി? ആ പിന്നെ എന്തൊക്കെയുണ്ട് മാഷ വിശേഷങ്ങൾ?
1: ഓ അങ്ങനെ പോകുന്നുണ്ട് അന്ത്രുവു.
4: മാഷ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ട്, പണ്ട് റേഡിയത്തിലൂടെ ആണെങ്കിൽ ഇപ്പൊ പേപ്പറിലൂടെ.
1: അത് അന്ത്രുവോ, ഞാൻ ചെറിയ രീതിയിൽ ഒരു വലിയ മഹാനാകാൻ തീരുമാനിച്ചു, അതിന്റെ.
4: സത്യം പറയാലോ മാഷെ, മാഷയോടൊന്ന് പടിയിറങ്ങി പോയേ പിന്നെ എന്താ പറയാ? ഇവിടെ ഒന്നും ആളനക്കവുമില്ല, ഒരു ബഹളവും. അന്ന് നിങ്ങളെയൊക്കെ കാണാൻ വന്ന ചങ്ങായിമാര് ഇവിടെ ഒന്നിട്ട് കാണാനുമില്ല. ആകാശവാണിയുടെ മുഴുവൻ വർക്കത്തും നിങ്ങളോടൊപ്പം തന്നെ പടിയിറങ്ങി അങ്ങോട്ട് പോയി, ഒരു ഉഷാറുമില്ല.
1: എടോ അന്ത്രു, നീ എന്നെ ഇങ്ങനെ സുഖിപ്പിക്കുന്നതിന് പകരം ഇവിടെ ബാക്കിയുള്ള കടല ബർത്ത് ബർത്ത് കച്ചവടത്തിൽ ബർക്കത്ത് ഉണ്ടാക്കാൻ നോക്കി. ഞങ്ങൾ അങ്ങോട്ട് മാറിയിരുന്ന് കുറച്ച് കാറ്റ് കൊള്ളട്ടെ.
4: എന്നാൽ അങ്ങനെ ആകട്ടെ മാഷേ.
1: താൻ കുറിക്കാൻ കുറച്ച് കടലെടുക്കണോ?
4: ആ എന്നാ പിടിച്ചോ, ചൂടോടെ രണ്ട് കെട്ട്. ആ പിന്നെ മാഷേ, ഈ പെണ്ണിനെ കെട്ടിച്ചയക്കാൻ ആയിക്കണ കേട്ടോ.
2: അങ്ങനെ പറഞ്ഞു കൊടുക്ക,
4: ഞമ്മളെയും വിളിക്കണേ മോളെ.
1: കാറ്റിനെന്താ ഒരു അമാന്തോ വീശാൻ?
2: അച്ഛാ, ഇന്ന് ആകാശവാണിയില് ഒരു സംഭവം ഉണ്ടായി.
1: എന്താ അത്? നിനക്ക് വല്ല മെമ്മോം കിട്ടിയോ?
2: അതൊന്നുമല്ല, ഇന്ന് പുതിയ ഡ്യൂട്ടി അലോക്കേഷൻ വന്നു. എനിക്ക് ഏതാ സെക്ഷൻ അടിച്ചു വന്നതെന്ന് അച്ഛൻ ഊഹിക്കാമോ?
1: ഞാൻ എങ്ങനെ അറിയാനാണോ? എന്റെ ദിവ്യ ദൃഷ്ടിയൊക്കെ തിമരപ്പാടെ വന്ന് മൂടിയില്ലേ?
2: എന്നാ കേട്ടോ, ഡ്രാമ സെക്ഷനിൽ മള്ളൂർ സാറിന്റെ കീഴിൽ പ്രോഗ്രാം അസിസ്റ്റന്റ് ആയി ഇനി മുതൽ ഈ പുഷ്പകുമാരി ഒരു വിലസു വിലസു.
1: അത് കൊള്ളാലോ, മള്ളൂരി മിടുക്കനാണോ?
2: അച്ഛൻ ഉണ്ടാക്കിയ സൽപ്പേര് മോളായി കളയുമോന്ന് ഒരു പേടിയുണ്ട്.
1: അതൊന്നും ഉണ്ടാവില്ല.
2: എനിക്ക് അച്ഛന്റെ അനുഗ്രഹം വേണം, ഉപദേശങ്ങൾ വേണം.
1: നീ കുട്ടിയായിരിക്കുമ്പോ ഇതേ കടപ്പുറത്ത് ഇരുന്നിട്ട് അച്ഛനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ മോൾക്കത്?
2: അച്ഛൻ എന്തെല്ലാം പറഞ്ഞു കാണും, ഞാനത് എങ്ങനെ ആലോചിച്ചെടുക്കാനാ?
1: കാണുക കടലിനെ കൺതുറക്കാതെ.
2: മനസ്സിലായില്ല.
1: അതായത് കണ്ണറച്ച് പിടിച്ചാലും കേൾവി കൊണ്ട് കാണാനാകണം. അത് എങ്ങനെ കേൾക്കുന്നവരെ മിഴിവോടെ കാണിക്കാനാകും എന്നതാണ് റേഡിയോ നാടകക്കാരന്റെ മുന്നിലുള്ള വെല്ലുവിളി. ഇപ്പൊ മനസ്സിലായോ മോക്ക്?
2: മനസ്സിലായി. കാണുക കടലിനെ കൺതുറക്കാതെ.
1: പിന്നെ മോളെ, നീ തന്നെ പതിവില്ലാതെ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ക്ഷണിച്ചപ്പോ ഞാൻ വിചാരിച്ചത് മറ്റൊരു കാര്യമാണ്.
2: വേറെന്ത് കാര്യം?
1: ഞാനെല്ലാം പറഞ്ഞു, നീ ഇനി അത് നിഷേധിക്കാനൊന്നും നിൽക്കണ്ട.
2: വലിച്ചു നീട്ടാണ്ട് അച്ഛൻ കാര്യം പറ.
1: നീ നിനക്കായി കണ്ടെത്തിയ നിന്റെ ജീവിത പങ്കാളിയെ കുറിച്ച് പറയാനായിരിക്കും എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നാ ഞാൻ കരുതിയത്.
2: അച്ഛനത് എങ്ങനെ അറിഞ്ഞു?
1: അതൊക്കെ അറിഞ്ഞു, കക്ഷി ആരാണെന്നും അറിഞ്ഞു, അയാളെ കുറിച്ച് അന്വേഷിച്ച് അറിയുകയും ചെയ്തു.
2: ജാതി വേറൊന്നാണ് അച്ഛ.
1: ജാതിയോടും മതത്തിനോടൊക്കെ പോയിട്ട് പണി നോക്കാൻ പറയും. എനിക്കൊരൊറ്റ നിർബന്ധമേ ഉള്ളൂ, ഭാവിയില് എന്റെ മോള് കഷ്ടപ്പെടരുത്, അത്ര മാത്രം.
2: ഇല്ല അച്ഛ, അതുണ്ടാവില്ല, അതുറപ്പാണ്. അച്ഛന് വിഷമായോ?
1: ഉണ്ട്, വിഷമുണ്ട്. ഒറ്റ കാര്യത്തില് കൈക്കുഞ്ഞായി കയ്യിൽ കിട്ടിയ കാലം മുതല് നിന്റെ ഓരോ കാര്യങ്ങളും നേരിട്ടറിഞ്ഞിരുന്ന എനിക്ക് മോളുടെ ഇഷ്ടക്കാരനെ കുറിച്ച് മൂന്നാമതൊരാൾ പറഞ്ഞറിയേണ്ടി വന്നല്ലോ എന്ന വിഷമം. സാരല്ല,
2: പേടിയായിട്ടാച്ച, അച്ഛൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലല്ലോ.
1: ഇത്രയും കാലം കൂടെ കഴിഞ്ഞിട്ടും മോളച്ഛനെ മനസ്സിലാക്കിയില്ലല്ലോ എന്ന വിഷമം കൂടിയായി ഇപ്പോൾ.
0: ഇങ്ങനെ കൊച്ചു കൊച്ചു വിഷമങ്ങളും സങ്കടങ്ങളും കുറ്റബോധങ്ങളും കൂടെ കൊണ്ടു നടന്ന അച്ഛൻ

0: പക്ഷേ കൂട്ടുകാർക്കിടയിൽ ചിരിയുടെ തമ്പുരാനായിട്ടാണ് അറിയപ്പെട്ടത്. അവർക്കിടയിൽ അച്ഛൻ തീർത്തും സന്തോഷവാനായിരുന്നു. എഴുത്തുകാർ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ തുറയിലുള്ളവരും അച്ഛൻ്റെ സമീപത്തിൽ സന്തോഷിച്ചു. എന്നാൽ അച്ഛൻ ഏറ്റവും അധികം സന്തോഷിച്ചു കണ്ടത് എൻ്റെ മകൾ അപർണ ജനിച്ച ദിവസമാണ്. ആശുപത്രിയിൽ മോളെ കയ്യിലെടുത്ത് ലാളിക്കാൻ കയ്യിൽ കിട്ടുന്നത് വരെയുള്ള അച്ഛൻ്റെ വെപ്രാളവും വേവലാതിയും കാണേണ്ടത് തന്നെയായിരുന്നു. അന്ന് അച്ഛൻ്റെ കണ്ണിൽ ഊറി വന്ന കണ്ണീര് തീർച്ചയായും അതിയായ ആഹ്ലാദത്തിൻ്റെതായിരുന്നു. 1976 സെപ്റ്റംബർ 1 അച്ഛൻ ഡയറിയിൽ എഴുതിയത് ഇങ്ങനെ:
1: ഒരു കുരുന്ന് വൈതൽ ഇന്ന് എന്റെ കയ്യിലേക്കും മാറിലേക്കും ജീവിതത്തിലേക്കും കടന്നു വന്നു. പാർവതി പുഷ്പയിലൂടെ ഈ കുരുന്നിലൂടെ അങ്ങനെ തുടരുകയാണ്. അതിയായ ആഹ്ലാദത്തിന്റെ ദിവസം.
0: ഡയറി എഴുത്ത് ശീലമായിരുന്നില്ല അച്ഛന്. ഡയറികളിലെ മിക്ക പേജുകളും ശൂന്യമായി കിടന്നു. എന്നാൽ വളരെ പഴയ ഒരു ഡയറിയിലാണ് വർഷം ഓർക്കുന്നില്ല അതിയായ സന്തോഷത്തിൻ്റെ ദിവസം എന്ന ശീർഷകത്തിൽ ഒരു ചെറിയ ഡയറി കുറിപ്പ് കണ്ടത്. കവിത പോലെ സുന്ദരമായ ഒരു കുറിപ്പായിരുന്നു അത്. എനിക്കത് ഇപ്പോഴും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്തിനെക്കുറിച്ചാണ് അതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അതിങ്ങനെയാണ്:
1: ഒടുവിൽ അവൻ വന്നു. അസത്യങ്ങളുടെ കടലിലേക്ക് അന്വേഷണത്തിന്റെ ചെറു നൗകയുമായി തുഴഞ്ഞു തുഴഞ്ഞു പോയവൻ ഒടുവിൽ സത്യത്തിന്റെ സ്വർണമീനുമായി തിരിച്ചെത്തി.
2: മാഷ് നേരത്തെ എത്തിയല്ലേ?
3: ആ താനോ, അധിക നേരായിട്ടില്ല. തനിക്കൊരു ചായ പറയട്ടെ?
2: വേണമില്ല.
3: എന്താ താൻ വൈകിയത്?
2: ഇറങ്ങാൻ നേരം എഡിറ്ററുടെ വക ഒരു പുതിയ അസൈൻമെന്റ്.
3: ആ മുരളി, എനിക്ക് പോയിട്ട് തിരക്കുണ്ട്. തനിക്കെന്തോ കാര്യമായി പറയാനുണ്ടെന്ന് സൂചിപ്പിച്ചല്ലോ ഫോണില്.
2: ഞാൻ അന്ന് പറഞ്ഞ വിഷയത്തിന്റെ പിറകിലായിരുന്നു മാഷേ.
3: ഏത് വിഷയത്തില്?
2: മാഷ് മറന്നോ കീഴരിയൂർ ബോംബ് കേസിന്റെ കാര്യം?
3: ഓഹോ, നാള് കുറെ ആയില്ലേ. എന്തായി തന്റെ ഗവേഷണം?
2: അതിന്റെ ഭാഗമായി ഞാൻ MGS നാരായണൻ സാറിനെ കണ്ടിരുന്നു. അദ്ദേഹം നിർദ്ദേശിച്ചനുസരിച്ച് പരപ്പനങ്ങാടിയിൽ ഒരു ശങ്കരൻകുട്ടി നായരുടെ തറവാട്ടിൽ പോയിട്ട് കാര്യങ്ങൾ തിരക്കി. തറവാടെന്ന് പറഞ്ഞ വലിയൊരു ജന്മിത്തറവാട്.
3: താൻ പറഞ്ഞപ്പോ എനിക്കിപ്പോൾ ഓർമ്മ വന്നു. ഞാൻ പോയിട്ടുണ്ട് അവിടെ. ഒരു SN വള്ളിയിലിന്റെ തറവാടല്ലേ അത്? ബോംബുണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒട്ടനവധി ആലോചനാ യോഗങ്ങൾ നടന്നിട്ടുണ്ട് അവിടെ.
2: അത് തന്നെ, അവിടെ ഉള്ളവരോട് അന്വേഷിച്ചപ്പോഴാ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെളിഞ്ഞു തെളിഞ്ഞു വന്നത്.
3: എന്ത് കാര്യങ്ങൾ?
2: അന്നത്തെ സ്ഫോടന പരമ്പരകൾക്ക് ശേഷം അവിടെ നടന്ന ഒരു പോലീസ് റെയ്ഡില് അവരൊരു ഡയറി പിടിച്ചെടുക്കേണ്ടായി. കീഴരിയൂർ കേസിന്റെ എല്ലാ ഡീറ്റെയിൽസും അതിൽ കുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്രേ. ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന യോഗങ്ങളിൽ പങ്കെടുത്തവരുടെ എല്ലാ വിവരങ്ങളും അതിലുണ്ടായിരുന്നു. മാഷയുടെ പേരും അതിലുണ്ട്. അത് വെച്ചാണ് മാഷടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തത്.
3: അത് അതെങ്ങനെ തനിക്കറിയാം?
2: ഞാൻ മറ്റൊരു സോഴ്സിലൂടെ, അതായത് എന്റെ ഒരു പോലീസ് സുഹൃത്തുമായി പഴയ പോലീസ് രേഖകൾ പരിശോധിച്ചായിരുന്നേ.
3: എന്നിട്ട്?
2: ഞാൻ പറഞ്ഞില്ലേ ആ ഡയറിയെക്കുറിച്ച്? ആ ഡയറി വെച്ചാണ് കേസിലുൾപ്പെട്ട സകലരുടെയും പേരുവിവരങ്ങൾ പോലീസിന് കിട്ടിയത്. അല്ലാതെ ചിലര് പറഞ്ഞു നടക്കുന്നത് പോലെ മാഷയുടെ മൊഴിയനുസരിച്ചല്ല ആ സ്വാതന്ത്ര്യ സമരഭടന്മാർ പിടിയിലായത്.
3: എടോ, താൻ പറഞ്ഞ കാര്യങ്ങള് ശരിക്കും തനിക്ക് ബോധ്യമായ കാര്യങ്ങൾ തന്നെയാണോ?
2: അതെ മാഷേ, എല്ലാ വിശദാംശങ്ങളും എന്റെ കയ്യിലുണ്ട്. ഞാനത് വെച്ചൊരു ലേഖനം എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചെയ്യാത്ത കുറ്റത്തിനല്ലേ മാഷ് ഇത്രയും കാലം പഴികേട്ടത് എന്ന് ആലോചിക്കുമ്പോ ലോകമറിയട്ടെ സത്യങ്ങൾ.
3: അതിലൊന്നും വലിയ കാര്യമില്ല.
2: കാര്യമില്ലാതെ പിന്നെ?
3: അനിയ, ചരിത്രം അങ്ങനെയൊക്കെയാണ്. മാംസദാഹിയായ ഒരു കാട്ടുമൃഗം പോലെയാണ് ചിലപ്പോഴൊക്കെ അത് പെരുമാറുക. അതിന്റെ പെരുത്ത വിശപ്പടങ്ങണമെങ്കിൽ ചില ബലിമൃഗങ്ങളൊക്കെ ഉണ്ടായേ പറ്റൂ.
2: എന്റെ ലേഖനം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ വസ്തുത ഊന്നിപ്പറയുന്ന ഒന്നായിരിക്കും. മാഷെ കുറ്റവിമുക്തനാക്കുന്ന ഒന്നായിരിക്കും.
3: താൻ ആ ലേഖനം എഴുതിയാലും ഇല്ലെങ്കിലും ഞാനിപ്പോഴേ എല്ലാറ്റിൽ നിന്നും വിമുക്തനായി കഴിഞ്ഞു. എനിക്ക് മറ്റാരെങ്കിലും അല്ല, എന്നെ തന്നെയാണ് അത് ബോധ്യപ്പെടുത്തേണ്ടിയിരുന്നത്.
2: ഏതായാലും മാഷിന് സന്തോഷമായില്ലേ?
3: സന്തോഷം എന്ന് പറയണോ? സമാധാനം.

0: എന്ന് പറയണോ, ഇനി അതുമല്ലാത്ത വേറെ എന്തോ എന്ന് പറയണോ? എനിക്ക് നിശ്ചയമില്ലടോ. പക്ഷേ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ ആശ്വാസം ഉണ്ടല്ലോ, അത് ഇത്രയും കാലം എത്ര കനത്ത ഭാരമാണ് ഞാൻ മനസ്സിലേറ്റി നടന്നിരുന്നത് എന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നന്ദി ചെറുപ്പക്കാരാ, തന്നോട് എനിക്കുള്ളത് തീർത്താൽ തീരാത്ത കടപ്പാടാടോ.
1: ചരിത്രം ഒടുവിൽ മാഷോട് ദയയും നീതിയും കാണിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനതിനൊരു നിമിത്തമായെന്ന് മാത്രം.
0: ഈ ദിവസം എന്റെ ജീവിതത്തിലെ സുപ്രധാന ദിവസങ്ങളിലൊന്നാണ്. എല്ലാവരോടും എല്ലാറ്റിനോടും കഴിയാവുന്നത്ര നീതി പുലർത്തണം എന്ന എന്റെ വിശ്വാസത്തിന് കാലം കയ്യൊപ്പ് പതിച്ച ദിവസമാണിത്.
2: എന്നാൽ അച്ഛൻ ഒരാളോട് മാത്രം നീതി പുലർത്തിയില്ല. അച്ഛൻ ആദർശങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും വേണ്ടി ജീവിച്ചു. ജോലി ചെയ്ത സ്ഥാപനങ്ങൾക്ക് വേണ്ടി ജീവിച്ചു. സുഹൃത്തുക്കൾക്ക് വേണ്ടി ജീവിച്ചു. എല്ലാറ്റിലും ഉപരി മകളായ എനിക്ക് വേണ്ടി ജീവിച്ചു. എല്ലാവർക്കും വേണ്ടിയും ജീവിതം ഒഴിഞ്ഞുവെച്ച അച്ഛൻ അച്ഛന് വേണ്ടി മാത്രം ജീവിച്ചില്ല. അച്ഛൻ അച്ഛനോട് മാത്രം നീതി പുലർത്തിയില്ല. ഇപ്പോൾ എത്രയോ വർഷങ്ങളായി കൺവെട്ടത്തില്ല അച്ഛൻ. പക്ഷേ അച്ഛനുണ്ട്. കണ്ണടയ്ക്കുമ്പോൾ കേൾക്കാവുന്ന കടലിരുമ്പം പോലെ, തലയിൽ തലോടി കടന്നുപോകുന്ന കടൽക്കാറ്റ് പോലെ അച്ഛനുണ്ട്. കണ്ണടച്ചാലും കാണാവുന്ന മഹാസാഗരം പോലെ, ഒരേ സമയം പ്രക്ഷുബ്ധവും അതേസമയം ശാന്തവുമായ കടൽ പോലെ അച്ഛനുണ്ട് ചുറ്റിലും. അച്ഛൻ, എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛൻ, അച്ഛൻ എവിടെയാണ്? അച്ഛൻ എവിടെയാണ്?

കാണുക കടലിനെ കൺതുറക്കാതെ. നാടകം സമാപിക്കുന്നു. കഥാപാത്രങ്ങൾക്ക് ശബ്ദഭാവങ്ങൾ പകർന്നത് തിക്കോടിയന്റെ മകൾ പുഷ്പയായി. തിക്കോടിയന്റെ മകൾ പുഷ്പ തന്നെയാണ് ശബ്ദം നൽകിയിട്ടുള്ളത്. സ്വാതന്ത്ര്യസമര നായകൻ ഡോക്ടർ കെ ബി മേനോനായി വിജയൻ കാരന്തോർ ശബ്ദം പകർന്നു. കൂടാതെ കേളുകുട്ടിയായി ഗംഗാധരൻ ആയാടത്തിൽ, കേശവൻ നായരായി ചന്ദ്രൻ കണ്ടോത്ത്, കടല വിൽപ്പനക്കാരൻ അന്ത്രുവായി രാഘവൻ പുറക്കാട്, വല്യമ്മയായി എൽസി മാത്യു, അനൗൺസർ മായാ നാരായണനായി റെനി ശ്രീകുമാർ, അനൗൺസർ ലക്ഷ്മി ദേവിയായി റാണി കെ, പത്രപ്രവർത്തകൻ മുരളിയായി ദാമോദർ രാധാകൃഷ്ണൻ, പോലീസ് ഇൻസ്പെക്ടറായി ജോബി മാത്യു, യുവതിയായ പുഷ്പയായി കബനി സൈറ, ബാലികയായ പുഷ്പയായി കുമാരി തേജസ്വി സനൽ, പാർവതിയായി മീര ആർയു, തോമസായി വിനോദ് കീഴടത്ത്, പ്യൂൺ ശങ്കരനായി ഷാജി സി കെ എന്നിവരും ശബ്ദം പകർന്നു. മൺമറഞ്ഞ സർഗപ്രതിഭകൾ തിക്കോടിയൻ, ഉറൂബ്, കെ രാഘവൻ മാസ്റ്റർ എന്നിവർക്കായി ശബ്ദം പകർന്നത് ബോബി സി മാത്യു. AI സാങ്കേതിക വിദ്യയുടെ സഹകരണത്തോടെ ഈ കലാകാരന്മാരുടെ ശബ്ദഭാവങ്ങൾ അതേപടി പുനഃസൃഷ്ടിച്ചത് ആഷിഖ്, ബിജു യൂണിറ്റി എന്നിവർ. സഹകരണം നിഷ പി, മഞ്ജു രമേഷ്, ഷാജി യോഹന്നാൻ. നിർവഹണ സഹകരണം ബോബി സി മാത്യു. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം. നാടകരചന സംവിധാനം KV ശരത്ചന്ദ്രൻ.

0: നാളെ രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 എട്ടാം ദിവസം കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ. സംവിധാനം MV ശശികുമാർ, NS ജയമോഹൻ. പശ്ചാത്തല ശബ്ദവിന്യാസം കൈലാസ് മേനോൻ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ മോഹൻലാൽ, മാലാ പാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അറബിക്കടൽ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. രചന പൂർഷിൽ ഖാദർ. സംഗീതം MK അർജുനൻ.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. സമയം 11:15. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിച്ചു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.

ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിച്ചു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.